ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57:36. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും മഞ്ചേരി ആകാശവാണിയുടെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 7, കൊല്ലവർഷം 1201 എടവം 14, 2026 മെയ് 28 വ്യാഴാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PAM അബ്ദുൽ ഖാദർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. അത്യുൽപാദനശേഷിയുള്ള സങ്കരയിനം പച്ചക്കറി വിത്തുകൾ. VFPCK മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ സംസാരിച്ചു.

പ്രഖ്യാപിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം: 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. വിളർച്ച എങ്ങനെ തിരിച്ചറിയാം? പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ രാധ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് ഗായത്രി എസ്. 7:50 സുംനബം മൾട്ടിറബ് കായികലോകം, തയ്യാറാക്കിയത് ഡോക്ടർ സലീജ് KT. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല BV സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വാക്കും പൊരുളും. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചിപ്പ് കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം 7 രചന ഡോക്ടർ TP മെഹറോഫ് രാജ്. 8:55 ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക മൈലാഞ്ചി മുഞ്ച് അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടവൃത്താന്തം. 11:00 ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രമഞ്ജരി. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഡയലേസോം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: Festival of sacrifices being celebrated across the country. The holy occasion honors Prophet Ibrahim's absolute faith and is marked by the ritual of Qurbani. President Draupadi Murmu has greeted the people on the occasion of Eid al-Zuha. In her message, the president said that festival symbolizes devotion, sacrifice and selflessness. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സുഭാഷിതം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശുഭശ്രീ രാമൻ.
1: വാർദ്ധക്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാലഘട്ടമാണ്.

0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എ എം അബ്ദുൾ ഖാദർ.
1: മനുഷ്യ സമൂഹത്തിന്റെ ജീവിതയാത്രയിൽ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും അനിഷേധ്യമായ പങ്കാണുള്ളത്. സന്തോഷത്തിന്റെയും സംതൃപ്തിയുടേതുമായ അനശ്വര മുഹൂർത്തങ്ങളാണ് ഓരോ ആഘോഷവും സ്മൃതിപഥത്തിലെത്തിക്കുന്നത്. അത്തരം സുന്ദര സ്മരണകൾ അയവറക്കാനും അതിൽ നിന്നുദ്ഭൂതമാകുന്ന ആത്മസായുജ്യം ഉറ്റവരും ഉടയവരുമായി പങ്കുവെക്കാനും മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒന്നിപ്പിന്റെയും ഒത്തുചേരലിന്റെയും വാതായനങ്ങൾ തുറന്നിടാനും ഇത്തരം കൂടിച്ചേരലുകൾ വഴിയൊരുക്കുന്നു. സൗഹൃദാനുഭവങ്ങളുടെ തുടിക്കുന്ന വികാരങ്ങളാണ് ഒരുപക്ഷെ ഇന്നത്തെക്കാൾ കൂടുതലായി ഗതകാലങ്ങളിൽ ദർശിക്കാൻ കഴിഞ്ഞത്. ആഘോഷങ്ങൾക്ക് ദിവ്യമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ദൈവിക ദർശനങ്ങൾക്കും മതസങ്കല്പങ്ങൾക്കും അനുസൃതമായി ജീവിതം നയിക്കുമ്പോൾ ലഭ്യമാകുന്ന ആത്മനിർവൃതി മനുഷ്യ മനസ്സുകളിൽ ആനന്ദത്തിന്റെ ആരവങ്ങൾ സൃഷ്ടിക്കുന്നു. മതങ്ങൾ ഉദ്ഘോഷിക്കുന്ന ആരാധനാകർമ്മങ്ങൾ നിർവിഘ്നം നിർവഹിക്കുമ്പോൾ ഉടലെടുക്കുന്ന സംതൃപ്തിയും മാനസിക ഉല്ലാസവും അനിർവചനീയമാണ്. ഇതുതന്നെയാണ് ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും ആഘോഷത്തിലൂടെ വിശ്വാസി സമൂഹം കാഴ്ചവെക്കുന്നതും. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തിയാണ് വലിയ പെരുന്നാൾ. ദൈവം നിശ്ചയിച്ച കേന്ദ്രത്തിൽ ഒരുമിച്ചുകൂടി ആരാധനാലയത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് സൃഷ്ടാവുമായുള്ള ബന്ധം സുദൃഢമാക്കുന്ന മഹൽ സംഗമമാണ് ഹജ്ജ്. ദൈവീക മോക്ഷം മാത്രം ലക്ഷ്യം വെച്ച് ദുഷ്കർമ്മങ്ങൾ വർജിച്ച് തീർത്ഥാടന കർമ്മം നിർവഹിക്കുന്നവന്റെ മനസ്സ് അന്നേ ദിവസം പ്രസവിക്കപ്പെട്ട ശിശുവിൻ്റെതിന് തുല്യമാറുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഹജ്ജ് പ്രദാനം ചെയ്യുന്ന സൽഫലങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞതിൻ്റെ കൃതജ്ഞതാ പ്രകടനമാണ് ബലിപെരുന്നാൾ. പശ്ചാത്താപ മനസ്സ് സൃഷ്ടിക്കാനും സൽക്കർമ്മങ്ങളോടുള്ള ആസക്തി വർദ്ധിപ്പിക്കാനും അതിടയാക്കും. ഏകദൈവ വിശ്വാസമെന്ന മഹിത സന്ദേശം പ്രബോധനം ചെയ്തുകൊണ്ട് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഇബ്രാഹിം നബി ജൈത്രയാത്ര തുടർന്നു. ദൗത്യനിർവഹണം ഏറ്റെടുത്ത് നടത്താൻ സന്താന പരമ്പരയെ പ്രദാനം ചെയ്യണമെന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ സാഫല്യമെന്നോണം ഇബ്രാഹിം നബിക്ക് സന്താനലബ്ധിയുണ്ടായി. താമസം വിനാ ആ സന്താനത്തെ ബലിയർക്കണമെന്ന ദൈവീക കൽപ്പനയും ലഭിക്കുകയുണ്ടായി. ദൈവീക കൽപ്പന ശിരസ വഹിക്കാൻ യാതൊരു മടിയുമില്ലാതെ ഇബ്രാഹിം നബി അതിനും തയ്യാറായി. അങ്ങനെ പൂർണാർത്ഥത്തിൽ ഒരു ദൈവീക ദാസൻ തന്നെയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ദൈവീക സ്തുതിഗീതങ്ങൾ ഉരുവിട്ടുകൊണ്ട് പുത്രനായ ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഒരുങ്ങി പുറപ്പെട്ടു. ഇബ്രാഹിമിന്റെ ഭക്തിയിലും ത്യാഗത്തിലും സംപ്രീതനായ സൃഷ്ടാവായ ദൈവം ഇസ്മായിലിന്റെ സ്ഥാനത്ത് ബലിപീഠത്തിൽ ഒരാടിനെ പ്രത്യക്ഷപ്പെടുത്തി. മകന് പകരം ആടിനേർക്കാനുള്ള ദൈവീക കൽപ്പന മാലാക്കമാർ ഇബ്രാഹിമിന്റെ ചെവിയിൽ ചൊല്ലിക്കൊടുത്തു. ജീവിതം മുഴുവൻ ദൈവത്തിനുള്ള സമർപ്പണമാണെന്ന് ഉറച്ചു വിശ്വസിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗസുലഭിലമായ ആ മഹൽ കൃത്യത്തിന്റെ തുടിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിന്റെ

0: ഭാഗമായി തന്നെയാണ് ബലികർമ്മം നടത്തുന്നത്. അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകാത്മക പ്രകടനമാണത്. കഴിയുന്നവരെല്ലാം ഒരു മൃഗത്തെ ബലിയേർക്കുക എന്നത് പെരുന്നാളിൻ്റെ ചടങ്ങുകളിൽ പ്രധാനമാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ മൂന്നോ അഞ്ചോ ഏഴോ പേർക്ക് ഒരുമിച്ചുകൂടിയും ഈ കടമ നിർവഹിക്കാം. ഈദ്ഗാഹുകളിലോ പള്ളികളിലോ ഒരുമിച്ചുകൂടിയുള്ള പെരുന്നാൾ നമസ്കാരം ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനോഹര ദൃശ്യമാണ് ഇത് കാഴ്ചവെക്കുന്നത്. പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചും ആലിംഗനബദ്ധരായും ഹൃദയങ്ങൾ പങ്കിടുമ്പോൾ വിശ്വമാനവികതയുടെ പുതിയൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് വിശ്വാസികളുടെ മനസ്സിൽ ഉടലെടുക്കുന്നത്. സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സുരഭിലസുന്ദരമായ മഹിത സന്ദേശമാണ് ഓരോ ബലിപെരുന്നാളും ഉദ്ഘോഷിക്കുന്നത്. ദൈവം തന്നെയാണ് ഏറ്റവും വലിയവൻ. എല്ലാ സ്തുതികളും ദൈവത്തിന് മാത്രം.
1: പി എ എം അബ്ദുൾ ഖാദർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9847418444. നമ്പർ ആവർത്തിക്കാം, 9847418444. സുഭാഷിതം.
2: ക്ഷമിക്കണം, പി എ എം അബ്ദുൾ ഖാദറിന്റെ സുഭാഷിതമാണ് നിങ്ങൾ കേട്ടത്. ഇനി പ്രഭാതഗീതം.

0: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 1201 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി 6:44 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 2:01:04 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 1:05:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 1:37 വൈകി 8:25 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5:06:32 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
0: ട്രെയിൻ സമയം. ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1989 മലയാളത്തിന്റെ ജനപ്രിയ നോവൽ പ്രസ്ഥാന നായകൻ മുട്ടത്ത് വർക്കി അന്തരിച്ചത്. 65

0: നോവലുകൾ പ്രസിദ്ധീകരിച്ച മുട്ടത്ത് വർക്കിയുടെ പ്രശസ്ത ചലച്ചിത്ര രചനയാണ് പ്രേം നസീർ അഭിനയിച്ച പാടാത്ത പൈങ്കിളി എന്ന സിനിമ. പ്രഥമ മുട്ടത്ത് വർക്കി അവാർഡ് ഒ വി വിജയനാണ് ലഭിച്ചത്.
1: ചരിത്രപഥം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം പച്ചക്കറി വിത്തുകൾ ഏതെല്ലാമാണ്? നമ്മളോട് സംസാരിക്കുന്നത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ.
5: ഇപ്പോൾ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് ഇന വിത്തുകളാണ് വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ ഉപയോഗിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് 30% വിളവിൽ മാറ്റം വരുത്താൻ സാധിക്കും. കുറച്ച് ഹൈബ്രിഡ് ഇനങ്ങൾ പറയാം. കുമ്പളത്തിന്റെ സുരുചി എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ ഇനമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ സുനാമി കുമ്പളങ്ങ എന്ന് കർഷകർ വിളിക്കുന്ന ഗോൾഡ് 195 എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ ഇനമുണ്ട്. ഇത് രണ്ടും വളരെ പോപ്പുലറാണ്. ഇത് കൂടാതെ മഹീക്കോയുടെ ഇനവും കുമ്പളങ്ങയിൽ ഉണ്ട്. ആഷ് ഗോഡ്, ബിറ്റർ ഗോഡ്, അതായത് കയ്പ. കയ്പയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഇനമാണ് 4 കയ്പ വെച്ചു കഴിഞ്ഞാൽ 1 കിലോ തൂക്കം വരുന്ന മായ എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ ഇനം. ഇത് കൂടാതെ പാലി എന്ന് പറയുന്ന ഡാർക്ക് ഗ്രീൻ, അതായത് കരുമ്പച്ചയിലുള്ള മുള്ളോട് കൂടിയ ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ പാലി എന്ന് പറയുന്ന ഇനവുമുണ്ട്. NS 435 എന്ന് പറയുന്ന ഒരു ഇനം നാംദാരി സീഡ്സിന്റെ ഇനമാണ്. അത് വെള്ളയാണ്. ഓരോ ഇനങ്ങളും പച്ചക്കറി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് കർഷകർ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം കൃഷിയിറക്കാൻ. പ്രത്യേകിച്ച് പ്രാദേശിക താല്പര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വേണം ഒരു വിത്ത് തിരഞ്ഞെടുക്കാൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മഞ്ചേരി ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ വടക്കൻ മാർക്കറ്റുകളിലെല്ലാം വഴുതന എടുത്തു കഴിഞ്ഞാൽ നീണ്ട് പച്ചയാണ് ഇവിടെ കൂടുതൽ ലോക്കൽ പ്രിഫറൻസ് എന്ന് പറയുന്നത്. അതേസമയം പാലക്കാട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉരുണ്ട് വയലറ്റ് കളറിലുള്ളതോ അല്ലെങ്കിൽ വെള്ള വരകളോടുകൂടിയ ഇനമാണ് അവിടെ ഉള്ള പ്രാദേശിക താല്പര്യം. ചെരങ്ങ എന്ന് നമ്മൾ വിളിക്കുന്ന ബോട്ടിൽ ഗോഡ്, ചൊരക്ക എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഇനം മഹീക്കോയുടെ വാരാഡ് എന്ന് പറയുന്ന ഇനമുണ്ട്. സ്വീകാർ എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഇനവും ഉണ്ട്. നാംദാരിയുടെ ഒരു ഇനവും കൂടിയുണ്ട്. ഇനി മത്തനിലാകട്ടെ കൃഷ്ണ, അർജുന എന്ന് പറയുന്ന 2 വെറൈറ്റീസ് ഉണ്ട്. കൃഷ്ണ എന്ന് പറയുന്നത് മുഴുവൻ നല്ല കറുത്ത ഇരുണ്ട പച്ച കളറാണ്. അർജുന എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് ഓറഞ്ച് ആണ്. ഈസ്റ്റ് വെസ്റ്റിന്റെ ഇനമാണ്. ഇനി പീച്ചിങ്ങ എന്ന് പറയുന്ന റിഡ്ജ് ഗോഡ്, അതായത് മലപ്പുറം ഭാഗത്തേക്ക് കുറച്ചധികം തന്നെ ഉപയോഗമുണ്ട്. സൊറോട്ട്, ഷോമിത, NS 474 എന്നീ ഇനങ്ങൾ, ഈസ്റ്റ് വെസ്റ്റിന്റെയും സക്കാട്ട സീഡ്സിന്റെയും നാംദാരിയുടെയും ഇനങ്ങൾ ഏറ്റവും മെച്ചമാണ്. പടവലത്തിന്റെ ഇനം വൈറ്റ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്നത് വെളുത്ത ചെറിയ പടവലമാണ്. ഹൈവിഡ് സീഡ്സിന്റെ, നമ്മളെ എലവഞ്ചേരി പാലക്കാട് ഭാഗത്തെ കർഷകർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്. ഇതുകൂടാതെ സ്മിത എന്ന് പറയുന്ന ഇനവും ഉണ്ട്. സാലഡ് കുക്കുംബർ ആണ് നിങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് സെഡോണ എന്ന് പറയുന്ന മഹീക്കോയുടെ ഇനം വളരെ പോപ്പുലറാണ്. സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഇൻഡോ അമേരിക്കയുടെ ഇനവും മാലിനി എന്ന് പറയുന്ന സെമിനിസിന്റെ ഇനവും വളരെ ഫേമസ് ആണ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിപ്പയറാണ്. അപ്പം നമ്മുടെ വള്ളിപ്പയറിൽ കർഷകർക്ക് ഏറ്റവും പ്രിയം ഉള്ളതാണ് സുമന്ത് എന്ന് പറയുന്ന ടാനിൻഡോ സീഡ്സിന്റെ ഇനം, അതായത് പച്ചപ്പയർ അല്ലെങ്കിൽ മീറ്റർ പയർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഇനമാണ് സുമന്ത് എന്ന് പറയുന്നത്. പച്ച നീണ്ട ഇനം. ഇതുകൂടാതെ ഗ്രീൻ തണ്ടർ എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ ഇനമുണ്ട്. റീനു ഉണ്ട്. അങ്കൂർ ഗംഗ എന്ന് പറയുന്ന അങ്കൂർ സീഡ്സിന്റെ ഇനമുണ്ട്. വാലി ഗ്രീൻ ഉണ്ട്. ഇവയെല്ലാം പച്ച നീണ്ട ഇനങ്ങളാണ്.
4: വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ മലപ്പുറം ജില്ലാ

0: ഡെപ്യൂട്ടി മാനേജർ എം കെ നിസീമയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555024.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ഇനി കാലാവസ്ഥാ അറിയിപ്പ്. അടുത്ത 3 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം പെയ്തു തുടങ്ങാനുള്ള അന്തരീക്ഷ സാഹചര്യങ്ങൾ അനുകൂലമാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിലും മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ചക്രവാത ചുഴികളുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. എന്നാൽ അടുത്ത 4 ദിവസം സംസ്ഥാനത്ത് എവിടെയും കനത്ത മഴയ്ക്ക് സാധ്യതയില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: Al Rehan Eye Hospital, Bypass Road, Kondoti.
1: Drishti.
2: Vayojagar.
0: Al Rehan Eye Hospital, Kondoti. Kuranya Chelavil, Pragalbha Netra Roga Vidagdharude Nirathathil Chikitsa. Al Rehan Kannashupatri.
3: Sovereign Combat Faco MLC Fire Inde Sahayathode, Vedanayo Tunnalo Illade, Takul Dwara Thimira Shastrakriya, Ippol Al Rehan Kannashupatriyil.
0: Kuranya Chelavil, Pragalbha Netra Roga Vidagdharude Nirathathil Chikitsa.
3: 20 Varshathe Pravartana Parambaryam.
0: Al Rehan Eye Hospital, Bypass Road, Kondoti.
3: Branchukal Edappal, Thirur and Tripprayar. ദൃഷ്ടി.
4: ഇന്ന് ബലിപെരുന്നാൾ. പിണറായി വിജയന്റെ വീടുകളിലടക്കം 10 ED റെയ്ഡ്. പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ 2 ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. കാറുകൾ തകർത്തു. 7 പേർ അറസ്റ്റിൽ. ആക്രമണത്തെക്കുറിച്ച് വിശദീകരണം തേടി ഗവർണർ. SIR നിയമസാധുത അംഗീകരിച്ച് സുപ്രീംകോടതി. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് പൌരത്വം നഷ്ടമാകില്ല. കോടതിയലക്ഷ്യ കേസിൽ എജ്യൂടെക് കമ്പനി സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ സിംഗപ്പൂർ കോടതിയുടെ 6 തടവുശിക്ഷ. സിദ്ധാരാമയ്യ ഇന്ന് കർണാടക മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയും. പുതിയ മുഖ്യമന്ത്രിയായി നിലവിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സ്ഥാനമേറ്റെടുക്കാൻ സാധ്യത. IPL ക്രിക്കറ്റ്. രാജസ്ഥാന് ഹൈദരാബാദിനെതിരെ 47 റൺസ് ജയം. വൈഭവ് സൂര്യവംശിക്ക് 29 പന്തിൽ 97 റൺസ്.
0: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
9: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
7: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
4: സ്വർണ്ണ പവന് 115,000 രൂപ. തങ്കം 10 ഗ്രാമിന് 1,48,600 രൂപ. വെള്ളി കിലോയ്ക്ക് 2,70,700. കുരുമുളക് നാടൻ 65,500, ചേട്ടൻ 67,000, വയനാടൻ 68,000. റബ്ബർ കോട്ടയത്തെ വില RSS 4 25,250 രൂപ, RSS 5 24,950 രൂപ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത്.

0: சென்டர் கிம்ஸ் அல்ஷிஃபா ஹாஸ்பிட்டல் பெருந்தல்மண்ணா.
1: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
3: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. യത്തീം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

യത്തീം എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരനും എം എസ് ബാബുരാജും ചേർന്നൊരുക്കി. എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
5: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
4: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർനിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു.

0: ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിവേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ K.രാധാകൃഷ്ണനുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾക്ക് തുല്യമായ അവസരവും സൌഹൃദപരമായ അന്തരീക്ഷവും ഒരുക്കാൻ ധർമ്മേന്ദ്രപ്രധാൻ ആവശ്യപ്പെട്ടു. പുനഃപരീക്ഷ സുരക്ഷിതമാക്കാൻ NTA സ്വീകരിച്ച നടപടികൾ നേരത്തെ ഡയറക്ടർ ജനറൽ അംഗങ്ങളെ ധരിപ്പിച്ചു. ജൂൺ 21 5400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി BD സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. ഭട്ട് റോഡിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിലായി. DYFI നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ED വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ED അറിയിച്ചു. പിണറായി വിജയന്റെയും PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ED പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് CPM പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ MLA A.പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന CPIM ശ്രമം പ്രതിഷേധാർഹമാണെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി T.സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി ഒരു മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിംഗിന് ഇത്തവണ വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1 ക്വാളിഫയറിൽ

0: ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് CGPയെ കുറ്റപ്പെടുത്തി. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 TV മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

0: ത്യാഗത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഉത്കൃഷ്ടമായ സന്ദേശം പകർന്നു നൽകി വീണ്ടുമൊരു ബലിപെരുന്നാൾ വന്നെത്തിയിരിക്കുന്നു. തനിക്കുള്ളത് സഹജീവിക്ക് കൂടി പങ്കുവയ്ക്കുമ്പോഴാണ് മനുഷ്യത്വം പൂർണ്ണമാകുന്നത്. സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഈ പെരുന്നാൾ പുലരിയിൽ മഞ്ചേരി എഫമിന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ. ഒപ്പം എഫം ശുഭദിനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവു, ആശ്വാസമായി കുട്ടിയെ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലെ ഒഴിവുകളിലേക്ക് പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക, മറ്റർഹ വിഭാഗക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾ ജാതി, വരുമാനം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ, കോഴ്സ് സർട്ടിഫിക്കറ്റ്, അവസാനം പഠിച്ച കോഴ്സിലെ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷിക്കണം. പഠിക്കുന്ന സ്ഥാപനത്തിൽ ഹോസ്റ്റലുണ്ടെങ്കിൽ അവിടെ സീറ്റില്ലെന്ന് ബന്ധപ്പെട്ടവരുടെ സാക്ഷ്യപത്രം ഹാജരാക്കണം. 2025-26 അപേക്ഷ സമർപ്പിച്ചിട്ടും പ്രവേശനം ലഭിക്കാത്തവരും ഈ അധ്യയന വർഷം വീണ്ടും അപേക്ഷിക്കണം. അപേക്ഷ അടുത്ത മാസം 15 വൈകിട്ട് 5 വരെ സ്വീകരിക്കും. അപേക്ഷ ഫോമുകൾ കോഴിക്കോട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0995237039. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 0995237039. കേരള സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സി ആപ്റ്റിന്റെ കോഴിക്കോട് സബ് സെന്ററിൽ നടത്തുന്ന ഒരു വർഷത്തെ PSC അംഗീകൃത KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് കോഴ്സുകളിലേക്ക് SSLC വിജയിച്ചവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു.

0: പട്ടികജാതി പട്ടികവർഗ ഒഇസി വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യവും സ്റ്റൈപ്പൻഡും ലഭിക്കും. ഒബിസി എസ്ഇ ബിസി മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും സ്റ്റൈപ്പൻഡും ലഭിക്കും. അപേക്ഷാ ഫോമിനും വിവരങ്ങൾക്കും ഓഫീസർ ഇൻചാർജ് സി ആപ്റ്റ് സബ് സെന്റർ, ബൈരായിക്കുളം എൽ പി സ്കൂൾ കോമ്പൗണ്ട്, റാംമോഹൻ റോഡ്, കോഴിക്കോട് 673004 എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുണ്ട് 0495-2723-666. മറ്റൊരു നമ്പർ 9496-88-2366. ഇമെയിൽ വിലാസം കോഴിക്കോട് @capt.kerala.com.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 സെക്കൻഡ് ആയിരിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം അവൻ എത്ര ഉയരത്തിലെത്തി എന്നതിലല്ല, അവൻ എത്ര പേരെ കൈപിടിച്ചുയർത്തി എന്നതിലാണ്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത്. മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം അവൻ എത്ര ഉയരത്തിലെത്തി എന്നതിലല്ല, അവൻ എത്ര പേരെ കൈപിടിച്ചുയർത്തി എന്നതിലാണ്. നിങ്ങൾ കേട്ടത് ചിന്താവിഷയം.

0: ഇനി ഇന്നത്തെ ചോദ്യമിത്, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനമേഖല ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനമേഖല ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത്. കാത്തിരിക്കൂ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ഇനി മധുരം ഗീതം.
4: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
5: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ചിറ്റാം ചിറ്റാം തേൻകുയിലെ KS ചിത്രപാടിയ ഗാനം, കാവാലം നാരായണ പണിക്കരുടെ രചന, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. കെ എസ് ചിത്രപാടിയ ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ്
5: ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
9: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555024.
10: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
11: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
10: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
11: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, എല്ലാം വലിയ ഓഫറിൽ.
10: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
12: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
14: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
13: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
14: അതെങ്ങനെ?
13: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
14: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
15: കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പൊയ്ക്കുതിര സംഘങ്ങൾ വരുന്ന ഭാഗങ്ങളായ മുട്ടിച്ചിറ, തലപ്പാറ, ആലിൻചുവട്, മണ്ണൻടാംപാറ, കാരിയാട്, കളിയാട്ടമുക്ക് തുടങ്ങിയ ഭാഗങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങുമെന്ന് KCB അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടത് വൈദ്യുതി അറിയിപ്പ്. കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നാക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31 രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം.

0: ഫോൺ നമ്പർ 0495-237-6179. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495-237-6179.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
3: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: ട്രെയിൻ സമയം
1: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയം. ട്രെയിൻ നമ്പർ 1638 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 2:11 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 16527 നമ്പർ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 1:37 വൈകി 8:25 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
0: ട്രെയിൻ സമയം.
1: ഇനി ആരോഗ്യജാലകം.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
3: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
2: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
2: ദൃശ്യം കണ്ണാശുപത്രി.
6: വിളർച്ച എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
7: പലപ്പോഴും രക്ഷിതാക്കള് ഈ അവസ്ഥ തിരിച്ചറിയില്ല എന്നുള്ളതാണ് കാരണം. പതിയെ പതിയെ കുഞ്ഞിന് വളർച്ച വരുന്നു എന്നുള്ള കാര്യം രക്ഷിതാക്കള് തിരിച്ചറിയാതെ പോവുകയാണ്. ഒരുമിച്ചാണ് അവർ താമസിക്കുന്നത്. ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങൾ അവരറിയാതെ പോവും. കുഞ്ഞിനെ പെട്ടെന്ന് കാണുന്ന ഒരു മൂന്നാമനായിരിക്കും കുഞ്ഞ് വളരി വരുന്നല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഡോക്ടർമാർക്ക് അത് തിരിച്ചറിയാൻ പെട്ടെന്നാവും. കുഞ്ഞുങ്ങളുടെ മുഖത്ത്, ചുണ്ടിന്, അല്ലെങ്കിൽ കൈകൾക്ക് ഒക്കെ വളരി വരുന്ന അവസ്ഥ കണ്ണുപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും വളർച്ച മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വളർച്ച കാണുമ്പോൾ ഡോക്ടർമാരെന്താണ് പരിശോധിച്ച് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പ്രധാനമായിട്ടും നമുക്കറിയാം രക്തം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടോ, കൊക്കപ്പുഴു ബാധയുണ്ടോ, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ അർബുദാവസ്ഥകളാണോ, അതൊക്കെയും ഒരു ശരീര പരിശോധനയിലൂടെ ഡോക്ടർക്ക് ഏതാണ്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞു അയൺ ഡെഫിഷ്യൻസി അനീമ, നഖങ്ങൾ ചിലപ്പം തേഞ്ഞ് കുഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ, അത് വളരെ വ്യക്തമായിട്ടും അയൺ ഡെഫിഷ്യൻസി അനീമയാണെന്ന് പറയാം. B12 ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ വിരലുകളിലും ചുണ്ടിന് ചുറ്റും പതിയെ പതിയെ കൂടി വരുന്ന ഒരു കറുപ്പ്, അപ്പം ശരീരത്തിൻ്റെ നിറം പതിയെ കറുത്ത് കറുത്ത് വരുന്നു, ചുണ്ടിന് ചുറ്റും വിരലുകൾക്കൊക്കെയും കറുപ്പ് വരുന്നു വളർച്ചയോടൊപ്പം എങ്കിൽ B12 കുറവ് ആവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നടക്കുമ്പം ബാലൻസ് ഇല്ലാതെയാവുക, അതുപോലെ തന്നെ തൊട്ടാലറിയാതെ വരിക, അതൊക്കെയും ഉണ്ടാവാം. ഈ ഒരു അവസ്ഥ എന്തൊക്കെ ലക്ഷണങ്ങളുമായിട്ട്

0: ആണ് ഉണ്ടാവാറ്. കാണുമ്പോൾ വളർച്ച ഉണ്ടാവുന്നതെന്ന് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ പലപ്പോഴും പഠിക്കുന്നതിൽ പതിയെ പുറകോട്ട് പോകും. എല്ലാത്തിലും ക്ഷീണം, ഉന്മേഷമില്ലായ്മ, മറ്റുള്ളവരുടെ കൂടെ ഓടിക്കളിക്കാൻ അവർക്ക് ആവുന്നില്ല. പെട്ടെന്ന് കതക്കുന്നു, നെഞ്ചിടിക്കുന്നു, നാലോ അഞ്ചോ നിലകളിലേക്ക് മറ്റുള്ള കൂട്ടികൾ ഓടിപ്പോകുമ്പോൾ ഈ കുഞ്ഞ് പുറകിലായി പോകുന്നു, അവരടക്കം നിർത്തേണ്ടി വരുന്നു. ചിലർക്ക് നിൽക്കുമ്പോൾ, അസംബ്ലിയിൽ നിൽക്കുമ്പോഴൊക്കെ തലകറങ്ങി വീഴുന്നു. അപ്പം ഇതൊക്കെയും ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ ആവശ്യത്തിന് എത്തിക്കാൻ പറ്റുന്നില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ്. അതിതീവ്രാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം, ഹൃദയം ആഞ്ഞ് പണിയെടുക്കുകയാണ് ഉള്ള ബ്ലഡിനെ കൊണ്ട് എല്ലായിടത്തും എത്തിക്കാൻ. അതിൻ്റെയും ബാലൻസ് അങ്ങ് തെറ്റിപ്പോകുമ്പോൾ കൈകാലുകളിൽ നീര് വരും. അപ്പം ഇത്തരം ലക്ഷണങ്ങൾ ഒരു ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനാവും. പക്ഷേ അദ്ദേഹം നേരെ ചാടിക്കേറി ചികിത്സിക്കുന്നതിന് മുമ്പേ ചില പരിശോധനകൾ നടക്കും. ആ പരിശോധന നടത്തുന്നത് പലപ്പോഴും മറ്റവസ്ഥകൾ എന്തെങ്കിലും ഇതിന് കാരണമായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ, ലളിതമായിട്ടുള്ള രക്തപരിശോധനകൾ മതിയാവും. ഒരു ഹിമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുന്നു, എത്രയാണ് നോർമൽ വേണ്ടത്, എത്ര കുറഞ്ഞു. ഒരു പെരിഫറൽ സ്മിയർ എന്ന് വെച്ചാൽ ഈ ശ്വേതരക്താണുക്കളുടെ രീതി എങ്ങനെയാണ്, നോർമൽ തന്നെയാണോ, കാണുമ്പോൾ അത് അയൺ ഡെഫിഷ്യൻസിക്കും ഒക്കെ പ്രത്യേക തരത്തിലൊരു മാറ്റം വരും, അതൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള പരിശോധനകൾ മതിയാവും. പക്ഷേ അപൂർവം കേസുകളിൽ മറ്റവസ്ഥകളുടെ സാധ്യതകൾ ഉണ്ടെങ്കിൽ മജ്ജ കുത്തിയെടുത്ത് പരിശോധിക്കുന്ന പോലുള്ള പരിശോധനകൾ ചിലപ്പം വേണ്ടിവരും. അത് അപൂർവമായിട്ട് മാത്രമാണ്.
1: വിളർച്ച എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ഷേറ്റ്വേ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: ഇനി നോവൽ വായന.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
9: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ഫോൺ 0483280500.
9: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
9: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: ഫോൺ 0483280500.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
10: അരയിൽ കെട്ടിയ ബാൻഡിൽ നിന്ന് ഒരു കത്തി വലിച്ചെടുത്തു. കണ്ടാ പേടിയാവണ കത്തി. അതുകൊണ്ട് സാൻഡ്വിച്ചിന്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് എനിക്ക് തന്നു. ഒരൽപ്പം കച്ചാക്ക കുടിച്ചു. എന്നിട്ട് 2 ലെമണേഡ് ഓർഡർ ചെയ്തു. അയാൾ സാൻഡ്വിച്ച് തിന്ന് എന്നെ കണ്ണുകൾ കൊണ്ട് നോക്കി പഠിച്ചുകൊണ്ടിരുന്നു. ആ കണ്ണുകളിൽ സംതൃപ്തി നിറഞ്ഞു കവിഞ്ഞു. നിനക്കറിയാമോ അടയ്ക്കാക്കുരുവി, സ്വരത്തിലൊരു നീട്ടലോടെ അയാൾ പറഞ്ഞു, നീ എനിക്ക് ഭാഗ്യം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എനിക്കുണ്ട് കുംഭവയറുള്ള ഒരു കൂട്ടം കിടാങ്ങള്. എന്നിട്ടൊരിക്കലും ഒരാളെ സഹായത്തിന് കൂട്ടാൻ എനിക്ക് തോന്നിയില്ല. എന്നിട്ട് ലെമണേഡ് നല്ലപോലെ മുത്തിക്കുടിച്ചു. നിനക്ക് എത്ര വയസ്സായി? 5, 6, 5, 5, 6 തികഞ്ഞില്ല. നീ ഒരു നല്ല കുട്ടിയാ, നല്ല ബുദ്ധിമാനും. അതിന്റെ അർത്ഥം അടുത്ത ചൊവ്വാഴ്ച നമ്മൾ തമ്മിൽ കാണും എന്നാണോ? അയാൾ പൊട്ടിച്ചിരിച്ചു. നിനക്ക് വേണമെങ്കിൽ കാണാം, എനിക്ക് വേണം. ഞാനത് എന്റെ ചേച്ചിയോട് പറഞ്ഞ് ശരിയാക്കാം, അവൾക്കത് മനസ്സിലാവും. അത് ശരിക്കും നല്ലതാ, കാരണം ആ റെയിലിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടേയില്ല. ഞാൻ അവിടെ പോന്നുണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങളെ കാത്തിരിക്കാറുണ്ട് സർ. ഒരു ചൊവ്വാഴ്ച വന്നാൽ നിങ്ങൾ പിന്നെ അടുത്ത ആഴ്ച വരില്ല. അപ്പം ഞാൻ കണക്ക് കൂട്ടി നിങ്ങൾ അപ്പുറത്തേക്ക് പോവുമായിരിക്കുമെന്ന്. വിടുമിടുക്കൻ,

0: എന്താ നിന്റെ പേര്?
1: സെസേ.
0: ഞാൻ അരിയോ വാൽഡോ. കൈകൊട്. അയാൾ തന്റെ തഴമ്പിച്ച കൈകളിൽ എന്റെ കൈവച്ചു. മരിക്കും വരെ ഞങ്ങൾ കൂട്ടുകാരായിരിക്കും എന്ന് തീരുമാനമായി. ഗ്ലോറിയയെ പറഞ്ഞു മനസ്സിലാക്കുക എളുപ്പമായിരുന്നില്ല. പക്ഷേ സെസേ, ആഴ്ചയിൽ ഒരു ദിവസോ? അപ്പോ സ്കൂളോ? ഞാൻ എന്റെ നോട്ട്ബുക്ക് ഗ്ലോറിയയ്ക്ക്

0: അണ്ണന്റെ നോട്ട്ബുക്ക് ഗ്ലോറിയയ്ക്ക് കാണിച്ചു കൊടുത്തു. എല്ലാം വളരെ വൃത്തിയും വെടിപ്പുമുള്ളത്. ഏറ്റവും നല്ല ഗ്രേഡുകളായിരുന്നു എനിക്ക് കിട്ടിയത്. കണക്കുബുക്കിലും അങ്ങനെ തന്നെ. വായിക്കുന്നതിൽ ഏറ്റവും നല്ലത് ഞാനാ ഗ്ലോ? എന്നിട്ട് പോലും അവൾക്ക് ഉറപ്പു വന്നില്ല. ഞങ്ങളിപ്പോ പഠിക്കുന്നത് തന്നെ അടുത്ത 6 മാസവും പഠിക്കും. ഒരേ സാധനം ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കും. ആ കഴുതകൾ അതൊക്കെ പഠിക്കാൻ കൊല്ലങ്ങൾ എടുക്കും. അവൾ പൊട്ടിച്ചിരിച്ചു. എന്ത് തരം വർത്താന ഇത് സെസെ? ഇത് സത്യ ഗ്ലോറിയ. ഞാൻ പാട്ടുപാടലിൽ നിന്ന് അതിനേക്കാൾ പഠിച്ചെടുക്കും. ഞാൻ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്നറിയാമോ? അതിനുശേഷമാ വാക്കുകളുടെ അർത്ഥം എഡ്മുണ്ടോ അമ്മാമൻ പറഞ്ഞു തന്നത്. കപ്പൽ പണി, താരാപഥം, പ്രലോഭനം, ഭാഗ്യഹീനൻ ഒക്കെ. അതിലുമൊക്കെ മുഖ്യം ഞാൻ നിനക്ക് ഓരോ ആഴ്ച പാട്ടുവരികളുള്ള ബ്രോഷർ കൊണ്ടുതരുമെന്നതാ. ഈ ലോകത്തിലെ ഏറ്റവും നല്ല പാട്ടുകൾ പഠിപ്പിക്കുകയും ചെയ്യും. ആട്ടെ, ഇനിയുമുണ്ടൊരു കാര്യം. എല്ലാ ചൊവ്വാഴ്ചയും നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാഞ്ഞാൽ അപ്പനോടെന്ത് പറയും? അപ്പൻ അതൊന്നും ശ്രദ്ധിക്കില്ല. ചോദിച്ചാൽ നുണ പറയണം. അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ നാൻസിയ സെനയുടെ അടുത്തേക്ക് എന്നെ വിട്ടപ്പോ അവിടെ നിന്ന് കഴിച്ചു എന്ന് പറയാം.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
5: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
6: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
5: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
6: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
8: മീഡിയ വാണി
7: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
11: എടരിക്കോട് PKMMHSS ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി, മലയാളം, അറബിക്, മ്യൂസിക്, സോഷ്യൽ സയൻസ്, ഗണിതം എന്നീ അധ്യാപക തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്. പാണക്കാട് ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കണക്ക്, മലയാളം, അറബിക്, ഹിന്ദി, സംഗീതം എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് ഹൈസ്കൂൾ ഓഫീസിൽ. കാരക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഭൌതികശാസ്ത്രം, ഹിന്ദി, അറബിക്, ഇംഗ്ലീഷ്, സംസ്കൃതം അധ്യാപക അഭിമുഖം മറ്റന്നാൾ രാവിലെ 10 മണിക്ക്. കോട്ടയ്ക്കൽ GLP സ്കൂളിൽ LPST ഒഴിവിലേക്കുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 10 മണിക്ക് കോട്ടയ്ക്കൽ കോഓപ്പറേറ്റീവ് കോളേജിൽ നടക്കും. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അടുത്ത മാസം 3 കൂടിക്കാഴ്ച നടത്തും. SSLC തത്തുല്യം, ECG ഒപ്റ്റോമെട്രിയിലുമുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, കേരള PSC അംഗീകരിച്ച ECG ടെക്നീഷ്യൻ കോഴ്സ് തുടങ്ങിയവയാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാവിലെ 10:30 എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ഫോൺ നമ്പർ പറയാം, 0491 2533332.

0: മറ്റൊരു നമ്പർ 0491-253-4524.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി. ഇനി മലയാളത്തിൽ വാർത്തകൾ.
4: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59th പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ മൂന്നാമത്തെ സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗ്യാൻടോങ്ലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15th വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3rd സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ NTA ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ June 21 നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CBSE തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും CBSE സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലീം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോ കോൺസ്റ്റാന്റിനോസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി S. ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി

0: പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച് അതും സർക്കാർ തന്നത് 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡ് അടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിന്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. പിന്നെ 2 മരുമക്കളും ഉണ്ട്, കൊച്ചുമോളും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ താമസിക്കുകയാണ്. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും. രാജ്യത്ത് 3-ാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം, അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ് ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ് ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളടിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥന നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുനരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. 7 ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോ. N. കലൈസെൽവി മിഡ്ഷിപ്പന്മാർക്ക് ബിരുദദാനം നടത്തി.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 190

0: 106 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51st പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM ശുഭദിന പരിപാടികൾ തുടരുന്നു.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക് രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ,
2: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ,
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടുകൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
2: വിദഗ്ധരായ ത്വക് രോഗ ഡോക്ടർമാരുടെ സേവനം.
3: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി, MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് ബലിപെരുന്നാൾ. ത്യാഗത്തിന്റെ സുഗന്ധവും സ്നേഹത്തിന്റെ പ്രകാശവും ഹൃദയങ്ങളിൽ നിറച്ചുകൊണ്ട് മറ്റൊരു ബലിപെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടതെല്ലാം ദൈവാനുസരണത്തിനായി സമർപ്പിക്കാൻ തയ്യാറായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ അചഞ്ചല വിശ്വാസവും സമർപ്പണവുമാണ് ബലിപെരുന്നാളിന്റെ ആത്മാവ്. സ്നേഹവും കരുണയും പങ്കുവയ്ക്കലും മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തുകളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പെരുന്നാൾ രാവുകൾ മൈലാഞ്ചി ചുവപ്പിനാൽ മനോഹരമാകുമ്പോൾ വീടുകളിൽ സ്നേഹത്തിന്റെയും പ്രാർത്ഥനകളുടെയും സുഗന്ധം നിറയുന്നു. തക്ബീർ ധ്വനികൾ ഹൃദയങ്ങളിൽ പ്രത്യാശ പകരുമ്പോൾ കൈകളിൽ നിന്ന് കൈകളിലേക്ക് നീളുന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പർശമാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കേൾക്കാം ഈദ് മുബാറക് എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സന ഹുസൈൻ, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
4: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
3: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
4: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
3: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റും 40 സെക്കൻഡുമാണ്.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ. സംസാരിക്കുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
7: മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ. പരിസര ശുചീകരണവും വ്യക്തി ശുചിത്വവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കൊതുക് നിർമ്മാർജ്ജനം, പഴകിയതും തണുത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കല്, പുറത്തുനിന്നുള്ള ഭക്ഷണം, കൃത്രിമ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, അമിതമായിട്ട് ഉപ്പുള്ളവ, അമിതമായിട്ട് മസാലകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും നന്നായിട്ട് 1/2 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കഴുകുക. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി കൊതുക് നിയന്ത്രണം നടത്തുക. കൊതുക് വല ഉപയോഗിക്കുക. ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പനി, വയറിളക്കം, ശ്വാസ തടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ നേടുക. നല്ല രീതിയിലുള്ള ഇളം ചൂടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പഴകിയിട്ടുള്ള ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വ്യക്തി ശുചിത്വം ഉറപ്പുവരുത്തുക. മഴയിൽ നനഞ്ഞിട്ടുള്ള വസ്ത്രങ്ങൾ ഉടൻ തന്നെ മാറ്റുക. ഈറനുള്ള വസ്ത്രങ്ങൾ മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സ്കിൻ ഡിസീസ് പോലെയുള്ളവ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മഴക്കാലത്ത് സാധാരണ കാണുന്ന ആവർത്തിച്ചുള്ള ജലദോഷം, വൈറൽ ഫീവർ, അലർജി, സന്ധിവേദന, രോഗശേഷമുള്ള ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങളിൽ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ വിലയിരുത്തി നമ്മുടെ ഹോമിയോപ്പതി ചികിത്സ നൽകുന്നു. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും ആവർത്തിച്ചുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഹോമിയോപ്പതി ചികിത്സ ലഭ്യമാണ്. മഴക്കാലം രോഗങ്ങളുടെ കാലമല്ല, ജാഗ്രതയുടെ കാലമാണ്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സുരക്ഷിതമായിട്ടുള്ള കുടിവെള്ളം, കൊതുക് നിയന്ത്രണം, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണരീതി എന്നിവയിലൂടെ മഴക്കാല രോഗങ്ങൾ ഭൂരിഭാഗവും നമുക്ക് തടയാനാകും. രോഗലക്ഷണങ്ങൾ അവഗണിക്കാതെ സമയബന്ധിതമായിട്ട് ചികിത്സ നേടുകയും സ്വയം മരുന്ന് കഴിക്കുന്ന ശീലം ഒഴിവാക്കുകയും ചെയ്യുക. പ്രതിരോധമാണ് എക്കാലത്തെയും മികച്ച ചികിത്സ. ആരോഗ്യകരമായ മഴക്കാലത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
6: മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ. ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി, ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9946680000.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത:
9: ശനിയും ഞായറും രാവിലെ 7:50
8: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
9: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: തേനീശൽ
1: തിങ്കൾ രാവിലെ 8:20
0: കന്നടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐ ക്യൂ ഒപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
4: 43-inch ടിവികളിൽ 2,000 രൂപയും 55-inch 3,000 രൂപയും 65-inch 4,000 രൂപയും ക്യാഷ് ബാക്ക്.
3: 43-inch സ്മാർട്ട് ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
4: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: പ്രിയരെ, ആകാശവാണി മഞ്ചേരി FM-ലൂടെ ശ്രോതാക്കൾക്ക് പെരുന്നാൾ ആശംസകൾ പങ്കിടാൻ അവസരം. 4 വാക്യങ്ങളിൽ കവിയാത്ത ആശംസാ സന്ദേശങ്ങൾ 94-95-050-600 എന്ന വാട്സാപ്പ് നമ്പറിൽ ടൈപ്പ് ചെയ്ത് അയക്കുകയാണ് വേണ്ടത്. സന്ദേശത്തോടൊപ്പം പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സന്ദേശങ്ങൾ ഇന്ന് രാവിലെ 9:30 പ്രക്ഷേപണം ചെയ്യും. പലപ്പോഴായി സന്ദേശത്തിൻ്റെ തുടക്കത്തിൽ പെരുന്നാൾ ദൂത് എന്ന് ചേർക്കാൻ മറക്കരുത്. വാട്സപ്പ് നമ്പർ 94-95-050-600. സമയം 7:00 കഴിഞ്ഞ 45:30.
0: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, കാവ്യധാര, പ്രായോജകർ.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
7: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:00 വരെ.
0: ബുക്കിംഗിന് 0483-280-5000.
8: കാവ്യധാര,
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: കാവ്യധാരയിൽ ഇന്ന് ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാട് എഴുതിയ രാധ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ഗായത്രി S.

0: ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് എഴുതിയ രാധ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ഗായത്രി എസ്.
1: കാവ്യധാര
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
5: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്. മധുരം ഗീതം
9: എന്നും രാവിലെ 7 മണിക്ക്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
11: എന്റെ ഉദ്ദേശം ഇപ്പോഴും എത്ര അങ്ങ.
12: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരം ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
13: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
14: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
13: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
14: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
15: സമയം 7:00 കഴിഞ്ഞ 51:37.
16: NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
17: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
18: ആകെ പേടിയാവുന്നു ഡോക്ടർ.
19: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
17: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
19: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ബലിപെരുന്നാൾ ദിനമായ ഇന്ന് ബലിപെരുന്നാളിനെ അനുസ്മരിക്കുന്ന ഒരു കൈമുട്ട് കളിപ്പാട്ട് കേൾക്കാം. മാപ്പിളമാർ കല്യാണാവസരങ്ങളിൽ അവതരിപ്പിക്കുന്നതാണ് കൈമുട്ടുകളി. ഇതിന് ചിലയിടങ്ങളിൽ വട്ടക്കളി, വട്ടപ്പാട്ട് എന്നീ പേരുകളും പറയാറുണ്ട്. പാട്ടുകാർ കല്യാണപ്പന്തലിൽ വട്ടത്തിലിരുന്ന് കവിയും വിരുത്തവും ചൊല്ലിയ ശേഷം പാട്ടുപാടാൻ തുടങ്ങും. രണ്ടുപേർ കൈകൊട്ടിക്കൊണ്ട് പാടുമ്പോൾ മറ്റുള്ളവർ ഏറ്റുപാടും. അപ്പോൾ ഒരാൾ കിണ്ണാരം അഥവാ ഇലത്താളം മുട്ടും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വട്ടക്കളിയുണ്ട്. ഇന്ന് കൈമുട്ടുകളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് TK മുസ്തഫയും സംഘവും.

0: ടി കെ മുസ്തഫയും സംഘവും അവതരിപ്പിച്ച കൈമുട്ട് കളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. കായിക ലോകം.
3: സുപ്നാബാം മൾട്ടി റബ് കായിക ലോകം
4: അവതരിപ്പിക്കുന്നു. വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാബാം.
3: ആഹാ, അസുഖമൊക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
4: പിന്നല്ലാതെ, സുപ്നാബാം ഉണ്ടെങ്കിൽ ഏത് അസുഖഭേദാവാത്തെ. തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുകടിക്ക് പോലും സിദ്ധ ഔഷധ.
3: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുപ്നാ ആയുർവേദിക്ക് പൽപ്പടി ഉണ്ടല്ലോ.
4: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുപ്നാ ഹെയർ ഓയില്.
0: കായിക ലോകം തയ്യാറാക്കിയത് ഡോക്ടർ കെ ടി സലീജ്. ലോകകപ്പ് ചരിത്രത്തിലെ 6th തമ്പുരാൻ ആകാൻ കച്ചമുറുക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ അമരത്തു നിർത്തി പോർച്ചുഗലിന്റെ ലോകകപ്പ് സ്ക്വാഡ്. ജോവ ഫെലിക്സും ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയുമടക്കം താരപ്രതിഭയുള്ള സ്ക്വാഡ് ലക്ഷ്യമെക്കുന്നത് പോർച്ചുഗലിന്റെ കന്നി ലോകകപ്പ് കിരീടം. അമേരിക്കൻ ലോകകപ്പിൽ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ ക്രിസ്റ്റ്യാനോയ്ക്ക് കഴിഞ്ഞാൽ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അപൂർവ റെക്കോർഡ് പോർച്ചുഗൽ നായകന് സ്വന്തമാകും. 2006 മുതൽ 2022 വരെയുള്ള 5 ലോകകപ്പുകളിൽ 8 ഗോളുകൾ 41-കാരനായ ക്രിസ്റ്റ്യാനോ നേടിയിട്ടുണ്ട്. കളിമൺകോട്ടിലെ കായിക മാമാങ്കമായ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് തുടക്കമായി. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യൻ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് പരുക്കുമൂലം ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയതോടെ ഇറ്റലിയുടെ യാനിക് സിന്നറാണ് കിരീട പ്രതീക്ഷയിൽ മുന്നിൽ. ഫ്രഞ്ച് ഓപ്പണിൽ ഇതുവരെ കിരീടമുയർത്താൻ സാധിക്കാത്ത സിന്നറിന് ഇത്തവണ ചാമ്പ്യനായാൽ കരിയർ ഗ്രാൻഡ്സ്ലാം പൂർത്തിയാക്കാം. 25th ഗ്രാൻഡ്സ്ലാം കിരീടം മോഹിച്ചെത്തുന്ന 38-കാരൻ നൊവാക് ജോക്കോവിച്ചാകും സിന്നറിന് വെല്ലുവിളി ഉയർത്തുന്നവരിൽ പ്രധാനി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2026 സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായി ചെന്നൈ സൂപ്പർ കിങ്സ്. നിർണായക മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് വൻ തോൽവി വഴങ്ങിയതോടെയാണ് പ്ലേ ഓഫിലെത്താനുള്ള ചെന്നൈയുടെ അവസാന സാധ്യതയും അടഞ്ഞത്. സീസണിലെ അവസാന മത്സരത്തിൽ 89 റൺസ് വിജയമാണ് ചെന്നൈക്കെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയത്. ഫിഫ ലോകകപ്പിനുള്ള ബ്രസീലിന്റെ 26 അംഗ അന്തിമ സ്ക്വാഡിനെ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചു. റിയോഡി ജനീറോയിൽ നടന്ന ചടങ്ങിലാണ് കാനറിപ്പടയുടെ ഔദ്യോഗിക ടീമിനെ പ്രഖ്യാപിച്ചത്. പരിക്കിന്റെ നീണ്ട ഇടവേളകൾക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ ടീമിലേക്ക് തിരിച്ചെത്തിയതാണ് ഏറ്റവും ശ്രദ്ധേയം. ഫോർവേഡ് താരം വിനീസ്യൂസ് ജൂനിയറും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ചെൽസി താരം ജാവോ പെഡ്രോയ്ക്ക് ടീമിൽ ഇടം നേടാനായില്ല. ചരിത്രം കുറിച്ച്, ISL ഫുട്ബോളിൽ ജേതാക്കളായി കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ. നിർണായകമായ അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ തോൽപ്പിച്ചാണ് ഈസ്റ്റ് ബംഗാൾ കന്നിക്കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനായി പഞ്ചാബ് താരം ഗുരീന്ദർ വീർ സിംഗ്. റാഞ്ചിയിലെ ബിർസ മുണ്ട അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന നാഷണൽ സീനിയർ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ വെറും 10.9 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് താരം റെക്കോർഡിട്ടത്. 100 മീറ്റർ ദൂരം 10.1 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് മറികടക്കുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടവും ഗുരീന്ദർ വീർ സ്വന്തമാക്കി. വെറും 24 മണിക്കൂറിനുള്ളിൽ 3 തവണയാണ് 100 മീറ്ററിൽ ദേശീയ റെക്കോർഡ് തിരുത്തപ്പെട്ടത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ അയോഗ്യയായി പ്രഖ്യാപിച്ച റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി. താരത്തിന്റെ ശാരീരിക ക്ഷമത വിലയിരുത്താൻ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കാൽപന്തിനെ കരളേറ്റിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒടുവിൽ കാത്തിരിപ്പിന്റെ ആ കഠിനകാലവും ഓടിത്തീർത്തു. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 41-കാരൻ ക്രിസ്റ്റ്യാനോയ്ക്ക് സൌദി ഫുട്ബോൾ ക്ലബ്ബ് അൽ നസറിനൊപ്പം ആദ്യ മേജർ കിരീടം. യൂണിറ്റി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീം ക്യാമ്പിൽ നിന്ന് തങ്ങളുടെ 7 താരങ്ങളെയും തിരികെ വിളിച്ച് ISL ക്ലബ്ബ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ്. താരങ്ങൾക്ക് പരിക്കേൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ക്ലബ്ബ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം കൈവിട്ട സ്വർണം ആൻസി സോജൻ ഇക്കുറി തിരിച്ചുപിടിച്ചു. റാഞ്ചിയിൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് ലോങ് ജമ്പ് മത്സരത്തിൽ സ്ഥിരം എതിരാളി UP ശൈലി സിംഗിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് നാവികസേനയ്ക്ക് വേണ്ടി ഇറങ്ങിയ മലയാളിയായ ആൻസിയുടെ സ്വർണ്ണ നേട്ടം. ധരംശാലയിലെ HPCA സ്റ്റേഡിയത്തിൽ നടന്ന IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ച് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഫൈനൽ പ്രവേശം. നിലവിലെ ചാമ്പ്യന്മാരായ RCB അഞ്ചാം IPL ഫൈനലും തുടർച്ചയായ രണ്ടാം ഫൈനലുമാണ് ഇത്. കായികലോകം തയ്യാറാക്കിയത് ഡോക്ടർ KT സലീജ്.
4: സുംനാബാം മൾട്ടിറബ് കായികലോകം
3: സമർപ്പിച്ചത് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുംനാബാം.
5: മേനിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
6: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
5: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
6: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
5: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
9: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
10: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
11: FM പ്രധാന വാർത്തകൾ.
12: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. അർപ്പണബോധവും അച്ചടക്കവും മികച്ച പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ് ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി VD സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ

0: അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരപ്രദേശങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. 80 മഠങ്ങളിൽ നിന്ന് 2000 നെയ്യമൃത സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 runs തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജികർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
2: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 8:27. 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 10 മിനിറ്റ് വൈകി 8:43. 1609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:40. 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54. തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയവിവരമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44. 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജികർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50.
6: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
5: ETU സീതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
7: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
8: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
8: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
10: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
9: ഓരോ 15 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
10: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
9: മൈജി വലിയ പെരുന്നാൾ ഓഫർ
10: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
11: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
0: ആകാശവാണി മഞ്ചേരി FM നിലയത്തിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ശുഭദിന പരിപാടികൾ.
13: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
14: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
13: CH സെന്റർ മഞ്ചേരി.
14: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
13: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
14: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
13: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
14: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം മഞ്ചേരി.

0: കരിയർ ടിപ്സ്. ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ ഐടെപ് കോഴ്സുകൾ പഠിക്കാവുന്ന വിവിധ സ്ഥാപനങ്ങളെക്കുറിച്ച് കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി സംസാരിക്കുന്നു.
1: നിലവിൽ പ്രചാരത്തിലുള്ള ബിരുദം കഴിഞ്ഞ് ബി എഡ് പ്രത്യേകമായി പഠിക്കുന്ന വ്യവസ്ഥിതിക്ക് പകരമായി ബിരുദത്തിനോട് സംയോജിതമായി 4 വർഷം കൊണ്ട് ബി എഡ് അടക്കമുള്ള അധ്യാപന യോഗ്യതകൾ നേടിത്തരുന്ന പ്രോഗ്രാമാണ് ഐടെപ് അഥവാ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയവർക്ക് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് NCET അഭിമുഖീകരിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നിരവധി സ്ഥാപനങ്ങളിൽ 4 വർഷം ദൈർഘ്യമുള്ള ഐടെപ് കോഴ്സിന് പ്രവേശനം നേടാം. വിവിധ NITകൾ, IITകൾ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾ, ഗവൺമെന്റ് കോളേജുകൾ എന്നിവിടങ്ങളിൽ കോഴ്സ് നൽകി വരുന്നു. കോഴ്സ് നൽകുന്ന സ്ഥാപനങ്ങളെ എടുത്തു പറയുകയാണെങ്കിൽ ഖരഗ്പൂർ, ഭുവനേശ്വർ IITകൾ, കോഴിക്കോട്, വാറങ്കൽ, അഗർത്തല, ഹൈദരാബാദ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ NITകൾ, കേരള, ഹരിയാന, പഞ്ചാബ്, കാശ്മീർ, രാജസ്ഥാൻ, തമിഴ്നാട് എന്നിവിടങ്ങളിലെ കേന്ദ്ര സർവകലാശാലകൾ, കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകൾ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, മൌലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി എന്നീ ഉന്നത സ്ഥാപനങ്ങളിലും, ഡൽഹിയിലെ ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി, മധ്യപ്രദേശിലെ ഹരിസിംഗ് കൌർ വിശ്വവിദ്യാലയ എന്നിവിടങ്ങളിൽ ദേശീയ തലത്തിലും കോഴ്സ് പഠിക്കാം. കേരളത്തിലും പഠിക്കാൻ അവസരമുണ്ട്. അമൽ കോളേജ് നിലമ്പൂർ, സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് വാഴയൂർ, മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം എന്നിവ കേരളത്തിൽ കോഴ്സുകൾ നൽകി വരുന്ന സ്ഥാപനങ്ങളാണ്. ഇന്റഗ്രേറ്റഡ് BA BEd, BSc BEd, BCom BEd എന്നീ പ്രോഗ്രാമുകളാണ് നിലവിലുള്ളത്. ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്നീ ടീച്ചിംഗ് ഘട്ടങ്ങളിലേക്ക് സ്പെഷ്യലൈസേഷൻ എടുക്കാം. ഫൗണ്ടേഷൻ എന്നാൽ 3 മുതൽ 8 വയസ്സുവരെയുള്ള പ്രീ സ്കൂൾ, അംഗനവാടി മുതൽ 2ാം ക്ലാസ് വരെയുള്ള ടീച്ചിംഗ് യോഗ്യതയാണ്. പ്രിപ്പറേറ്ററി 3, 4, 5 ക്ലാസുകളിൽ അഥവാ 8 മുതൽ 11 വയസ്സുവരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ടീച്ചിംഗ് യോഗ്യതയാണ്. മിഡിൽ ഘട്ടം 6, 7, 8 ക്ലാസുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ടീച്ചിംഗ് യോഗ്യതയായും സെക്കൻഡറി ഘട്ടത്തിൽ 9, 10, 11, 12 ക്ലാസുകളിലെ ടീച്ചിംഗ് യോഗ്യതയായും കണക്കാക്കുന്നു. ബിരുദ പ്രോഗ്രാമിലെ മേജർ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ MA, MSc, MCom, MEd തുടങ്ങി ഉപരിപഠനവും നടത്താവുന്നതാണ്. നല്ല അധ്യാപനം കാഴ്ചവെച്ച് ഭാവി തലമുറയെ കെട്ടിപ്പടുക്കാൻ ഈ കോഴ്സ് മുതൽക്കൂട്ടാവും.
0: കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
0: കരിയർ ടിപ്സ്.
4: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
5: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ, എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
10: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
11: ഇന്ന് രാവിലെ 8:25 ഓർമ്മച്ചെപ്പ്. കാലത്ത് പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെക്കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്. 8:55 കേൾക്കാം ബലി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക മൈലാഞ്ചിമഞ്ച്. അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ.
12: ആയിഷ ഗർഭിണിയാണോലേ,
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ പ്രഗ്നന്റ് ആണോലും, എങ്ങനെ ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
14: അതപ്പൊ നന്നായേ, നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്.

0: വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
4: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
1: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
5: പ്രിയരെ, സമയം 8 മണി കഴിഞ്ഞ് 14:47.
6: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
6: മിലിക്സ് ഡിഷ് വാഷ്,
7: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
6: ലോവ വാഷിംഗ് സോപ്പ്,
7: പിങ്ക് വാഷിംഗ് പൗഡർ,
6: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
7: ഫോൺ 8078078540.
6: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
8: സൈബർ ജാലകം.
9: എനിക്ക് 10 പേജുള്ള ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് വാട്സാപ്പിൽ അയക്കണം. ഏത് ആപ്പാണ് അതിന് നല്ലത്?
10: വാട്സാപ്പിൽ തന്നെ ഡോക്യുമെന്റുകൾ മനോഹരമായി സ്കാൻ ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്. അതല്ലാതെ വേറെ ആപ്പുകൾ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് സ്കാൻ ചെയ്ത് മെർജ് ചെയ്ത് അത് ഡോക്യുമെന്റായി അപ്ലോഡ് ചെയ്യുകയൊന്നും വേണ്ട. എന്തിനാണ് വെറുതെ വളഞ്ഞു മൂക്കി പിടിക്കുന്നത് അല്ലേ? നിങ്ങൾക്കിപ്പോൾ 10 പേജുള്ള ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് വൃത്തിയായി എടുക്കണമെന്ന് കരുതുക. ഇതിനായി ചെയ്യേണ്ടത് ഇത്ര മാത്രം: വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആർക്കാണോ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ പേരിന് നേരെ ടച്ച് ചെയ്യുക. അപ്പോൾ അവരുടെ ചാറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമല്ലേ. എന്നിട്ടൊരു പ്ലസ് സൈൻ കാണില്ലേ ചാറ്റ് വിൻഡോയുടെ അടുത്ത്? അതൊന്ന് ടച്ച് ചെയ്യുക, എന്നിട്ട് ഡോക്യുമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷനുകൾ കാണും. അതിൽ സ്കാൻ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങൾക്ക് സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെന്റിന് നേരെ ക്യാമറ പിടിക്കുക, ടച്ച് ചെയ്യുക. ഇനി ഒന്നിലേറെ പേജ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കീപ് സ്കാൻ എന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ട് അടുത്ത പേജ് സ്കാൻ ചെയ്യുക, എന്നിട്ട് വീണ്ടും കീപ് സ്കാൻ സെലക്ട് ചെയ്യുക, അടുത്ത പേജ് സ്കാൻ ചെയ്യുക. ഈ രൂപത്തിൽ ഇങ്ങനെ ചെയ്യുക. പിന്നീട് ഇതിനെ ക്രോപ്പ് ചെയ്ത് മനോഹരമാക്കുവാനുള്ള ഓപ്ഷനുകളും ലഭ്യമാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ സെൻഡ് അടിക്കുന്നതോടുകൂടി ഇതെല്ലാം കൂടി ഒറ്റ ഡോക്യുമെൻ്റായി സെൻഡാകും. അതും നല്ല വൃത്തിയിൽ നീറ്റായി സെൻഡാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ മറക്കേണ്ട, വാട്സാപ്പിലൂടെ ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഇതിനായി ചാറ്റ് വിൻഡോ എടുക്കുക, എന്നിട്ട് പ്ലസ് ബട്ടൺ അമർത്തുക, ശേഷം ഡോക്യുമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സ്കാൻ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റിന് നേരെ പിടിച്ച് ഫോട്ടോ എടുത്ത് അതിനെ ക്രോപ്പൊക്കെ ചെയ്ത് മനോഹരമാക്കി ആവശ്യമുള്ള അത്രയും പേജുകൾ സ്കാൻ ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാം.
8: സൈബർ ജാലകം.
6: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
6: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
11: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
12: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ.
11: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
12: ഡബിൾ ഡോറിൽ 2500 രൂപ,
11: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
12: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: സമയം 8 മണി കഴിഞ്ഞ് 18:32.
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുക്കുളം.
13: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
14: മാഡം, ഈ പാസ്ബുക്കിൽ ഒന്ന് പ്രിന്റ് ചെയ്ത് തരാമോ?
13: അതിന് കറണ്ട് ഇല്ലല്ലോ.
14: അല്ല, അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
13: അതിന് ചാർജ് തീരെ കിട്ടുന്നില്ല, പുതിയ ബാറ്ററി വാങ്ങണം.
14: ഇനി പുതിയത് വാങ്ങണ്ട, നമ്മുടെ ചരണിയിലുള്ള BRGC യിലേക്ക് പോയിക്കോളൂ. ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ ബാറ്ററി റീജനറേറ്റ് ചെയ്തു തരും.
13: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി.
14: ഫോൺ 7907966544.

0: രസമുകുളം.
1: നമസ്കാരം പ്രിയപ്പെട്ടവരെ, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം

0: പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായുള്ള ഒത്തുചേരലുകളും ഒപ്പം കൊതിയുറുന്ന രുചിക്കൂട്ടുകളുമാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ഈ പെരുന്നാൾ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു പായസം തയ്യാറാക്കാം. 1 ലിറ്റർ പാല് കൊണ്ട് തയ്യാറാക്കാവുന്ന പായസത്തിന് ആവശ്യമുള്ള ചേരുവകളാണ് പറയുന്നത്. നട്സ്, ബദാം, കശുവണ്ടി, പിസ്ത എല്ലാം കൂടി ചേർന്ന് ഒരു കൈപ്പിടി നിറയെ. നല്ല പഴുത്ത മധുരമുള്ള ഒരു വലിയ മാങ്ങ വേണം. പിന്നെ നന്നായി പഴുത്ത 2 പൂവൻ പഴം, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടീ, പഞ്ചസാര മധുരത്തിന് ആവശ്യമുള്ളത്. പിന്നെ വറവിടാനായിട്ട് നെയ്യ് വേണം, 2 നുള്ള് ഉപ്പ്, കിസ്മിസും കശുവണ്ടിയും വറുത്ത് ചേർക്കാൻ ആവശ്യമുള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പെരുന്നാൾ സ്പെഷ്യൽ പായസം തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം പൂവൻപഴം തൊലി കളഞ്ഞതും നല്ല മധുരമുള്ള വലിയൊരു മാങ്ങയുടെ കാമ്പും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അടുത്തതായി ബദാം, കശുവണ്ടി, പിസ്ത എന്നിവ റോസ്റ്റ് ചെയ്യാതെ തന്നെ മിക്സിയിൽ തരുതരപ്പായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇത്രയുമായാൽ നമുക്ക് പായസം വയ്ക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ഉരുളിയോ പരന്ന പാത്രമോ അടുപ്പത്ത് വെച്ച് പാലൊഴിച്ച് തിളപ്പിക്കുക. പാൽ തിളച്ചു വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്സ് മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഈ നട്സ് വെന്തു വരാനായിട്ട് ഒരു 5 മിനിറ്റ് നേരം തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീ കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇളക്കാം. മാങ്ങയിലും പഴത്തിലും മധുരമുള്ളതുകൊണ്ട് പഞ്ചസാര പാകം നോക്കി ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്താൽ മതിയാകും. ഇനി തീ ഏറ്റവും കുറച്ചു വെച്ച് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ പഴം പേസ്റ്റ് പതുക്കെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം. തിളക്കാനായിട്ട് അനുവദിക്കരുത്. അതിനു മുൻപ് തന്നെ പായസം വാങ്ങിവെക്കാം. ഇനി മറ്റൊരു പാനിൽ അല്പം നെയ്യ് ചൂടാക്കി കശുവണ്ടിയും കിസ്മിസും വറുത്ത് പായസത്തിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴിതാ വളരെ ടേസ്റ്റിയും ക്രീമിയുമായിട്ടുള്ള നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. ഇത് പായസമായിട്ട് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതല്ല, നല്ലൊരു തണുത്ത ഡെസേർട്ട് പോലെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടി പറഞ്ഞു തരാം, കേട്ടോളൂ. ആദ്യം പൂവൻപഴം തൊലി കളഞ്ഞതും നല്ല മധുരമുള്ള വലിയൊരു മാങ്ങയുടെ കാമ്പും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അടുത്തതായി ബദാം, കശുവണ്ടി, പിസ്ത എന്നിവ റോസ്റ്റ് ചെയ്യാതെ തന്നെ മിക്സിയിൽ തരുതരപ്പായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു ഉരുളിയോ പരന്ന പാത്രമോ അടുപ്പത്ത് വെച്ച് പാലൊഴിച്ച് തിളപ്പിക്കുക. പാൽ തിളച്ചു വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്സ് മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഈ നട്സ് വെന്തു വരാനായിട്ട് ഒരു 5 മിനിറ്റ് നേരം തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീ കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇളക്കാം. ഇനി തീ ഏറ്റവും കുറച്ചു വെച്ച് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ പഴം പേസ്റ്റ് പതുക്കെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം. തിളക്കാനായിട്ട് അനുവദിക്കരുത്. ഇനി മറ്റൊരു പാനിൽ അല്പം നെയ്യ് ചൂടാക്കി കശുവണ്ടിയും കിസ്മിസും വറുത്ത് പായസത്തിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയുമായാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ പായസം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പായസം കൂടുതൽ അളവിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആനുപാതികമായിട്ട് ചേരുവകളെല്ലാം കൂട്ടിയെടുത്താൽ മതി.
1: രസമുകുളം. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചെറുനിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത്

0: 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: വാക്കും പുരുളും.
2: പ്രായോജകർ:
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ,
2: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ, മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തുവരുന്നു.
1: കൂടുതൽ വിവരങ്ങൾക്ക്
2: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
3: വാക്കും പൊരുളും.
4: നമസ്കാരം.
5: നമസ്കാരം.
4: ഇന്ന് ഏത് വാക്കിന്റെ പൊരുളാണോ കണ്ടുപിടിക്കേണ്ടത്?
5: സ്പോർട്സ് പേജ് എടുത്താൽ മുഴുവൻ പോരാട്ടത്തിന്റെ വാർത്തകളായിരിക്കും.
4: ഈ കളിയാണെങ്കിലും രണ്ട് പക്ഷം പരസ്പരം മത്സരിക്കുന്നത് പ്രതീകാത്മകമായ ഒരു യുദ്ധമാണല്ലോ.
5: അതെ അതെ. ചില വാക്കുകൾ ഇങ്ങനെ സ്ഥിരം കേൾക്കുന്നതാണെങ്കിലും അർത്ഥം കൃത്യമായി പിടിയില്ല എന്നതാണ് സത്യം.
4: എന്നാ അങ്ങനെയുള്ള രണ്ട് മൂന്ന് വാക്കുകൾ കേൾക്കട്ടെ.
5: ഒരെണ്ണം: കേരളം വിജയശ്രീലാളിതരായി. എന്താണാവോ ഈ വിജയശ്രീലാളിതരായി എന്ന് വെച്ചാല്?
4: വിജയത്തിന്റെ ശ്രീയാണ് വിജയശ്രീ, അതായത് വിജയത്തിന്റെ ദേവത.
5: ഓഹോ, അപ്പൊ ആരാണ് ഈ വിജയശ്രീ ലാളിതർ?
4: അത് മനസ്സിലായില്ലേ?
5: ഇല്ല,
4: ലാളിത എന്നാൽ ലാളിക്കപ്പെട്ട എന്നാണ് അർത്ഥം.
5: ഓ, അങ്ങനെ അങ്ങനെ.
4: അതായത് വിജയത്തിന്റെ ദേവതയാൽ ലാളിക്കപ്പെട്ടവർ ആണ് വിജയശ്രീ ലാളിതർ.
5: ഓ, അത് ശരി. അല്ല, ഒരു സംശയം.
4: എന്താണ്?
5: ഇത്രയൊക്കെ വളച്ചു കെട്ടി പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? വിജയിച്ചു എന്നങ്ങ് നേരെ പറഞ്ഞ പോരെ.
4: വെറുതെ വിജയിക്കുന്നതും വിജയശ്രീ ലാളിതരാവുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിടികിട്ടും. വിജയദേവതയുടെ ലാളന ഏൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം വെറുതെ വിജയിക്കുമ്പോൾ ഉണ്ടാവണമെന്നില്ലല്ലോ. അതായത് വിജയത്തിന്റെ മുഴുവൻ സന്തോഷവും സംതൃപ്തിയും അറിയണമെങ്കിൽ വിജയശ്രീ ലാളിതരായാലേ പറ്റൂ.
5: ഓർത്തു നോക്കുമ്പോ സംഗതി ശരിയാണ്. അങ്ങനെ വരുമ്പോ ഇപ്പൊ വേറൊരു സംശയം.
4: എന്താണാവോ?
5: അല്ല, ഈ വിജയിച്ചു എന്നും പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊരു സംശയം.
4: പിന്നെന്താ പറയേണ്ടത്?
5: അല്ല, ജയിച്ചു എന്നങ്ങ് പറഞ്ഞ പോരെ.
4: പോരല്ലോ.
5: പിന്നെ
4: വാക്കുകളുടെ മുമ്പിൽ വി എന്ന ഉപസർഗം ചേർത്താൽ അർത്ഥത്തിന് വ്യത്യാസം വരും എന്ന് മുമ്പൊരിക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ?
5: ഓ, അത് ശരി. അപ്പൊ ഇവിടെ ജയത്തിന്റെ മുമ്പിൽ വി എന്ന് ചേർക്കുമ്പോൾ എന്താണ് മാറി വരുന്ന അർത്ഥം?
4: ഇവിടെ വി എന്ന ശബ്ദത്തിന് വിശേഷപ്പെട്ട എന്ന അർത്ഥമാണുള്ളത്.
5: ഓഹോ, അപ്പോ വിശേഷപ്പെട്ട ജയമായിരിക്കും വിജയം അല്ലേ?
4: അതെ അതെ. വെറും ജയവും വിശേഷപ്പെട്ട ജയവും തമ്മിൽ വ്യത്യാസമില്ലേ?
5: അതുണ്ട്. വേറൊരു കാര്യം, ഇവിടെ വി എന്ന ശബ്ദത്തിന് വിശേഷപ്പെട്ട എന്ന അർത്ഥമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ വി എന്ന ശബ്ദത്തിന് വേറെയും അർത്ഥമുണ്ടോ?
4: ഉണ്ടല്ലോ. വി എന്ന ശബ്ദത്തിന് 18 അർത്ഥമുണ്ടെന്നാണ് ശബ്ദധാരാവലിയിൽ പറയുന്നത്.
5: 18 അർത്ഥോ? അത് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്.
4: സാരമില്ല, ഇത്തിരി മെനക്കെട്ട് അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വാക്കുകളുടെ അർത്ഥം നമുക്ക് എളുപ്പം പിടികിട്ടും. എത്രയോ കാര്യങ്ങൾക്കായിട്ട് ആവശ്യത്തിൽ കൂടുതൽ സമയം നമ്മൾ ചെലവാക്കുന്നു.
5: അത് ശരിയാ.
4: അപ്പോ ഓട്ടെ, എന്തായാലും ജയിച്ചു, വിജയിച്ചു, വിജയശ്രീ ലാളിതരായി, മൂന്നും തമ്മിൽ ഇപ്പോ വ്യത്യാസം തോന്നുന്നില്ലേ? ഇനി എന്താ അടുത്ത വാക്ക്?
5: വേറൊരെണ്ണം.
4: എന്താണ്?
5: പിടിച്ചു നിൽക്കാനായി പഠിച്ച പണി 18 പയറ്റി. എന്താണാവോ ഈ പഠിച്ച പണി 18?
4: സംഗതി കളരിപ്പയറ്റാണ്.
5: അത് ശരി.
4: ഈ 18 അടവുകൾ എന്നൊക്കെ കേട്ടില്ലേ?
5: ഉവ്വേ.
4: ഓതിരം, കടകം എന്നിങ്ങനെ തുടങ്ങി 18 അടവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്.
5: അത് ശരി.
4: അതായത് കയ്യിലുള്ള മുഴുവൻ വിദ്യയും പുറത്തെടുത്തു എന്നർത്ഥം. എന്താണ് അടുത്ത വാക്ക്?
5: ഇതാ വേറൊരു വാക്ക്, കാൽപന്ത് കളിയിലെ മഹാരഥന്മാർ. ഈ സ്പോർട്സിനെ പറ്റി മാത്രല്ല, മിക്കവാറും ഏത് വിഷയത്തെ കുറിച്ച് പറയുമ്പോഴും ഈ വാക്ക് ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. ആരാണ് ഈ മഹാരഥന്മാര്?
4: ഈ മഹാരഥൻ ആരാണെന്ന് പറയണമെങ്കിൽ ആദ്യം രഥൻ ആരാണെന്ന് പറയണമല്ലോ.
5: രഥനോ?
4: രഥൻ ആരാണെന്ന് പറയണമെങ്കിൽ രഥം എന്താണ് എന്ന് പറയണമല്ലോ.
5: രഥം എന്ന് വെച്ചാല് തേര്
4: അല്ലേ? അത് തന്നെ. പണ്ട് കാലത്ത് യുദ്ധത്തിലെ ഒരു സേനാ വിഭാഗമായിരുന്നല്ലോ തേര്.
5: അതെ അതെ അതെ അതെ. ആന, കുതിര, തേര്, കാലാള് എന്നിങ്ങനെ നാലും ചേർന്നതായിരുന്നല്ലോ ഈ ചതുരംഗപ്പട.
4: അപ്പൊ രഥത്തിൽ അല്ലെങ്കിൽ തേരിൽ ഏറി യുദ്ധം ചെയ്യുന്ന വീരൻ ആണ് രഥൻ.
5: ഓ, അത് ശരി.
4: ആ രഥനേക്കാൾ വലിയ വീരൻ ആണ് മഹാരഥൻ. അതിനെ കുറിച്ച് ശബ്ദതാരാവലിയിൽ പറയുന്നത് ഇങ്ങനെയാണ്:

0: വലിയ യോദ്ധാവും അസ്ത്രശസ്ത്ര പ്രവീണനായി 10,000 വില്ലാളികളോട് ഒരുത്തനായി എതിർത്തുനിന്ന് പൊരുതുന്നവനും ആണ് മഹാരഥൻ.
1: അത് ശരി. അപ്പൊ ആൾ ഒട്ടും ചില്ലറക്കാരനല്ല എന്ന് ചുരുക്കം.
0: ഏയ് അല്ലല്ല, അതായത് ഓരോരോ രംഗത്തെ അതിപ്രഗത്ഭരായ വ്യക്തികളെ വിശേഷിപ്പിക്കാനാണ് ശരിക്കും ഈ വാക്ക് ഉപയോഗിക്കേണ്ടത്.
1: പക്ഷേ ഈ നമ്മുടെ ചില മാധ്യമങ്ങൾ ഈ വാക്കെടുത്ത് പ്രയോഗിക്കുന്നത് കണ്ട ഇതിന്റെ അർത്ഥത്തെ കുറിച്ച് തന്നെ നമുക്ക് സംശയം തോന്നും.
0: അതുകൊണ്ടാണ് പറയുന്നത് ആലോചിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ എന്ന്.
1: അതെ അതെ, സമയമായെന്ന് തോന്നുന്നു. ഇനി നിർത്തിയാലോ?
0: ശരി, നിർത്താം.
1: നമസ്കാരം.
0: നമസ്കാരം.
2: വാക്കും പൊരുളും.
3: രചന ടി കെ മനോജൻ. അവതരണം യു കൃഷ്ണപ്രസാദ്, ടി കെ മനോജൻ.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി.
4: അലോഹ ഹോസ്പിറ്റൽ.
6: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
7: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
8: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
4: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
10: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
9: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
10: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
9: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
10: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
11: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം. എഫ് എം ശുഭദിനത്തിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് നാം.

0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
0: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷന് കൂട്ടിന് പോണം.
3: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
2: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
1: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
4: ചോദ്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനമേഖല ഏത്? ഉത്തരം കേട്ടുള്ളൂ, ആമസോൺ മഴക്കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനമേഖല ആമസോൺ മഴക്കാടുകളാണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിൽ ഒന്നാണ്. വലിയ അളവിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ് ആമസോൺ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി മറക്കേണ്ട, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനമേഖല ആമസോൺ മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിലൊന്നാണിത്. വലിയ അളവിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ് ആമസോൺ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്.
0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
0: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
4: ഇന്നത്തെ ചിന്താവിഷയം നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം അവൻ എത്ര ഉയരത്തിലെത്തി എന്നതിലല്ല, അവൻ എത്ര പേരെ കൈപിടിച്ചുയർത്തി എന്നതിലാണ്. മഹാത്മാഗാന്ധി. മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം അവൻ എത്ര ഉയരത്തിലെത്തി എന്നതിലല്ല, അവൻ എത്ര പേരെ കൈപിടിച്ചുയർത്തി എന്നതിലാണ്. മഹാത്മാഗാന്ധി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എഫ് എം ശുഭദിനം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം എഫ് എം ശുഭദിനത്തിൽ ഇന്നുണ്ടായിരുന്നത് പി മഞ്ജു, കൂടെ ഞാൻ ടി പി

0: ഇത് ഓർമ്മച്ചെപ്പിന്റെ സമയം.
1: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
2: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
1: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
2: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ആകാശവാണി 102.7 മഞ്ചേരി FM.

കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. കോഴിക്കോട് PVS ലേക്ഷോർ മെഡിക്കൽ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ അദ്ദേഹം എഴുത്തുകാരൻ, ഗായകൻ, സംഗീത ചികിത്സകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ.
1: ചിത്രീകരണം ഏഴാം ഭാഗം.
2: എം എസ് ബാബുരാജിന്റെ സംഗീത ലോകത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്.

എം എസ് ബാബുരാജിന്റെ മികവാർന്ന ഏതാനും യുഗ്മഗാനങ്ങളെക്കുറിച്ച് ഇന്ന് പറയാം. കാട്ടുമല്ലിക എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടുന്ന അതിസുന്ദരമായ ഒരു യുഗ്മഗാനമുണ്ട്. താമരത്തോണിയിൽ താലോലമാടി താനേ തുഴഞ്ഞു വരും പെണ്ണേ, താനേ തുഴഞ്ഞു വരും പെണ്ണേ, താരമ്പൻ അനുരാഗ തങ്കത്തിൽ തീർത്തൊരു താരുണ്യക്കുടമല്ലേ നീ എന്നാരംഭിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ മനം ത്രസിപ്പിക്കുന്ന രചന. ശ്രീകുമാരൻ തമ്പിയുടെ ആദ്യ ചിത്രമാണ് കാട്ടുമല്ലിക. കാൽപ്പനികത വിളിച്ചോതുന്ന ഈ വരികൾക്ക് എം എസ് ബാബുരാജ് നൽകിയ ഈണത്തേരിലേറിയാൽ നമുക്ക് താരങ്ങളെ തൊടുന്ന അനുഭൂതി നുകരാം. ഗാനത്തിന്റെ തുടക്കത്തിലെ എസ് ജാനകിയുടെ ആ കമനീയ ആലാപനം നേരെ കേൾവിക്കാരന്റെ ഹൃത്തളത്തിൽ പതിക്കുന്ന കുളിരേകും മൃദു നിർച്ചരി തന്നെ. ഇടയിലുമുണ്ട് മനം മയക്കുന്ന മറ്റൊരാലാപനം. പല്ലവിയും അനുപല്ലവിയും ചരണവുമെല്ലാം അവസാനിക്കുമ്പോഴുള്ള ഗമകഞ്ഞൊറികൾ ഗാനത്തിന്റെ ശില്പഭംഗിക്കേകുന്ന പതക്കങ്ങൾ തന്നെ. ചടുലമായ താളഗതിയും അതിന് സ്വീകരിച്ചിരിക്കുന്ന തബലവാദന ക്രമവുമെല്ലാം പാട്ടിന്റെ ആകാരത്തിലേകുന്ന മിഴിവ്.

എം എസ് ബാബുരാജിന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ രാഗം ഭീംബിലാസാണ്. നിരവധി ഭക്തിഗീതങ്ങളും താരാട്ടുകളും പ്രണയഗീതികളുമെല്ലാം അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. കൂട്ടുകാർ എന്ന ചിത്രത്തിലാണ് കുറുമൊഴി മുല്ലപ്പൊൻ താലവുമേന്തി കുളിച്ചു തൊഴുതു വരുന്നവളെ, പുതുമഴ കൊള്ളേണ്ട പൊൻവെയിൽ കൊള്ളേണ്ട, പച്ചില കുടക്കീഴിൽ നിന്നാട്ടെ പച്ചില കുടക്കീഴിൽ നിന്നാട്ടെ എന്ന ഗാനശില്പം. യേശുദാസും ജാനകിയമ്മയും കൂടി ആലപിക്കുന്ന ഗാനം ഒരു മികച്ച പ്രണയഗാനമാണ്. കാമുകന്റെ തുടരെയുള്ള ക്ഷണവും കാമുകിയുടെ ഉൾക്കുളിരേകുന്ന ജാഗ്രതപ്പെടുത്തലുമാണ് വരികളിലെ സാരാംശം. അതിനൊരുക്കിയ ഈണം ഇതിൽ കൂടുതൽ മെച്ചപ്പെടുത്താനില്ല എന്ന മട്ടിലുള്ള ഒന്നത്രേ. ഗാനത്തിന്റെ തുടക്കവും ഒടുവിലെ മണിമണിനാദത്തോടെയുള്ള നിഷ്ക്രമണവും അതിന്റെ ശില്പഭംഗിയെ അനന്യമാക്കുന്നുണ്ട്. താളം കട്ട് ചെയ്ത് ജാനകിയമ്മ പാടുന്ന വൃശ്ചിക വ്രതമൊന്ന് കഴിഞ്ഞോട്ടെ വിവാഹമോതിരമണിഞ്ഞോട്ടെ എന്ന അന്തിമ ഭാഗത്തിന് നക്ഷത്ര ശോഭ തന്നെ.

വാനം തൊടുന്ന ബാബുരാജിന്റെ പ്രതിഭാവിലാസത്തിന്റെ നിദർശനമാണ് ഭാർഗവീ നിലയം എന്ന സിനിമ. മലയാളത്തിലെ ആദ്യ പ്രേത സിനിമ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാസാഹിത്യകാരൻ രചിച്ച ഏക തിരക്കഥ. സവിശേഷമായ പ്രമേയത്തിനനുസാരം സംഗീതവും അതിവിശിഷ്ടം. ബാബുരാജിന്റെ കരവിരുത് പീലി നിവർത്തിയാടുകയാണ് ഭാർഗവീ നിലയത്തിൽ എന്ന് തോന്നും. ഭാർഗവീ നിലയത്തിലെ ശോകഗാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് അറബിക്കടലൊരു മണവാളൻ എന്ന ഗാനം. യേശുദാസ്, പി സുശീല എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. കടലും കരയും കാറ്റും തിരയുമൊക്കെ ബിംബങ്ങളാവുന്ന വരികൾക്ക് മോഹനരാഗസ്പർശമുള്ള സംഗീതവും.

എയും രാജയും പി ലീലയും ചേർന്നാലപിച്ച ഈ മധുരഗീതം കേൾക്കുക. എൻ കണ്ണിന്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാടു ഭരിക്കുന്ന സുൽത്താനുണ്ട്, പാടിയാടി നാടുവാഴണ സുൽത്താനുണ്ട്, ഒരു സുൽത്താനുണ്ട്. വളരെ ലളിത സുഭഗവും അതോടൊപ്പം കരളിനെ കുളിരണിയിക്കുന്നതുമായ ഒരു പാട്ട്. കോഴിക്കോട്ടെ പഴയകാലത്തെ പ്രശസ്ത വയലിനിസ്റ്റായ സി എം വാടിയൽ പറഞ്ഞതോർക്കുന്നു. എന്തൊരു

എ എം രാജയും ബി വസന്തയും ചേർന്നാലപിച്ച കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്, കഴുത്തിൽ മിന്നും പൊന്നും ചാർത്തിയ ക്രിസ്ത്യാനി പെണ്ണ്, നിത്യയൗവനം കൈവിടാത്ത ഒരു യുഗ്മകാരമാണ്. കാൽപ്പനികത പ്രസരിപ്പിക്കുന്നതും പ്രസന്നാത്മകവുമായ പഹാടി രാഗത്തിലാണ് ബാബുരാജ് ഈ ഒരു ഗാനശില്പം ഒരുക്കിയെടുത്തത്. ആസ്വാദകന്റെ കൽപ്പനകളെ ത്രസിപ്പിക്കുന്ന ഒരു ഗാനം. കാമുക ഹൃദയങ്ങളുടെ തള്ളിച്ചകൾക്കനുസൃതമായ ദ്രുതതാളവും ചമൽക്കാരം തുളുമ്പുന്ന പശ്ചാത്തല സംഗീതവും ഈ ഗാനത്തെ മലയാളത്തിലെ ഏറ്റവും മികച്ച യുഗ്മഗാനങ്ങളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്.
1: ചിത്രീകരണത്തിന്റെ ഏഴാം ഭാഗം സമാപിക്കുന്നു. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. ചിത്രീകരണത്തിന്റെ എട്ടാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്.
2: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
3: 43-inch ടിവികളിൽ 2000 രൂപയും 55-inch 3000-ഉം 65-inch 4000 രൂപയും ക്യാഷ് ബാക്ക്.
2: 43-inch സ്മാർട്ട് ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
9: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 മണി കഴിഞ്ഞ് 3:45.
10: മൈലാഞ്ചി മുഞ്ച്.
11: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
10: മൈലാഞ്ചി മുഞ്ച്.
1: ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം.

ഇന്ന് ബലി പെരുന്നാൾ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും ഓർമ്മകൾ അലയടിക്കുന്ന സുദിനം. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന ഈ ആഘോഷവേളയിൽ മാപ്പിളപ്പാട്ടുകൾ കൊണ്ടൊരു പുതുമഴ നിറഞ്ഞാലോ? കഴിഞ്ഞ 15 വർഷമായി ഹിന്ദുസ്ഥാനി സംഗീതം പരിശീലിക്കുന്ന, മലബാറിന്റെ തനത് മാപ്പിള കലകളെ നെഞ്ചോട് ചേർക്കുന്ന മലപ്പുറം ജില്ലയിലെ തൂവൂർ സ്വദേശിയായ കലാകാരി അൻഷിത ജാസ്മിൻ വെറുമൊരു ഗായിക മാത്രമല്ല, കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്ക് മാപ്പിളപ്പാട്ടിന്റെ ആഴങ്ങൾ പകർന്നു നൽകുന്ന പ്രിയപ്പെട്ട അധ്യാപിക കൂടിയാണ് അൻഷിത. വിധികർത്താവ്, സംഘാടക, കലാപരിശീലക, ഗവേഷക എന്നീ നിലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവർ തൂവൂരിന്റെ മണ്ണിൽ നിന്ന് അന്താരാഷ്ട്ര വേദികളിൽ വരെ തന്റെ മാപ്പിളപ്പാട്ടുകളും മാപ്പിള കലകളും എത്തിച്ച കലാകാരിയാണ്. കേൾക്കാം നമുക്ക് അൻഷിത ജാസ്മിൻ അവതരിപ്പിക്കുന്ന പെരുന്നാൾ നിറമുള്ള പാട്ടുകൾ.

ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻഷിത ജാസ്മിൻ. മലപ്പുറം ജില്ലയിലെ തുവൂരാണ് സ്വദേശം. ദർശന ടി വി കുട്ടിക്കുപ്പായം സീസൺ ഫോറിൽ പാടിയിട്ടുണ്ടായിരുന്നു, സെമി ഫൈനലിസ്റ്റൊക്കെയായി. ഞാൻ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിലെ ഡിപ്ലോമ ഇൻ മാപ്പിള മ്യൂസിക്കിലെ ടീച്ചറായിട്ടും കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മഹത്തായ സന്ദേശവുമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി അരികിലെത്തുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സന്തോഷവും സമാധാനവും സാഹോദര്യവും ഒക്കെ നിറഞ്ഞ ഈ ഒരു സന്തോഷവേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, ബലിപെരുന്നാൾ എന്നത് ഇസ്ലാമിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ്. ആഘോഷങ്ങൾക്കപ്പുറം അള്ളാഹുവിനോടുള്ള സമർപ്പണത്തിൻ്റെയും മനുഷ്യരോടുള്ള കരുണയുടെയും മഹത്തായ പാഠമുണ്ടതിൽ. പ്രവാചകൻ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നമ്മെ പഠിപ്പിച്ച വിശ്വാസവും ക്ഷമയും അനുസരണയും ഇന്നും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന് വലിയ മാതൃകയാണ്. പെരുന്നാൾ പങ്കിടലിൻ്റെ ഒരു മഹത്വത്തെ പഠിപ്പിക്കുന്നുണ്ട്. സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ദരിദ്രരെയും അനാഥരെയും ചേർത്ത് പിടിക്കുവാനും മനുഷ്യസ്നേഹം വളർത്തുവാനും ഈ ദിവസം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ സന്തോഷവും സ്നേഹവും ഹൃദയങ്ങളിൽ നിറച്ച ഒരു പിടി മാപ്പിള ഗാനങ്ങളുടെ മധുര താളവുമായിട്ട് പെരുന്നാളിൻ്റെ ചരിത്രത്തിലൂടെ നമുക്കൊരു യാത്ര പോവാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിലെ ഏറ്റവും അധികം വിശ്വാസമുള്ള പ്രവാചകനായിരുന്നു. ഒരേ ഒരു ദൈവമായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനവധി ബുദ്ധിമുട്ടുകളും പീഡനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രായം കൂടിയിട്ടും സന്താനമില്ലാതെ ജീവിക്കുകയായിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിനോടുള്ള കഠിനമായ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു മകനെ നൽകുകയാണ്. തൻ്റെ ഭാര്യ ഹാജറ ബീവിക്കും അതുപോലെ തന്നെ ഇബ്രാഹിം നബിക്കും വളരെയധികം ആശങ്കകളുണ്ടായിരുന്നു. പ്രായം അധികമായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് എത്രത്തോളം പ്രയാസകരമാണെന്നുള്ള ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു അത് വളരെയധികം സുഗമമാക്കുകയും ഒരാൺകുഞ്ഞിന് ഹാജറ ബീവി ജന്മം നൽകുകയാണ് ചെയ്തത്. ഈ കുഞ്ഞാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പ്രായമായ കാലത്ത് ലഭിച്ച ഈ ഒരു മകനെ ഇബ്രാഹിം നബി അതുപോലെ തന്നെ ഹാജറ ബീവിയും അതിയായ സ്നേഹത്തോടെയാണ് വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. ഈ ഒരു ഭാഗം വിവരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട്, എ വി കെയുടെ ഒരു മനോഹരമായ പാട്ടുണ്ട്, ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി.

0: മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കത്തി.
1: വീണ്ടും നമ്മൾ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഒരു ദിവസം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബിയും ഭാര്യ ഹാജറ ബീവിയെയും കുഞ്ഞായ ഇസ്മായിലിനെയും ആളൊഴിഞ്ഞ മരുഭൂമിയായ മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ പോലെയുള്ള മക്കയല്ല അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണം ലഭിക്കാനോ വെള്ളം ലഭിക്കാനോ ഒന്നും കഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഹാജറ ബീവി ആ ഒരു സമയത്ത് തൻ്റെ ഭർത്താവായ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങൾ ഇവിടെ വിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പം അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിൽക്കുകയും ഇബ്രാഹിം നബി അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വെള്ളവും ഭക്ഷണവും എല്ലാം തീർന്ന് കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹം കൊണ്ട് കരയാൻ തുടങ്ങി. മകന്റെ ഈ ഒരു അവസ്ഥ കണ്ട് ഹാജറ ബീവി വെള്ളം തേടി സഫാമലയും മർവാമലയും തമ്മിൽ 7 പ്രാവശ്യം ഓടിയെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അവസാനം അള്ളാഹുവിന്റെ അത്ഭുതകരമായ സഹായമായി കുഞ്ഞ് ഇസ്മായിലിന്റെ കാലടിയിൽ വെള്ളം പൊട്ടിപ്പുറപ്പെടുകയാണ്. അതാണ് ഇന്നും അവിടെ നിലനിൽക്കുന്ന പ്രശസ്തമായ സംസം വെള്ളം. ആ വെള്ളത്തെ ചുറ്റിപ്പറ്റിയ ആളുകൾ താമസിക്കാൻ തുടങ്ങി. പിന്നീട് ആ സ്ഥലമാണ് മഹത്തായ നഗരമായിട്ടുള്ള മക്കയായി മാറിയത്. അപ്പൊ ഈ ചരിത്രമുറങ്ങുന്ന മണ്ണ് കാണുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ആ ആഗ്രഹം ഉണർത്തുന്ന ഒരു ഗാനമാണ് അടുത്തത്. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഒരു ദിവസം ചെല്ലാനുള്ള ഒരു മോഹമായിട്ടുള്ള ഒരു ഗാനം.

അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. ഇസ്മായിൽ നബി അങ്ങനെ വളർന്നു, ഒരു യുവാവായി. അപ്പോൾ വീണ്ടും പരീക്ഷണങ്ങളാണ്. ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്നം കാണപ്പെട്ടു. ആ സ്വപ്നത്തിൽ അദ്ദേഹം തൻ്റെ മകനെ അള്ളാഹുവിനു വേണ്ടി ബലി നൽകുന്നതായിട്ടാണ് കണ്ടത്. പ്രവാചകന്മാരുടെ സ്വപ്നം ദൈവിക സന്ദേശമായതിനാൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്നും ഇബ്രാഹിം നബി മനസ്സിലാക്കുകയാണ്. ഇതൊരു പിതാവിന് സഹിക്കാനാവാത്ത പരീക്ഷണമാണ്. കാരണം ഏറെ വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച സ്വന്തം മകനെയാണ് ബലി നൽകണം എന്ന കൽപ്പന. എങ്കിലും അള്ളാഹുവിനോടുള്ള വിശ്വാസം കൊണ്ട് അദ്ദേഹം മകനോട് ഈ കാര്യം തുറന്നു പറയുകയാണ്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മറുപടിയാണ് വളരെ പ്രധാനം. പിതാവേ, അള്ളാഹു കൽപ്പിച്ചതുപോലെ

ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ എന്തായാലും ഞാൻ ക്ഷമയുള്ളവരിൽ ഒരാളായിരിക്കും എന്നാണ് ആ വാക്ക്. ആ ഒരു മറുപടി, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മറുപടി വിശ്വാസവും സമർപ്പണത്തെയാണ് തെളിയിക്കുന്നത്. ഈ ഒരു ഭാഗം വിവരിക്കുന്ന, വളരെ കൃത്യമായിട്ട് വിവരിക്കുന്ന ഒരു ഗാനം മാപ്പിളപ്പാട്ടിലുണ്ട്. എനിക്കേറെ പ്രിയപ്പെട്ട വിളയിൽ ഫസീലത്ത പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് വളരെയധികം വിശദമായി ഈ ഒരു ഭാഗത്തെ

അങ്ങനെ ഇബ്രാഹിം നബി മകനെ കൂട്ടി ബലി നടത്താനുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ ഷൈത്താന് പല രൂപത്തിൽ വന്നിട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി ഷൈത്താനെയൊക്കെ തുരത്തി കളയുക ചെയ്തേ. അവസാനം ബലി നൽകേണ്ട സമയമായി. മകനെ കിടത്തി, കണ്ണുകളൊക്കെ മൂടി അള്ളാഹുവിന്റെ പേരിൽ ബലി നൽകാൻ വേണ്ടി ഇബ്രാഹിം നബി ഇങ്ങനെ തയ്യാറായി നിൽക്കുക. പക്ഷേ അള്ളാഹു അവരുടെ വിശ്വാസവും അനുസരണയും ഒക്കെ കണ്ട് സന്തുഷ്ടനാവുകയാണ്. അപ്പോൾ ജിബ്രീൽ മലക്ക് സ്വർഗത്തിൽ നിന്നൊരു ആടിനെ കൊണ്ടുവന്നിട്ട് പറയാണ്, ഇസ്മായിൽ നബിക്ക് പകരം ആ ആടിനെയാണ് ബലി നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു അവിടെ കൊടുത്തത്. ഇങ്ങനെ അള്ളാഹു ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിജയികളാക്കി. ഈയൊരു ആശയമാണ് നമ്മൾ ബലിപെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ഇതെല്ലാം, ഈ എല്ലാ ചരിത്രങ്ങളും ഉൾക്കൊള്ളുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം, എരഞ്ഞോളി മൂസക്ക പാടിയിട്ടുള്ള ഒരു മനോഹര ഗാനം കൂടി നമുക്ക് കേൾക്കാം.

ഇങ്ങനെ വലിയ പെരുന്നാള് വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹത്തായ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ഒരു വിശുദ്ധ ദിനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈയൊരു ബലി പെരുന്നാൾ വേളയിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഐക്യവും അനുഗ്രഹവും ഒക്കെ നിറഞ്ഞതാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മൊഞ്ചാണ് നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 8606231597. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8606231597. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.

0: ആകാശവാണി മഞ്ചേരി എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ഈദാശംസകൾ.
1: സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റും 52 സെക്കൻഡും.
2: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തി വേലിക്കും അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ സൈപ്രസിൽ എത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസിസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന CPIM ശ്രമം പ്രതിഷേധാർഹമാണെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. അന്വേഷണത്തെ നിയമപരമായി നേരിടുന്നതിന് പകരം അണികളെ ഉപയോഗിച്ച് CPIM അരാജകത്വവും കലാപവും സൃഷ്ടിക്കുന്നത് നടപടിയെ ഭയക്കുന്നതുകൊണ്ടാണെന്ന് പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വിള്ളലിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദേശീയപാത അതോറിറ്റി. സ്ലാബുകൾക്കിടയിലെ വിടവ് ടാറിംഗ് സമയത്ത് അടച്ചതാണെന്നും വിള്ളൽ സുരക്ഷയെ ബാധിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുവപ്പറമ്പിൽ രവി എന്ന ആളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രസ്റ്റോ സഖ്യം മലേഷ്യൻ സഖ്യത്തെ ആദ്യ റൌണ്ടിൽ പരാജയപ്പെടുത്തി. വനിതാ സിംഗിൾസിൽ മാളവ്യ ബൻസോദ് ചൈനയോട് തോറ്റ് ആദ്യ റൌണ്ടിൽ പുറത്തായി.
2: FM പ്രധാന വാർത്തകൾ.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
6: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
5: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
8: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ.

0: MPPT ചാർജ് കൺട്രോളർ, ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
3: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ വിവരങ്ങൾ. ട്രെയിൻ നമ്പർ 1661 പൂജ്യം, മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59. 1634-35 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 3:58 വൈകി 11:56. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിച്ചേരുന്നത് 9:44. 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 5661 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52.
4: ട്രെയിൻ സമയം.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
6: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
9: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
11: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
10: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
11: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, എല്ലാം വലിയ ഓഫറിൽ.
10: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
12: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: വായിക്കുന്നത് വിനയ്കുമാർ. സുരക്ഷിത ജലയാത്രയ്ക്ക് ബോട്ടുടമകൾക്കായി നിർദ്ദേശങ്ങളുമായി ബേപ്പൂർ പോർട്ട് അധികൃതർ. ബക്രീദിനോടനുബന്ധിച്ച് വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നതും മൺസൂൺ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ റെഡ് ഓറഞ്ച് അലർട്ട് സമയത്തും വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തിപ്പെടുത്തുന്ന അവസരങ്ങൾ എന്നിവ കണക്കിലെടുത്തും സുരക്ഷിത ബോട്ട് സർവീസ് ഒരുക്കുന്നതിന് എല്ലാ ബോട്ടുടമകളും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിനായി ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. നിർദ്ദേശങ്ങൾ പറയുകയാണ്: സുരക്ഷാ മാനദണ്ഡങ്ങളോ സാധുവായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സർവേ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നിയമാനുസൃത രേഖകൾ എന്നിവയില്ലാതെ സർവീസ് നടത്തുവാൻ പാടുള്ളതല്ല. നിയമം അനുശാസിക്കുന്ന ഗുണനിലവാരമുള്ള ലൈഫ് ജാക്കറ്റുകൾ എല്ലാ യാത്രക്കാരും ധരിക്കേണ്ടതാണ്. ബോട്ടുടമയും ജീവനക്കാരും ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. മതിയായ യോഗ്യതയുള്ള ജീവനക്കാർ മാത്രമേ ജലയാനം പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളൂ. എല്ലാ ജലയാനത്തിലും അനുവദനീയമായ എണ്ണം യാത്രക്കാരെ മാത്രമേ കയറ്റുവാൻ പാടുള്ളൂ. അനുവദനീയമായ യാത്രക്കാരുടെ എണ്ണം ഇംഗ്ലീഷിലും മലയാളത്തിലും സഞ്ചാരികൾക്ക് കാണത്തക്ക വിധം രേഖപ്പെടുത്തി പ്രദർശിപ്പിക്കേണ്ടതാണ്. ഓരോ യാത്രയ്ക്ക് മുൻപായി ജലവാഹനത്തിൻ്റെ സുരക്ഷ, പ്രവർത്തനക്ഷമത എന്നിവ ഉറപ്പുവരുത്തേണ്ടതാണ്. അനുവദിക്കപ്പെട്ട സോണിൽ മാത്രമേ സർവീസ് നടത്താൻ പാടുള്ളൂ. റെഡ് ഓറഞ്ച് അലർട്ട് സമയങ്ങളിലും വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തിപ്പെടുന്ന അവസരങ്ങളിലും സർവീസ് നിർത്തിവെക്കേണ്ടതാണ്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ജലവാഹനങ്ങളുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. മതിയായ സുരക്ഷയില്ലാതെയും കൂടുതൽ യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്നതുമായ ജലവാഹനങ്ങളുടെ വിവരം അറിയിക്കാവുന്നതാണ്. സീനിയർ പോർട്ട് കൺസർവേറ്റർ ഓഫീസ്, കോഴിക്കോട്, 0495241-4039 എന്നാണ് ബേപ്പൂർ പോർട്ട് ഓഫ് രജിസ്ട്രിയുടെ ഫോൺ നമ്പർ. വിദ്യാലയത്തിലും സമൂഹത്തിലും ലഹരിക്കെതിരെ നടത്തിയ മാതൃകാ പ്രവർത്തനത്തിന് ആക്കോട് വിരിപ്പാടം AMUP സ്കൂളിന് ദേശീയ പുരസ്കാരം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പോളിസി അനാലിസിസ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് വിഭാഗം സംഘടിപ്പിച്ച ഇന്നൊവേറ്റീവ് ഇന്ത്യ ടുബക്കോ ഫ്രീ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂൾ ചാലഞ്ച് പ്രോഗ്രാം

0: ആണ്. ആക്കോട് വിരിപ്പാടം യു പി സ്കൂൾ ദേശീയ തലത്തിൽ പുരസ്കാരത്തിന് അർഹരായത്. പ്രധാന അധ്യാപകൻ പി ആർ മഹേഷ്, സ്കൂൾ നോഡൽ ഓഫീസർ കെ പി മുഹമ്മദ് ബഷീർ, വിവിധ അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ നടന്നത്. ദേശീയതല അനുമോദന ചടങ്ങുകളും പുരസ്കാരദാനവും നാളെ ന്യൂഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടക്കും. സ്കൂൾ പ്രതിനിധികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
5: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
6: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
7: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി
7: അലോഹ ഹോസ്പിറ്റൽ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
8: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
8: കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: പ്രിയപ്പെട്ടവരെ, ആകാശവാണി മഞ്ചേരി FM ശ്രോതാക്കൾക്ക് പെരുന്നാൾ ആശംസകൾ പങ്കിടാൻ അവസരം. 4 വാക്യങ്ങളിൽ കവിയാത്ത ആശംസാ സന്ദേശങ്ങൾ 9499050600 എന്ന വാട്സാപ്പ് നമ്പറിൽ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. സന്ദേശത്തോടൊപ്പം പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സന്ദേശങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യും. സന്ദേശത്തിൻ്റെ തുടക്കത്തിൽ പെരുന്നാൾ ദൂത് എന്ന് ചേർക്കുമല്ലോ. ഇതാ ഒരു പെരുന്നാൾ ദൂത് അയച്ചിരിക്കുന്നു, രാജേഷ് പരപ്പിനി, തൂവൂരിൽ നിന്നും. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം പകരുന്ന ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു, രാജേഷ് പരപ്പിനി, തൂരിൽ നിന്നും. സമയം 9:00 കഴിഞ്ഞ് 42:59.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: മഴവില്ല്.
1: കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഒരു ഗാനത്തോടു കൂടി ആരംഭിക്കാം. ഗാനശില്പികൾ മോഹനവർമ്മ, വി സി ജോർജ്.

0: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യലാക്കാൻ
1: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
0: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
1: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
3: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
5: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
6: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
7: അല്ല ഭാസ്കര ഏട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
8: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
7: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
8: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
7: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
8: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
9: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
8: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
9: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
10: രാവിലെ 8:23.
11: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
10: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
14: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
15: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
14: മീഡിയ വാണി
15: നമ്പർ മറക്കല്ലേ, 90 20 620 630.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
14: എന്നും രാവിലെ 8:30.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
16: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന

0: സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.

മഴവിൽ തുടരുകയാണ്. ചെങ്ങന്നൂർ ശ്രീകുമാറും എ പി സിന്ധു പ്രേംകുമാറും ചേർന്ന് പാടിയ ഗാനം യു ഹസനലിയുടെ വരികൾക്ക് വിജയൻ കോവൂരിന്റെ ഈണം.

0: FM പ്രധാന വാർത്തകൾ.
1: ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾ.
0: FM പ്രധാന വാർത്തകൾ.
1: ന്യൂഡൽഹിയിൽ 51st പ്രകൃതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം പാണക്കാട്ട് എത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേൽ ചർച്ചയും ഉണ്ടാകും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്താവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തി. ദക്ഷിണ നാവിക സേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. 20 ജയിൽവാസത്തിന് ശേഷമാണ് റഹീം കോഴിക്കോട്ട് ഫറൂഖിലെ വീട്ടിലെത്തിയത്. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനം TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News 18 TV മാനേജിംഗ് ഡയറക്ടർ സൗത്ത് വിവേക് നാരായണൻ അവാർഡ് സമ്മാനിക്കും.
0: FM പ്രധാന വാർത്തകൾ
2: കേൾക്കൂ. വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
6: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
1: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5:00 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും. ട്രെയിൻ സമയം. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 9 കഴിഞ്ഞ് 59:45. ഇനി 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ.
7: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
8: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 28 മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ അഥവാ

0: ആർത്തവ ശുചിത്വ ദിനം. ആർത്തവം എന്നത് മറച്ചുവെക്കേണ്ടതോ അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കേണ്ടതോ ആയ ഒരു വിഷയമല്ല, മറിച്ച് ജീവന്റെ തുടർച്ച സാധ്യമാക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പക്ഷെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അറിവില്ലായ്മ കൊണ്ടും ശുചിത്വമില്ലായ്മ കൊണ്ടും ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നേടിയിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ ആർത്തവകാലം ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ ഡിനു എം ജോയ്.
1: ഇന്ന് മെയ് 20 മിനിസ്റ്റർ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വ ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ? ആർത്തവം എന്നത് സ്ത്രീകളിൽ ഓരോ മാസവും നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഗർഭാശയത്തിന്റെ അഥവാ യൂട്രസിന്റെ അകത്തെ പാളിയായ രക്തവും ടിഷ്യുവും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ. ഈ രക്തസ്രാവം സാധാരണയായി 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇത് സ്ത്രീകളുടെ ആരോഗ്യകരമായ പ്രജനന സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇത് എപ്പോഴാണ് പെൺകുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സാധാരണയായി പെൺകുട്ടികളിൽ പ്യൂബർട്ടി പീരീഡിൽ, അതായത് 9 മുതൽ 16 വയസ്സിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ അത് മെനാർക്കെ എന്ന് പറയാറുണ്ട്. ഇനി ഈ ആർത്തവം തുടങ്ങിയാൽ എന്നാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആർത്തവം അഥവാ പീരിയഡ്സ് അഥവാ മെനിസ്ട്രേഷൻ സാധാരണയായി നിൽക്കുന്നത് സ്ത്രീകളിൽ 45 മുതൽ 55 വരെ പ്രായം ആകുമ്പോൾ ആണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ മെനോപോസ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ആർത്തവ ശുചിത്വം? ആർത്തവ സമയത്ത് സ്ത്രീകൾ ശുചിത്വവും ആരോഗ്യവും പാലിക്കുന്ന രീതികളെയാണ് മെനസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. ആർത്തവ ശുചിത്വത്തെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ശുചിയായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇടയിൽ മാർക്കറ്റുകളിലൊക്കെ പലതരത്തിലുള്ള സാനിറ്ററി ഉപകരണങ്ങൾ ലഭ്യമാണ്. സാനിറ്ററി പാഡുകള്, മെനസ്ട്രൽ കപ്പുകള്, ശുചിയായ തുണി എന്നിവ ലഭ്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കുചിതമായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പാഡ്, സാനിറ്ററി നാപ്കിൻ അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞ എന്താണ്, അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന ആർത്തവ സമയത്തെ രക്തസ്രാവം ആഗിരണം ചെയ്യുന്നതിനുള്ള പാഡിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ആ നാപ്കിൻ നമ്മൾ കളയുന്നു. ആ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും നമ്മൾ തുണിയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് സമയബന്ധിതമായി മാറ്റണം. സാധാരണയായി എപ്പോഴാണ് സാനിറ്ററി നാപ്കിൻ അഥവാ തുണിയൊക്കെ ഉപയോഗിക്കുന്നവർ മാറ്റേണ്ടത്? സാധാരണയായി 4-6 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാറ്റണം. നമുക്കറിയാം ഓരോരുത്തർക്കും രക്തസ്രാവത്തിന്റെ അളവ് വ്യത്യാസമൊക്കെ ആയിരിക്കും. ഇനി രക്തസ്രാവം കൂടുതലാണെങ്കിൽ അത് ഈ 4-6 മണിക്കൂർ വരെയൊന്നും ഈ പാട് അഥവാ തുണി വെച്ചുകൊണ്ടിരിക്കരുത്. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ നമ്മൾ അത് മാറ്റണം. ഇനി അധികസമയം മാറ്റാതെ നമ്മൾ ഉപയോഗിച്ചാൽ അത് ലീക്കേജ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ദുർഗന്ധവും അവിടെ അണുബാധയ്ക്കും ചാൻസ് ഉണ്ട്, അണുബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച പാടുകൾ ശരിയായിട്ട് നമ്മൾ നശിപ്പിച്ചു കളയണം. അതായത് ഉപയോഗിച്ച പാട് പേപ്പറിൽ പൊതിഞ്ഞ് മാലിന്യ ബിന്നിൽ അഥവാ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടണം. ചില സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയതോ വലുതോ ആയ ഇൻസിനറേറ്റർ ലഭ്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പാട് ഉപയോഗിച്ചതിന് ശേഷം അത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. അതായത് ആ ഇൻസിനറേറ്ററിലിട്ട് നമുക്കത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. സാനിറ്ററി നാപ്കിന് നശിപ്പിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡോണ്ട് സോപ്പ് ഡിസ്പോസിങ് സാനിറ്ററി നാപ്കിൻ. ഉപയോഗിച്ച പാടുകൾ തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ സാനിറ്ററി പാടുകൾ ടോയ്ലറ്റിലോ ഡ്രെയിനുകളിലോ കളയരുത്. അങ്ങനെ ഇട്ട് എന്ത് പറ്റും? അത് മലിനജല പൈപ്പുകളൊക്കെ അത് അടയാനും ശുചിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഉപയോഗിച്ച പാടുകളൊക്കെ ഈ ഡസ്റ്റ്ബിന്നിലൊക്കെ ആണെങ്കിൽ ഒരിടത്തൊക്കെ കൂട്ടിയിട്ട് വളരെ കാലം കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലൂടെ ദുർഗന്ധവും ബാക്ടീരിയയുടെ വളർച്ചയും ഉണ്ടാകാം. ഇനി നമ്മൾ അടുത്ത ഒരു സാനിറ്ററി ഉപകരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തുണി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും?

ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോഴും ഈ ശുദ്ധമായ ഈ കോട്ടൺ തുണി മാത്രം ഉപയോഗിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത്? സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കുവാണെങ്കിൽ അത് രക്തം അഥവാ ബ്ലഡ് അത് നന്നായിട്ട് ആഗിരണം ചെയ്യില്ല. ആഗിരണം ചെയ്യാത്തതിന്റെ പേരിൽ അതവിടെ കെട്ടിനിൽക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൺ ക്ലോത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി തുണി ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. നന്നായിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുക. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ ഉണക്കുവാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ നശിക്കുന്നതിന് സഹായിക്കുന്നു. ഒരിക്കലും നമ്മൾ നനവുള്ള തുണി ഉപയോഗിക്കരുത്. അത് നനവുള്ള തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുബാധയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ തുണി വീണ്ടും ഉപയോഗിക്കാവൂ. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി ഉപയോഗിക്കുന്ന ഒരുപാടുകളുണ്ട്. ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിനതിൻ്റെതായ പ്രയോജനങ്ങളും അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അത് ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും എളുപ്പമാണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ജോലി സ്ഥലത്തൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും അത് എളുപ്പത്തിൽ അത് ഉപയോഗിക്കാനോ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കളഞ്ഞാൽ മതി. അത് കഴുകാനൊന്നും സമയമൊന്നും എടുക്കണ്ട, നമുക്കൊന്നും ഉപയോഗിച്ചിട്ട് കളയുവാണ്. അതുപോലെ തന്നെ അതറിയാം അതിന് പല ലെയറുകളുണ്ട്. രക്തം അതിൻ്റെ പാളികളിലേക്ക് ആഗിരണം ചെയ്തതിനാൽ നമ്മളെപ്പോഴും നമുക്കൊരു ഡ്രൈനെസ് അതായത് വരണ്ടതായ ഒരു ഫീൽ വഴി ഒരു നനവല്ല പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും അതിന്റെ പാളികളിലേക്ക്. അതുകൊണ്ട് വരണ്ടത അനുഭവിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുവാണെങ്കിൽ അണുബാധ ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്. അത് ഈ 4-6 മണിക്കൂറിനിടയിലൊക്കെ മാറ്റുകയാണെങ്കിൽ. പിന്നെ നമുക്കറിയാം ഈ ഓരോ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പൈസ രൂപ മുടക്കേണ്ടി വരും. ഓരോ മാസത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുക നമുക്ക് ചെലവാക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് ലാഭകരമാണ്. നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത്രയും വീണ്ടും കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം നമ്മൾ അത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ സാനിറ്ററി നാപ്കിൻ മേടിക്കാൻ എല്ലാ മാസവും നമുക്ക് പൈസ മുടക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാം. തുണിപ്പാടുകളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു, കൂടുതൽ ചെലവ് കുറവാണ്. സാനിറ്ററി നാപ്കിനനുസരിച്ച് ചെലവ് കുറവാണ്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? പരിസ്ഥിതി സൗഹൃദമാണ്. അതെന്തുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദമാണെന്ന് പറയുന്നത്? മറ്റേ നമ്മൾ സാനിറ്ററി നാപ്കിനാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ അത് ഉപയോഗിച്ച ശേഷം അത് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് കുഴിയിലാത്തിട്ടൊക്കെ കത്തിച്ച് കളയുവാണ് അല്ലെ. അന്നേരം അത് പരിസ്ഥിതിക്ക് അത് ദോഷമാണ്. കുറെ പ്ലാസ്റ്റിക്കും അതിന്റെ കണ്ടന്റ് ഒക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇൻസിനറേറ്റർ ഇട്ടാണെങ്കിലും അതിന്റെ കത്തിക്കും അതിന്റെ പുകയുടെ ഒക്കെ കുറച്ച് വരും. അന്നേരം നമ്മൾ തുണിയാണെങ്കിൽ അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ്. മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മുടെ പിന്നെ അടുത്ത തുണിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്? നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഈ തുണിപ്പാടുകളും ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രയോജനങ്ങളാണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടത്. ഇനിയിപ്പോൾ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മിനിസ്റ്റർ കപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിലും എല്ലാം അവൈലബിളാണ് മിനിസ്റ്റർ കപ്പ്. അതിപ്പോൾ നമ്മൾ ഇപ്പം അഡോളസൻസിനുള്ള കുട്ടികളാണെങ്കിൽ പോലും യൂത്തുകളും സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് മിനിസ്റ്റർ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കംഫർട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഭയങ്കര കംഫർട്ടാണെന്ന് പറയാറുണ്ട്. ഇനി എന്താണ് മിനിസ്റ്റർ കപ്പ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഈ മിനിസ്റ്റർ കപ്പ് എന്നത് മാസവാര സമയത്ത് യോനിയിലിടുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. നമ്മുടെ യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. ഇത് പാടുകളെ പോലെ രക്തം ആഗിരണം ചെയ്യുന്നതല്ല, പകരം ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ യോനിയിലേക്ക് കപ്പ് വെച്ച് അത് ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല്, അതായത് മണിയുടെ ആകൃതിയൊക്കെയുള്ള ഷേപ്പാണ് ഇതിന്. താഴെയുണ്ട് നമുക്കൊരു സ്റ്റെം ഉപയോഗിച്ച്, നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ട് കാണാം, താഴെയുള്ള ഒരു സ്റ്റെം ഉണ്ട്. താഴെയുള്ള സ്റ്റെം ഉപയോഗിച്ചാണ് ഈ കപ്പ് ഇടാനും പുറത്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. കപ്പ് ആ യോനിയുടെ ഭിത്തിയിൽ അതായത് സെർവിക്സിന് താഴെയായി പതിഞ്ഞ് ഈ ബ്ലഡ് കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇത് രക്തസ്രാവത്തിന്റെ അളവിനെ ആശ്രയിച്ച് ഓരോ 4-12 മണിക്കൂറിലും കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതും അറിയാം, നമ്മൾ മുമ്പേ പാഡിന്റെയും സാനിറ്ററി നാപ്കിന്റെയും തുണിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ചാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴുകുകയൊക്കെ ചെയ്യേണ്ടത്. രക്തസ്രാവം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം നമുക്കറിയാം 10-12 മണിക്കൂർ നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല. അതിന് മുമ്പ് തന്നെ നമ്മളത് എടുക്കണം, അല്ലെങ്കിൽ അത് ലീക്കാവും, നിറഞ്ഞത് ലീക്കാവും. സാധാരണ 4-10-12 മണിക്കൂറിനുള്ളിൽ ഒരു വെക്കുന്നുള്ളിൽ വരെ ഇരി വെക്കാന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ച്
നമ്മൾ ഇടയ്ക്ക് അത് കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും

0: ഉപയോഗിക്കണം. ഇനി ഓരോ ആർത്തവത്തിന് ശേഷവും എന്ത് നമ്മൾ ചെയ്യണം, അത് ഓരോ ആർത്തവ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പ് വൃത്തിയാക്കി നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ അണുമുക്തമാക്കി നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നമ്മൾ ഒരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ശരീര ശുചിത്വം നമ്മൾ ആർത്തവ സമയത്ത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ അണുബാധയ്ക്ക് ഉണ്ടാകും. അന്നേരം നമ്മൾ എന്താണ്, ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും കുളിക്കണം. രണ്ടു നേരം കുളിക്കുന്നത് നല്ലത്, ഒരു നേരമെങ്കിലും കുളിക്കണം. ഈ ജനനേന്ദ്രിയ ഭാഗം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ അതുപോലൊക്കെ തന്നെ ഈ പാടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ അടിവസ്ത്രത്തിലാണ് നമ്മളത് അത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അടിവസ്ത്രമൊക്കെ അത് അതിലേക്ക് ലീക്ക് വന്ന് അത് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ തുണിയോ എന്തൊക്കെ ഉപയോഗിച്ചാൽ ഏതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിവസ്ത്രമൊക്കെ അഴുക്കാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിവസ്ത്രം അഴുക്കായെങ്കിൽ അതും ഉടനെ തന്നെ മാറ്റണം. അതിപ്പോ നമ്മൾ പാടൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ അടിവസ്ത്രമൊക്കെ അഴുക്കായാൽ അടിവസ്ത്രവും നമ്മൾ മാറ്റിയിട്ട് വേറെ അടിവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കൂടുതലായിട്ട് നനഞ്ഞ് അടിവസ്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതും അണുബാധയ്ക്ക് കാരണമുണ്ട്. അതുപോലൊക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹാൻഡ് ഹൈജീൻ, നമ്മളെപ്പോഴും നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കൈകൾ ശുദ്ധീകരിക്കണം. ഓരോ തവണ പാടം മാറ്റുമ്പോഴും അത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മെനിസ്റ്റർ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മെൻസ്ട്രൽ കപ്പ് അത് പുറത്തെടുക്കുന്നതിന് മുമ്പും അത് വെച്ചതിന് ശേഷവും ഒക്കെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലവണ്ണം കൈ കഴുകണം. അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകുന്ന അണുക്കൾ ആ ജനനേന്ദ്രിയ ഭാഗത്തിലേക്കൊക്കെ അത് പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈകൾ കൃത്യമായിട്ട് നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാകണം അല്ലെ. നമുക്കറിയാം ഈ സമയത്തൊക്കെ നമുക്ക് പാടൊക്കെ നമുക്ക് മാറ്റണമെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്താണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാക്കി കൊടുക്കണം. സ്വകാര്യതയും ശുദ്ധജലവും ശുചിത്വമുള്ള ടോയ്ലറ്റും ആരോഗ്യകരമായ ആർത്തവ ശുചിത്വത്തിന് ആവശ്യമാണ്. ഇനി ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു, ദുർഗന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തോടെ സ്കൂളിലും ജോലിയിലും പങ്കെടുക്കാൻ സഹായിക്കുന്നു, സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതോടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഈ ആർത്തവ ശുചിത്വം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർത്തവത്തെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെന്നും അതിന്റെ സത്യങ്ങളും എന്തൊക്കെയാന്ന് നോക്കാം. ചില തെറ്റിദ്ധാരണകളാണ് അഥവാ മിത്ത് നമ്മൾ പറയും അല്ലെ, ആർത്തവ സമയത്ത് കുളിക്കരുത്. പക്ഷെ അതിന്റെ ഫാക്ട് എന്താണ്, അതിന്റെ സത്യം എന്താണ്? കുളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശുചിത്വം നമ്മുടെ കൂട്ടുന്നതാണ്. കുളിക്കുന്നത് മൂലം ശുചിത്വത്തിനും അണുബാധ തടയുന്നതിനും സഹായകരമാണ്. പിന്നെ ചില തെറ്റിദ്ധാരണയാണ് പീരിയഡ് ഉള്ളവർ, അതായത് ആർത്തവത്തിന് സമയത്ത് അടുക്കളയിൽ പോകാൻ പാടില്ല. ഇത് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്. ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ചിലർ പറയുന്നൊക്കെയാണ് ആർത്തവ സമയത്ത് പ്രത്യേകിച്ചും കൂടുതൽ ജോലികളൊന്നും ചെയ്യരുത്, എക്സസൈസ് ചെയ്യരുതെന്നൊക്കെ. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആർത്തവ എന്ന് പറയുന്നത് സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ്. നമുക്ക് എന്ത് ജോലിയാണോ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലഘുവായ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആർത്തവ സമയത്തിന്റെ ആരംഭത്തിലുള്ള വേദനയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എക്സസൈസും ആർത്തവ സമയത്ത് ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ. ഇനി നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, അത് പീരിയഡ്സ് നമുക്കറിയാം പല പേരിൽ അറിയപ്പെടും. പീരിയഡ്സ് ഇംഗ്ലീഷ് നമ്മൾ മെനിസ്ട്രേഷൻ പറയും. ആർത്തവം അതെന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്നുള്ള രക്തവും അനുബന്ധ വസ്തുക്കളും യോനിമുഖം വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്ത്രീകളിൽ വരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ആർത്തവ സമയത്ത് വ്യക്തിപരമായ ശുചിത്വം അതായത് പേഴ്സണൽ ഹൈജീൻ വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പിന്തുണ നൽകണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHMRadioHealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
3: വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
4: 43-inch ടിവികളിൽ 2,000 രൂപയും 55-inch 3,000 രൂപയും 65-inch 4,000 രൂപയും ക്യാഷ് ബാക്ക്.
3: 43-inch സ്മാർട്ട്

0: ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈ ജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
3: എന്നും രാവിലെ 7 മണിക്ക്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43-ഇഞ്ച് ടിവികളിൽ 2,000 രൂപയും 55-ഇഞ്ചിൽ 3,000 രൂപയും 65-ഇഞ്ചിൽ 4,000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43-ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈ ജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രമഞ്ജരി. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഈശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഡയലെ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
1: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
7: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
10: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.

0: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 39 സെക്കൻഡ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: బాలీవుడ్ హిట్స్
1: ആദ്യ ഗാനം അൽക യാഗ്നിക്, കുമാർ സാനു എന്നിവർ പാടിയത്. ചിത്രം ദിൽ ഹേ തുമാരാ.

പ്രിയ സുഹൃത്തുക്കളുടെ ധാരാളം പെരുന്നാൾ ദൂത് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ത്യാഗസ്മരണകൾ ഉണർത്തി ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹത്തോടെ എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. അയച്ചിരിക്കുന്നത് റിജില പട്ടർക്കുളം, മഞ്ചേരി.

0: വാണിയമ്പലത്തു നിന്ന് ശ്യാംപ്രസാദും കുടുംബവും പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നുണ്ട്. ആകാശവാണി മഞ്ചേരിയിലെ എല്ലാ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കരുണയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ബലിപ്പെരുന്നാൾ ദിനാശംസകൾ. ആകാശവാണി മഞ്ചേരി എഫ് എമ്മിലുള്ള എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ബക്രീദ് ആശംസകൾ. ഈദ് മുബാറക്ക്. ചെറുതുരുത്തിയിൽ നിന്നും റസിയ, നാസർ, നാഷിം എന്നിവരാണ് ഈ ദൂത് അയച്ചിട്ടുള്ളത്. സ്നേഹവും കരുണയും നിറഞ്ഞ ബലിപ്പെരുന്നാൾ ദിനത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷത്തിലും സന്തോഷത്താലും സമൃദ്ധിയാലും നിറയട്ടെ ഈദ് മുബാറക്ക്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് സരോജിനി മേലാറ്റൂർ, ചോലക്കുളം.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
0: ഇനി സുഹാഗ് എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം.

പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ 11 മണിക്ക് ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രമഞ്ജരിയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ആശംസകൾ നേരാം. അതിനായിട്ട് വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0483 29 50 300, മറ്റൊരു നമ്പർ 0483 29 50 800. കേൾക്കുക ഇന്ന് രാവിലെ 11 മണിക്ക് ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രമഞ്ജരി.

അടുത്ത പെരുന്നാൾ ദൂത് മഞ്ചേരി എഫ് എം നിലയത്തിലെ എല്ലാവർക്കും ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. അയച്ചിരിക്കുന്നത് രാധാ കളത്തിങ്ങൽ, അച്ചനമ്പലത്ത് നിന്ന്.

0: ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായ ബക്രീദ് ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ മലയാളത്തിന്റെ ഹൃദയതാളമായ മഞ്ചേരി നിലയത്തിലെ എല്ലാ അംഗങ്ങൾക്കും പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്.
1: ആഘോഷം കഴിഞ്ഞാൽ അലക്കിന്റെ കൂമ്പാര ഉറപ്പല്ലേ?
2: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
1: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
2: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: ഇനി അരിജിത് സിംഗ് പാടിയ ഗാനം, ചിത്രം ഹേറ്റ് സ്റ്റോറി 2, രചന സംഗീതം മിഥുൻ.

0: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
1: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ.
0: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
1: ഡബിൾ ഡോറിൽ 2500 രൂപ,
0: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ಬಾಲಿವುಡ್ ಹಿಟ್ಸ್ ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 49 മിനിറ്റ് 54 സെക്കൻഡ്.
1: FM പ്രധാന വാർത്തകൾ.
0: ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 51st പ്രഗതിയോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മലപ്പുറം പാണക്കാട്ട് എത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം.

0: നാളെ ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേൽ ചർച്ചയുമുണ്ടാകും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തി. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി. സൌദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. 20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷമാണ് റഹീം കോഴിക്കോട് ഫറോക്കിലെ വീട്ടിലെത്തിയത്. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനം TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 TV മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായണൻ അവാർഡ് സമ്മാനിക്കും.
1: FM പ്രധാന വാർത്തകൾ. ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൌലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
7: 43-ഇഞ്ച് TVകളിൽ 2,000 രൂപയും 55-ഇഞ്ചിൽ 3,000 രൂപയും 65-ഇഞ്ചിൽ 4,000 രൂപയും ക്യാഷ് ബാക്ക്.
6: 43-ഇഞ്ച് സ്മാർട്ട് TVകൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
7: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
10: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം മംഗളൂരു ഏർനാട് എക്സ്പ്രസ് 11:33, 1610 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38, 1611 ശ്രീഗംഗാനഗർ തിരുവനന്തപുരം എക്സ്പ്രസ് 1:14 വൈകി 11:47, 1632 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 എത്തിച്ചേരും.
10: ട്രെയിൻ സമയം.
11: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വസ്ത്ര അപ്പാരൽ കയറ്റുമതി വർധനവിനായി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം സംരംഭക ശില്പശാല നടത്തി. 2030 ഇന്ത്യയുടെ വസ്ത്ര അപ്പാരൽ കയറ്റുമതി 100 ബില്യൺ ഡോളറായി ഉയർത്താനുള്ള ദേശീയ റോഡ് മാപ്പ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്പിന്നിംഗ്

0: മില്ലുകൾ, കൈത്തറി, പവർലൂം അപ്പാരൽസ്, റെഡിമെയ്ഡ് ഗാർമെന്റ്, കരകൗശലം, കയർ, ഖാദി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികച്ച സംരംഭകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല സംരംഭക ശില്പശാല സംഘടിപ്പിച്ചു. നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ മഴക്കാലത്ത് സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്ന പത്തുമൂച്ചി പെട്രോൾ പമ്പ് പരിസരത്തെ ദുരിതത്തിന് പരിഹാരമാകുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടിക്ക് തുടക്കമായി. പത്തുമൂച്ചി അങ്ങാടി മുതൽ ബദാംപടി വരെയുള്ള 200 മീറ്റർ ദൂരത്തിൽ റോഡ് 1 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ടുയർത്തുന്ന ജോലികളാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. പെരിന്തൽമണ്ണ താലൂക്ക് ലൈബ്രറി തീവ്രവാദം പിടിമുറുക്കുന്ന ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. സെമിനാർ ലൈബ്രറി കൌൺസിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മൂല്യങ്ങളും മതേതര ബോധവും ശക്തിപ്പെടുത്തിയാണ് തീവ്രവാദത്തെ പ്രതിരോധിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് എം അമ്മിണി അധ്യക്ഷത വഹിച്ചു.
1: പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
3: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
2: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30
5: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞാൽ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
3: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
2: വെറും 7,772 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
3: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

പെരുന്നാൾ ദൂത്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണമാവട്ടെ ഈ ദിനം. ശ്രോതാക്കൾക്കും ആകാശവാണിക്കും എല്ലാ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും ബലിപെരുന്നാൾ ആശംസകൾ. നേരുന്നത് രാജി മരത്തങ്കോട്.

ഇനി അല്പസമയത്തിനുള്ളിൽ ബലിപെരുന്നാൾ സ്പെഷ്യൽ ചിത്രമഞ്ചരി കേൾക്കാം. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 04832950300. മറ്റൊരു നമ്പർ 04832950800.

0: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബലിപെരുന്നാൾ സ്പെഷ്യൽ ചിത്രാഞ്ജലിയിലേക്ക്. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് പ്രത്യേക ചിത്രാഞ്ജലിയിൽ ഞാൻ നിങ്ങളോടൊപ്പം ടി പി വിനയ്കുമാർ, സ്റ്റുഡിയോ സഹായം പി മഞ്ജു, സാങ്കേതിക സഹായം മുരുകേശൻ കോട്ടയ്ക്കൽ, റോബിൻ വർഗീസ് വയനാട്. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരു മുഖം ഒരു ഭാഗത്ത് അല്ലേ? അതേസമയം ത്യാഗത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള ഭക്തിയുടെയും ഭാവങ്ങൾ ഒരു വശത്ത്. നാം ഈ ബലിപെരുന്നാളിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും എല്ലാം സന്ദേശങ്ങൾ ഓർക്കുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. ആരാധ്യനായ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ട ഇബ്രാഹിം നബി, അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മയിൽ, ഹാജിറ ബീവി, ഇവരുടെ എല്ലാം ഓർമ്മകൾ നമ്മിലേക്ക് വരികയാണ്. ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ ഓർമ്മകൾ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ബലിപെരുന്നാൾ ആഘോഷത്തോടൊപ്പം ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കൂ, ഇഷ്ടഗാനം ആവശ്യപ്പെടൂ. വിളിക്കേണ്ട നമ്പർ 04-893-295-0-295-0-800. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, ആരാണ് ഇന്നത്തെ ഈ സുദിനത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് എന്ന്. ഹലോ, സ്വാഗതം സ്പെഷ്യൽ ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്? ഹസൻ കോതകുർശിയിൽ നിന്നും അല്ലേ?
1: ഒറ്റപ്പാലത്തിനടുത്താണ് ഈ കോതകുർശി.
0: ഒറ്റപ്പാലത്തിനടുത്താണ് കോതകുർശി. എന്തൊക്കെയുണ്ട് കോതകുർശിയിലെ ബലിപെരുന്നാൾ ആഘോഷങ്ങൾ?
1: ഇവിടെ ബലിപെരുന്നാള് ഇപ്പൊ പള്ളിയില് പോയി വന്നു കഴിഞ്ഞ് ഇനി ഈ ബലി അർപ്പിക്കുന്ന സമയമാണ്. അതായത് നാൽക്കാലികളെ കൊണ്ട് വന്ന അറുത്ത് അതിന്റെ മാംസം ഇല്ലാത്തവർക്ക് വാരി കൊടുക്കണം നടന്നുകൊണ്ടിരിക്കുക.
0: അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മള് ശരിക്കും നമ്മുടെ ബലിപെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി
1: മകനെ കൊടുക്കും,
0: ബലി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ത്യാഗ മനോഭാവവും ഈശ്വരഭക്തിയും ഒക്കെ കണ്ട് സ്വർഗത്തിൽ നിന്നും ആടിനെ ഇറക്കി എന്ന് പറയുന്നല്ലേ. അപ്പോ ഈ ഞാൻ ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് നാൽക്കാലിയെ ഇറക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇത് ആട് തന്നെ വേണമെന്ന് അങ്ങനെ നിർബന്ധം വല്ലതും ഉണ്ടോ?
1: ഇല്ല, ആടിനല്ല.
0: അങ്ങനെ നിർബന്ധമില്ല.
1: അങ്ങനൊരു ഇടപ്രായത്തിലുള്ള മൂരികളാണ് ഇപ്പൊ ഇവിടെ അറുത്തുകൊണ്ടിരിക്കുന്നത്.
0: ഓ, അത് ശരി.
1: നല്ല മൂത്ത് കൊത്തായ്പായം പറ്റില്ല, ഒരു 100-150 kg അതിന്റെ ഉള്ളിലില്ല ആ പ്രായം വരുന്ന.
0: അതെ, അതെ. അപ്പൊ അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ആ ഒരു ബലി എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എത്ര മഹത്താണ് ഈശ്വര സ്നേഹം, ഈശ്വര

0: ഭക്തി അല്ലേ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെക്കാൾ അപ്പുറമാണ് ഈശ്വരനോടുള്ള ഭക്തി എന്നുള്ളതാണ് അല്ലേ.
1: അതിപ്പോ പള്ളിയിൽ വെച്ചിട്ടാണ് പ്രാവശ്യം 14 എണ്ണമുണ്ട്.
0: ഓഹോ, അങ്ങനെ, അത് ശരി.
1: ഒരെണ്ണത്തില് 7 ആള് വരെ ഷെയർ കൂടാം,
0: അതായത് അതിനു വേണ്ട ചെലവഹിക്കാം.
1: അങ്ങനെ 14 എണ്ണം വന്നിട്ടുണ്ട്.
0: ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും, നമ്മുടെ പ്രിയ ശ്രോതാക്കൾ എല്ലാവർക്കും ഇതിന്റെ വിലയോ അങ്ങനെയൊന്നും അറിഞ്ഞോളുന്നില്ല. അപ്പൊ ഏകദേശം ഒരു നമ്മൾ ഈ ഇറക്കുന്ന ഒരു ഈ ദിനത്തിൽ ഇറക്കുന്ന ഒരു കാലിക്ക് എത്ര വരും ചെലവ്?
1: 75,000-80,000 രൂപ വരെയാണ് ഇവിടെ ഇപ്പൊ വാണിയംകുളത്ത് പ്രസിദ്ധ കാലി ചന്തയിന്നാണ് ഇവിടെ ആളുകൾ വാങ്ങിയത്.
0: ഒന്നിന്റെ ആണോ പറയുന്നത്?
1: ഒന്നിന്റെ.
0: ഓ, ഇത് പുതിയ അറിവാണ്.
1: 75,000 അതിന് ഈ പ്രായത്തിലുള്ളതിന് കിട്ടുക എന്ന് പറഞ്ഞാല് അതിന് കുറച്ച് വില കൂടും, ഈ സമയത്തും വില കൂടും.
0: അങ്ങനെയുണ്ട് അല്ലേ, അത് ശരി.
1: ഞാൻ ആ പാട്ടെന്നാണ് പറഞ്ഞോട്ടെ.
0: തീർച്ചയായിട്ടും പറഞ്ഞോളൂ, തീർച്ചയായിട്ടും പറഞ്ഞോളൂ.
1: ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിൽ യേശുദാസൻ ജാനകി പാടിയ ചായക്കടക്കാരൻ വീരാംഗ കട മോളൊരു ചീനപ്പടക്കം, മോളൊരു ചീനപ്പടക്കം എന്നാണ് പാട്ടുണ്ട്.
0: ആ പടക്കം എന്ന് പറഞ്ഞതിന്റെ കുനിപ്പൊക്കെ ഉഷാറായിട്ടോ.
1: അതെ, ഒരു കാലത്ത് ഈ ഓരോ തൊഴിലും ഓരോ മനുഷ്യനിൽ അർപ്പിതാണല്ലോ, ഓരോ വിവാഹത്തിൽ ആശാരിപ്പണി,
0: അതെ,
1: മണ്ണാൻ പണി. ഈ മീൻ വിൽക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഒരു തൊഴിലായിട്ടാണ് അന്ന് അംഗീകരിച്ചിരുന്നത്.
0: അപ്പൊ
1: ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട് സാറേ, ഐസൂനെ കെട്ടുന്ന പിയാപ്പിള ആളൊരു വല്ലാത്ത മൊല്ലാക്ക, മീൻ മണക്കുന്ന കൈയാണ് മിനുസപ്പെടുത്തിയ തലയാണ് എന്ന് പറയുന്നുണ്ട്.
0: അത് ശരി. അതപ്പോ ഇത് നിങ്ങളിപ്പോ അത് പറഞ്ഞപ്പോ അതിലെ ഒരു ചരിത്രത്തിലേക്ക് കൂടി നിങ്ങളുടെ വാക്ക് വെളിച്ചം വീശിയിരിക്കുകയാണ്.
1: ശ്രീമൂലനഗരം അങ്ങനത്തെ ഒരാളാണ് എഴുതിയിട്ടുള്ളത്.
0: സത്യം സത്യം. ജോബ് മാസ്റ്റർ ഈണം പകർന്നു, യേശുദാസും പീലിയിലെയും പാടി. നല്ല നല്ല പാട്ടുകളെ കുറിച്ചൊക്കെ നല്ല വിവരം വെക്കുന്നുണ്ടല്ലോ.
1: ഞാന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു അധ്യാപകനാവാണ്ട ജോലിക്ക് വേണ്ടി ബി എഡ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. അത് ഈ കാഴ്ച ഇല്ലാത്തവർക്ക് അന്ന് ബി എഡിന് റിസർവേഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് കിട്ടിയില്ല.
0: അയ്യോ.
1: അപ്പൊ ഈ കോതകുറിശി കവലയിൽ ഒരു പെട്ടികടത്തിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് മാറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പൊ വീട്ടിലിരിക്കുക, ഈ മഞ്ചേരി എഫ്എം കേട്ട് ഇരിക്കലാണ്.
0: ഓ, അത് ശരി. അപ്പൊ അത് വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോ കോമ്പൻസേഷൻ കിട്ടിയില്ലേ?
1: ഇല്ല, അത് പൊളിച്ചവര് മാറ്റി, ഒന്നും തന്നില്ല. സ്ഥലം റോഡ് പണി കഴിഞ്ഞാൽ സ്ഥലം അനുവദിച്ച് നിർമ്മിച്ചു തരാന്നാണ് പറയുന്നത്.
0: പ്രതീക്ഷ
1: ഒന്നിപ്പോ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഹൈക്കോടതി പോയി, അതിലപ്പുറം അംഗപരിമിതർക്കുള്ള കമ്മീഷണറേറ്റ് ഉണ്ട്, അവര് വിധി തന്നു 15 ദിവസത്തിന്റെ ഉള്ളിൽ നിർമ്മിച്ചു കൊടുത്തോളന്ന്. അതൊന്നും നടന്നിട്ടില്ല.
0: വിധി അതിന് പിന്നെ തുടർ അപ്പീലിന് പോവായിരുന്നില്ലേ?
1: കൂടുതൽ അപ്പീലിന് പോകുന്ന ഞാൻ ഇനി 3 December ലോക വികലാംഗ ദിനമാണ്. അന്ന് പഞ്ചായത്തില് തനിച്ച് നമുക്ക് രാഷ്ട്രീയോ അതിലുള്ള പിന്തുണ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ പിന്തുണ ഒന്നും ഇല്ല. ഞാൻ തനിച്ച് അവിടെ തന്നെ സത്യാഗ്രഹിക്കണം.
0: അയ്യോ, ശരി. അല്ല, ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ മാധ്യമ ശ്രദ്ധയൊക്കെ അതിലേക്ക് വരുത്താം അല്ലേ, കാരണം ജനങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാം. അപ്പൊ
1: ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ 11 മണിക്കോ ഓൺ ചെയ്തപ്പോ ചിത്രമഞ്ജരിയെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഇപ്പോ ഒരു അവിചാരിതമായിട്ടുള്ളൊരു ചിത്രമഞ്ജരിയാണ്. എനിക്ക് തോന്നി
0: അപ്പൊ എന്നിട്ട് കൊറേ ആയിട്ട് ശ്രമിച്ചിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത് അല്ലേ?
1: അതെ. അപ്പൊ എല്ലാവരുടെ ശബ്ദവും ഒരു വിധ ആളുകളുടെ ശബ്ദവും ഒക്കെ കേട്ടാ എനിക്കറിയാം. ഇപ്പൊ ഫോൺ അടിച്ച ഉടനെ എടുത്തത് മഞ്ജുമേളാണ്.
0: അതെ, അപ്പൊ അത്രയും നമ്മുടെ മഞ്ചേരി എഫ് എമ്മിനോട് ചേർന്ന് നിൽക്കുന്നു.
1: റേഡിയോ പ്രത്യേകിച്ച് കാഴ്ചയില്ലാത്തവർക്ക് അതാണ് വലിയ ശ്രവ്യകലയല്ലേ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഭാര്യ, ഒരു മകനും.
0: ആണല്ലേ, മകൻ എന്ത് ചെയ്യുന്നു?
1: പ്രത്യേകിച്ചൊന്നുമില്ല. മകന് അമിതമായ ശാരീരികപരമായി അമിതമായി വണ്ണം, കാലിൽ വെരിക്കോസ് വെയിനൊക്കെ ആയിട്ട് കൂടുതൽ തൊഴിലിലൊന്നും പോവാൻ പറ്റില്ല.
0: അങ്ങനത്തെ
1: പിന്നെ ഭാര്യ, അത് രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യയാണ്. ആദ്യത്തെ ഭാര്യ ലിവർ സിറോസിസ് ആയിട്ട് മരിച്ചു. അതിൽ മക്കളൊന്നുമില്ല.

0: ശരി.
1: അതിപ്പോ രണ്ടാമതൊരു കല്യാണം കഴിക്കണമെന്ന് മനസാ വാച കർമ്മണ താല്പര്യം ഉണ്ടായിട്ടല്ല, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു ചൂടുവെള്ളം വേണം തോന്നുമ്പോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ല. അല്ലെങ്കിൽ
0: പിന്നെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തുന്നതാണല്ലോ അല്ലേ?
1: അത് വെറും സന്തോഷം മാത്രം നമ്മൾ കണക്കാക്കാൻ പറ്റില്ല, ജീവിതത്തിൽ രണ്ടും നിറഞ്ഞതാണല്ലോ.
0: അതെ അതെ,
1: അതും കൂടി ഉണ്ടാവണല്ലേ.
0: അതെ അതെ. അപ്പൊ കക്ക സംസാരിക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം, ബലി പെരുന്നാൾ ആശംസകൾ കേട്ടോ. ഇത് വിനയ് സാർ, വിനയ് സാർ എന്ന് ഞാൻ തന്നെ പറയാൻ പാടില്ല, വിനയ് കുമാറാണ്
1: കേട്ടോ.
0: അല്ല അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ, പാട്ട് കേൾക്കാം നമുക്ക്.
1: ആ ശരി.

0: അപ്പോൾ അങ്ങനെ നമുക്ക് ബലിപെരുന്നാൾ ദിനത്തിലെ ചിത്രമഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ, ബലിപെരുന്നാൾ ആഘോഷത്തിലാണ് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സ്മരണകൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും, അല്ലേ?
1: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
2: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ?
1: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
2: ഡബിൾ ഡോറിൽ 2500 രൂപ,
1: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ഹലോ,
3: ഹലോ,
0: നമസ്കാരം, ആരാണ്?
3: രവി സാറേ, ഗുഡ് മോർണിംഗ്.

0: അയ്യോ, എല്ലാരും എന്താ രവിസാർ എന്ന് പറയുന്നു. ഞാൻ
1: വിനയ്കുമാറാണ്, അധ്യാപകനല്ലേ?
0: വിനയ്കുമാറാണ് കേട്ടോ.
1: രവിൽ കുമാർ സാർ.
0: ആരാ വിളിക്കുന്നത്?
1: ഗുഡ് മോർണിംഗ്. ഉമർ മൗലവി വട്ടാമ്പി എന്ന്.
0: ആരാ വിളിക്കുന്നത്? പേര് പറയൂ.
1: ഉമർ മൗലവി വട്ടാമ്പി.
0: ഉമർ മൗലവി പട്ടാമ്പി അല്ലേ?
1: പട്ടാമ്പി.
0: എന്തൊക്കെ വർത്താനം?
1: ഞാൻ പാട്ട് പറയാം.
0: പറഞ്ഞോളൂ.
1: അജ്മീർ ഹാജ, അജ്മീർത്തെ ഗാനം.
0: അല്ല, പടത്തിന്റെ പേര് പറയാൻ പറ്റുമോ?
1: അതന്നെ, അജ്മീർ.
0: ഉറപ്പാണല്ലോ?
1: ഉറപ്പന്നെയാണ്. അജ്മീർ ഹാജ ഷെയ്ഖുൽ മഖ്ബറ, പരിഭാവനം അജ്മീറിൻ മഖ്ബറ.
0: അജ്മീർ നല്ലല്ലോ, സിനിമയുടെ പേര് അജ്മീർ നല്ലല്ലോ. മറ്റെന്തോ
1: പേരാണ്.
0: പക്ഷെ അത് കറക്റ്റ് പറഞ്ഞാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ.
1: അജ്മീർ ഹാജ ഷെയ്ഖുൽ മഖ്ബറ.
0: പാട്ട് മനസ്സിലായി. അങ്ങനെയല്ല, അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന്. കറക്റ്റ് സിനിമ അല്ലെങ്കിൽ പിന്നെ ചില പാട്ടുകളുണ്ടല്ലോ നമുക്ക് ഈ തുടങ്ങുന്നതും നമ്മൾ മനസ്സിലുള്ള വാക്കാവില്ല തുടങ്ങുന്നത്. തുടങ്ങുന്ന വരിക നമ്മൾ തുടക്കം അടിച്ചു കൊടുത്താലല്ലേ കറക്റ്റ് വരുള്ളൂ.
1: അതെ. എല്ലാവരൊക്കെ പാട്ടായിരുന്നു ആവശ്യം.
0: ആണ്.
1: ഒരു കുട്ടി പായസച്ചെമ്പിൽ വീണ് രക്ഷപ്പെട്ടതൊക്കെ.
0: ആണല്ലേ, എങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ? എന്താ പറഞ്ഞേ?
1: ആ ഒരു കുട്ടി പായസച്ചെമ്പിൽ വീണ് രക്ഷപ്പെട്ടത്.
0: അല്ല, അതൊക്കെ അറിയാം, അറിയാം കേട്ടോ, അതൊക്കെ അറിയാം. അതാണ്. പക്ഷെ കറക്റ്റ് അതടിച്ചാലേ. ഒരു കാര്യം ചെയ്യാം, എന്റെ ഒരു ഓർമ്മ അത് മണിയറ എന്നുള്ള ചിത്രത്തിലെയാണ്. അപ്പൊ നിങ്ങക്ക് ഭാഗ്യണ്ട്.
1: പിന്നെ നല്ല വർത്താന സുഖാണ്. ഈദ് മുബാറക്ക്.
0: എങ്ങനെയൊക്കെയാണ്
1: ആള് വിളിച്ചല്ലേ? ഒരു ബ്ലൈൻഡ്.
0: അതെ,
1: ഞാനൊരു ബ്ലൈൻഡ് ആണ്.
0: അത് ശരി. കുറെ കാലമായോ?
1: കുറെ കാലമായി. ഞാന് ജോലി ചെയ്യുന്ന ആളാണ്.
0: എന്തായിരുന്നു ജോലി?
1: ആർ ഡി കോളേജ് അധ്യാപകനായിരുന്നു.
0: അത് ശരി.
1: കാസർകോട്.
0: അത് ശരി. പിന്നെ വിരമിച്ച ശേഷം?
1: വിരമിച്ച ശേഷം കാഴ്ച നഷ്ടപ്പെട്ടാണ്.
0: ആണോ? അങ്ങനെയാണോ? അത് ശരി. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഭാര്യ ഉണ്ട്, മക്കളില്ല.
0: അത് ശരി. അപ്പോ രണ്ടുപേരും കൂടി ഇന്ന് ബലിപെരുന്നാൾ ആഘോഷത്തിലാണ് അല്ലേ? അവരോടൊക്കെ നമുക്ക് അന്വേഷണം പറയാം. എല്ലാരും ഒരുവിധം കേൾക്കുന്നുണ്ടായിരിക്കും.
1: എല്ലാവരും കേട്ടോ, നമ്മുടെ ജില്ലയിലുള്ള ഇത് കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും.
0: അതെ അതെ അതെ.
1: ഓഫർ ചെയ്യാണ്.
0: അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു മണിക്കൂർ ചിത്രമഞ്ജരിയിൽ 9:24 എടുക്കും ഈ പാട്ട്.
1: നല്ല
0: പാട്ടാണ്. മുതലാണ്. അതെ.
1: പിന്നെ ഞാൻ നേരത്തെ ആള് പറഞ്ഞു, ഒരു ബലി മൃഗത്തിന് 75,000 രൂപ വരുന്നു.
0: അതെ
1: അതെ. അതിനെക്കാട്ടും കൂടുതലായി വരും. പോത്തൊക്കെ പഠിക്കാൻ 1,00,000
0: വരും. വരും. അതാണ്. അപ്പൊ എന്തറിയോ, ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും ഈ ഒരു അറിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല ഇങ്ങനെയാണ് ഇതിന്റെ വില വരുന്നത്.
1: ശരിയാണ്, അത്ര വില വരുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം.
0: അതെ. അപ്പൊ എന്തായാലും ആശംസകൾ കേട്ടോ.
1: ആയിക്കോട്ടെ. നന്ദി
0: സുഹൃത്തിനും. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്.
1: ആയിക്കോട്ടെ. ആയിക്കോട്ടെ. സന്തോഷം.
0: ശരി.

0: ஹரிபாவனம் பாதசேகின் மக்பரா.
1: പ്രിയപ്പെട്ടവരെ, രണ്ട് പ്രിയ സുഹൃത്തുക്കൾ നമ്മെ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞു. ആത്മത്യാഗത്തിൻ്റെ അഗ്നിയിൽ ചാലിച്ചെടുത്ത വിശ്വാസത്തിൻ്റെ ആഘോഷാവിഷ്കാരമാണ് ബലിപെരുന്നാൾ, അല്ലേ? ഇവിടെ വിശ്വാസി ചെയ്യുന്നത് എന്താണ്? തൻ്റെ കഥകാല ജീവിതത്തിൻ്റെ അഴുക്കുകളെ കഴുകി ശുദ്ധി വരുത്തുകയാണ്. ഒരു ദിവസത്തിൻ്റെ വിശാലതയിലാണെങ്കിലും ആയിരം ദിവസങ്ങളുടെ പവിത്രതയുണ്ട് നമ്മുടെ ഈ ബലി പെരുന്നാളിന്. സ്വീകരിക്കാം നമുക്ക് അടുത്ത സുഹൃത്തിനെ. ഹലോ, ഹലോ. എന്താണൊരു മൗനം? ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദിരത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാ അല്ലേ? പാട്ട് കേട്ടിട്ടില്ലേ? ഇന്നത്തെ ബലിപെരുന്നാൾ ദിനത്തിൽ മഞ്ചേരി എഫ് എമ്മിന്റെ പ്രിയ സുഹൃത്തുക്കൾ.
2: ഹലോ.
1: ആ, വന്നല്ലോ. എന്താണ് പേര്?
2: ഹലോ.
1: ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
2: ഞാൻ ശ്രീജ, വറ്റല്ലൂരിൽ നിന്ന്.
1: വറ്റല്ലൂരിൽ നിന്നും ശ്രീജയാണോ?
2: എത്രയായി ശ്രമിക്കണം, എന്നാണ് കിട്ടിയത്?
1: അതെങ്ങനെയൊക്കെ കിട്ടും, കണ്ടില്ലേ, ബലിപെരുന്നാൾ ദിനത്തിൽ കിട്ടി.
2: ആദ്യം ഫോണിലായിരുന്നു, 9 മാസമായി റേഡിയോ വാങ്ങിച്ചിട്ട് അന്ന് മുതൽ ശ്രമിക്കുന്നതാണ്.
1: 9 മാസമായി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക.
2: അതെ,
1: അങ്ങനെ ബലിപെരുന്നാൾ ദിനത്തിൽ വിളിച്ചു കിട്ടി. പേര് പറയൂ ശ്രീജ മാഡം.
2: ശ്രീജ, വറ്റലൂരിൽ നിന്ന്.
1: ആ, മനസ്സിലായി, പറഞ്ഞോളൂ. നമ്മൾ ഏതാ ഇന്ന് പാട്ട് കൊടുക്കുക?
2: ആണെങ്കിൽ കുട്ടിക്കുപ്പായത്തിലെ ആ പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിൽ എന്നുള്ള പാട്ടില്ലേ,
1: ആയിക്കോട്ടെ,
2: അതാണ് വേണ്ടത്.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് ഞാനും ഹസ്ബൻഡും തന്നെ ഉള്ളു, മക്കളില്ല.
1: ആണോ, അത് ശരി. അപ്പൊ ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഒരു സത്യത്തിന്റെ വശത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അല്ലേ?
2: അതെ, അതെ.
1: കാരണം നമ്മള്
2: അങ്ങനെയാണ് ജീവിതം.
1: അല്ല, നമ്മളെ ബലിപെരുന്നാൾ അതാണ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾക്ക് പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മെ തുണയ്ക്കുന്നുള്ളതാണ്. അതാണല്ലോ സ്വന്തം മകനെ ബലി കൊടുക്കാൻ പോലും അള്ളാവിൻ്റെ

0: കൽപ്പന കിട്ടിയപ്പോൾ, ഉറക്കത്തിലൂടെ സ്വപ്നത്തിലൂടെ
1: ആ
0: കിട്ടിയപ്പോൾ അതിന് സധൈര്യം തയ്യാറെടുക്കുകയാണ് അല്ലേ ഇബ്രാഹിം നബി ചെയ്ത്.
1: അതെ അതെ.
0: അപ്പോ പുത്രനോ തന്റെ പിതാവിനെ ഒരു മടിയും കൂടാതെ വാപ്പ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ ഒരു പരീക്ഷണ സമയത്ത് ഇബ്രാഹിം നബി നമ്മുടെ പുത്രവാത്സല്യം ഒക്കെ ആലോചിച്ച് അല്ലേ, പക്ഷെ അതല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഈശ്വരത്തിന് ഈശ്വരനെ ധ്യാനിച്ച് ഈശ്വരന്റെ അതായത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു പാട്ട് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ ഒരു വശത്തെ സൂചിപ്പിക്കുന്ന അല്ലേ. അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ വളരെ ഈശ്വരഭക്തിയോടെ കാണണം എന്നുള്ളൊരു സന്ദേശം കൂടി അതിലുണ്ട് അല്ലേ. പിന്നെ ആരൊക്കെ ഉണ്ട് വീട്ടില്? പറഞ്ഞല്ലോ
1: അല്ലേ.
0: എന്താ ശ്രീജ ജോലി ചെയ്യുന്നുണ്ടോ? ഭർത്താവ് പണിയുണ്ട് അല്ലേ. അത് ശരി. ഇന്ന് രാവിലെ മുതൽ കേൾക്കാൻ തുടങ്ങിയിരുന്നോ എഫ് എം?
1: ഓ എന്നും രാവിലെ 5:52 ഓൺ ആക്കും റേഡിയോ.
0: എന്നിട്ട് എപ്പ പൂട്ടും?
1: എല്ലാ പരിപാടികളും കേൾക്കും.
0: എല്ലാം കേൾക്കും അല്ലേ.
1: എല്ലാം കേൾക്കും.
0: അതായത് 11:10 ക്ലോസ് ചെയ്യുന്ന ഇതുവരെയും കേൾക്കും.
1: ആ കേൾക്കും. പിന്നെ എവിടേക്കും പോവാണെങ്കിൽ ഓഫ് ചെയ്ത് പോവും. വന്നാ പെട്ടെന്ന് സമയം നോക്കി വേഗം ഓൺ ആക്കും. എല്ലാ പരിപാടികളും കേൾക്കാൻ
0: സന്തോഷം കേട്ടോ.
1: കൂടെ റേഡിയോ തന്നെ ഉള്ളൂ.
0: വിജയപ്പോഴുള്ള ശ്രോതാക്കളാണ് മഞ്ചേരി എഫ് എമ്മിന്റെ ശക്തി. മഞ്ചേരി എഫ് എമ്മിന്റെ മാത്രല്ല എല്ലാ റേഡിയോ സ്റ്റേഷനുകളുടെയും ശക്തി. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: അവിടെ സുഖമല്ലേ? എല്ലാവർക്കും
0: സുഖമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പാട്ട് കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തില് പീലിയിലെയും ഗോമതിയും ഉത്തമനും കൂടി ചേർന്ന് പാടിയതാണ്. പി ഭാസ്കറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ ഈണം.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രമഞ്ജരി.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
3: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
4: ആ പറയൂ.
3: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
3: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
4: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
3: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: നിരന്തരമായ ദൈവിക പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ വിജയം വരിച്ച മഹാനായ പ്രവാചകന്റെ വിജയാഘോഷത്തിന്റെ ദിനമാണിത്. ആത്മീയതയുടെ നിർവൃതിയിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണല്ലോ പെരുന്നാളിൻ്റെ വിജയം, അല്ലേ? സ്വീകരിക്കാം നമുക്ക് നമ്മുടെ അടുത്ത സുഹൃത്തിനെ. ഹലോ.
5: ഹലോ,
0: ആരാണ്?
5: ഞാൻ റൂബി, എടപ്പാള്.
0: എടപ്പാളിൽ നിന്നും റൂബി അല്ലേ?
5: അതെ.
0: റൂബി എന്ത് ചെയ്യുന്നു?
5: ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്.
0: ആണോ? ഒരു കൊച്ചു കുട്ടിയുടെ ശബ്ദം.
5: അങ്ങനെ
0: ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
5: ഇഷ്ടംപോലെ
0: പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വർക്ക് ചെയ്യുന്നേ?
5: ഞാൻ ICIC പ്രൊഡക്ഷൻസിൽ.
0: ആണോ? അത് ശരി. ഇന്ന് പെരുന്നാൾ ആഘോഷമൊക്കെ ആയിട്ട് ഒഴിവാണല്ലോ അല്ലേ? എങ്ങനെ ആഘോഷിച്ചു?
5: എങ്ങനെ
0: ആഘോഷിക്കുന്നു? പ്രത്യേക വല്ല പരിപാടികളും ഉണ്ടോ?
5: ഇല്ല, പ്രത്യേക പരിപാടിയൊന്നും ഇല്ല. രണ്ടു ദിവസത്തെ ലീവ് കിട്ടി.
0: നിസ്കാരവും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ടല്ലേ? പിന്നെ എന്താ സുഖല്ലേ? എന്തൊക്കെയാണ് പിന്നെ പ്രത്യേകിച്ച് മഞ്ചേരി FM-നോട് പറയാനുള്ളത്?
5: എല്ലാവർക്കും
0: അതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചില ആൾക്കാർ പറയാറുണ്ട്, അതിനെ കുറിച്ച് അറിയാണ്ടായിരിക്കും തോന്നുന്നു, ഈദ് മുബാറക് ആശംസകൾ എന്ന് പറയാറുണ്ട്. അത് ശരിയാണോ? ശരിക്ക് എന്റെ ഒരു സംശയം കേട്ടോ, ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ തന്നെ ഈദ് ആശംസകൾ എന്നല്ലേ അർത്ഥം?
5: അതെ.
0: അപ്പൊ പിന്നെ ഈദ് മുബാറക് ആശംസകൾ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ?
5: രണ്ട് രീതിയിലും പറയാം.
0: അതൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ കേട്ടോ. ഞാനും ചിന്തിക്കാം. ഏതാ നമ്മള് പാട്ട് വെക്കാന്ന്?
5: പുലിവാൽ കല്യാണത്തിലെ ഗുജറാത്തി കാൽത്തള കിട്ടിയ.
0: ഗുജറാത്തി കാലത്തുള്ള കിട്ടിയ അല്ലേ. പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്തിയുടെ ഒപ്പം തന്നെ ആഘോഷത്തിന്റെ ഒപ്പം തന്നെ ചില ആനന്ദവും അതിന്റെ ഭാഗമാണല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സെലിബ്രേഷൻ സോങ് ആണ് തോന്നുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അത് ഇത് ഇഷ്ടഗാനത്തിന് പരിപാടിയാണല്ലോ, ബലിപ്പെരുന്നാൾ ദിനത്തിലുള്ള ഇഷ്ടഗാനം. അപ്പൊ ഇഷ്ടമുള്ള ഗാനം ആവശ്യപ്പെടാൻ ഒരു തെറ്റുമില്ല. അപ്പൊ പിന്നെ കൂടുതൽ എന്തൊക്കെ പറയാനുണ്ട്?
5: പിന്നെ ഡെഡിക്കേഷൻ.
0: ഓ, ഡെഡിക്കേറ്റ് ചെയ്തോളൂ.

0: എന്റെ ഉമ്മാക്ക് ഉമ്മയുടെ ഉണ്ട്, വീട്ടിലുണ്ട്.
1: എന്താ ഉമ്മയുടെ പേര്?
0: ഉമ്മയുടെ പേര് റുക്കിയ.
1: പിന്നെയോ?
0: പിന്നെ ജ്യേഷ്ഠത്തിന്റെ മോള് പ്ലസ് ടു പാസ്സായി, ഫുൾ എ പ്ലസ്.
1: വാ, കൺഗ്രാജുലേഷൻ അറിയിക്കൂ. പിന്നെ ആർക്കാ ഡെഡിക്കേഷൻ? എല്ലാ ഫ്രണ്ട്സിനും, പ്രിയപ്പെട്ട നമ്മുടെ റുബിയുടെ ഉമ്മ റുക്കിയ താത്തയ്ക്കും എല്ലാവർക്കും ഇതാ മഞ്ചേരി എഫ് എമ്മിന്റെയും വെരി പെരുന്നാൾ ആശംസകൾ കേട്ടോ. പാട്ട് വയ്ക്കില്ലേ നമുക്ക്? സന്തോഷം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞേ മറക്കണ്ട, ഈദ് മുബാറക് ആശംസകൾ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കെ ഓക്കെ. പറഞ്ഞതുപോലെ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തില് വിധു പ്രതാപും ജ്യോത്സ്നയും ചേർന്ന് പാടിയ ഗാനമാണ് കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ ഈണമാണ്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: പ്രിയപ്പെട്ടവരെ, കേവലം അനാചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ഒക്കെ ലാഘവത്തോടെ കൊണ്ടാടപ്പെടേണ്ടതാണോ പെരുന്നാൾ? വിശ്വാസി എന്ന നിലയ്ക്ക് പെരുന്നാളിൻ്റെ അർത്ഥവും ആത്മാവും നാം ഗ്രഹിക്കേണ്ടതുണ്ടല്ലേ. ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്തുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ഈ അനുഗ്രഹീത ദിനത്തിന് അർത്ഥം വരുന്നത് അല്ലേ. ഹലോ, ആരാണ്? ഒന്നുകൂടി പറയൂ പേര്.
3: വിനോദ്. മരുതയിലാണ്, മറ്റേ നിലമ്പൂർ മരുത.
2: വിനോദോ?
3: നിലമ്പൂർ മരുത.
2: നിലമ്പൂർ മരുതെന്ന് വിനോദാണ് അല്ലേ?
3: അതെ, ഞാൻ ഈ കൊറേ ശേഷം കേട്ടു തുടങ്ങിട്ട്.
2: ആണല്ലേ, വിനോദ് എന്ത് ചെയ്യുന്നു?
3: ഞാൻ വെൽഡിങ്ങിന്റെ വർക്കാണ്. ഞാൻ മഞ്ചേരി കൂടെ പറഞ്ഞിട്ട്, മറ്റേ ജോസഫ് മാർഷല്ലേ, മറ്റേ നീനാ ജോസഫ്.
2: അതെ അതെ.
3: കൗൺസിലർ.
2: അതെ. ഓഹോ, അങ്ങനെ, അത് ശരി. അപ്പോഴേ, ഇന്ന് സ്പെഷ്യൽ ചിത്രമഞ്ജരിയാണ്, അറിയാമോ?
3: അറിയാം, ഞാൻ ഇന്ന് കേട്ടു പോകുന്നത് സാറേ. ഞാനൊരു ഗായക, ചെറിയൊരു ഗായകൻ കൂടിയാണ്.
2: ആണോ? അങ്ങനെ വെച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ, അധികം സമയമൊന്നും എടുക്കാതെ നമ്മുടെ അള്ളാവിനെ സ്തുതിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആയിരം കാതമംഗലയാണ്.
3: അള്ളാവിനെ സ്തുതിക്കണേ.
2: ഒരു ഒരു രണ്ട് വരി. പാടിക്കോളൂ.
3: അതേമാതിരി
2: പാടിക്കോളൂ.
3: അതേമാതിരി അള്ളാ അള്ളാ യാദൽ ജലാലേ.
2: ഒരു രണ്ട് രണ്ട് വരി പാടു.
3: കൽബ കാണാൻ സ്തുതിയേറെ കൽബിലുണ്ടൻ തമ്പുരാനെ. കൽബ കാണാൻ സ്തുതിയേറെ കൽബിലു.
2: അയ്യോ, എന്താ എന്താ ഒരു തടസ്സം ഇടയ്ക്കിടയ്ക്ക്? കട്ടായിപ്പോയി. നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു അല്ലെ വിനോദ, മരുതയിൽ നിന്നും. അപ്പം ഇത്ര ഭംഗിയായിട്ട് അള്ളാവിനെ സ്തുതിച്ച് പാടിയ വിനോദിന് നമുക്ക് അള്ളാവിൻ്റെ ഒരു പാട്ട് വെച്ചു കൊടുക്കണ്ടേ അല്ലേ? അല്ലെങ്കിൽ ശരിയല്ലല്ലോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പാട്ട് കേൾക്കാം. ഈ ഗാനം കണ്ടം വെച്ച കോട്ട് എന്നുള്ള ചിത്രത്തിലെയാണ്. അള്ളാവിൻ തിരുവുള്ള മിതേ എന്നാണ് പാട്ട് തുടങ്ങുന്നത്. പി ബി ശ്രീനിവാസാണ് പാടിയത്. പി ഭാസ്കരുടെ വരികൾക്ക് ബാബുരാജിൻ്റെ ഈണം.

0: പ്രിയപ്പെട്ടവരെ, ഈ ബലി പെരുന്നാൾ ദിനത്തിൽ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ അടുത്ത സുഹൃത്തിനെ. ഹലോ ഹലോ
1: ഹലോ
0: ആ ഹലോ, ഒരു ഹലോ, ഒരു പത്ത് ഹലോ ആയി വരുന്നുണ്ടല്ലോ. ഒന്ന് റേഡിയോ ഒന്ന് നന്നായിട്ട് കുറയ്ക്കൂ, റേഡിയോയുടെ അകലെ നിൽക്കൂട്ടോ. ആ പറയൂ, പേര് പറയൂ.
1: പേര് സലാം, അബ്ദുൽ സലാം.
0: അബ്ദുൽ സലാം എവിടെയാ വീട്?
1: പയ്യനാടാണ്, പയ്യനാട്.
0: ആ പയ്യനാട് മഞ്ചേരിക്ക് അടുത്തല്ലേ. ഹലോ ഹലോ, കട്ടായോ? എന്ത് പറ്റി, അതും കട്ടായല്ലോ. ഇങ്ങനെ കട്ടായാൽ എന്തൊരു കഷ്ടമായി അല്ലേ. നോക്കാം നമുക്ക് മറ്റൊരു സുഹൃത്തിനെ സ്വീകരിക്കാം. ഹലോ ഹലോ
2: ഹലോ,
0: ആരാണ്?
2: ഞാൻ ശ്യാം പ്രസാദ് വാണി വിളിക്കുന്നു.
0: ശ്യാംപ്രസാദിന് ഭാഗ്യമുണ്ട്, കാരണം ഇപ്പൊ സലാം വിളിച്ചു. സലാമിന്റെ ഫോൺ കട്ടായത് കൊണ്ടാണ് ശ്യാംപ്രസാദിന് കിട്ടിയത്. ശ്യാംപ്രസാദിന്റെ വീട് എവിടെയാ?
2: എന്റെ വീട് വാണിയമ്പലം, ബണ്ടൂർ വാണിയമ്പലം.
0: വാണിയമ്പലം എന്ത് ചെയ്യുന്നു?
2: ഞാൻ കെഎസ്ഇബി വർക്ക് ചെയ്യുന്നു.
0: ആണല്ലേ, അത് ശരി. എവിടെ, അവിടെ തന്നെയാണോ?
2: അകമ്പാടം സെക്ഷനിലാണ്.
0: അകമ്പാടം സെക്ഷനിലാണ് തന്നെ. എന്ത് പ്രത്യേക ചിത്രമഞ്ജരിയാണ് നമ്മുടെ ബലി പെരുന്നാളിന്റെ?
2: ഞാനിപ്പോ റേഡിയോ കേട്ടപ്പോ സന്തോഷം കിട്ടിയത്.
0: അതെ അതെ, ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഏതാ നമ്മള് പാട്ട് വെക്കുക?
2: നമ്മള്
0: പെട്ടെന്നായിക്കോട്ടെ, നമ്മള്
2: ആക്രമണം എന്ന ചിത്രത്തിലെ ഈദ് മുബാറക് എന്നിട്ടൊരു ഗാനല്ലേ.
0: ഏത് ചിത്രം? ഏതാ ചിത്രം?
2: ആക്രമണം. ആക്രമണം
0: ആക്രമണം അല്ലേ.
2: ശ്രീകുമാരൻ തമ്പി, ശ്യാമ
0: നിങ്ങള്, ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഒരു പടത്തിന്റെ പേരൊക്കെ ഓർത്ത് വെച്ചിട്ട് ചോദിച്ചല്ലോ. അങ്ങനെയാകുമ്പോ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അത് തന്നെ ഈ അവസാന പാട്ടായതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഇതാ നമ്മുടെ മണിക്കുട്ടൻ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരിക്കൽ ദീർഘമായി സംസാരിക്കാം കേട്ടോ. അതെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കല്ലേ എന്നാല്.
2: എല്ലാ ശ്രോതാക്കൾക്കും ഈദ് ആശംസകൾ.
0: തിരിച്ചു എല്ലാവർക്കും, പ്രത്യേകിച്ചും കുടുംബത്തിൽ.

പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം മനസ്സിലെ അത്യാഗ്രഹങ്ങളുടെയും ആർത്തിയുടെയും കഴുത്തിൽ കത്തിവെക്കലാകട്ടെ ഈ ബലി. സ്വാർത്ഥതയും അഹങ്കാരവും രക്തം വാർന്നൊഴുകി ഇഹ ലോകവാസം വെടിയട്ടെ. സ്വന്തം ശരീരത്തിലെ അധിനിവേശ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കലാകട്ടെ ഈ ഈദ്. എല്ലാവർക്കും മഞ്ചേരി FM ൻ്റെ ബലി പെരുന്നാൾ ആശംസകൾ.

ഇന്ന് ബലിപെരുന്നാൾ പ്രത്യേക ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ടി പി വിനയ്കുമാർ. സ്റ്റുഡിയോ സഹായം പി മഞ്ജു, സാങ്കേതിക സഹായം റോബിൻ വർഗീസ് വയനാട്, മുരുകേശൻ കോട്ടയ്ക്കൽ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഏവർക്കും മഞ്ചേരി FMന്റെ മധ്യാഹ്ന പ്രക്ഷേപണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജാറാവു. ആദ്യം

0: FM പ്രധാന വാർത്തകൾ.
1: സിക്കിമിനെ പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. വീരസവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്മരണാഞ്ജലി അർപ്പിച്ചു. സവർക്കറുടെ ധൈര്യവും ദേശസ്നേഹവും എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് പ്രചോദനമാണെന്നും നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാവിലെ വസതിയിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പ്രഭാതഭക്ഷണയോഗം നടത്തി. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ സിപിഐഎം പ്രവർത്തകരുടെ ആക്രമണത്തിൽ രണ്ടുപേർ കൂടി പിടിയിൽ. നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് ബലിപെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൌലവി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. പട്നയിൽ രാവിലെയുണ്ടായ ബോട്ടപകടത്തിൽ 3 പേർ മരിച്ചു, 4 പേരെ കാണാതായി, 7 പേരെ രക്ഷപ്പെടുത്തി. പച്ചക്കറികൾ വിളവെടുക്കാൻ ദിയാര മേഖലയിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ തെക്കൻ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 10 സെന്റിമീറ്റർ ഉൾപ്പെടെ നിലവിൽ 50 സെന്റിമീറ്ററാണ് ഉയർത്തിയത്.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 06550. കണ്ണൂർ ബാംഗ്ലൂർ സ്പെഷ്യൽ എക്സ്പ്രസ് 12:07. 16605 മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08. 16159 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 18. 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19. തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 06609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
3: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. Prime Minister Narendra Modi has emphasized the need for effective implementation of Swachh Bharat Mission 2.0 and underlined that the mission should move beyond infrastructure creation and ensure measurable outcomes through regular monitoring, citizen participation and convergence between various stakeholders. Mr. Modi stated this while chairing the 51st Pragati meeting in New Delhi. During the meeting, the Prime Minister reviewed 7 critical infrastructure projects worth around 30,000 crore rupees across the railways, power and road sectors covering 9 states. President Draupadi Murmu has urged the police in the country to become more citizen-centric and sensitive while dealing with people, especially women, the poor and children. President Murmu was addressing the gathering after conferring the prestigious President's Police Gala on the Sikkim Police during Alankaran Parade held in Gangtok.
4: पुलिस व्यवस्था को अधिक सिटीजन फ्रेंडली बनाए जाना चाहिए ताकि सामान्य लोग बिना भय के अपनी समस्या दर्ज करा सके. महिलाओं, बच्चों और कमजोर वर्गों के प्रति संवेदनशील व्यवहार को भी प्राथमिकता देनी चाहिए. साइबर क्राइम, ऑनलाइन फ्रॉड, हैकिंग और डीप फेक जैसी नई चुनौतियां सामने

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ മാറുന്ന ലോകം.

0: മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: ബി ആർ ജി സി AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
3: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി,
4: പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം. അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി
6: അലോഹ ഹോസ്പിറ്റൽ. ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
8: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
6: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
10: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
9: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
10: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, എല്ലാം വലിയ ഓഫറിൽ.
9: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
11: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
12: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
13: തിങ്കൾ രാവിലെ 8:20.
12: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
13: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
14: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
15: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
16: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
17: ദിവസവും കാലത്ത് 6:35.
18: എന്റെ ദൃഷ്ടി ഇപ്പോഴും എത്ര അങ്ങ.
19: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
20: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
13: കാർഷിക വൃത്താന്തം
20: എന്നും രാവിലെ 6:30.
13: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
20: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
13: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്, കരുതൽ.
15: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
20: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
15: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
10: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
15: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
21: ഇനി SV പീർ മുഹമ്മദ് പാടിയ ഗാനം കേൾക്കാം.

0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 3000 65 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
8: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
7: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
13: സാന്ത്വനത്തിന്റെ കരസ്പർശം.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
13: എന്നും രാവിലെ 8:30.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
13: കാർഷിക വൃത്താന്തം
8: എന്നും രാവിലെ 6:30.
13: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
8: കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
13: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി
13: അലോഹ ഹോസ്പിറ്റൽ.
15: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
13: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
13: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
13: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
16: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
17: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
16: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
17: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
16: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
17: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡന്റ്സിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
18: ഇഷൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ജാലകം. വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയായ

അഭയകിരണം പദ്ധതിയിൽ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് വിലാസം www.schemes.wcd.kerala.gov.in. ഫോൺ നമ്പർ 0483295008. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483295008. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.schemes.wcd.kerala.gov.in. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് IAS അക്കാദമിയുടെ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം അടുത്ത മാസം ആദ്യവാരം ആരംഭിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി എന്നിവയിൽ രജിസ്റ്റർ ചെയ്തവരുടെ ആശ്രിതർക്ക് പകുതി ഫീസ് അടച്ചാൽ മതി. രജിസ്ട്രേഷൻ ലിങ്കും വിശദാംശങ്ങളും www.kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0495276213. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495276213. വെബ്സൈറ്റ് വിലാസം www.kile.kerala.gov.in. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശിക കൂടാതെ അംശദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2025-26 അക്കാദമിക വർഷം SSLC, CBSE, ICSE തുടങ്ങിയ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരിൽ നിന്നും ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അൺഓർഗനൈസ്ഡ് WSSB.org എന്ന വെബ്സൈറ്റ് മുഖേന അടുത്ത മാസം 15 വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0495237840. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495237840. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി അൺഓർഗനൈസ്ഡ് WSSB.org. ജാലകം സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ രണ്ടാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടി മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശിപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്.

0: ഉറപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കർശനമായിട്ട് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതാണ്. ഇഡി റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ് കേന്ദ്ര ഫലമായിട്ടെത്തി. നമ്മൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുള്ളത് അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300-ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പട്ടുള്ള സ്ഥലങ്ങളും 50-ഓളം പോലീസ് ഉണ്ട്. അല്ല, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ 8 പ്രതികളും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ.
0: ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി നേതൃത്വം നൽകി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹിയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പെരുന്നാൾ ദിനത്തിൽ തന്നെ പാണക്കാടെത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സൌദി അറേബ്യയിൽ 2 പതിറ്റാണ്ട് നീണ്ട ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വർഷങ്ങളുടെ നിയമപോരാട്ടങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയുമാണ് ഫറോക്ക് സ്വദേശിയായ റഹീമിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞത്. സൌദി പൌരന്റെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ച കേസിലാണ് അദ്ദേഹം അകപ്പെടുന്നത്. മകന്റെ മോചനത്തിനായി ഉമ്മയുടെ പ്രാർത്ഥനകൾ നാട് ഏറ്റെടുക്കുകയായിരുന്നു. ലോകമെമ്പാടുള്ള മലയാളികളുടെയും കൂട്ടായ്മയുടെയും 34 കോടി രൂപ സമാഹരിച്ച് ദിയാദനം നൽകിയാണ് വധശിക്ഷ ഇളവ് നൽകിയത്. മോചന ഉത്തരവിൽ അധികൃതർ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവച്ചത്. ഉദ്യോഗസ്ഥർ തന്നെ റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തുടർന്ന് ഇന്ന് രാവിലെയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയ റഹീം 10 മണി വീട്ടിലെത്തി.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. യുഡിഎഫിലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16th നിയമസഭയുടെ സ്പീക്കർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134th പതിപ്പിന്റെ പ്രക്ഷേപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി

0: നിരവധി വികസന ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സുജിത് എസിന് പുതിയ ജീവിതമാർഗം ലഭിച്ചത് PM കിസാൻ പദ്ധതിയിലൂടെയാണ്. PM കിസാനിലൂടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സുജിത് ആകാശവാണി വാർത്തകളോട്.
1: ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിന്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ പേരിൽ ഞാനും PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല രണ്ട് പടുതാക്കുളം കിട്ടി. പിന്നെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ചേർന്നിട്ട് മഴമറ റെയിൻഷെഡ് ഉണ്ട്. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഒക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും പലവിധ പ്രോജക്ടുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്.
0: രാജ്യത്തെ കരകൌശല കലാകാരന്മാരെ ചേർത്ത് നിർത്താൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. മികച്ച വായ്പാ സൌകര്യം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതിയിലൂടെ ഏറെ പ്രയോജനം ലഭിച്ചതായി തൃശൂർ നെടുപുഴ സ്വദേശി വിജയൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: 28 കൊല്ലമായിട്ട് നമ്മൾ കുത്തുപണി മേഖലയിൽ തന്നെയാണ്. ഈ കരകൗശല മേഖലയിലേക്ക് വന്നിട്ട് 2017 നമ്മൾ വീട്ടിൽ ഇതിനൊരു സ്ഥാപനമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ഥാപനം എല്ലാ ലൈസൻസൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിശ്വകർമ്മയുടെ ഇതെടുത്തിട്ടുണ്ട്. അതിന്റെ ഇതായിട്ട് വിശ്വകർമ്മയുടെ ഇതേപോലെ എക്സിബിഷന് പോകാറുണ്ട്. പിന്നെ DCHHന്റെ തന്നെ എല്ലാ ഇതിനും എല്ലാ പ്രോഗ്രാമിനും പോകാറുള്ളതാണ്. കുഴപ്പമില്ല, നല്ല കച്ചവടം നടക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെരവം മുതൽ വിഗ്രഹങ്ങൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്.
0: കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടന്നുവരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റബാഡ ചന്ദ്രശേഖർ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു.
5: May 28 അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണിത്. ഒരു കുടുംബത്തിന്റെ കരുത്തും സമൂഹത്തിന്റെ അടിത്തറയും സ്ത്രീകളാണ്. പലപ്പോഴും സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തെ അവഗണിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഒരു സ്ത്രീ ആരോഗ്യവതിയായിരിക്കുമ്പോഴേ ഒരു കുടുംബവും ആരോഗ്യകരമായിരിക്കൂ. അതിനാൽ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, അതൊരു സമൂഹത്തിന്റെ സമഗ്രക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്. സമതുലിതമായ ഭക്ഷണം, ശരിയായ വ്യായാമം, മാനസികാരോഗ്യ സംരക്ഷണം, സമയോചിതമായ മെഡിക്കൽ പരിശോധനകൾ തുടങ്ങിയവ സ്ത്രീകളുടെ ആരോഗ്യത്തിനുള്ള പ്രധാന ഘടകങ്ങളാണ്. ആരോഗ്യകരമായൊരു വാ എന്നത് ആരോഗ്യകരമായ ശരീരത്തിന്റെ അടിസ്ഥാനമാണ്. പലപ്പോഴും നമ്മൾ വായുടെ ആരോഗ്യത്തെ ചെറിയ കാര്യമെന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വായുടെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ആകെ ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടി. ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. വായിലുണ്ടാകുന്ന രോഗങ്ങൾ ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. വായിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് മോണരോഗങ്ങൾ, ഹൃദയാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. മോണരോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയ

ക്രിയകൾ രക്തസഞ്ചാരത്തിലൂടെ ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അണുബാധ മൂലമുണ്ടാകുന്ന വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുവഴി രക്തക്കുഴൽ ഇടുങ്ങുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. ഇത് കാരണം ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത കൂടുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വായിലെ ബാക്ടീരിയകൾ ഹൃദയത്തിലെ വാൽവിൽ അറ്റാച്ച് ചെയ്ത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന ഗുരുതരമായ അണുബാധ ഹൃദയത്തിന്റെ ഉൾഭാഗത്തും വാൽവുകളിലും ഉണ്ടാക്കുന്നു. ഹൃദയത്തിന്റെ വാൽവിന് പ്രശ്നമുള്ളവരെയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയും ഇത് ബാധിക്കുന്നു. മോണരോഗങ്ങൾ ഒരു ദീർഘകാല ഇൻഫെക്ഷനാണ്. അത് കാരണം ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി കെമിക്കൽസായ സി റിയാക്റ്റീവ് പ്രോട്ടീൻ പോലുള്ളവ കൂടുകയും ഇത് മുഴുവൻ ശരീരത്തിലും ഇൻഫ്ലമേഷൻ അഥവാ അണുബാധ മൂലമുണ്ടാക്കുന്ന വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്കും സ്ട്രോക്കിനും കാരണമാകുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. സ്ത്രീകളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളായിട്ടുള്ള ഹോർമോണൽ വ്യതിയാനമുണ്ടാകുന്നു. ഇത് ദന്താരോഗ്യത്തെയും ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ആർത്തവ സമയത്ത് ഹോർമോൺ വ്യതിയാനം മൂലം മോണ കൂടുതൽ മൃദുലമാവുകയും മോണയിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. അത് കാരണം മോണ കൂടുതൽ സെൻസിറ്റീവ് ആകുകയും മോണ വീക്കവും മോണയിൽ നിന്ന് രക്തസ്രാവവും കണ്ടുവരുന്നു. അതുപോലെ ഗർഭകാലത്ത് പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരിക്കും. ഇതും മോണകൾക്ക് വീക്കം, ചുവന്നതും മൃദുലവുമായ മോണകൾ, രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. യഥാസമയം ചികിത്സിക്കാതെ ഇരുന്നാൽ വായിലുള്ള രോഗാണുക്കൾ രക്തക്കുഴൽ വഴി ഗർഭസ്ഥ ശിശുവിനെ വരെ ബാധിച്ചേക്കാം. ഇത് ചിലപ്പോൾ മാസം തികയാതെയുള്ള പ്രസവത്തിനും കാരണമായേക്കും. അടുത്ത ഘട്ടം ആർത്തവ വിരാമം എന്ന സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. ഈ സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈസ്ട്രജൻ കുറയുന്നത് തന്നെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂട്ടുന്നു. അതിനൊപ്പം മോണരോഗങ്ങളും കൂടി ബാധിച്ചാൽ റിസ്ക് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ആർത്തവ വിരാമഘട്ടത്തിൽ വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. വായിൽ തുപ്പലിന്റെ അളവ് കുറയുകയും വായ വരണ്ടതായി തോന്നുകയും ചെയ്യുന്നു. ഇത് ബാക്ടീരിയ വളരാൻ അനുകൂലമായ ഒരു സാഹചര്യമുണ്ടാക്കുകയും മോണരോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ മോണരോഗം മൂലം മോണ ചുരുങ്ങി പല്ലുകളിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥ, അതുമൂലം പല്ലിന്റെ വേരുകൾ പുറത്തു കാണുന്ന രീതിയിൽ കാണുന്നു. പല്ലുകളിൽ കൂടുതൽ പുളിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. മോണരോഗം കാരണം പല്ലിനു ചുറ്റുമുള്ള എല്ലുകൾ ദുർബലമാവുകയും പല്ലിന് ഇളക്കവും വേദനയും ഉണ്ടാകാറുണ്ട്. പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടാണ് സ്ത്രീകളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മോണരോഗങ്ങൾ അവഗണിക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും മോണരോഗത്തിനുള്ള പ്രധാന കാരണം യഥാസമയം നീക്കം ചെയ്യാത്ത ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഭക്ഷണശേഷം വായ നന്നായി വൃത്തിയാക്കിയില്ലെങ്കിൽ പല്ലിനു ചുറ്റും ഒരു പാളി പോലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും വായിലുള്ള ബാക്ടീരിയകളും പറ്റിപ്പിടിച്ച് പ്ലാക്കായി മാറുന്നു. ഇത് മോണരോഗത്തിന്റെ ആരംഭഘട്ടമായ ജിഞ്ചൈവൈറ്റിസിന് കാരണമാകുന്നു. ചുവന്നതും മൃദുലവുമായ മോണകൾ, മോണവീക്കം, പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്നുമുണ്ടാകുന്ന രക്തസ്രാവം, വായനാറ്റം തുടങ്ങിയവയാണ് മോണരോഗത്തിന്റെ ആരംഭ ലക്ഷണങ്ങൾ. വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്ക് യഥാസമയം നീക്കം ചെയ്യാതെ വന്നാൽ അത് പിന്നീട് കട്ടികൂടിയ കാൽക്കുലസായി മാറുകയും ക്രമേണ അത് മോണയിൽ കൂടുതൽ ഗുരുതരമായ പെരിഡോണ്ടൈറ്റിസ് എന്ന അവസ്ഥയിലേക്കെത്തുന്നു. മോണയിലുണ്ടാകുന്ന അണുബാധ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന എല്ലുകളെയും ബാധിച്ച് പല്ലുകളിൽ ഇളക്കമുണ്ടാക്കുകയും പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിനു പോലും കാരണമാകുന്നു. അതുകൊണ്ട് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടണം. പലപ്പോഴും വേദനയില്ലാതെ ആരംഭിക്കുന്ന മോണരോഗങ്ങളെ നാം ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ഗുരുതരമാകുമ്പോൾ മാത്രം ഡോക്ടറെ കാണാനായിട്ട് എത്തുകയും ചെയ്യുന്നതായാണ് കണ്ടുവരുന്നത്. 6 മാസം കൂടുമ്പോൾ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ഒരു ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പല്ലിന്റെയും മോണയുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ മോണരോഗം ആരംഭഘട്ടത്തിലാണെങ്കിൽ മോണ ക്ലീൻ ചെയ്താൽ മതിയാകും. സ്കെയിലിംഗ് അഥവാ പ്രൊഫഷണൽ ക്ലീനിംഗ് ചെയ്തു കഴിയുമ്പോൾ വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്കും കാൽക്കുലസും പൂർണ്ണമായും നീക്കം ചെയ്യാനായി സാധിക്കും. വളരെ ലളിതമായ ഒരു ചികിത്സാ രീതിയാണിത്. മോണരോഗം ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ ഡോക്ടർ എക്സ്റേ ചെയ്ത് നോക്കി പല്ലിന് ചുറ്റുമുള്ള എല്ലുകളുടെ അവസ്ഥയും ഉള്ളിലുള്ള ഇൻഫെക്ഷന്റെ അവസ്ഥയും നോക്കിയിട്ടായിരിക്കും ചികിത്സ തീരുമാനിക്കുന്നത്. ക്ലീനിംഗ് കൊണ്ട് പരിഹാരമാവാത്ത മോണരോഗങ്ങൾക്ക് ഫ്ലാപ്പ് സർജറി, ലേസർ സർജറി പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടതായി വരുന്നു. ഇത്തരം ചികിത്സകൾ ചില
ചെലവേറിയതും സമയം അധികം എടുക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മോണരോഗങ്ങൾ ഗുരുതരമാകാതെ യഥാസമയം ചികിത്സിച്ചാൽ മോണയുടെ

0: ആരോഗ്യം മാത്രമല്ല നമ്മുടെ സമയവും പണവും കൂടി ലാഭിക്കാം. ഗുരുതരമായ മോണരോഗങ്ങളുള്ളവർ 3-4 മാസം ഇടവേളകളിൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യാനാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. മോണയുടെ ആരോഗ്യത്തിനായി ചിട്ടയായ ഒരു പരിചരണവും ആവശ്യമാണ്. ദിവസവും 2 നേരം ബ്രഷിംഗ് ശീലമാക്കണം. രാവിലെയും രാത്രി ഉറങ്ങുന്നതിനു മുൻപും കൃത്യമായി പല്ലുതേക്കണം. ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ഉപയോഗിക്കണം. ബ്രഷ് പല്ലിനും മോണയിലും ഇടയിൽ പിടിച്ച് ചെറിയ വൃത്താകാരത്തിൽ അഥവാ സർക്കുലാർ മോഷനിലോ അതല്ലെങ്കിൽ മുകളിലും താഴേക്കും ബ്രഷ് ചലിപ്പിച്ച് അപ്പ് ആൻഡ് ഡൌൺ മോഷനിലുമാണ് ബ്രഷിംഗ് ചെയ്യേണ്ടത്. മോണയുടെ ഭാഗത്ത് ശക്തമായി അമർത്തരുത്. സാവധാനം ബ്രഷിംഗ് ചെയ്യണം. ഏകദേശം ഒരു 4 മിനിറ്റ് സമയമാണ് ശരിയായ രീതിയിൽ ബ്രഷിംഗ് ചെയ്യാനെടുക്കേണ്ട സമയം. ഈ സമയത്തിനുള്ളിൽ പല്ലിന്റെ പുറം ഭാഗം, അകഭാഗം, ചവഭാഗം തുടങ്ങി 3 ഭാഗങ്ങളും വൃത്തിയായി ക്ലീൻ ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ ബ്രഷ് മാറ്റണം. മോണയുടെ സംരക്ഷണത്തിനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകളും മൗത്ത് വാഷുകളും ഉപയോഗിക്കാം. ഒരു പയറുമണിയുടെ വലുപ്പത്തിൽ പേസ്റ്റ് ബ്രഷിലെടുത്ത് രാവിലെയും രാത്രിയിലും തേക്കുക. പല്ലുകളുടെ ഇട വൃത്തിയാക്കുവാനായി ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കാം. ഫ്ലോസിംഗ് പക്ഷേ ശരിയായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. പല്ലുകൾ വൃത്തിയാക്കുന്നത് പോലെ പ്രധാനമാണ് നാക്ക് വൃത്തിയാക്കുന്നതും. ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ നാക്ക് പൊട്ടാനും ചൊര വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല നാക്കിലുള്ള പാപ്പിലകൾക്ക് നാശം സംഭവിക്കുകയും ക്രമേണ രുചി അറിയാനുള്ള കഴിവ് നശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ടൂത്ത്ബ്രഷിന്റെ പുറകുവശം ഉപയോഗിച്ച് നാക്ക് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണശേഷം എല്ലായ്പ്പോഴും വായ വൃത്തിയായി കഴുകണം. മോണയുടെ ആരോഗ്യത്തിനായി നല്ല ഭക്ഷണശീലങ്ങളിലും ശ്രദ്ധ വേണം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, മുസമ്പി തുടങ്ങിയവ മോണയിലെ രക്തസ്രാവം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ക്യാരറ്റ്, വെള്ളരി, ചീര, പയർ തുടങ്ങിയവ പല്ലുകളെ വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, തൈര്, ചീസ്, പനീർ തുടങ്ങിയവ മോണയെ ശക്തമാക്കുന്നു. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, കടല, നിലക്കടല, മുട്ട, മീൻ തുടങ്ങിയവയും മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഭക്ഷണശേഷം ധാരാളം വെള്ളം കുടിക്കുക, വായ ശുദ്ധമായി സൂക്ഷിക്കുവാനും ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുവാനും ഇത് സഹായിക്കുന്നു. ദിവസവും കൃത്യമായ വ്യായാമങ്ങളും ചെയ്യുക. കുറഞ്ഞത് 30 മിനിറ്റ് നടക്കുക പോലുള്ള ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കുക. നല്ല ഉറക്കവും ഉറപ്പാക്കണം. നമ്മുടെ ദിനചര്യയിലെ ചെറിയ ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണയിക്കുന്നത്. ആരോഗ്യമുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്.
1: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്. ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:30 വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതിയോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
4: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൺ ഫ്രണ്ട്ലി ബനായേ ജാനാ ചാഹിയേ താക്കി സാമാന്യ ലോക ബിനാ ഭയക്കെ അപ്നി സമസ്യ ദർജ് കരാ സകേ മഹിളാഓ ബച്ചോ ഓർ കംജോർ വർഗോംകെ പ്രതി സംവേദനശീൽ വ്യവഹാര കോ ഭി പ്രാഥമികത ദേനി ചാഹിയേ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക്ക് ജേസി നയി ചുനൌതിയാ സാമനെ ആ രഹി ഈ നയി ചുനൌതിയോ സേ നിപടനെ കെ ലിയേ പോലീസ്

0: पर लेटेस्ट टेक्नोलॉजी, साइबर सिक्योरिटी और डिजिटल इन्वेस्टिगेशन में दक्ष बनाना होगा।
1: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആന്റ് കോർഡിനേഷന്റെ 35-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
3: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷത്തോളമാകുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEGP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEGP സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡി ഒക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തർക്കമില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEGP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണത്.
1: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കുപടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്.

0: അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രന്റ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് $97.83 എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് $92.22 എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടവ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. രണ്ട് തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. മൂന്ന് മണിക്ക് ഡയലെ സോങ്, തത്സമയ ഫോണിംഗ് ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

പെരുന്നാൾ സന്ദേശം. പെരുന്നാൾ സന്ദേശം അയച്ചിരിക്കുന്നത് മൂത്തേടം പുളപൊയ്കയിൽ നിന്നും ടി മുഹമ്മദും കുടുംബവും. ആകാശവാണിക്കും അണിയറ ശില്പികൾക്കും എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും ഈ മൂത്തേടം കുടുംബത്തിൻ്റെ പെരുന്നാൾ ആശംസകൾ. താനൂർ ഓലപ്പീടികയിൽ നിന്നും വിജയരാജൻ ആലിങ്ങലിൻ്റെ പെരുന്നാൾ ആശംസകൾ. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ആകാശവാണിക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് ദിനാശംസകൾ. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. ചലച്ചിത്രഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050506000. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495050506000. പട്ടാമ്പിയിൽ നിന്നും ജമീല മൂസക്കുട്ടി ആവശ്യപ്പെട്ട ഗാനമാണ് ആദ്യം. ചിത്രം കണ്ടം വെച്ച കോട്ട്, പി ഭാസ്കരൻ്റെ വരികൾക്ക് MS ബാബുരാജിൻ്റെ ഈണം. ഗായകർ മെഹബൂബ്, MS ബാബുരാജ്.

0: തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊക്കുന്ന കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊക്കുന്ന കോട്ടാണ്.
1: കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. മമ്മദ് കാക്കട്

0: വക്കീൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്.
1: ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്.

കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു, കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു, കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. കണ്ടം വെച്ചൊരു കൂട്ടാണ് പണ്ടേ കിട്ടിയ കൂട്ടാണ് മമ്മദ് കാക്കട കോ.

പെരുന്നാൾ സന്ദേശത്തിലേക്ക്. ആത്മസമർപ്പണത്തിന്റെ ആഘോഷവേളയിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വെളിപ്പെരുന്നാൾ ആശംസകൾ പ്രിയ എഫ് എമ്മിനും എല്ലാ അണിയറ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് കരിക്കാട് നിന്ന് സുമംഗല മുരളീകൃഷ്ണൻ. ബലിപ്പെരുന്നാൾ ആശംസകൾ. സ്നേഹവും സാഹോദര്യവും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മഞ്ചേരി മൊഞ്ചത്തിയിലൂടെ ലോകത്തുള്ള സർവ റേഡിയോ ശ്രോതാക്കൾക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രമേശൻ, അജിത, സൂരജ്, മൃദുല, ഡോക്ടർ ജ്യോതിഷ് ആൻഡ് ഡോക്ടർ ദേവി, പറങ്കി മൂചിക്കൽ, കോട്ടക്കലിൽ നിന്നും. എടവണ്ണപ്പാറയിൽ നിന്നും ഷിൽജിയുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം അച്ചുവിൻ്റെ അമ്മ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഗായിക മഞ്ജരി.

0: ആകാശവാണി മഞ്ചേരി എഫമിലുള്ള എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. ഈദ് മുബാറക്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ചേലക്കരയിൽ നിന്നും നസീമ, ഷിഫാനത്ത്, ഐഫ മോൾ, അഫാൻ മോൻ. പ്രിയ ആകാശവാണിക്ക് ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. അറിയിച്ചിരിക്കുന്നത് മഞ്ചേരി നറുകരയിൽ നിന്നും വൈഗാ സുബ്രഹ്മണ്യൻ, ശ്രീഹരി സുബ്രഹ്മണ്യൻ, സ്മിത സുബ്രഹ്മണ്യൻ.
1: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു,
2: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
1: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
2: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
1: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: വണ്ടൂരിൽ നിന്നും കുഞ്ഞാണിയുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം പൂനിലാമഴ. ഗിരീഷ് പുത്തഞ്ചേരിയും ലക്ഷ്മികാന്ത് പ്യാരേലാലും ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും ചിത്രയും.

പെരുന്നാൾ ദൂതിലേക്ക് സന്ദേശമയച്ചിരിക്കുന്നു അനീഷ് കൊല്ലമ്പടി. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് ബലിപെരുന്നാൾ. പരസ്പരം ജാതിഭേദമന്യേ ഒത്തൊരുമയോടെ സ്നേഹം കൈമാറുന്ന ആഘോഷമാണ് ബലിപെരുന്നാൾ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ, നല്ലൊരു ബലിപെരുന്നാൾ ആശംസകൾ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: അണ്ടത്തോട് നിന്ന് ഷൈല സുന്ദറിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിന് വേണ്ടി മധു ആലപ്പുഴയും ജോൺസനും ഒരുക്കി വാണി ചേരാൻ പാടിയ ഗാനം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തുവരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: എം ജി ശ്രീകുമാറും ശ്രേയ ജയദീപും ആലപിച്ച ഗാനം കേൾക്കാം. ഒപ്പം എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വണ്ടൂരിൽ നിന്നും മിൻഹ.

0: ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനോഹരമായ ഓർമ്മകളോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. ആശംസ അയച്ചിരിക്കുന്നത് ദിയ അതിരുമടയിൽ നിന്ന്. സ്നേഹപൂർവം മഞ്ചേരി FM-ന് എല്ലാ മഞ്ചേരി FM കുടുംബാംഗങ്ങൾക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ആശംസ അറിയിച്ചിരിക്കുന്നത് ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാനങ്ങാട്, കാസർഗോഡ്.
1: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
2: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
1: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
2: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ONV-യുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒറവംപുറത്ത് നിന്ന് അപ്പു, മിനി, ചിന്നു എന്നിവർ.

ഒരുപാട് സ്നേഹത്തോടെ, അതിലേറെ ഇഷ്ടത്തോടെ എഫ് എം കുടുംബത്തിലെ എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ആശംസ നേർന്നിരിക്കുന്നത് സുമ പുഴക്കാട്ടിരി. ഇനി ഏകരൂലിൽ നിന്നും രാജയുടെ ഇഷ്ടഗാനം പ്രസാദം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനും വി ദക്ഷിണാമൂർത്തിയും ഒരുക്കി യേശുദാസ് ആലപിച്ചിരിക്കുന്നു.

മഞ്ചേരി എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ബലിപെരുന്നാൾ ആശംസകൾ. ആശംസ അറിയിച്ചിരിക്കുന്നത് ചെമ്പ്രക്കാട്ടൂരിൽ നിന്നും മോഹൻദാസ്. പടിഞ്ഞാറ്റുമുറിയിൽ നിന്നും ലതിക ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എസ് ജാനകി പാടിയ ഗാനം. കൂടെവിടെ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് ഒ എൻ വിയും ജോൺസണും.

മഞ്ചേരിയിൽ നിന്നും അനീഷിന്റെ ഇഷ്ടഗാനം. ചിത്രം ഒടിയൻ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ ഈണം. ഗായകർ സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ.

0: പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: കഠിനാധ്വാനികളായ കർഷകരുടെ പരിശ്രമം മൂലം രാജ്യത്ത് ഭക്ഷ്യശേഖരണത്തിന് ഒരു ക്ഷാമവുമില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ വർഷം രാജ്യത്ത് ഭക്ഷ്യധാന്യ ഉൽപാദനം 376.6 ദശലക്ഷം ടണ്ണിൽ കൂടുതലാണെന്നും ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 5.3% കൂടുതലാണെന്നും ചൌഹാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി വി.ഡി. സതീശൻ കോഴിക്കോട്ടെത്തി. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കുന്ന അദ്ദേഹം ബട്ടർ റോഡിലുള്ള ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും പങ്കെടുക്കും. മാമി തിരോധാന കേസിലെ ആശങ്കകൾ മാമിയുടെ ഭാര്യയും കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ധരിപ്പിച്ചു. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലെത്തിയാണ് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉച്ചയ്ക്ക് ശേഷം ഗവർണർക്ക് രാജി സമർപ്പിക്കും. കർണാടക പാർലമെന്ററി കാര്യമന്ത്രി HK പാട്ടീലാണ് ഇക്കാര്യം അറിയിച്ചത്. മലങ്കര ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ സ്പിൽവേ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തും. ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാണെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം നാളെ. 5-അംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 8 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞജാഗ്രതാ നിർദ്ദേശം. തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ജാഗ്രത.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1205 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19-നും 1

0: 6324 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 241-നും 22609 മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 259-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15
4: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
5: ഐഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ഐഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
7: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
8: ദിവസവും കാലത്ത് 6:35
10: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
9: അൽ റെഹാൻ കണ്ണാശുപത്രി,
10: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് കേൾക്കാം.

0: sacrifice. People have been asked not to post photos or videos of the sacrifice on social media so that the communal harmony is preserved. Abhinav Goyal, Akashvani, Bhopal.
1: President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi greeted the people on the occasion. The fragile ceasefire between the United States and Iran has come under severe strain after both sides exchanged military strikes near the strategically important Strait of Hormuz. The U.S. military said it shot down 4 Iranian attack drones and struck a drone control station in Bandar Abbas. Iran's Islamic Revolutionary Guard Corps confirmed the strikes and said it retaliated by targeting an American military base as Kuwait, a U.S. ally said. Earlier it was responding to hostile missile and drone attacks. In badminton, India enjoyed an impressive day at the Singapore Open today with Lakshya Sen, PV Sindhu, the men's doubles pair of Chirag Shetty and Sattvic Sairaj Ranki Reddy, and the mixed doubles duo of Dhruv Kapila and Tanisha Krasto all advancing to the quarterfinals. Sindhu defeated Japan's Riko Gunji in pre-quarterfinals of the women's singles round of 16. Lakshya sailed into the last 8 after Thailand's world number 2 Kunlavut Vidithsarn retired hurt just moments into their round of 16 clash. And now, before we end the bulletin, the headlines once again. President Draupadi Murmu urges police forces to be more citizen-centric and sensitive towards vulnerable sections. Education Minister Dharmendra Pradhan assures resolution of all grievances of students regarding discrepancies in CBSE Class 12 examination evaluation process. Karnataka Chief Minister Siddaramaiah announces resignation. Deputy Chief Minister D.K. Shivakumar set to take over. Fragile ceasefire between US and Iran under strain as both sides exchange fresh strikes near the strategically vital Strait of Hormuz. And in badminton, PV Sindhu and Lakshya Sen storm into singles quarterfinals of Singapore Open. With that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
4: പലിശക്കാരിയെ കൊന്നാൽ പകലുദിക്കുമോ രാത്രിയിൽ? ഉദിക്കുമെന്നാണ് റസ്കോൾനിക്കോവ് വിശ്വസിച്ചിരുന്നത്. കൊള്ളപ്പലിശ വാങ്ങി പണം നൽകി പാവപ്പെട്ടവന്റെ സ്വർണപ്പണ്ടങ്ങൾ കൂട്ടിവെച്ചിരുന്ന അലിയോവ്നയെയാണ് നിക്കോവ് തീർത്തു കളഞ്ഞത്. പക്ഷേ അലിയോവ്നയിൽ നിന്നൊഴുകിയ രക്തം അലകടലായി വിഴുങ്ങിയയാളെ. ഒന്നലറുക പോലുമില്ലാതെ മരിച്ചതൊരാൾ, എത്ര അലറിയിട്ടും ഉള്ളിലെ കനലൊടുങ്ങാതെ മറ്റൊരാൾ. നിക്കോവിന്റെ നെഞ്ചിലെ ആ കനലുകൾ ഇളക്കി നോക്കുകയാണ് രഹസ്യ പോലീസ് പെരിഫറി പെട്രോവിച്ച്. നിക്കോവിന്റെ അമ്മയുടെ സ്നേഹ സാന്നിധ്യവും അവിചാരിതമായി കണ്ടുമുട്ടിയ സോണിയ എന്ന സുന്ദരിയുടെ സാമീപ്യവും ചാരം മൂടിയിട്ട തീക്കട്ടകൾ വീണ്ടും പൊള്ളിത്തുടങ്ങുകയാണോ നിക്കോവിന്? പീരിയോഡിക്കൽ റിവ്യൂവിൽ കുറ്റകൃത്യം ചെയ്യുന്നവരെക്കുറിച്ച് നിക്കോവ് എഴുതിയ ഒരു ലേഖനത്തിലെ വിചിത്രവാദഗതികളാണ് രഹസ്യ പോലീസ് പെട്രോവിച്ചിന് കൊലപാതക നിക്കോവിലെത്താൻ തുമ്പുണ്ടാക്കിയത്. മഹത്തായ ലക്ഷ്യങ്ങളുള്ള അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ലെന്ന് നിക്കോവ്. പെട്രോവിച്ച് നിക്കോവിനെ ചോദ്യം ചെയ്യുന്നിടത്ത് നിക്കോവിന്റെ കൂട്ടുകാരൻ റസും ഹിനുമുണ്ടെന്ന് വൈകാതെ സുഡ്രികയിലോകും നിക്കോവിനെ തേടി വരുന്നു. തികച്ചും വ്യത്യസ്തമായ മറ്റൊരാവശ്യത്തിന്
5: എല്ലാ മഹത് വ്യക്തികളും അസാധാരണ മനുഷ്യരും നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ് മിക്കവാറും എല്ലാവരും.
6: വ്യത്യസ്തമായൊരു വീക്ഷണം.
5: ലക്ഷ്യത്തെയും അതിന്റെ വ്യാപ്തിയെയും ആശ്രയിച്ചിരിക്കും.

0: ും കാര്യങ്ങൾ
1: സമൂഹം ഈ അവകാശം ഒരിക്കലും അനുവദിക്കില്ല. സമൂഹം അവരെ ശിക്ഷിക്കും, തൂക്കിക്കൊല്ലും. അങ്ങനെ ഞങ്ങളുടെ ജോലി ഭംഗിയായി അവർ നിറവേറ്റും.
2: എന്നാൽ ഈ സമൂഹം തന്നെ അടുത്ത തലമുറയിൽ ഇത്തരം കുറ്റവാളികളുടെ പ്രതിമകൾ ഉണ്ടാക്കി അവരെ ആരാധിക്കും. ആദ്യത്തെ വിഭാഗം ഇന്നത്തെ മനുഷ്യനാണ്, ഇപ്പോൾ നിലവിലുള്ള മനുഷ്യർ. രണ്ടാമത്തേത് ഭാവിയിലെ മനുഷ്യൻ. ഒന്നാമത്തെ വിഭാഗം ലോകത്തെ മനുഷ്യരെ കൊണ്ട് നിറയ്ക്കുന്നു. രണ്ടാമത്തെ കൂട്ടർ ലോകത്തെ ചലിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു.
1: പിന്നെ രണ്ട് വിഭജനത്തിന്റെ കാര്യമുണ്ടോ? മനുഷ്യരാശി ഒന്നല്ലേ?
2: ഭരിക്കുന്നവരും ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരും രണ്ടു വർഗമുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടിയല്ലേ നിലവിലുള്ള വ്യവസ്ഥിതിയെ തകർക്കുന്നത്? അതെങ്ങനെയാണ് കുറ്റകൃത്യമാവുക?
1: അപ്പോൾ നിങ്ങൾ നവലോകത്തിന്റെ പിറവിയിൽ വിശ്വസിക്കുന്നു?
2: തീർച്ചയായും ഞാനതിൽ വിശ്വസിക്കുന്നു.
1: നിങ്ങൾ ദൈവവിശ്വാസിയാണോ?
2: അതെ.
1: മരിച്ച ലാസറസ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
2: ഉയർത്തെഴുന്നേൽക്കും.
1: ശരിക്കും വിശ്വസിക്കുന്നു?
2: അതെ, വിശ്വസിക്കുന്നു.
1: ഞാൻ വെറും ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. ക്ഷമിക്കണം, നമുക്ക് പഴയ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യരെ തിരിച്ചറിയുന്നത്?
3: കേൾക്കാൻ രസമുണ്ട്. രണ്ട് വാദഗതികൾ തമ്മിലുള്ള സംഘട്ടനം. ശരിയാണ്, സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയും?
2: പാവം സാധാരണക്കാർ, അവർക്ക് നിയമവ്യവസ്ഥയെ ഭയമാണ്. നിയമാനുസൃതമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലും പ്രകൃതിയുടെ വികൃതി എന്ന് തന്നെ പറയാം. പുതിയ നീക്കത്തിനായി തള്ളിക്കയറുന്നു, പക്ഷേ ഏറെ ദൂരം പോകാൻ പറ്റില്ല, അവർ കീഴടങ്ങും.
1: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദയവായി എന്നോട് പറയൂ, മറ്റുള്ളവരെ വധിക്കാൻ അവകാശമുള്ള അനേകം മനുഷ്യരുണ്ടോ? അതായത് അസാധാരണ മനുഷ്യർ. അവരെ വന്ദിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ അത്തരക്കാർ ധാരാളമുണ്ടെങ്കിൽ അപകടകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ?
2: ഓ, സാർ അതോർത്ത് വിഷമിക്കേണ്ട. നൂതന ആശയങ്ങളുള്ള ജനങ്ങൾ, പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ജനങ്ങൾ എണ്ണത്തിൽ കുറവാണ്.
1: അതിരിക്കട്ടെ. ഔദ്യോഗികമായി നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്?
2: അല്ല, എന്റെ പണയവസ്തുക്കൾ എനിക്ക് തിരിച്ചു കിട്ടുമോ?
1: പണയം വച്ചവരുടെ വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഒരാൾ മാത്രമാണ് തിരിച്ചെടുക്കാൻ മുന്നോട്ട് വരാതിരുന്നത്. എന്തുകൊണ്ട് വന്നില്ല?
2: എനിക്ക് തീരെ സുഖമില്ലായിരുന്നു.
1: അത് ഞാൻ അറിഞ്ഞു. എന്തോ സംഭവത്തിൽ നിങ്ങൾ വല്ലാതെ തകർന്നിരിക്കുകയാണെന്ന്. ഇപ്പോഴും നിങ്ങൾ വല്ലാതെ വിളർത്തിരിക്കുന്നു.
2: ഞാൻ വിളർത്തിട്ടൊന്നുമില്ല, പൂർണ്ണ സുഖമാണ് എനിക്ക്.
1: എല്ലാം ശരിപ്പെടുത്താം. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ ഓഫീസിൽ വന്ന് കാണുക.
2: എന്താ, എന്നെ ഔദ്യോഗികമായി വിചാരണ നടത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
1: കൊല ചെയ്യപ്പെട്ട വീട്ടിൽ അവസാനം പണയം വയ്ക്കാൻ ചെന്നവരിൽ ഒരാളായിരുന്നു നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരം നൽകുവാൻ പറ്റിയേക്കും. ഇനിയും നമ്മൾ കാണും. കാണണം. നിങ്ങൾ അസാധാരണ മനുഷ്യനല്ലേ, മിസ്റ്റർ റസ്കോൾനിക്കോവ്?

0: അതെ, ഉണർന്നിരിക്കുക തന്നെയാണ്. എനിക്കെതിരെ ഇരിക്കുന്നത് അല്ല, നിൽക്കുന്നത് സുഡ്രി ഗീലോ അല്ലേ? അതെ, അതെന്നാ തോന്നുന്നത്.
1: എന്താ മിഴിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലെന്നുണ്ടോ?
0: അല്ല, ഞാൻ വിചാരിക്കുന്ന ആൾ തന്നെയാണോ നിങ്ങൾ എന്ന് ഒരു
1: സംശയിക്കണ്ട. ഞാൻ സുഡ്രി ഗീലോ. ഞാൻ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടാൻ വന്നതാണ്. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു.

0: എന്താ മിഴിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലെന്നുണ്ടോ?
1: അല്ല, ഞാൻ വിചാരിക്കുന്നയാൾ തന്നെയാണോ നിങ്ങൾ എന്ന് ഒരു
0: സംശയിക്കണ്ട. ഞാൻ സിഡ്രി ഗെയ്ലോവ്. ഞാൻ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടാൻ വന്നതാണ്. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
1: എന്തിന്? എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചെന്തിന്?
0: രസകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. എന്തൊക്കെ പ്രകീർത്തനങ്ങളാണ് ആളുകൾക്ക് നിങ്ങളെപ്പറ്റി പറയാനുള്ളത്?
1: വന്നപ്പോഴെല്ലാം ബോധ്യമായോ? കണ്ടപ്പോൾ നിറഞ്ഞോ?
0: നിറഞ്ഞു, ഇനിയും നിറയാനിരിക്കുന്നു.
1: അതെന്താണ് അങ്ങനെ?
0: നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
1: എനിക്ക് ഗുണമോ?
0: അതെ, നിങ്ങളുടെ സഹോദരിക്ക്, ഡോണിയയ്ക്ക് ഗുണം ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കണം.
1: ഗുണം ചെയ്യാൻ വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ? ഇത് നല്ല കഥ.
0: അതെ, നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് അവളുടെ അടുത്ത് ചെല്ലാൻ സാധിക്കയില്ല. അവൾ എന്നെ കാണാൻ അനുവദിക്കയില്ല. അവൾക്ക് അത്രമാത്രം വിരോധമാണ് എന്നോട്. നിങ്ങൾ മനസ്സുവയ്ക്കുകയാണെങ്കിൽ.
1: പക്ഷെ നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയല്ലോ മിസ്റ്റർ സിഡ്രി ഗെയ്ലോവ്.
0: ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവൾ ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളോ?
1: അതെ, ഇന്നലെ തന്നെയാണ് വന്നത്. മെനഞ്ഞാന്ന് എത്തി അല്ലേ?
0: എല്ലാം അറിഞ്ഞോ?
1: അറിഞ്ഞു. നിങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു.
0: ഞാൻ നിരപരാധിയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല. നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ എന്റെ വീട്ടിൽ വെച്ച് ഞാൻ കഷ്ടപ്പെടുത്തി. അവളെ നിന്ദ്യമായി വിവാഹ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്?
1: പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തു വരട്ടെ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ചലച്ചിത്ര ഗാനങ്ങൾ, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം ഹെല്ലോ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത് ചന്ദ്രവർമ്മയും അലക്സ് പോളും ഒരുക്കിയ ഗാനം കേൾക്കാം. ഗായകർ അഫ്സൽ, മഞ്ചരി, സംഗീത പ്രഭു.

ഗിരീഷ് പുത്തഞ്ചേരിയും അലക്സ് പോളും ഒരുക്കിയ ഗാനം കേൾക്കാം. ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും വിധു പ്രതാപും.

0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43-inch ടിവികളിൽ 2,000 രൂപയും 55-inch 3,000 രൂപയും 65-inch 4,000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43-inch സ്മാർട്ട് ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പെരുന്നാൾ സന്ദേശം അയച്ചിരിക്കുന്നു ശങ്കർ മണ്ണാർക്കാട് അരക്കുരിശിയിൽ നിന്നും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മകൾ പുതുക്കുന്ന പെരുന്നാൾ ദിനത്തിൽ അതിരുകളില്ലാത്ത മതിലുകളില്ലാത്ത മലയാളത്തിന്റെ ഹൃദയതാളമായ മഞ്ചേരി FM എല്ലാ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രവും ബേണി ഇഗ്നീഷ്യസും ഒരുക്കി MG ശ്രീകുമാറും അഫ്സലും പാടിയ ഗാനം.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ശങ്കർ മഹാദേവൻ പാടിയ ഗാനം കേൾക്കാം. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മയും നാദർഷയും ഒരുക്കിയിരിക്കുന്നു.

0: ഇനി പെരുന്നാൾ ആഘോഷം കഴിഞ്ഞാൽ ആലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
0: ഇപ്പോൾ എല്ലാ മൈജി ഫീച്ചർ ഷോറൂമുകളിലും.
2: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഒരു അറിയിപ്പ്, ഇന്ന് 3 മണിക്ക് ഡയലെ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 04-83-29-50-300 അല്ലെങ്കിൽ 04-83-29-50-800. ഇന്ന് 3 മണിക്ക് ഡയലെ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി 04-83-29-50-300 അല്ലെങ്കിൽ 04-83-29-50-800. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി 102.7 മഞ്ചേരി FM.

ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ആദ്യം ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഡയലെ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ 04-83-295-0300 അല്ലെങ്കിൽ

0484 8 3 2 9 5 5 8 0 0. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. അഞ്ച് മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഈ ഉദയചന്ദ്രൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. അൽറിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജുവല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരംഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. കണ്ണിന്റെ അസുഖങ്ങൾ മൂലമുണ്ടാകുന്ന തലവേദന, മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവി സംസാരിക്കുന്നത് കേൾക്കാം. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കട്ട് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസേ മൗരോ ദേ വാസ് കോൺസലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. സ്ത്രീയുടെ ആരോഗ്യം ആയുർവേദത്തിലൂടെ. കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PK ബീന റോസ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പുതിയ കാഴ്ചപ്പാടെന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം പ്രിജിത് സി. 7:50 IQ ഒപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, സമകാലികം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ, നിയോ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബീവി സംസാരിക്കുന്നു. 8:10 റേ ആൻഡ് സോഫ്റ്റ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 BRGC AG റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി. രസമുകുളം. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം.

8:23 ശ്രീകാന്ത് നേത്രാലയ, ക്ഷമിക്കണം 8:25 മൈൻഡ് റീചാർജ്, തത്സമയം ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച് അവതരിപ്പിക്കുന്നത് ബാപ്പു അവാർഡ്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

പത്ത് മണിക്ക് പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ഇസൈമഴി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ. 12:25

0: ഫലകം 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് നാടക ഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം, അവതരിപ്പിക്കുന്നത് ബാപ്പു വാവാട്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. പിന്നിലെയും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
2: പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
2: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
4: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ?
3: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1,500 രൂപ,
4: ഡബിൾ ഡോറിൽ 2,500 രൂപ,
3: സൈഡ് ബൈ സൈഡിൽ 6,000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
4: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: FM പ്രധാന വാർത്തകൾ.
0: പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതിയാഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ പോലും അറിയിക്കാതെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി റിയാസിന്റെയും വീടുകളിൽ ED റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് CPIM നേതാവ് EP ജയരാജൻ. തിരുവനന്തപുരത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണാപകടം, കുട്ടികളടക്കം 5 പേർക്ക് പരിക്ക് എന്ന റിപ്പോർട്ട്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ, പള്ളികളും ഈദ്ഗാഹുകളും പങ്കെടുത്ത് ആയിരങ്ങൾ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത.
5: FM പ്രധാന വാർത്തകൾ.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
8: കാർഷിക വൃത്താന്തം
7: എന്നും രാവിലെ 6:30.
8: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
7: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.

0: 8:3
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
2: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
0: ട്രെയിൻ സമയം.
4: ട്രെയിൻ നമ്പർ 1660 കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ്, 3:22. 1202 തിരുവനന്തപുരം ലോകമാന്യ തിലക് ഗരീബ് രഥ് എക്സ്പ്രസ്, 3:49. 1611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ്, 4:05. 1217 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 4:23. തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ട്രെയിൻ സമയം. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15. എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
11: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
10: ഓരോ 10,000 രൂപയ്ക്കും 1,000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
11: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
10: മൈജി വലിയ പെരുന്നാൾ ഓഫർ
11: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
13: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം, സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
13: ശനിയും ഞായറും രാവിലെ 7:50.
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
14: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം, എന്നും രാവിലെ 7:35.
0: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്, കരുതൽ.
15: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.

പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കൂ. വിളിക്കേണ്ട നമ്പറുകൾ 0483295300, അല്ലെങ്കിൽ 0483295800. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0483295300, അല്ലെങ്കിൽ 0483295800. ഡയലേ സോങ് പരിപാടിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജ റാവു, കൂടെ ശ്രീദിവ്യ, സാങ്കേതിക സഹായം മുരുകേശൻ. എന്നാൽ നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. നമസ്കാരം. മൗനമാണല്ലോ, ഒന്നും കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഡയലേ സോങ് പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 0483295300, അല്ലെങ്കിൽ 2950800. പെരുന്നാൾ ആശംസകൾ ധാരാളം വാട്സപ്പിലേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ നേർന്നിരിക്കുന്നത് നൈന, നൈമ, നൈഹാൻ മാമ്പുഴയിൽ നിന്നും. നല്ലവരായ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും മനം നിറഞ്ഞ ബക്രീദ് ആശംസകൾ കൂടെ നേർന്നിരിക്കുന്നു മോഹൻദാസ് സി പി കോടൂരിൽ നിന്നും.

0: ഡയലെ സോങ് പരിപാടിയിൽ ആദ്യം ആരാണെന്ന് നോക്കാം.
1: ഹലോ,
0: നമസ്കാരം.
1: ഇത് അബ്ദുൽ നാസർ ആണ്.
0: അബ്ദുൽ നാസർ, എവിടെ നിന്നാണ് വിളിക്കണേ?

0: നിലമ്പൂർ കവളമുക്കട്ടയിൽ.
1: ആ റേഡിയോയുടെ അടുത്തുനിന്ന് ഒന്ന് കുറച്ച് നീങ്ങോ.
0: ആ ഓക്കെ ഓക്കെ.
1: നീങ്ങിയോ?
0: ആ നീങ്ങി നീങ്ങി.
1: എന്നാലും എനിക്ക് ശബ്ദം കേൾക്കുന്നുണ്ട്.
0: അതെ.
1: ആ കുറച്ചും കൂടി നീങ്ങിക്കോളൂ.
0: കുറച്ചുപോലെ.
1: ആ കുറച്ചും കൂടി എന്ന് പറയുന്നത് എനിക്ക് അവിടെ നിന്ന് കേൾക്കാം. ആ ഇപ്പൊ ശരിയായി. പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് പെരുന്നാള് വിശേഷങ്ങള്?
0: പെരുന്നാൾ അങ്ങനെ പോകുന്നുണ്ട്.
1: എന്തായിരുന്നു സ്പെഷ്യല്?
0: സ്പെഷ്യൽ അങ്ങനെ ഒന്നുമില്ല, സാദാ
1: സാദാ ബിരിയാണി.
0: ബിരിയാണി ബിരിയാണി
1: രണ്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വീട്ടിലേക്ക് വിരുന്ന് വരികയാണോ എല്ലാവരും, അതോ പോവുകയാണോ, എന്താ പരിപാടി?
0: വരികയാണ്.
1: ആരൊക്കെ വരുന്നുണ്ട്?
0: മക്കള് വരുന്നുണ്ട്, പിന്നെ റിലേഷൻസ് വരുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്.
1: അവരെന്ന് നിക്കോ എന്നിട്ടാണോ പോവുക? ഇന്ന് അവിടെ ഉണ്ടാവും എല്ലാവരും.
0: കുറച്ചുപേര് നിക്കും, കുറെ പോവും.
1: പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. നിലമ്പൂരില് മഴയുണ്ടോ? നിലമ്പൂരില്
0: ഇന്നലെ മഴ ഉണ്ടായിരുന്നു.
1: ഇന്നിപ്പോ കുഴപ്പമില്ല,
0: കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ ഓടി നിൽക്കുന്നുണ്ട്. അറിയില്ല
1: അറിയില്ല. തൃശ്ശൂര് വരെ ഭയങ്കര അലർട്ട് ഒക്കെയാണ്. പിന്നെ എന്ത് ചെയ്യണു?
0: ഞാന് ഒരു കട.
1: എന്ത് എന്താണ്?
0: പലചരക്ക്.
1: ഇപ്പൊ കടയിൽ നിന്നാണോ വിളിക്കണേ? അതെ വീട്ടിൽ നിന്നോ?
0: ഇന്ന് ലീവ് അല്ലേ.
1: ഇന്ന് ലീവ്. അപ്പൊ ആരൊക്കെ ഉണ്ട് കടയില്?
0: കടയില് ഞങ്ങള് മൂന്ന് പേരുണ്ട്.
1: മൂന്ന് പേരും കൂടി ഒരുമിച്ച് നടത്തണോ? അപ്പൊ ഏത് പാട്ടാ വേണ്ടേ? അതെ, വളരെ സന്തോഷം. അങ്ങനെ നല്ലൊരു ദിനത്തില്
0: അവിടെ എല്ലാവർക്കും ഞങ്ങളെ ഈദ് ആശംസ അറിയിക്കാണ്.
1: ഓ, എല്ലാവർക്കും, വീട്ടിൽ വരുന്നവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞങ്ങളുടെ വകയും ഈദ് ആശംസ അറിയിക്കണം.
0: അപ്പൊ
1: ഏത് പാട്ടാ വേണ്ടേ?
0: കാബൂളിവാലയിലെ കാബൂളിവാലയിലെ പാൽനിലാവിനും ഒരു നമ്പർ.
1: ആ പാട്ട്. ആ സിനിമ കണ്ടതാണോ?
0: ആ കണ്ടിട്ടുണ്ട്. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഗാനാണ്. നല്ലൊരു പിന്നെ എന്താ പറയാ, നല്ലൊരു ഉള്ള ഗാനാണ്.
1: അതെ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറ. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിലെന്നൊന്നും പറഞ്ഞിട്ടില്ല.
0: വീട്ടില് വൈഫുണ്ട്, കുട്ടികളുണ്ട്, മൂന്ന് പേരുണ്ട്. ഒരാള് കല്യാണം കഴിച്ചു പോയി, ഒരാള് രണ്ടുപേര് പഠിക്കുന്നുണ്ട്, ഒരാളിപ്പോ എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, രണ്ടാ മൂന്നാമത്തെ ആള് പ്ലസ് ടുവിനായിട്ടുണ്ട്.
1: പ്ലസ് ടുവിനായിട്ടുണ്ട്. പ്ലസ് ടുവിലേക്ക് ഇനി.
0: അതെ അതെ. ഇപ്പൊ പ്ലസ് വണ് കഴിഞ്ഞു, പ്ലസ് ടു.
1: പ്ലസ് ടുവിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ പോണു.
0: അതെ അതെ.
1: അപ്പൊ എന്നാ നമുക്ക് ആ ഒരു ഗാനം കേട്ടാലോ, പാൽനിലാവിനും അല്ലേ?
0: അതെ അതെ.
1: അപ്പോ വിളിച്ചതിലേറെ സന്തോഷം. എല്ലാവരോടും പെരുന്നാൾ ആശംസകൾ അറിയിക്കും.
0: സന്തോഷം എല്ലാവരും. പിന്നെ ഫസ്റ്റ് കോൾ കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട്,
1: ഏറെ സന്തോഷം. അപ്പൊ ശരി.
0: ഓക്കേ, താങ്ക്സ്.

0: നമസ്കാരം. ഹലോ, നമസ്കാരം. ഡയലേ സോങ്ങിലേക്ക് സ്വാഗതം. ആരാണ്? വണ്ടൂരിൽ നിന്നും. റേഡിയോയുടെ അടുത്ത് നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിക്കോ.
1: ആണല്ലേ,
0: അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ഒന്ന് പതുക്കെ ഒന്ന് നിർത്താൻ പറ്റുമോ? ആണല്ലേ. ആ, എവിടെ പോവാണ്? ബക്രീദ്.
1: ബക്രീദ് ആയതുകൊണ്ട് വൈഫിന് വീട്ടിലൊക്കെ വേണ്ടി പോവാണ്.
0: പോവാണ്. എവിടെയാണ് വീട്? വൈഫിന്റെ വീട്
1: കാളികാവ്.
0: കാളികാവ്. എപ്പ ഇറങ്ങി?
1: ഇപ്പൊ ജസ്റ്റ് 5 മിനിറ്റ് ആയിട്ട് ഇറങ്ങി.
0: ഇന്ന് അവിടെ നിന്നിട്ട് പോരുവോ അതോ?
1: ഇല്ല, വൈഫിനെ അവിടെ നിർത്തിയിട്ട് പോരും.
0: പിന്നെ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യല്?
1: ഇന്നെന്താ അടിച്ചു പൊളിച്ചു.
0: ആ, എന്തൊക്കെയായിരുന്നു സ്പെഷ്യല് കേക്കട്ടെ?
1: ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു.
0: ആ,
1: ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു.
0: ഓ,
1: വൈഫിന്റെ സ്പെഷ്യല്.
0: ആ,
1: അതൊക്കെ കൂട്ടുകാരൊക്കെ വിളിച്ച് കൊടുത്ത്
0: കൊടുത്തു. ആ,
1: അവരൊക്കെ വന്ന്
0: ആഘോഷായി.
1: അവരൊക്കെ പിരിഞ്ഞപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു.
0: പോകുന്നു. എത്ര ദിവസത്തെ പരിപാടിയാണ്?
1: വൈഫ് ഒരു 3 ദിവസം നിൽക്കുന്നുണ്ടാവും.
0: ഇല്ല, നിക്കില്ല അല്ലെ. പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. അങ്ങനെ അങ്ങനെ രക്ഷപ്പെടണ്ട. അവിടെ ആരൊക്കെ ഉണ്ട്?
2: ഇവിടെ വൈഫ്, ഞാൻ. ഹലോ.
0: ഹലോ, എന്താണ് പേര്?
2: വലിയ പെരുന്നാൾ ആശംസകൾ. ആദ്യം തന്നെ
0: അത് സ്വീകരിച്ചിരിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിച്ചു.

0: ശരിക്കുന്നു. പേര്
1: ഷബാനാണ്.
0: ഷബാന. ആ, കാളികാവിലാണ് വീട്.
1: അതെ അതെ.
0: ആ, വർക്ക് ചെയ്യുന്നുണ്ടോ?
1: വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്.
0: ആ, എവിടെ? ഏത് ബി ആർ സിയിൽ?
1: നടുവത്താണ്. നടുവത്ത് പഠിച്ച സ്കൂളിലാണ്.
0: ആ, ബഡ് സ്കൂളിലാണ്. ആ, അപ്പോ അങ്ങനെ
1: ഞങ്ങൾ യാത്ര ചെയ്തപ്പോ നല്ലൊരു മഴ, അപ്പൊ പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പൊ കൊറേ സമയം ഞങ്ങൾ ട്രൈ ചെയ്തു, ലാസ്റ്റ് ആണ് ഫോൺ എടുത്തത്. എന്തായാലും താങ്ക് യു.
0: ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോ വിളിക്കാൻ തോന്നിയില്ല.
1: ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ.
0: ആദ്യമായിട്ടാണ്, അല്ല അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഇന്ന് നേരത്തെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു നിലമ്പൂരിൽ നിന്ന്. അവിടെ മഴയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും മഴ എത്തി. ചെറിയൊരു മഴ. സ്കൂളൊക്കെ തുറക്കാറായല്ലേ? അപ്പൊ വീണ്ടും തിരക്കിലേക്ക്. അതിന് മുമ്പൊരു യാത്ര. അപ്പൊ ഒരു ദിവസം കഴിയുമ്പോ തിരിച്ചു വരണം, എന്നാലല്ലേ ഒരുക്കങ്ങളൊക്കെ ആവാൻ പറ്റുള്ളൂ അല്ലേ?
1: അതെ അതെ അതെ. പ്രവേശനോത്സവമായി.
0: ആ, അതിന് തലേ ദിവസമൊക്കെ പോണ്ടി വരില്ലേ?
1: അതെ, ഞങ്ങൾക്ക് വെക്കേഷൻ ഇല്ല. ഞങ്ങള് കുട്ടികൾക്ക് സാധാരണ പഠിച്ച സ്കൂളിന് വെക്കേഷൻ ഇല്ല.
0: അപ്പൊ എല്ലാ ദിവസവും പോണ്ടി വന്നു. അപ്പൊ രണ്ടു ദിവസം മാത്രം ഒഴിവുള്ളൂ. മറ്റന്നാ അപ്പൊ വരുമോ തിരിച്ച്? പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അനിയനുണ്ട്, അനിയത്തി ഉണ്ട്.
0: അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടാവോ വീട്ടിൽ ചെല്ലുമ്പോ? അങ്ങനെ അപ്പൊ നമുക്കെന്നെ ഒരു പാട്ട് കേട്ടാലോ. ഷബാന കേൾക്കുന്നില്ലേ? ഹലോ, കോള് കട്ടായാവോ? ഷബാന എന്തായാലും അവര് യാത്ര തുടരട്ടെ. നല്ലൊരു ബക്രീദ് ആശംസിച്ചുകൊണ്ട് നമുക്കൊരു ഗാനം കേൾക്കാം. ചിത്രം മീശ മാധവൻ.

0: ഈ വലിയ പെരുന്നാളിന് കയ്യിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
1: മൈ ജിയിൽ വമ്പൻ വിലക്കുറവ്.
0: ഓരോ 15 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ആകാശവാണി 102.7 മഞ്ചേരി FM-ൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്നത് ഡയലെ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 0483-2950-300, 0483-2950-800. നമസ്കാരം.
3: ഹലോ.
2: നമസ്കാരം, ഡയലെ സോങ്ങിലേക്ക് സ്വാഗതം. ആരാണ് സ്വാഗതം?
3: വഴിക്കടവ് മോഹൻദാസ്.
2: മോഹൻദാസ് റേഡിയോയുടെ അടുത്താണ് നിക്കണേ. മോഹൻദാസ്
3: അല്ല, മാറിയിട്ടുണ്ടെങ്കിൽ
2: എനിക്ക് കേൾക്കാലോ.
3: മാറിപ്പോന്നിട്ടുണ്ട്
2: ആണല്ലേ. എന്നാ പോട്ടെ.
3: ആദ്യമായിട്ട്
2: കിട്ടുകയാണ്, അപ്പൊ നല്ലൊരു ദിവസമായിട്ട്, ബക്രീദ് ദിനമായിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടി, അതിന്റെ സന്തോഷം.
3: ഓക്കെ, എല്ലാ മഞ്ചേരി FM പ്രവർത്തകർക്കും അണിയറ പ്രവർത്തകർക്കും
2: ബലിപ്പെരുന്നാൾ ആശംസകൾ.
3: അങ്ങോട്ടും
2: തിരിച്ചങ്ങോട്ടും സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, ത്യാഗത്തിന്റെ ബലിപ്പെരുന്നാൾ ആശംസ. ആരൊക്കെ ഉണ്ട് വീട്ടില്? പറയൂ.
3: ഞാനും വൈഫും മാത്രമേ ഉള്ളൂ.
2: കുട്ടികളൊക്കെ?
3: ഇല്ല, പിള്ളേരില്ല.
2: എന്ത് ചെയ്യണു വൈഫ്?
3: വൈഫ് ഒന്നും ചെയ്യണില്ല, ഞാൻ കൂലിപ്പണിയാണ്.
2: അപ്പൊ ഇന്ന് ഒഴിവാണ്?
3: ലീവിലാണ്.
2: അപ്പൊ അടുത്തെങ്ങാനും പോയിരുന്നോ? എല്ലാവരും അടുത്തുള്ളവരൊക്കെ നമ്മള്
3: എങ്ങോട്ടും പോയിട്ടില്ല,
2: എങ്ങും പോയില്ല,
3: എങ്ങും പോയിട്ടില്ല.
2: ഇന്നൊരു ഒഴിവ് ദിനം.
3: ഒഴിവ് ദിനം.
2: അപ്പൊ റേഡിയോ ഒക്കെ കേട്ട് അങ്ങനെ ഇരിക്കാന്ന് വെച്ചു. റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ?
3: പിന്നെ സ്ഥിരമായിട്ട് നമ്മക്ക് റേഡിയോ തന്നെ ആശ്രയമുള്ള മാഡം. റേഡിയോ തന്നെ ആശ്രയം.
2: അല്ല, അതാണ് ഭയങ്കര സന്തോഷാണ്, അത് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം വലുതാണ്.
3: കൊറേ പേരായി ട്രൈ ചെയ്ത് തുടങ്ങിട്ട്
2: ഇപ്പഴാ കിട്ടണേ.
3: അപ്പൊ
2: ഏത് പാട്ടായിട്ട്
3: കിട്ടുവാണ്?
2: ആദ്യമായിട്ട് കിട്ടണേ. എന്റെ സന്തോഷത്തിൽ ഏത് പാട്ടാ വേണ്ടേ?
3: നിറക്കൂട്ടത്തെ പൂമാനമേ എന്നുള്ള പാട്ട്.
2: ആ പാട്ട് നല്ല പാട്ടാണല്ലോ,
3: മമ്മൂട്ടിയുടെ.
2: അതെ. പിന്നെ വേറെ വിശേഷമൊക്കെ പറ?
3: സന്തോഷം. വിശേഷം അങ്ങനെ പോകുന്നുണ്ട്. പണികളൊന്നും ഇപ്പൊ പൊതുവെ കമ്മിയാണ് പണിയൊക്കെ. ഇപ്പൊ മഴയൊക്കെയാണ്. മഴയൊക്കെ ആയിരുന്നു.
2: അല്ല, പക്ഷെ ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ, അതായത് ആളെ കിട്ടുന്നില്ല എന്നുള്ളൊരു
3: നമ്മളെ ഏരിയയിലൊക്കെ ഈ തൊഴിലുറപ്പിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായതുണ്ട്. അവരൊക്കെ

0: അതുകൊണ്ട് അവര് പണിയൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാണ്. ഇപ്പൊ കുറഞ്ഞ ശമ്പളത്തിൽ ചെയ്യല്ലേ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇതായിക്കാണ്.
1: അതുകൊണ്ടാണല്ലേ ഇങ്ങനെ
0: പോയവരൊന്നും ഭീമമായ തുകയ്ക്കൊന്നും ആരും എടുപ്പിക്കൂല പണിയൊന്നും. അങ്ങനെ
1: അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
0: ആ അതുകൊണ്ടാണ്.
1: അപ്പൊ ഇതിപ്പോ പോയി, ആ ഇലക്ഷന്റെ സമയത്ത് എല്ലാവരും പോയി, എന്നിട്ട് പിന്നെ ആരെയും കിട്ടിയില്ല എന്നൊക്കെ അങ്ങനെ പറയണ കേട്ടു.
0: അങ്ങനെയൊന്നുമില്ല, ഇതിപ്പോ അങ്ങനെ പറച്ചിൽ അങ്ങനെ പറയുകയാണ്. പക്ഷെ ഇവിടെ അധികം ആൾക്കാർ ഇങ്ങനെ ബുദ്ധി പണിയെടുപ്പിക്കാൽ ഇങ്ങനെ പണിയെടുപ്പിക്കുക, തൊഴിലുറപ്പിന് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് കുറഞ്ഞ പൈസ കൊടുത്താ പോരെ.
1: അതെ, അത് മതി.
0: ആ മറ്റത് കൂലിപ്പണിക്കാൻ സംഖ്യ കൊടുക്കണ്ടേ പൈസ, അവരുടെ കാഴ്ചപ്പാടിലല്ല പൈസയാണത്. നമ്മക്കാണെങ്കിൽ അത് ഒന്നും അങ്ങനത്തതല്ല. ഇപ്പൊ കൂലി ചെലവൊക്കെ നോക്കി എല്ലാ സാധനത്തിനും വില വളരെ കൂടുതലല്ലേ.
1: അതെ, നല്ല നന്നായിട്ട് നല്ല കഷ്ടാണ് ഇപ്പൊ എല്ലാവിടത്തെ ഇന്ധനവിലയും കൂടി.
0: ആ കൂടി ഇന്ധനവില കൂടിയപ്പോ എല്ലാ സാധനത്തിനും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനത്തിനും വില കൂടിയില്ല. മനുഷ്യനെ മാത്രം എഴുതില്ല, ഉള്ളവർക്കുണ്ടില്ലാത്തവർക്കില്ല.
1: അതെ, അത് ശരിയാണ്.
0: മാഡത്തിന്റെ പേരെന്താ?
1: എന്റെ പേര് ശ്രീജ.
0: അതെ, ഇവിടെ മഞ്ചേരി തന്നെ?
1: ആ മഞ്ചേരി തന്നെ.
0: അതെ,
1: പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? ആദ്യമായിട്ട് വിളിച്ചേന്റെ. ഹലോ. കോള് കട്ടായി. എന്തായാലും നമുക്ക് ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ടവരെ, പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. കോള് കട്ടായിപ്പോയി. എന്നാലും അദ്ദേഹം ചോദിച്ച ഗാനം ലഭ്യമല്ല. അതുകൊണ്ട് മറ്റൊരു ഗാനം, നിറം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് സുജാത, രചന ബിജു തിരുമല, സംഗീതം വിദ്യാസാഗർ.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: നമസ്കാരം.
3: നമസ്കാരം.
2: ഡയലേ സോങ്ങിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഇത് ഇബ്രാഹിം പൂളക്കൽ.
2: പൂളക്കലിൽ നിന്നും എന്തൊക്കെയുണ്ട് പൂളക്കലില് ബക്രീദായിട്ട് വിശേഷങ്ങള്?
3: ബക്രീദായിട്ട് സുഖമാണ്, ഒരു കുഴപ്പമില്ല.
2: രാവിലെ നമസ്കാരത്തിനൊക്കെ പോയി?
3: രാവിലെ നമസ്കാരത്തിന് പോയി, പള്ളിയൊക്കെ കഴിഞ്ഞ് ഉയർത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്.
2: ഇനി എവിടെങ്കിലും പോവാൻ നിക്കാണോ?
3: ഭാര്യന്റെ വീട്ടിലൊന്നും പോണം.
2: പോണം. റെഡിയായോ?
3: ഇല്ല, റെഡി ആയിട്ടില്ല.
2: എവിടെയാണ് ഭാര്യയുടെ വീട്?
3: വണ്ടൂര്.
2: എങ്ങനെയാ പോണേ? കാരണോ?

0: കാറിനല്ല വന്ന് ബസ്സിന് പോവും.
1: ബസ്സിന് പോവും. ബസ്സൊക്കെ കുറവല്ലേ?
0: ആ അതും ബസ് ഇറക്കൊക്കെ അല്ലേ. പിന്നെ 12 രൂപയുടെ 13 രൂപയുടെ റേഞ്ച് ഉള്ളു.
1: ആ അത്രേ ഉള്ളൂ. ആ അവിടെ നിന്ന് അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇന്ന് തന്നെ പോരും എന്നിട്ട്.
0: ആ അന്നെ പോരും.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് ഭാര്യയുണ്ട്, ഞാനുണ്ട്, രണ്ട് കുട്ടികളുണ്ട്.
1: കുട്ടികളൊക്കെ? കുട്ടികളൊക്കെ എന്ത് ചെയ്യണു?
0: വലിയ മോന് ഡിഗ്രിയും ബി എ കഴിഞ്ഞ് ഇപ്പൊ മഞ്ചേരി ഇമേജ് പറഞ്ഞൊരു ഇമേജ് മഞ്ചേരി
1: പിടിക്കുണ്ട്.
0: അതിന്റെ ഐഫോണിന്റെ പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ചെയ്യാം.
1: പിന്നൊരാള്?
0: രണ്ടാമത്തത് ഡിഗ്രി കഴിഞ്ഞു, അപ്പൊ ഫൈനല് ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ അറിഞ്ഞു.
1: ഏതായിരുന്നു?
0: കൊമേഴ്സ്.
1: കൊമേഴ്സ്. അപ്പൊ ഇനി അടുത്തയിലേക്ക് അടുത്ത എന്താന്ന് നോക്കണം. എന്താ ഇഷ്ടം മോൻ? എന്താണ് അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ പോവാണോ?
0: അക്കൗണ്ടിങ് ഇങ്ങനെ പറയുന്നുണ്ട്.
1: ആ ഇനിയപ്പോ വേറെ കോഴ്സിന് ചേരണം അല്ലേ?
0: ആ ഇനി വേറെ ചേരണം.
1: അങ്ങനെ സുഖമായിട്ട്?
0: ആ അങ്ങനെ സുഖമായിട്ട് പോണ. പെരുന്നാൾ ആശംസ എല്ലാവർക്കും ഉണ്ട്.
1: ഓ തിരിച്ചും അവിടെ വരുന്ന എല്ലാവർക്കും ആകാശവാണിയുടെ വകയായിട്ട് പെരുന്നാൾ ആശംസ അറിയിക്കണം. അപ്പൊ വൈഫിനോടും എല്ലാവരോടും കുട്ടികളോടും എല്ലാവരോടും പറഞ്ഞോളൂ. ടീച്ചറാണ്. അപ്പൊ ഇപ്പൊ ഇല്ല അല്ലേ? ഇന്നൊഴിവ് അല്ല, ഇപ്പൊ വെക്കേഷൻ ആയിട്ട് ഉണ്ടോ?
0: അല്ല അവർക്ക് വെക്കേഷൻ ലീവ് ഇല്ലല്ലോ.
1: വെക്കേഷൻ ലീവ് ഇല്ല.
0: അവർക്ക് ഈ കലണ്ടറിൽ ചുവന്ന അക്കം
1: മാത്രമേ ഉള്ളൂ. രണ്ടു മാസം ഒഴിവൊന്നും ഇല്ല.
0: ഇല്ല.
1: അപ്പൊ എപ്പോഴും തിരക്കാണ്. ചെറിയ കുട്ടികളെ നോക്കാന്ന് വെച്ചാൽ എപ്പോഴും തിരക്കാണ്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കാന്ന്
0: വെച്ചാൽ
1: നോക്കിയിരിക്കണം. അതൊരു സന്തോഷമാണ്, ആ സന്തോഷം എപ്പോഴും. അപ്പോ ഏത് പാട്ടാ വേണ്ടേ? ഓ യേശുദാസൻ ജാനകിയും പാടിയ ഗാനം കേൾപ്പിച്ചു തരാം. അപ്പൊ കുഞ്ഞുമക്കളോടും പറയാൻ പറയൂ വൈഫിനോട് ആശംസകള്. അപ്പൊ ശരി,
0: ഓക്കെ.
1: വിളിച്ചതിലേറെ സന്തോഷം.
0: ഓക്കെ.

0: നമസ്കാരം.
1: നമസ്കാരം.
0: ഡയലേ സോങ്ങിലേക്ക് സ്വാഗതം.
1: ആ ആ
0: ആ ആ കേൾക്കുന്നുണ്ട്. ആ ആ ആ ശരിക്കും അവിടെ കേൾക്കുന്നുണ്ട്. റേഡിയോയുടെ അടുത്ത് പോയി നിൽക്കണ്ടല്ലേ. ഉണ്ട് ആ ചിരിയൊക്കെ നല്ല വോളിയത്തോടെ ഇവിടെ കേൾക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ശരിക്കും അങ്ങോട്ട് നീങ്ങിയെന്നുള്ളൂ. കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിക്കോളൂ. നീങ്ങിയോ? അപ്പൊ ആരാണ്?
1: ഞാൻ രജിത, ചെർപ്പുളശ്ശേരി.
0: ചെർപ്പുളശ്ശേരി. ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രജിതേ?
1: വിശേഷങ്ങളെന്താ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണുണ്ട്. മഴയാണ്.
0: മഴയാണല്ലേ അവിടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പതുക്കെ വരാൻ പോണുള്ളൂ.
1: ആ ഇവിടെ ഇപ്പൊ പതുക്കെ വന്നതേ ഉള്ളൂ, ഇന്നാണിപ്പോ തുടങ്ങിയത്.
0: ആണല്ലേ. ഇടി വെട്ടിയാണോ പെയ്യണേ?
1: ഇടി വെട്ടുക എന്ന് വെച്ചാ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇടി വെട്ടും.
0: ആ
1: തുലാവർഷത്തിന്റെ മാതിരി.
0: ആ അത് തന്നെ. ഒരു വ്യത്യസ്തമായ കാലാവസ്ഥ അല്ലേ നമ്മള്.
1: അതെ.
0: പിന്നെ എന്ത് ചെയ്യുന്നു രജിത?
1: ഞാന് ഹൗസ് വൈഫ് ആണ്.
0: അപ്പോ ഇന്ന് എന്തൊക്കെയായിരുന്നു പരിപാടികൾ?
1: ഇന്നെന്താ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണത്തെ പോലെ തന്നെ.
0: കുട്ടികളൊക്കെ?
1: കുട്ടികള് നാലു പേരുണ്ട്.
0: എന്ത് ചെയ്യണം?
1: മൂന്ന് പേര് ആൺകുട്ടികളാണ്, ഒരു മോളും.
0: മോളും.
1: മോളിപ്പോ പ്ലസ് ടു റിസൾട്ടൊക്കെ അറിഞ്ഞിരിക്കണു.
0: എത്രയുണ്ട്? ഏതാണ്?
1: അവള് ഹ്യൂമാനിറ്റീസ് എടുത്തിരുന്നത്.
0: ഹ്യൂമാനിറ്റീസ് ആണ്. നല്ല റിസൾട്ട്.
1: കുഴപ്പമില്ലാത്ത
0: മാർക്കുണ്ട്. അപ്പൊ കൺഗ്രാചുലേഷൻസ് അറിയിക്കൂ. കേൾക്കുന്നുണ്ട്
1: അല്ലേ? റേഡിയോ
0: ആണല്ലേ. അപ്പൊ എന്താണ് മോക്ക് താല്പര്യം?
1: അവള് ഇനി ബി എ എക്കണോമിക്സ്. അങ്ങനെ എന്താ എടുക്കണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല.
0: അപ്പൊ അല്ല, നമ്മള് കുട്ടികളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാണല്ലോ.
1: ഡിഗ്രിക്ക് പോണെന്നാണ് പറയുന്നത്.
0: അപ്പൊ അങ്ങനെ എക്കണോമിക്സ് ഒക്കെ എടുത്തിട്ട് നല്ലൊരു എക്കണോമിസ്റ്റ് ആവാൻ ആണ് ഇഷ്ടം. പിന്നെ മൂത്ത കുട്ടികളൊക്കെ ജോലി?
1: മൂത്ത മോന് അവന് പിന്നെ ഈ പടവന്റെ ഒക്കെ ജോലിക്ക്
0: പോണ്ട്.
1: ഒരാള് ഈസ്റ്റേണില് സൂപ്പർവൈസർ ആയിട്ട് പോണു.
0: ഇന്നിപ്പോ എല്ലാവരും ഉണ്ടോ വീട്ടില്? എല്ലാവരും ഉണ്ടല്ലേ. പിന്നെന്താ സ്പെഷ്യൽ? എന്തായിരുന്നു
1: സ്പെഷ്യലൊന്നുമില്ല, നമ്മളെ സാധാരണക്കാരല്ലേ. അപ്പൊ
0: അതിന്റേതായ സ്പെഷ്യൽ. സാധാരണക്കാർക്ക് സ്പെഷ്യൽ ഉണ്ടല്ലോ. അങ്ങനെ സ്പെഷ്യൽ വീട്ടിലെല്ലാവരും ഉള്ളപ്പോ നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടല്ലോ.
1: സാധാരണ ചോറും കൂട്ടാനും.
0: ചോറും കൂട്ടാനൊക്കെയായി അല്ല, അതാ രസം. ഇപ്പൊ കൂടുതലൊന്നും നമുക്ക് പണ്ടത്തെ പോലെ ഭയങ്കര ഇതൊന്നും പറ്റൂലല്ലോ.
1: പിന്നെ പേര്?
0: എന്റെ പേര് ശ്രീജ.
1: നാട്?
0: നാട് മഞ്ചേരി തന്നെ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ?
1: വിശേഷം എന്താ, ഞാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണുണ്ട്.
0: എഫ് എം കേക്കാറുണ്ട് അല്ലേ?
1: ഓ കേക്കാറുണ്ട്. എനിക്ക് ഇവിടെ കിട്ടാൻ പാടാണേ എഫ് എം.
0: ആ ഇതില് മൊബൈലില് കേക്കില്ലേ ന്യൂസ് ഓൺ?
1: മൊബൈലല്ല, നമ്മളടുത്തൊരു ചെറിയൊരു റേഡിയോ.
0: റേഡിയോ ഉണ്ട്. ആ റേഡിയോ ആകുമ്പോ ചെലപ്പോ അല്ലെങ്കിൽ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ചെലപ്പോ വിളിക്കാറുണ്ട്.
1: കിട്ടാറില്ല.
0: കിട്ടാറില്ല.
1: ട്രൈ ചെയ്തോണ്ടിരിക്കും. ഞാന് വിളിക്കേണ്ടത് പറയുമ്പോ മോളോട് പറയടി, നമ്പർ എടുത്തോ.
0: അപ്പൊ
1: അങ്ങനെ കിട്ടി, സന്തോഷം കിട്ടിയല്ലേ. അതെ, അതേപോലെ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്.
0: ഒരു പ്രാവശ്യം മുമ്പ്
1: കിട്ടിയിട്ടുണ്ട്.
0: അപ്പൊ അല്ല, വേണമെങ്കിൽ മൊബൈലിലും കേൾക്കാം. ഇപ്പൊ ന്യൂസ് ഓൺ എയർ ആപ്പിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അത് സ്ഥിരമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ റേഞ്ചിന്റെ പ്രോബ്ലം അങ്ങനെ വല്ലാതെ വരില്ല.
1: ഇവിടെ നമ്മളിങ്ങോട്ട് കുറെ ദൂരമായതുകൊണ്ടാ തോന്നുന്നു, അറിയില്ല. നമുക്കിവിടെ റേഞ്ച് കുറവാണ്.
0: സിഗ്നല് ചിലപ്പോ കിട്ടുന്നുണ്ടാവില്ല,
1: ചിലപ്പോ കിട്ടില്ല, ചിലപ്പോ കിട്ടും.
0: അങ്ങനെ അങ്ങനെയൊക്കെ പോണു. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: എത്രയോ ജന്മമായി നിന്നെ ഞാൻ.
0: പിന്നെന്താ, സിനിമയൊക്കെ കാണാറുണ്ടോ?
1: സിനിമ കാണും, കണ്ടിരുന്നു. ഇപ്പത്തെ സിനിമയൊന്നും കാണില്ല, കുറച്ച് അങ്ങനൊരു 90-80
0: അതെ അതെ.

0: ആരൊക്കെയോ അവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ.
1: എന്നെ വിളിക്കണേ, ഞാൻ ഇവിടെ പുറത്തുനിന്ന് സംസാരിക്കല്ലോ, അവരത് കേക്കണ്ട് റേഡിയോ അവിടെ.
0: അതാണ് വിളിക്കണേ, ആ ഒച്ചൊക്കെ നമ്മളിവിടെ കേക്കണ്ട്.
1: അവിടെ ഇരുന്നു അല്ലാതെ വിളിക്കണ്ട, അവരൊക്കെ കേക്കണ്ട്.
0: നാട്ടുകാർ മുഴുവൻ കേക്കുന്ന് പറയേ,
1: കുഴപ്പമില്ല.
0: അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹം അറിയിക്കൂ, പെരുന്നാൾ ആശംസകൾ അറിയിക്കൂ
1: തിരിച്ചും എല്ലാവർക്കും. ഈദ് മുബാരക്ക്.
0: അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് സമറിൻ ബെത്ലഹേമിലെ എത്രയോ ജന്മമായി കേൾക്കാം എല്ലാവർക്കും.
1: താങ്ക് യു.
0: ഓക്കെ.
1: Okay.

0: പ്രിയപ്പെട്ടവരെ, ഡയലേ സോങ് പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഇന്ന് ഡയലേ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജ റാവു, കൂടെ ശ്രീദിവ്യ, സാങ്കേതിക സഹായം മുരുകേശൻ. വിളിച്ച ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. തിരുവനന്തപുരം വെമ്പായം ഹാപ്പിലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ അപകടം. 5 പേർക്ക് പരിക്കേറ്റു. വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വരും ദിവസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ത്യാഗസ്മരണ പുതുക്കി ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകുന്നേരം 5 മുൻപ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05, 1261 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:23, 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ.
5: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
6: എല്ലാ ഫ്രണ്ട്

0: ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
2: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
1: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

നാലുമണിപ്പൂക്കൾ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മെയ് 28 ബലിപെരുന്നാൾ. ആഘോഷത്തിനപ്പുറം ത്യാഗത്തിന്റെയും മാനവികതയുടെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ പകരുന്നത്. ലോകമിന്ന് അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശത്തിന് പ്രസക്തിയേറെയാണ്. ത്യാഗം, ദാനം, സഹോദര്യം, പങ്കിടൽ, കരുണ എന്നീ മൂല്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ എത്ര പ്രധാനമാണെന്ന് നമ്മെ ബലിപ്പെരുന്നാൾ ഓർമ്മിപ്പിക്കുന്നു. ഇത് മതപരമായ ഒരാഘോഷം മാത്രമല്ല, മനുഷ്യസ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പകരുന്ന ദിനവും കൂടിയാണ്.

ഇന്ന് മറ്റൊരു സുപ്രധാന ദിനവും കൂടിയാണ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനം May 28. സ്ത്രീ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ അടിത്തറ. സ്ത്രീകളുടെ ആരോഗ്യവും ക്ഷേമവും മനുഷ്യാവകാശമെന്ന നിലയിൽ എല്ലാ സ്ത്രീകൾക്കും ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനം. സ്ത്രീകളുടെ ശാരീരിക മാനസിക പ്രജനന ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. ആരോഗ്യമുള്ള സ്ത്രീ, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം എന്ന ശക്തമായ സന്ദേശം ഈ ദിനം നമുക്ക് നൽകുന്നു. ഏവർക്കും 4 മണിപ്പോക്കിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: വാട്സപ്പ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി വയ്യ. എന്തെല്ലാം ഉപയോഗങ്ങളാണ് വാട്സപ്പ് കൊണ്ട്. നമുക്കൊരു കാര്യം നമ്മുടെ വീട്ടിലാണ് എന്നാൽ അതിൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരൂ. ഒരു ഡോക്യുമെൻ്റ് വീട്ടിലാണ് എന്നൊന്ന് ഫോട്ടോ അയച്ചു തരൂ, നമുക്ക് പ്രിൻ്റ് എടുക്കാം. അങ്ങനെ അങ്ങനെ അങ്ങനെ എത്ര എത്ര ഉപയോഗങ്ങളാണ് വാട്സപ്പ് കൊണ്ട്. എനിക്ക് 10 പേജുള്ള ഒരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് വാട്സപ്പിൽ അയക്കണം. എനിക്ക് ഏത് ആപ്പ് ഉപയോഗിക്കാൻ പറ്റും? മുനിറാമയൂർ പറയുന്നത് കേൾക്കാം.
6: വാട്സാപ്പിൽ തന്നെ ഡോക്യുമെൻ്റുകൾ മനോഹരമായി സ്കാൻ ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്. അതല്ലാതെ വേറെ ആപ്പ്

0: ആപ്പുകൾ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് സ്കാൻ ചെയ്ത് മെർജ് ചെയ്ത് അത് ഡോക്യുമെൻ്റായി അപ്ലോഡ് ചെയ്യുകയൊന്നും വേണ്ട. എന്തിനാണ് വെറുതെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് അല്ലേ? നിങ്ങൾക്കിപ്പോൾ 10 പേജുള്ളൊരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് വൃത്തിയായി എടുക്കണമെന്ന് കരുതുക. ഇതിനായി ചെയ്യേണ്ടത് ഇത്ര മാത്രം: വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആർക്കാണോ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ പേരിന് നേരെ ടച്ച് ചെയ്യുക. അപ്പോൾ അവരുടെ ചാറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അല്ലേ. എന്നിട്ടൊരു പ്ലസ് സൈൻ കാണില്ലേ ചാറ്റ് വിൻഡോയുടെ അടുത്ത്, അതൊന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷനുകൾ കാണും. അതിൽ സ്കാൻ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങൾക്ക് സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെൻറ്റിന് നേരെ ക്യാമറ പിടിക്കുക, ടച്ച് ചെയ്യുക. ഇനി ഒന്നിലേറെ പേജുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കീപ് സ്കാൻ എന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ട് അടുത്ത പേജ് സ്കാൻ ചെയ്യുക, എന്നിട്ട് വീണ്ടും കീപ് സ്കാൻ സെലക്ട് ചെയ്യുക, അടുത്ത പേജ് സ്കാൻ ചെയ്യുക. ഈ രൂപത്തിൽ ഇങ്ങനെ ചെയ്യുക. പിന്നീട് ഇതിനെ ക്രോപ്പ് ചെയ്ത് മനോഹരമാക്കുവാനുള്ള ഓപ്ഷനുകളും ലഭ്യമാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ സെൻഡ് അടിക്കുന്നതോടുകൂടി ഇതെല്ലാം കൂടി ഒറ്റ ഡോക്യുമെൻ്റായി സെൻഡാകും. അതും നല്ല വൃത്തിയിൽ നീറ്റായി സെൻഡാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ മറക്കേണ്ട, വാട്സാപ്പിലൂടെ ഡോക്യുമെൻ്റ് സെൻഡ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഇതിനായി ചാറ്റ് വിൻഡോ എടുക്കുക, എന്നിട്ട് പ്ലസ് ബട്ടൺ അമർത്തുക, ശേഷം ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സ്കാൻ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റിന് നേരെ പിടിച്ച് ഫോട്ടോ എടുത്ത് അതിനെ ക്രോപ്പൊക്കെ ചെയ്ത് മനോഹരമാക്കി ആവശ്യമുള്ള അത്രയും പേജുകൾ സ്കാൻ ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാം.
1: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
3: വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞാൽ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
4: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
3: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
4: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്.
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
8: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
7: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
8: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
7: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
8: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
9: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
8: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
9: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
10: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
3: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
2: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
3: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
2: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
8: കാർഷിക വൃത്താന്തം
9: എന്നും രാവിലെ 6:30.
8: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
9: കണ്ടംകുളത്തി പ്രസവരക്ഷ.
10: കായിക വാർത്തകൾ കേൾക്കാം.
11: ലോകകപ്പ് ചരിത്രത്തിലെ 6th തമ്പുരാൻ ആകാൻ കച്ചമുറുക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ അമരത്തു നിർത്തി പോർച്ചുഗലിന്റെ ലോകകപ്പ് സ്ക്വാഡ്. ജോവ ഫെലിക്സും ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയുമടക്കം താരപ്രതിഭയുള്ള സ്ക്വാഡ് ലക്ഷ്യമെക്കുന്നത് പോർച്ചുഗലിന്റെ കന്നി ലോകകപ്പ് കിരീടം. അമേരിക്കൻ ലോകകപ്പിൽ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ ക്രിസ്റ്റ്യാനോയ്ക്ക് കഴിഞ്ഞാൽ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അപൂർവ റെക്കോർഡ് പോർച്ചുഗൽ നായകന് സ്വന്തമാകും. 2006 മുതൽ 2022 വരെയുള്ള 5 ലോകകപ്പുകളിൽ 8 ഗോളുകൾ 41-കാരനായ ക്രിസ്റ്റ്യാനോ നേടിയിട്ടുണ്ട്. കളിമൺ കോർട്ടിലെ കായിക മാമാങ്കമായ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് തുടക്കമായി. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യൻ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് പരിക്കുമൂലം ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയതോടെ ഇറ്റലിയുടെ യാനിക് സിന്നറാണ് കിരീട പ്രതീക്ഷയിൽ മുന്നിൽ. ഫ്രഞ്ച് ഓപ്പണിൽ ഇതുവരെ കിരീടമുയർത്താൻ സാധിക്കാത്ത സിന്നറിന് ഇത്തവണ ചാമ്പ്യനായാൽ കരിയർ ഗ്രാൻഡ്സ്ലാം പൂർത്തിയാക്കാം. 25th ഗ്രാൻഡ്സ്ലാം കിരീടം മോഹിച്ചെത്തുന്ന 38-കാരൻ നൊവാക് ജോക്കോവിച്ചാകും സിന്നറിന് വെല്ലുവിളി ഉയർത്തുന്നവരിൽ പ്രധാനി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2026 സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായി ചെന്നൈ സൂപ്പർ കിങ്സ്. നിർണായക മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട്

0: വൻ തോൽവി വഴങ്ങിയതോടെയാണ് പ്ലേ ഓഫിലെത്താനുള്ള ചെന്നൈയുടെ അവസാന സാധ്യതയും അടഞ്ഞത്. സീസണിലെ അവസാന മത്സരത്തിൽ 89 റൺസ് വിജയമാണ് ചെന്നൈക്കെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയത്. ഫിഫ ലോകകപ്പിനുള്ള ബ്രസീലിന്റെ 26 അംഗ അന്തിമ സ്ക്വാഡിനെ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചു. റിയോഡി ജനീറോയിൽ നടന്ന ചടങ്ങിലാണ് കാനറിപ്പടയുടെ ഔദ്യോഗിക ടീമിനെ പ്രഖ്യാപിച്ചത്. പരിക്കിന്റെ നീണ്ട ഇടവേളകൾക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ ടീമിലേക്ക് തിരിച്ചെത്തിയതാണ് ഏറ്റവും ശ്രദ്ധേയം. ഫോർവേഡ് താരം വിനീസ്യൂസ് ജൂനിയറും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ചെൽസി താരം ജാവോ പെഡ്രോയ്ക്ക് ടീമിൽ ഇടം നേടാനായില്ല. ചരിത്രം കുറിച്ച്, ISL ഫുട്ബോളിൽ ജേതാക്കളായി കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ. നിർണായകമായ അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ തോൽപ്പിച്ചാണ് ഈസ്റ്റ് ബംഗാൾ കന്നിക്കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനായി പഞ്ചാബ് താരം ഗുരീന്ദർ വീർ സിംഗ്. റാഞ്ചിയിലെ ബിർസ മുണ്ട അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന നാഷണൽ സീനിയർ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ വെറും 10.9 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് താരം റെക്കോർഡിട്ടത്. 100 മീറ്റർ ദൂരം 10.1 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് മറികടക്കുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടവും ഗുരീന്ദർ വീർ സ്വന്തമാക്കി. വെറും 24 മണിക്കൂറിനുള്ളിൽ 3 തവണയാണ് 100 മീറ്ററിൽ ദേശീയ റെക്കോർഡ് തിരുത്തപ്പെട്ടത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ അയോഗ്യയായി പ്രഖ്യാപിച്ച റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി. താരത്തിന്റെ ശാരീരിക ക്ഷമത വിലയിരുത്താൻ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കാൽപന്തിനെ കരളേറ്റിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒടുവിൽ കാത്തിരിപ്പിന്റെ ആ കഠിനകാലവും ഓടിത്തീർത്തു. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 41-കാരൻ ക്രിസ്റ്റ്യാനോയ്ക്ക് സൌദി ഫുട്ബോൾ ക്ലബ്ബ് അൽ നസറിനൊപ്പം ആദ്യ മേജർ കിരീടം. യൂണിറ്റി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീം ക്യാമ്പിൽ നിന്ന് തങ്ങളുടെ 7 താരങ്ങളെയും തിരികെ വിളിച്ച് ISL ക്ലബ്ബ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ്. താരങ്ങൾക്ക് പരിക്കേൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ക്ലബ്ബ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം കൈവിട്ട സ്വർണം ആൻസി സോജൻ ഇക്കുറി തിരിച്ചുപിടിച്ചു. റാഞ്ചിയിൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് ലോങ് ജമ്പ് മത്സരത്തിൽ സ്ഥിരം എതിരാളി UP ശൈലി സിംഗിനെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് നാവികസേനയ്ക്ക് വേണ്ടി ഇറങ്ങിയ മലയാളിയായ ആൻസിയുടെ സ്വർണ്ണ നേട്ടം. ധരംശാലയിലെ HPCA സ്റ്റേഡിയത്തിൽ നടന്ന IPL 1-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ച് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഫൈനൽ പ്രവേശം. നിലവിലെ ചാമ്പ്യന്മാരായ RCB 5-ാം IPL ഫൈനലും തുടർച്ചയായ 2-ാം ഫൈനലുമാണ് ഇത്.
1: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
3: അൽ റൈഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
6: അൽ റൈഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
8: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ.
9: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
8: ഓരോ 17 രൂപയ്ക്കും 1,000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
9: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
8: മൈജി വലിയ പെരുന്നാൾ ഓഫർ
9: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
10: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
11: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
1: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യലാക്കാൻ
6: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
5: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
6: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ, ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: വിളർച്ച എങ്ങനെ തിരിച്ചറിയാം? പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസർ

0: ഡോക്ടറുമായ ഡോക്ടർ കെ കെ പുരുഷോത്തമൻ പറയുന്നത് കേൾക്കാം.
1: പലപ്പോഴും രക്ഷിതാക്കള് ഈ അവസ്ഥ തിരിച്ചറിയില്ല എന്നുള്ളതാണ്. കാരണം പതിയെ പതിയെ കുഞ്ഞിന് വളർച്ച വരുന്നു എന്നുള്ള കാര്യം രക്ഷിതാക്കള് തിരിച്ചറിയാതെ പോവുകയാണ്. ഒരുമിച്ചാണ് അവർ താമസിക്കുന്നത്. ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങൾ അവരറിയാതെ പോവും. കുട്ടിയെ പെട്ടെന്ന് കാണുന്ന ഒരു മൂന്നാമനായിരിക്കും കുഞ്ഞ് വളരി വരുന്നല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഡോക്ടർമാർക്ക് അത് തിരിച്ചറിയാൻ പെട്ടെന്നാവും. കുഞ്ഞുങ്ങളുടെ മുഖത്ത്, ചുണ്ടിന്, അല്ലെങ്കിൽ കൈകൾക്ക് ഒക്കെ വളറി വരുന്ന അവസ്ഥ കണ്ടുപിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും വളർച്ച മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വളർച്ച കാണുമ്പോൾ ഡോക്ടർമാരെന്താണ് പരിശോധിച്ച് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പ്രധാനമായിട്ടും നമുക്കറിയാം രക്തം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടോ, കൊക്കപ്പുഴു ബാധയുണ്ടോ, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ അർബുദാവസ്ഥകളാണോ, അതൊക്കെയും ഒരു ശരീര പരിശോധനയിലൂടെ ഡോക്ടർക്ക് ഏതാണ്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞു അയൺ ഡെഫിഷ്യൻസി അനീമ, നഖങ്ങൾ ചിലപ്പം തേഞ്ഞ് കുഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ, അത് വളരെ വ്യക്തമായിട്ടും അയൺ ഡെഫിഷ്യൻസി അനീമയാണെന്ന് പറയാം. B12 ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ വിരലുകളിലും ചുണ്ടിന് ചുറ്റും പതിയെ പതിയെ കൂടി വരുന്ന ഒരു കറുപ്പ്, അപ്പം ശരീരത്തിന്റെ നിറം പതിയെ കറുത്ത് കറുത്ത് വരുന്നു. ചുണ്ടിന് ചുറ്റും വിരലുകൾക്കൊക്കെയും കറുപ്പ് വരുന്നു വളർച്ചയോടൊപ്പം എങ്കിൽ B12 കുറവ് ആവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ജരബസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നടക്കുമ്പം ബാലൻസ് ഇല്ലാതെയാവുക, അതുപോലെ തന്നെ തൊട്ടാൽ അറിയാതെ വരിക, അതൊക്കെയും ഉണ്ടാവാം. ഈ ഒരു അവസ്ഥ എന്തൊക്കെ ലക്ഷണങ്ങളുമായിട്ടാണ് ഉണ്ടാവാറ്? കാണുമ്പോൾ വളർച്ച ഉണ്ടാവുന്നതെന്ന് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ പലപ്പോഴും പഠിക്കുന്നതിൽ പതിയെ പുറകോട്ട് പോവും, എല്ലാത്തിലും ക്ഷീണം, ഉന്മേഷമില്ലായ്മ, മറ്റുള്ളവരുടെ കൂടെ ഓടിക്കളിക്കാൻ അവർക്ക് ആവുന്നില്ല, പെട്ടെന്ന് കതക്കുന്നു, നെഞ്ചിടിക്കുന്നു, നാലോ അഞ്ചോ നിലകളിലേക്ക് മറ്റുള്ള കൂട്ടികൾ ഓടിപ്പോകുമ്പോൾ ഈ കുഞ്ഞ് പുറകിലായി പോകുന്നു, അവരടക്കം നിർത്തേണ്ടി വരുന്നു. ചിലർക്ക് നിൽക്കുമ്പോൾ, അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ഒക്കെ തലകറങ്ങി വീഴുന്നു. അപ്പം ഇതൊക്കെയും ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ ആവശ്യത്തിന് എത്തിക്കാൻ പറ്റുന്നില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ്. അതിതീവ്രാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം, ഹൃദയം ആഞ്ഞ് പണിയെടുക്കുകയാണ് ഉള്ള ബ്ലഡിനെ കൊണ്ട് എല്ലായിടത്തും എത്തിക്കാൻ, അതിൻ്റെയും ബാലൻസ് അങ്ങ് തെറ്റിപ്പോകുമ്പോൾ കൈകാലുകളിൽ നീര് വരും. അപ്പം ഇത്തരം ലക്ഷണങ്ങൾ ഒരു ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനാവും. പക്ഷേ അദ്ദേഹം നേരെ ചാടിക്കേറി ചികിത്സിക്കുന്നതിന് മുമ്പേ ചില പരിശോധനകൾ നടക്കും. ആ പരിശോധന നടത്തുന്ന പലപ്പോഴും മറ്റവസ്ഥകൾ എന്തെങ്കിലും ഇതിന് കാരണമായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ, ലളിതമായിട്ടുള്ള രക്തപരിശോധനകൾ മതിയാവും. ഒരു ഹിമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുന്നു, എത്രയാണ് നോർമൽ വേണ്ടത്, എത്ര കുറഞ്ഞു. ഒരു പെരിഫറൽ സ്മിയർ എന്ന് വെച്ചാൽ ഈ ശ്വേതരക്താണുക്കളുടെ രീതി എങ്ങനെയാണ്, നോർമൽ തന്നെയാണോ, കാണുമ്പോൾ അത് അയൺ ഡെഫിഷ്യൻസിക്കൊക്കെ പ്രത്യേക തരത്തിലൊരു മാറ്റം വരും, അതൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള പരിശോധനകൾ മതിയാവും. പക്ഷേ അപൂർവം കേസുകളിൽ മറ്റവസ്ഥകളുടെ സാധ്യതകൾ ഉണ്ടെങ്കിൽ മജ്ജ കുത്തിയെടുത്ത് പരിശോധിക്കുന്ന പോലുള്ള പരിശോധനകൾ ചിലപ്പം വേണ്ടിവരും. അത് അപൂർവമായിട്ട് മാത്രമാണ്.
2: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ, എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
4: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം പച്ചക്കറി വിത്തുകളെക്കുറിച്ച് VFPJK മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ പറയുന്നത് കേൾക്കാം.
8: ഇപ്പോൾ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് ഇന വിത്തുകളാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ ഉപയോഗിക്കുന്നത്.

0: ഉണ്ടാകുന്നത്.
1: ഉൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചാൽ നമുക്ക് 30% വിളവിൽ മാറ്റം വരുത്താൻ സാധിക്കും. കുറച്ച് ഹൈബ്രിഡ് ഇനങ്ങൾ പറയാം. കുമ്പളത്തിന്റെ സുരുചി എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ ഇനമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ സുനാമി കുമ്പളങ്ങ എന്ന് കർഷകർ വിളിക്കുന്ന ഗോൾഡ് 195 എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ ഇനമുണ്ട്. ഇത് രണ്ടും വളരെ പോപ്പുലറാണ്. ഇത് കൂടാതെ മഹീക്കോയുടെ ഇനവും കുമ്പളങ്ങയിൽ ഉണ്ട്. ആഷ് ഗോഡ്, ബിറ്റർ ഗോഡ്, അതായത് കയ്പ. കയ്പയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഇനമാണ് 4 കയ്പ വെച്ച് കഴിഞ്ഞാൽ 1 കിലോ തൂക്കം വരുന്ന മായ എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ ഇനം. ഇതുകൂടാതെ പാലി എന്ന് പറയുന്ന ഡാർക്ക് ഗ്രീൻ, അതായത് കരുമ്പച്ചയിലുള്ള മുള്ളോടുകൂടിയ ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ പാലി എന്ന് പറയുന്ന ഇനവുമുണ്ട്. NS 435 എന്ന് പറയുന്ന ഒരു ഇനം നാംദാരി സീഡ്സിന്റെ ഇനമാണ്. അത് വെള്ളയാണ്. ഓരോ ഇനങ്ങളും പച്ചക്കറി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് കർഷകർ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം കൃഷിയിറക്കാൻ. പ്രത്യേകിച്ച് പ്രാദേശിക താല്പര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വേണം ഒരു വിത്ത് തിരഞ്ഞെടുക്കാൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മഞ്ചേരി ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ വടക്കൻ മാർക്കറ്റുകളിലെല്ലാം വഴുതന എടുത്തു കഴിഞ്ഞാൽ നീണ്ട് പച്ചയാണ് ഇവിടെ കൂടുതൽ ലോക്കൽ പ്രിഫറൻസ് എന്ന് പറയുന്നത്. അതേസമയം പാലക്കാട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉരുണ്ട് വയലറ്റ് കളറിലുള്ളതോ അല്ലെങ്കിൽ വെള്ള വരകളോടുകൂടിയ ഇനമാണ് അവിടെ ഉള്ള പ്രാദേശിക താല്പര്യം. ചെരങ്ങ എന്ന് നമ്മൾ വിളിക്കുന്ന ബോട്ടിൽ ഗോഡ്, ചൊരക്ക എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഇനം മഹീക്കോയുടെ വാരാഡ് എന്ന് പറയുന്ന ഇനമുണ്ട്. സ്വീകാർ എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഇനവും ഉണ്ട്. നാംദാരിയുടെ ഒരു ഇനവും കൂടിയുണ്ട്. ഇനി മത്തനിലാകട്ടെ കൃഷ്ണ, അർജുന എന്ന് പറയുന്ന 2 വെറൈറ്റീസ് ഉണ്ട്. കൃഷ്ണ എന്ന് പറയുന്നത് മുഴുവൻ നല്ല കറുത്ത ഇരുണ്ട പച്ച കളറാണ്. അർജുന എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് ഓറഞ്ച് ആണ്. ഈസ്റ്റ് വെസ്റ്റിന്റെ ഇനമാണ്. ഇനി പീച്ചിങ്ങ എന്ന് പറയുന്ന റിഡ്ജ് ഗോഡ്, അതായത് മലപ്പുറം ഭാഗത്തേക്ക് കുറച്ചധികം തന്നെ ഉപയോഗമുണ്ട്. സൊറോട്ട്, ഷോമിത, NS 474 എന്നീ ഇനങ്ങൾ, ഈസ്റ്റ് വെസ്റ്റിന്റെയും സക്കാട്ട സീഡ്സിന്റെയും നാംദാരിയുടെയും ഇനങ്ങൾ ഏറ്റവും മെച്ചമാണ്. പടവലത്തിന്റെ ഇനം വൈറ്റ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്നത് വെളുത്ത ചെറിയ പടവലമാണ്. ഹൈവിഡ് സീഡ്സിന്റെ, നമ്മളെ എലവഞ്ചേരി പാലക്കാട് ഭാഗത്തെ കർഷകർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്. ഇതുകൂടാതെ സ്മിത എന്ന് പറയുന്ന ഇനവും ഉണ്ട്. സാലഡ് കുക്കുംബർ ആണ് നിങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് സെഡോണ എന്ന് പറയുന്ന മഹീക്കോയുടെ ഇനം വളരെ പോപ്പുലറാണ്. സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഇൻഡോ അമേരിക്കയുടെ ഇനവും മാലിനി എന്ന് പറയുന്ന സെമിനിസിന്റെ ഇനവും വളരെ ഫേമസ് ആണ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിപ്പയറാണ്. അപ്പൊ നമ്മുടെ വള്ളിപ്പയറിൽ കർഷകർക്ക് ഏറ്റവും പ്രിയം ഉള്ളതാണ് സുമന്ത് എന്ന് പറയുന്ന ടാനിൻഡോ സീഡ്സിന്റെ ഇനം. അതായത് പച്ചപ്പയർ അല്ലെങ്കിൽ മീറ്റർ പയർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഇനമാണ് സുമന്ത് എന്ന് പറയുന്നത്. പച്ച നീണ്ട ഇനം. ഇതുകൂടാതെ ഗ്രീൻ തണ്ടർ എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീഡ്സിന്റെ ഇനമുണ്ട്. റീനു ഉണ്ട്. അങ്കൂർ ഗംഗ എന്ന് പറയുന്ന അങ്കൂർ സീഡ്സിന്റെ ഇനമുണ്ട്. വാലി ഗ്രീൻ ഉണ്ട്. ഇവയെല്ലാം പച്ച നീണ്ട ഇനങ്ങളാണ്.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ച്, ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാലക്കാട് റോഡ്, മഞ്ചേരി,
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കുരുമ്പയിൽ ഹോസ്പിറ്റലിലും.
7: സാന്ത്വനത്തിന്റെ കരസ്പർശം.

0: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് പറയുന്നത് കേൾക്കാം.
3: മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ. പരിസര ശുചീകരണവും വ്യക്തി ശുചിത്വവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കൊതുക് നിർമ്മാർജ്ജനം, പഴകിയതും തണുത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കല്, പുറത്തുനിന്നുള്ള ഭക്ഷണം, കൃത്രിമ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, അമിതമായിട്ട് ഉപ്പുള്ളവ, അമിതമായിട്ട് മസാലകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും നന്നായിട്ട് അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കഴുകുക. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി കൊതുക് നിയന്ത്രണം നടത്തുക. കൊതുക് വല ഉപയോഗിക്കുക. ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പനി, വയറിളക്കം, ശ്വാസ തടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ നേടുക. നല്ല രീതിയിലുള്ള ഇളം ചൂടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പഴകിയിട്ടുള്ള ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വ്യക്തി ശുചിത്വം ഉറപ്പുവരുത്തുക. മഴയിൽ നനഞ്ഞിട്ടുള്ള വസ്ത്രങ്ങൾ ഉടൻ തന്നെ മാറ്റുക. ഈറനുള്ള വസ്ത്രങ്ങൾ മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സ്കിൻ ഡിസീസ് പോലെയുള്ളവ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മഴക്കാലത്ത് സാധാരണ കാണുന്ന ആവർത്തിച്ചുള്ള ജലദോഷം, വൈറൽ ഫീവർ, അലർജി, സന്ധിവേദന, രോഗശേഷമുള്ള ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങളിൽ ഒരു

0: വ്യക്തിയുടെ ലക്ഷണങ്ങൾ വിലയിരുത്തി നമ്മുടെ ഹോമിയോപ്പതി ചികിത്സ നൽകുന്നു. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും ആവർത്തിച്ചുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഹോമിയോപ്പതി ചികിത്സ ലഭ്യമാണ്. മഴക്കാലം രോഗങ്ങളുടെ കാലമല്ല, ജാഗ്രതയുടെ കാലമാണ്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സുരക്ഷിതമായിട്ടുള്ള കുടിവെള്ളം, കൊതുക് നിയന്ത്രണം, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണരീതി എന്നിവയിലൂടെ മഴക്കാല രോഗങ്ങൾ ഭൂരിഭാഗവും നമുക്ക് തടയാനാകും. രോഗലക്ഷണങ്ങൾ അവഗണിക്കാതെ സമയബന്ധിതമായിട്ട് ചികിത്സ നേടുകയും സ്വയം മരുന്ന് കഴിക്കുന്ന ശീലം ഒഴിവാക്കുകയും ചെയ്യുക. പ്രതിരോധമാണ് എക്കാലത്തെയും മികച്ച ചികിത്സ. ആരോഗ്യകരമായ മഴക്കാലത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.

0: ഇനി പെരുന്നാൾ ആഘോഷം കഴിഞ്ഞാൽ അലക്കിന്റെ കൂമ്പാര ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,772 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ.
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്.
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ശുഭചിന്തകളുമായി PAM അബ്ദുൽ ഖാദർ.
3: മനുഷ്യ സമൂഹത്തിന്റെ ജീവിതയാത്രയിൽ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും അനിഷേധ്യമായ പങ്കാണുള്ളത്. സന്തോഷത്തിന്റെയും സംതൃപ്തിയുടേതുമായ അനശ്വര മുഹൂർത്തങ്ങളാണ് ഓരോ ആഘോഷവും സ്മൃതിപഥത്തിലെത്തിക്കുന്നത്. അത്തരം സുന്ദര സ്മരണകൾ അയവറക്കാനും അതിൽ നിന്നുദ്ഭൂതമാകുന്ന ആത്മസായുജ്യം ഉറ്റവരും ഉടയവരുമായി പങ്കുവെക്കാനും മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒന്നിപ്പിന്റെയും ഒത്തുചേരലിന്റെയും വാതായനങ്ങൾ തുറന്നിടാനും ഇത്തരം കൂടിച്ചേരലുകൾ വഴിയൊരുക്കുന്നു. സൗഹൃദാനുഭവങ്ങളുടെ തുടിക്കുന്ന വികാരങ്ങളാണ് ഒരുപക്ഷെ ഇന്നത്തെക്കാൾ കൂടുതലായ ഗതകാലങ്ങളിൽ ദർശിക്കാൻ കഴിഞ്ഞത്. ആഘോഷങ്ങൾക്ക് ദിവ്യമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ദൈവീക ദർശനങ്ങൾക്കും മതസങ്കല്പങ്ങൾക്കും അനുസൃതമായി ജീവിതം നയിക്കുമ്പോൾ ലഭ്യമാകുന്ന ആത്മനിർവൃതി മനുഷ്യ മനസ്സുകളിൽ ആനന്ദത്തിന്റെ ആരവങ്ങൾ സൃഷ്ടിക്കുന്നു. മതങ്ങൾ ഉദ്ഘോഷിക്കുന്ന ആരാധനാകർമ്മങ്ങൾ നിർവിഘ്നം നിർവഹിക്കുമ്പോൾ ഉടലെടുക്കുന്ന സംതൃപ്തിയും മാനസിക ഉല്ലാസവും അനിർവചനീയമാണ്. ഇതുതന്നെയാണ് ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും ആഘോഷത്തിലൂടെ വിശ്വാസി സമൂഹം കാഴ്ചവെക്കുന്നതും. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തിയാണ് വലിയ പെരുന്നാൾ. ദൈവം നിശ്ചയിച്ച കേന്ദ്രത്തിൽ ഒരുമിച്ചുകൂടി ആരാധനാലയത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് സൃഷ്ടാവുമായുള്ള ബന്ധം സുദൃഢമാക്കുന്ന മഹൽ സംഗമമാണ് ഹജ്ജ്. ദൈവീക മോക്ഷം മാത്രം ലക്ഷ്യം വെച്ച് ദുഷ്കർമ്മങ്ങൾ വർജിച്ച് തീർത്ഥാടന കർമ്മം നിർവഹിക്കുന്നവന്റെ മനസ്സ് അന്നേ ദിവസം പ്രസവിക്കപ്പെട്ട ശിശുവിൻ്റെതിന് തുല്യമാറുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഹജ്ജ് പ്രദാനം ചെയ്യുന്ന സൽഫലങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞതിൻ്റെ കൃതജ്ഞതാ പ്രകടനമാണ് ബലി പെരുന്നാൾ. പശ്ചാത്താപ മനസ്സ് സൃഷ്ടിക്കാനും സൽക്കർമ്മങ്ങളോടുള്ള ആസക്തി വർദ്ധിപ്പിക്കാനും അതിടയാക്കും. ഏകദൈവ വിശ്വാസമെന്ന മഹിത സന്ദേശം പ്രബോധനം ചെയ്തുകൊണ്ട് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഇബ്രാഹിം നബി ജൈത്രയാത്ര തുടർന്നു. ദൗത്യ നിർവഹണം ഏറ്റെടുത്ത് നടത്താൻ സന്താന പരമ്പരയെ പ്രദാനം ചെയ്യണമെന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ സാഫല്യമെന്നോണം ഇബ്രാഹിം നബിക്ക് സന്താനലബ്ധിയുണ്ടായി. താമസം വിന ആ സന്താനത്തെ ബലിയർക്കണമെന്ന ദൈവീക കൽപ്പനയും ലഭിക്കുകയുണ്ടായി. ദൈവീക കൽപ്പന ശിരസ വഹിക്കാൻ യാതൊരു മടിയുമില്ലാതെ ഇബ്രാഹിം നബി അതിനും തയ്യാറായി. അങ്ങനെ പൂർണാർത്ഥത്തിൽ ഒരു ദൈവീക ദാസൻ തന്നെയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ദൈവീക സ്തുതിഗീതങ്ങൾ ഉരുവിട്ടുകൊണ്ട് പുത്രനായ ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഒരുങ്ങി പുറപ്പെട്ടു. ഇബ്രാഹിമിന്റെ ഭക്തിയിലും ത്യാഗത്തിലും സംപ്രീതനായ സൃഷ്ടാവായ ദൈവം ഇസ്മായിലിന്റെ സ്ഥാനത്ത് ബലിപീഠത്തിൽ ഒരാടിനെ പ്രത്യക്ഷപ്പെടുത്തി. മകന് പകരം ആടിനേർക്കാനുള്ള ദൈവീക കൽപ്പന മാലാഖമാർ ഇബ്രാഹിമിന്റെ ചെവിയിൽ ചൊല്ലിക്കൊടുത്തു. ജീവിതം മുഴുവൻ ദൈവത്തിനുള്ള സമർപ്പണമാണെന്ന് ഉറച്ചു വിശ്വസിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗസുലഭിലമായ ആ മഹൽ കൃത്യത്തിന്റെ തുടിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബലികർമ്മം നടത്തുന്നത്. അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകാത്മക പ്രകടനമാണത്. കഴിയുന്നവരെല്ലാം ഒരു മൃഗത്തെ ബലിയേർക്കുക എന്നത് പെരുന്നാളിന്റെ ചടങ്ങുകളിൽ പ്രധാനമാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ 3, 5, 7 പേർക്ക് ഒരുമിച്ചുകൂടിയും ഈ കടമ നിർവഹിക്കാം. ഈദ്ഗാഹുകളിലോ പള്ളികളിലോ ഒരുമിച്ചുകൂടിയുള്ള പെരുന്നാൾ നമസ്കാരം ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും മനോഹര ദൃശ്യമാണ് ഇത് കാഴ്ചവെക്കുന്നത്. പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചും ആലിംഗനബദ്ധരായും ഹൃദയങ്ങൾ പങ്കിടുമ്പോൾ വിശ്വമാനവീകതയുടെ പുതിയൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് വിശ്വാസികളുടെ മനസ്സിൽ ഉടലെടുക്കുന്നത്.

0: സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും സുരഭിലസുന്ദരമായ മഹിത സന്ദേശമാണ് ഓരോ ബലിപെരുന്നാളും ഉദ്ഘോഷിക്കുന്നത്. ദൈവം തന്നെയാണ് ഏറ്റവും വലിയവൻ. എല്ലാ സ്തുതികളും ദൈവത്തിന് മാത്രം.
1: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ ഈ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു.
2: FM പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതികവിദ്യ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. തിരുവനന്തപുരം വെമ്പായം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ത്യാഗസ്മരണ പുതുക്കി ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകുന്നേരം 5 മുൻപ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഉത്തരാഖണ്ഡ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ.
2: FM പ്രധാന വാർത്തകൾ.
3: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നമസ്കാരം, വായിക്കുന്നത് ശ്രീജ റാവു. നിലമ്പൂർ നഗരസഭയുടെ മഴയെത്തും മുൻപേ മാസ് ക്ലീനിംഗ് ക്യാമ്പയിൻ. മൈലാടിപ്പാടത്തിന് സമീപം പരിസരം ശുചീകരിച്ച് ആര്യാടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. പൊതുസ്ഥലങ്ങളും ഓടകളും ശുചീകരിച്ച് ആരോഗ്യം സുരക്ഷിതമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. വടപുറം പാലം മുതൽ കരിമ്പുഴ പാലം വരെയും മൈലാടിപ്പാലം മുതൽ മെയിൻ റോഡ് വരെയും റെയിൽവേ സ്റ്റേഷൻ മുതൽ ചന്തക്കുന്ന് ജംഗ്ഷൻ വരെയും 10 കിലോമീറ്ററോളം അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്തു. 3 ടൺ അജൈവ മാലിന്യവും ശേഖരിച്ചു. എടക്കര മൂത്തേടം പഞ്ചായത്തിലെ ചുണ്ടിപ്പരത പന്നിക്കുഴി ചേലക്കടവ് റോഡ് ആര്യാടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്ത് അധ്യക്ഷത വഹിച്ചു. ഇതോടെ നാട്ടുവൃത്താന്തം സമാപിച്ചു.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി. കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്രൻ ബാബു, പഠിക്കുന്നത് വിദ്യാർത്ഥികളായ പ്രയാഗ്, ശ്രുതി.
1: നമസ്തേ ജി.
2: നമസ്തേ പ്രയാഗ്, തും കൈസേ ഹോ?
1: ടീഖൂ ജി.
2: ശ്രുതി, തും കൈസേ ഹോ?
3: അച്ഛാ ഹൂൻ ജി, ആപ് കൈസേ ഹേ സാബ്?
2: മേ കുശൽ സേ ഹൂൻ. പിച്ചലേ ക്ലാസ് മേ ഹംനേ ഏക കവിത പഠി തീ ഹേ നാ?
3: ഹാൻ ജി, കവി സ്വപ്ന ശ്രീവാസ്തവിക്ക് ഏക കവിത പഠി തീ.
2: കോൺസി കവിത?
1: പൈതൽ ചൽത്താ ഹുവാ ആദ്മി.
2: കവിത കാ സംക്ഷിപ്ത വിവരണം ദേ സക്തേ ഹോ?
3: ഹാൻ ജി, കവിത കാ മുഖ്യ വിഷയ പൈതൽ ചൽത്താ ഹുവാ ആദ്മി ഹേ. പൈതൽ ചൽത്താ ഹുവാ ആദ്മി സമാജ് കി ആം ജനത ഹേ. ഉസ്കേ ശ്രംഫൽ സേ സമാജ് സ്വസ്ഥ രഹത ഹേ. ലേക്കിൻ ധനീ ലോക് ഉൻകോ അവജ്ഞാ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ. യദി വഹ് അപ്നി ശക്തി കോ പഹചാൻ കർ ജാഗ് ഉടേ തോ അധികാർ വർഗ കാ സാമ്രാജ് മിട്ടി മേ മിൽ ജായേഗാ. ബുനിയാദി വർഗ കോ സമാജ് മേ മാന്യത പ്രാപ്ത ഹോ ചാഹിയേ. യഹ് സന്ദേശ് ഇസ് കവിത സേ മിൽത്ത ഹേ.
2: പ്രയാ, തും ഭീ കവിത കാ സംക്ഷിപ്ത സാർ ബതാവോ.
1: കവിത കാ സംക്ഷിപ്ത വിവരൺ ഹേ സക്തേ ഹോ. കവിത കാ മുഖ്യ വിഷയ പൈതൽ ചൽത്താ ഹുവാ ആദ്മി ഹേ. പൈതൽ ചൽത്താ ഹുവാ ആദ്മി സമാജ് കി ആം ജനത ഹേ. ഉസ്കേ ശ്രം ഫൽ സേ സമാജ് സ്വസ്ഥ രഹത ഹേ. ലേക്കിൻ ധനീ ലോക് ഉൻകോ അവജ്ഞാ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ. യദി വഹ് അപ്നി ശക്തി ഹോ പഹചാൻ കർ ജാഗ് ഉടേ തോ
2: അധികാർ
1: വർഗ കാ സാമ്രാജ്യ മിട്ടി മേ മിൽ ജായേംഗേ. ബുനിയാദി വർഗ കോ സമാജ് മേ
2: മാന്യത
1: പ്രാപ്ത ഹോനേ ചാഹിയേ. യഹ് സന്ദേശ് ഇസ് കവിത സേ മിലാത്ത ഹേ.
2: ടീക്ക് ഹേ, ആജ് ഹം കവിത പാഠ് കേ അഭ്യാസ് കേ ഗതിവിധിയാൻ ദേഖേ. പ്രശ്ന സംഖ്യ 80 ലേ ലോ.
3: ലേ ലിയാ ജി.
2: സമാന ആശയ വാലി പന്തിയാം ചുൻകർ ലിഖേം. പന്തിയോ കാ ആശയ ദിയാ ഗയാ ഹേ. വോ ആശയ വാലി പന്തി കവിത ഭാഗ സേ ചുൻകർ ലിഖന. പല ആശയ ഹേ സചേത് ആം ജന്മേ സമാജ് കോ ബദൽനേ കി ശക്തി ഹേ. ഏ ഹേ ആശയ, അതായത് ചേതനയുള്ള അല്ലെങ്കിൽ ഉണർന്ന സാധാരണ ജനത്തിന് സമൂഹത്തിൽ പരിവർത്തനം വരുത്താനുള്ള ശക്തിയുണ്ട്. യഹ് ആശയ വാലി പങ്ക്തി കവിത ഭാഗസേ ചുൻകർ ബതാവോ ശ്രുതി.
3: വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകേ സാമ്രാജ്യ ടഹ് ജായേംഗേ.
2: ഠീക്ക് ഹേ, പങ്ക്തിയാ വോ ഹേ ആശയ വോ ഹേ ക്യാ സചേത് ആം ജന്മേം സമാജ് കോ ബദൽനേ കി ശക്തി ഹേ. ഏ ആശയ കി പങ്ക്തിയാ ഹേ വോ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകേ സാമ്രാജ്യ ടഹ് ജായേംഗേ. ദേഖോ, ആം ആദ്മി അബ് സചേത് നഹി ഹേ, ഹോഷ് മേ നഹി ഹേ. ലേക്കിൻ ഏക് ദിൻ വോ ഹോഷ് മേ ആ ജായേഗാ തബ് ശോഷക വർഗ് സാമ്രാജ്യ കോ തോടുക്കർ സമാജ് കോ ബദലേ കി ശക്തി വോ പായേഗാ. ഓർ ഏക് ആശയ ഹേ കാർമേ ബൈട്ട്നേ വാലേ പൈതൽ ചലനേ വാലേ കോ. കാർമേ ബൈട്ട്നേ വാലേ ആദ്മി പൈതൽ ചലനേ വാലേ കോ ഏസേ ദേഖ്തേ ഹേ കി വേ ഈ സമാജ് കേ സദസ്യ നഹി ഹേ. പ്രയാ, ഏ ആശയ വാലി പങ്ക്തിയാ കവിത സേ ചുൻകർ ബതാവോ.
1: കാർമേ ബൈട്ടേ ഹുവേ ബഡേ ലോക് ഉസേ ഹികാലത് സേ ദേഖ്തേ ഹേ ജൈസേ വഹ് കിസി ദൂസരി ദുനിയാ സേ ആയാ ഹുവാ ആദ്മി ഹോ.
2: ടീക്ക് ഹേ, അഭ്യാസ ഭാഗ കാ അഗലാ ആശയ പഠോ ശ്രുതി.
3: ധനീ ലോക് നഹി സോച്തേ കി ഉൻകേ ചേഹരേ കി ശോഭ മസ്ദൂരോ കേ പരിശ്രമ കി ദേൻ ഹേ.
2: ധനീ ലോക് കാറോ മേ ചലത്തേ ഹേ ബഡേ ബഡേ മക്കാനോ മേ രഹത്തേ ഹേ അവർ ബഡേ ഐശ്വര്യപൂർണ ജീവൻ ബിതാത്തേ ഹേ. ഇസ്കേ കാരൻ ഉൻകേ ചേഹരേ പർ ശോഭാ ബക്തി ഹേ. വാസ്തവ മേം ആം ജനതാ കേ ശ്രം ഫൽ സേ ഉൻകോ ഇഹ സൗഭാഗ്യ പ്രാപ്ത ഹുവാ ഹേ. ലേക്കിൻ ധനീ ലോക് ഇസ് സത്യ കോ ഭൂൽനാ ചാഹ്തേ ഹേ. യഹ് ആശയ വാലി പങ്ക്തി ചുൻകർ സുനാവോ പ്രയാഗ്.
1: വേ നഹി ജാൻതേ കി ഉസ്കേ ദം പർ ഉൻകേ ചേഹരേ കി രൗനക് ഹേ.
2: ടീക്ക് ഹേ, അഗലാ ആക്ടിവിറ്റി ദേഖേ. കവിത കി കോൺസി പങ്ക്തി ആപ്കോ അച്ഛി ലഗി. ഇസ് കവിത മേം കുൽ മിലാകർ 17 പങ്ക്തിയാ ഹേ. 17

0: तीन लाइंस हैं, तीन पंक्तियों में से कौन सी पंक्ति आपको सबसे अच्छा लगा, सबसे प्रिय लगा? तो श्रुति बताओ कौन सी पंक्ति तुम्हें सबसे अच्छी लगी?
1: वह जिस दिन होश में आ जाएगा उनका साम्राज्य टह जाएंगे, ये पंक्तियाँ मुझे बहुत अच्छी लगी।
0: ठीक है प्रयाग, तुमको इनमें से कौन सी पंक्तियाँ बहुत अच्छी लगी?
2: मुझे भी वही पंक्तियाँ अच्छी लगती है
0: जो श्रुति ने बताया, वही पंक्तियाँ तुम्हें भी अच्छी लगती है। हाँ, एक प्रश्न भी है, क्यों ये पंक्तियाँ अच्छी लगी, എന്തുകൊണ്ടാണ് ഈ വരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുകൂടി പറയാം. പ്രയാഗ് കാരണം ബതാവോ.
2: ക്യോക്കി സാമാന്യ ജനത താക്കത്വർ ഹെ, ഉസ്മേം കൈ ക്ഷമതായേം ഹെ, ഉസ്മേം സമാജ് ബദൽനേ കി ശക്തി ഹെ. വാസ്തവ മേം ധനി ലോക് ആം ജനത കി ശക്തി ന പഹചാൻ കർ ഉസേ ഉപേക്ഷ കി ദൃഷ്ടി സേ ദേഖ്തേ ഹെ, യഹ് തോ അന്യായി ഹെ.
0: ठीक है श्रुति, तुम्हारी राय क्या है?
1: मेरा मत भी यही है जो प्रयाग ने बताया।
0: ओ, प्रयाग ने जो बताया वही तुम्हारा भी मत है, राय है। ठीक है, तो अब अगला प्रश्न है, चर्चा करें। प्रश्न संख्या 81, चर्चा करें। पहला पॉइंट है, समाज में व्यक्ति का मूल्य कैसे निर्धारित होना चाहिए? ഏക്ക് സമാജമേയും വ്യക്തിക്ക് മൂല്യം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മൂല്യം സമൂഹത്തിൽ നമ്മൾ നിർണയിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിനെപ്പറ്റി ഡിസ്കഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സമാജമേയും വ്യക്തിക്ക് മൂല്യം കേസയെ നിർധാരിത ഹോനാ ചാഹിയേ. ദേഖോ, സമാജമേയും വ്യക്തിക്ക് ഗുണ, വ്യക്തിക്ക് ഗുണ ക്യാ ക്യാ ഹേ? ഈമാൻദാരി, സഹാനുഭൂതി, സഹയോഗ് ആദി വ്യക്തിക്ക് ഗുണ ഹേ. हम जैसे व्यक्ति के ये गुण होना चाहिए, उसके मूल्य निर्धारित करने में महत्वपूर्ण भूमिका निभाते हैं। ये सब गुण माने ईमानदारी, सहानुभूति, सहयोग, ये सब गुण एक व्यक्ति के मूल्य समाज में निर्धारित करने में महत्वपूर्ण भूमिका, महत्वपूर्ण रोल निभाते हैं। सामाजिक कार्य, सामूहिक കാര്യങ്ങളുള്ള അയാളുടെ ഇടപെടൽ, शिक्षा അയാളുടെ എഡ്യൂക്കേഷൻ, कला കലാപരമായ അയാളുടെ കഴിവുകൾ ആദി ഉസ്കെ മൂല്യക്കോ ബിടാത്താഹ്, ഇതും ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ മൂല്യം വർദ്ധിപ്പിക്കുന്നവയാണ്. വ്യക്തിക്ക് നൈതികത, അതായത് എത്തിക്സ്, അതായത് മൊറാലിറ്റി, അതും സാമാജിക പ്രഭാവ് ആദിഭി, സമൂഹത്തിലെ അയാൾക്കുള്ള പ്രഭാവം, സ്വാധീനം ആദിഭി സമാജമേം വ്യക്തിക്ക് മൂല്യം ബിടാത്താഹേ. ദേഖോ ക്യാ ക്യാ സമാജമേം വ്യക്തിക്ക് മൂല്യം ബിടാത്താഹേ, യാ വ്യക്തിക്ക് മൂല്യം ബിടാനേ മേം ക്യാ ക്യാ ഗുണ ഹോനാ ചാഹിയേ, കൈസ നിർധാരിത ഹോനാ ചാഹിയേ, ബതാവോ.
1: समाज में व्यक्ति के गुण जैसे ईमानदारी, सहानुभूति और सहयोग आदि गुण समाज में व्यक्ति के मूल्य निर्धारित करने में महत्वपूर्ण भूमिका निभाते हैं। सामाजिक कार्य, शिक्षा, कला आदि उसके मूल्य को बढ़ाता है। व्यक्ति की नैतिकता, सामाजिक प्रभाव आदि भी समाज में व्यक्ति का मूल्य बढ़ाता है।
0: ठीक है, तो प्रयाग तुम प्रश्न और उत्तर दोनों पढ़कर सुनाओ।
2: समाज में व्यक्ति का मूल्य कैसे निर्धारित होने चाहिए? समाज में व्यक्ति के गुण जैसे ईमानदारी, सहानुभूति और सहयोग उसके मूल्य निर्धारित करने में महत्वपूर्ण भूमिका निभाते हैं। सामाजिक कार्य, शिक्षा, कला आदि उसके मूल्य को बढ़ाता है। വ്യക്തി കി നൈതികത, സാമാജിക പ്രഭാവം ആദി ഫി സമാജ് മേ വ്യക്തി കാ മൂല്യ ബഡാതാ ഹേ.
0: കവിതാമേം സാമാജിക അസമാനതാവോ കേ പ്രതി കവിനെ കോൺസാ വിചാർ പ്രകടിക്കുക. അഗല പ്രശ്ന ഹേ, ചർച്ച കരനേ കേ ലിയേ ഏക പ്രശ്ന ഭി ദിയ ഹേ, വോ പ്രശ്ന ഹേ കവിതാമേം സാമാജിക അസമാനതായേം ഇനീക്വാലിറ്റി, സമൂഹത്തിലെ അസമാനത, സമത്വമില്ലായ്മ, ഇക്വാലിറ്റി ഇല്ലായ്മ, അതാണ് അസമാനത. സാമാജിക് അസമാനതാവോക്കെ പ്രതി കവിനെ കോൺസാ വിചാർ പ്രകടിക്കുകയാണ്, എന്താണ് കവിയുടെ അഭിപ്രായം സമൂഹത്തിൽ നടമാടിയിരിക്കുന്ന അസമത്വത്തെ കുറിച്ച്? കവിതാമേം പൈതൽ ചൽത്താഹുവ ആത്മീക്ക് അവസ്ഥ സാമാജിക് അസമാനതാക്കു ദർശാത്താഹ്. ദേഖോ, പൈതൽ ചൽത്താഹു ആത്മീ ബഹുത്ത് ഗരീബ് ഹേ, ബേച്ചാരാഹ, നിരീഹ, ഉസ്കെ ജീവൻ മേ ബഹുത്ത് സങ്കട് ഹേ, ഹേ സങ്കട് ഉസ്കെ മുഖഭാവ മേ വ്യക്ത ഹേ, ऐसा एक व्यक्ति है. लेकिन कुछ लोग वहाँ क्या करते हैं, सड़क पर हमने देखा, कुछ लोग कारों में जाते हैं, उनके मुख में रौनक है, शोभा है, शोभा बैठने के लिए उनके पास बड़े बड़े मकान है, बड़े बड़े धन है, बड़े बड़े आलिशान आडम्बर कार है, इससे उनके मुख में रौनक है, शोभा है. लेकिन उनके मुख में, अदायद पैदल

0: ആകാശവാണി കേൾക്കാം.
1: തുടിതാളം കേളികൊട്ട് അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകി സുജാത പാടിയ ഗാനം, ചിത്രം നാട്ടുരാജാവ്.

0: ചലച്ചിത്ര ഗാനം ഇനി 8:40 തുടർന്ന് കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: വിരമിച്ച ശേഷമുള്ള വിശ്രമ ജീവിതം കൃഷിക്കായി മാറ്റിവെക്കുന്ന വിവിധ വ്യക്തിത്വങ്ങളെ ഞാറ്റുവേല പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ പരിവർത്തനം ആരോഗ്യ സംരക്ഷണത്തിനായി സ്വയം ഇറങ്ങി വ്യായാമത്തോടൊപ്പം നല്ല ഭക്ഷണത്തിനായി പ്രയത്നിക്കുക എന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. വിരമിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികളെയും നോക്കിയിരിക്കുക എന്ന പതിവ് ശൈലിയിൽ നിന്നും സ്വന്തം ആരോഗ്യത്തിനായി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നും വ്യായാമത്തിലൂടെ മാത്രം ആരോഗ്യം ലഭിക്കില്ലെന്നും വിഷമില്ലാത്ത ഭക്ഷണം കൂടി കഴിച്ചാലേ പൂർണ്ണ ആരോഗ്യവാനായിരിക്കൂ എന്ന തിരിച്ചറിവുമെല്ലാം ഇക്കൂട്ടരെ കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. കൃഷി തന്നെയാണ് നല്ല വ്യായാമമെന്നുകൂടി തിരിച്ചറിഞ്ഞപ്പോൾ ആത്മവിശ്വാസവും ആവേശവും കൂടി. ഇന്ന് നമുക്ക് ബാലപാഠത്തിനൊപ്പം കൃഷി പഠിച്ച് ജീവിതത്തിലുടനീളം കൃഷിയെ ഒപ്പം കൂട്ടി ഇപ്പോൾ വിരമിച്ച ശേഷം സജീവമായി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം നേമം മെറിലാൻഡ് സ്റ്റുഡിയോ റോഡിലെ ചൈതന്യയിലെ ശ്രീ മുരളീധരൻ നായരുടെ മട്ടുപ്പാവ് കൃഷി കാണാനും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പോകാം. പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഇദ്ദേഹം വനം വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ കൂടുതൽ പച്ചപ്പിനെ സ്നേഹിക്കുവാനും മണ്ണ് സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമെല്ലാം വൃക്ഷലതാദികളുടെ അമൂല്യമായ പ്രാധാന്യത്തെ മനസ്സിലാക്കാനും സാധിച്ചു. കൃഷിയും പ്രകൃതിയും പ്രാണനായി കണ്ടുകൊണ്ട് വിശ്രമജീവിതം ആരോഗ്യപൂർണമാക്കാൻ ആരോഗ്യ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ഇദ്ദേഹം ചെയ്യുന്ന കാർഷിക പ്രവർത്തനങ്ങൾ നമുക്കും പകർത്താം. ശ്രീ മുരളീധരൻ നായർ അദ്ദേഹത്തിന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: ഞാന് ഒരു 15 വയസ്സിൽ, അതായത് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ചേട്ടനൊക്കെ ആയിട്ട് വയൽ പാട്ടത്തിനെടുത്ത് മരിച്ചിന് കൃഷി ചീനി വെണ്ണ ഇതൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു കുറേ വസ്തു ഉണ്ടായിരുന്നു, വെണ്ണ കൃഷി നടത്തുകയായിരുന്നു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. തെങ്ങ് കൃഷി, തെങ്ങിന് ഇടവേള ചേന ചേമ്പ് ഇതൊക്കെ അങ്ങനെയായിരുന്നു. അതിനുശേഷം 22-ാം വയസ്സ് ജോലി കിട്ടി. ജോലി കിട്ടിയ ശേഷം പിന്നെ കുറച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. റിട്ടയറായതിന് ശേഷമാണ് മെയിനായിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക്, മട്ടുപാവ കൃഷിയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ സ്ഥലം വളരെ കുറവായതിനാൽ അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നത്.
0: റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണ സമയം കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്.
1: പൂർണ്ണ സമയം കൃഷിയിലോട്ട് ചെയ്തിരുന്നു. രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 9 മണി വരെ ചെയ്യും. അത് കഴിഞ്ഞാൽ 4 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം എല്ലാം ചെയ്യും.
0: കൂടുതലും മട്ടുപ്പാവിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ പച്ചക്കറികളാണ്, എത്ര പിന്നെ ചട്ടികളിലാണ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: കൂടുതൽ വെണ്ണ, പയറ്, വെള്ളരി, മുളക്, കത്തിരി, പിന്നെ കീര. ടെറസിൽ ചെയ്യുന്ന കൃഷി ഇതാണ്. ഏകദേശം 350 ബാഗിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്.

0: തറയിലാണെങ്കിൽ ചേന, കാച്ചിൽ, ബൊഞ്ചിക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ, വാഴ ഒക്കെയാണ് താഴെ കൃഷി ചെയ്യുന്നത്. ടെറസിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്.
1: ഇതിനുള്ള വിത്തും വളവും ഇവിടെ നിന്നാണ് കിട്ടിയത്.
0: കൂടുതൽ നമ്മളെ കൃഷിഭവനിൽ നിന്നാണ് കൂടുതൽ സഹായം. ഇതിനുള്ള കവർ തന്നിട്ടുള്ള എല്ലാ കൃഷിഭവനും ഞാൻ ഓരോ വർഷവും 500 രൂപ 1000 രൂപ അടച്ചിട്ട് അവിടെ നിന്ന് കവറും അതിനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും വാങ്ങിക്കും. പിന്നെ ഇതുകൂടാതെ ഞാൻ വെളിയിൽ നിന്ന് വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും തൈകളൊക്കെ വാങ്ങിച്ചാണ് നടത്തുന്നത്.
1: ഹൈബ്രിഡ് ഇനം വിത്താണോ നടുന്നത്?
0: വെണ്ട ആദ്യം ഹൈബ്രിഡിനാണ് നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നത് കാരണം പിന്നെ ഞാൻ ഹൈബ്രിഡല്ല, ഞാൻ തന്നെ വെണ്ട വിത്ത് ശരിയാക്കി കൊമ്പം വെണ്ടര വിത്ത് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് നടുന്നത്. ബാക്കി മുളകെല്ലാം ഇവിടെയും തരുന്ന വിത്തുകളാണ്, തൈകളാണ് നടുന്നത്. കാർഷികളിൽ നിന്നാണ് മുളക് ഇനം വാങ്ങിക്കുന്നത്.
1: അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വിത്ത് എടുക്കുന്ന രീതി, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: വിത്ത് നമ്മൾ ആദ്യം കായ്ക്കുമ്പോൾ തന്നെ കേടൊന്നുമില്ലാത്ത നോക്കി നമ്മൾ നിർത്തും, ബാക്കിയെ നമ്മൾ പറിക്കുകയുള്ളൂ. ഇതങ്ങ് ഒരു ഒരു വെണ്ടയിൽ ഒരു 3-4 വെണ്ട വിത്ത് നിർത്തും. നിർത്തിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉണക്കി നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ലത്. നാടൻ വിത്താണ് ഇപ്പോൾ പരമാവധി ഉപയോഗിക്കുന്നത്.
1: എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്, വളം കൊടുക്കുന്ന രീതി എങ്ങനെയാണ്, അതായത് ഇതിന്റെ പരിചരണം എങ്ങനെയാണ്, അതേ കുറിച്ച് ഒന്ന് പറയാം.
0: മണ്ണ് നിറച്ച ഗ്രോ ബാഗിൽ 2 പ്രാവശ്യം നമുക്ക് നടാൻ വെക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മണ്ണ് മാറ്റി വേറെ നടണം. അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ മണ്ണ് ശരിയാക്കിയതിന് ശേഷം കവറിൽ നിറച്ചതിന് ശേഷം അതിനകത്ത് കിണത്തിൽ കുറച്ച് കുമ്മായിടും. അതിനുശേഷം വേപ്പ പിണ്ണാക്ക്, എല്ല് പൊടി, കടൽ പിണ്ണാക്കിന്റെ പൊടി, അതും പൊടി ഇതൊക്കെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് അതിനെ കുറേ ദിവസം ഇട്ടിരിക്കും. ഇതുകൂടാതെ കോഴിവെള്ളം കൂടെ അടിസ്ഥാന അടിയായിട്ട് ചേർക്കും. പിന്നെ കുറച്ച് കാലിവെള്ളം കൂടെ ഇത്രയും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം വെയിലത്തിരുന്നിട്ട് നല്ല റെഡിയായി വന്നതിന് ശേഷം നമ്മളതിനകത്ത് വിത്തും തയ്യാലും നടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ഇല വരുമ്പോൾ തന്നെ അത് ചീത്ത പോയിരിക്കാൻ വേണ്ടി നമ്മൾ നിമ്മിസൈഡം തന്ന ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കും.
1: അപ്പൊ ഇതിന് എന്തെങ്കിലും കീടരോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ?
0: കീടരോഗം വരാന്നാണ് നമ്മളിപ്പം തുറച്ച് ആദ്യമേ വേപ്പ് അധിഷ്ഠിത കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ അസുഖം വരേ ഇല്ല. അതാണ് ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ കിടച്ചല്ലേ ഇല്ല.
1: അപ്പൊ ഇതിന്റെ വിപണനം ഒക്കെ എങ്ങനെയാണ്?
0: വിപണനം ഞാൻ എനിക്ക് കുറേ അത് വീട്ടിലാവശ്യം എടുക്കുക, എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും. ബാക്കി എൻ്റെ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇത് മേശ ഇട്ടിട്ട് വെച്ച് ആളുകൾക്ക് വളരെ വില കുറച്ച്, നല്ല പച്ചക്കറി ഞാൻ ആൾ ഭയങ്കര ഓഫറാണ്, എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. വന്ന് അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറയും, എടുത്ത് മാറ്റി വെച്ചിരിക്കും. ഇല്ലെങ്കിൽ അവിടെ വെച്ചിരുന്ന ആളുകൾ കൊടുക്കും. പക്ഷെ വില കുറച്ചും നല്ല സാധനം കൊടുക്കുന്നുണ്ട്, ഭയങ്കര ഓഫറാണ് അത് വാങ്ങിക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും.
1: അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം വിപണന ഒരു പ്രശ്നമേ അല്ല?
0: ഒരു പ്രശ്നമേ അല്ല. സാധനം ഇല്ലാത്ത കുട്ടികളുള്ളത് നമുക്ക് ഒരു പ്രശ്നമില്ല.
1: വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്.
0: ഏകദേശം ഒരു 10-12 കൊല്ലം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു വാഴയ്ക്ക എന്തെങ്കിലും വാങ്ങിക്കുക എന്നല്ലാതെ ബാക്കി എല്ലാ മലക്കറിയും എൻ്റെ വീട്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു 10 ചട്ടിയിലെങ്കിലും നമ്മൾ കുറച്ച് കീര, വെണ്ട, അങ്ങനെ അത്യാവശ്യമായ സാധനങ്ങൾ നടുകയാണെങ്കിൽ വിപണനമൊന്നും ചെയ്യേണ്ട, നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം നമുക്ക് ഒരു കീരയൊക്കെ ഒരു 2-3 കവറിൽ നട്ടിരുന്നാൽ നമുക്ക് കീര കട്ട് ചെയ്ത് എടുത്തെല്ലാം അതിങ്ങനെ പൊടിച്ചു വരും. എല്ലാ ആളുകളും നമ്മളിത് കൃഷിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഈ വിഷം ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല, നല്ല സാധനം നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എനിക്കിപ്പോൾ സമയം ഉള്ളത് കൊണ്ട് ഞാൻ തന്നെ ഇപ്പം സമയമില്ലാന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു ദിവസം രാവിലെ 1 മണിക്കൂർ വൈകുന്നേരം 1 മണിക്കൂർ പ്രയത്നിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം കിട്ടുമെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
1: ഇപ്പൊ സാറിന്റെ കൃഷിയിലെ നിയമം കൃഷിഭവന്റെ ഒരു സഹായം എങ്ങനെയാണ്?
0: നിയമം കൃഷിഭവൻ എന്നാണ് എല്ലാ സഹായ വിത്ത് വളമൊക്കെ ഞാൻ അവിടെ വാങ്ങിക്കുന്നത്. അവിടെ നിന്നുള്ള ഇവിടെ 2-3 സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും വിളിച്ചാൽ ഓടി വരുന്നു, വില കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് പറഞ്ഞു തരും. അവരെ സാങ്കേതിക ഉപദേശവും പിന്നെ പല കാര്യവും നമുക്ക് എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ നിന്നുള്ള കുറേ ഉപദേശങ്ങൾ ഞാൻ ഈ കൃഷിഭവനിൽ നിന്ന് സ്വീകരിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സഹായമാണ് കൃഷി വകുപ്പിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്.
1: ഇത്രയും വർഷത്തെ ഒരു കൃഷി ജീവിതത്തിൽ എന്തെങ്കിലും അവാർഡൊക്കെ സാറിനെ തേടിയെത്തിട്ടുണ്ടോ?
0: എനിക്ക് നേമം കൃഷിഭവനിൽ നിന്ന് ഏറ്റവും നല്ല കർഷകനുള്ള 2 പ്രാവശ്യത്തെ അവാർഡും, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 റെസിഡൻസിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളാണ് ഞാൻ. എനിക്ക് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള കൃഷിയാണ് വന്ന് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് എല്ലാം നോക്കിയ ശേഷമാണ് എനിക്ക് അവാർഡ് തന്നത്. പിന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ കൃഷി തുടർന്നു. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഇപ്പോൾ വിത്ത് കൊടുത്ത് ഈ കൃഷി ചെയ്യാനുള്ള പ്രചോദനം കൊടുത്തോണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഇത് പല വീട്ടിലും പോയി ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കും.
1: 1-2 പേരെങ്കിലും സാറിനെ കണ്ടിട്ട് ഈ കൃഷിയിലോട്ട്
0: വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ഒരു 5 പേരെങ്കിലും എൻ്റെ ഇതുകൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അവരാ വീട്ടിലെ ആവശ്യത്തിന് കൃഷി അവർ കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നല്ല വിത്ത് ഞാൻ കൊടുക്കും. ബാക്കി എന്നാ പിന്നെ സ്ഥലത്ത് കയറി കൃഷി ഭവനിൽ നിന്നൊക്കെ വിത്ത് വരുമ്പോൾ നല്ല ഐറ്റം നോക്കി, അതായത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നത് അതിൻ്റെ സമയത്തെ കൃഷി ചെയ്യാവും. ആ കൃഷി അനുസരിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വിളവ് നേരെ കിട്ടില്ല. അത് അവരുടെ പറത്തു കൊടുക്കും. ഇപ്പോൾ ക്യാബേജും കാലിഫ്ലവറും ഞാൻ 300 പോലെ നടും. ഈ ക്യാബേജും കാലിഫ്ലവറും നവംബർ ഡിസംബർ നട്ടാലേ അത് വിളവ് കിട്ടുള്ളൂ. അത്

മട്ടുപ്പാവുകൾ മനോഹര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു വീടിനു വേണ്ട വിഭവങ്ങൾ നിത്യവും നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനായി നിലകൊള്ളുമ്പോൾ ഈ ഉത്സാഹം നമുക്കും കൈവിടാതെ മുന്നോട്ടു കൊണ്ടുപോകാം. നേമത്തെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ മുരളീധരൻ നായർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും വനിതകൾക്കും വീട്ടമ്മമാർക്കും ഇത് സാധിക്കും എന്ന് കേരളം തെളിയിച്ചതാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥനൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: key Reddy and the mixed doubles duo of Dhruv Kapila, Tanisha Krasto all advancing to the quarterfinals. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
2: കേരളത്തിലെ രണ്ടാമത്തെ UIDAI ആധാർ സേവാ കേന്ദ്രം തൃശൂരിൽ പാട്ടുരാക്കലിൽ പ്രവർത്തനമാരംഭിച്ചു. ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലമായി തൃശൂരിനെ തെരഞ്ഞെടുത്തതിൽ ജില്ലാ കളക്ടർ UIDAIക്ക് നന്ദി രേഖപ്പെടുത്തി. പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ ആധാർ അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി 8 തരം സൌകര്യങ്ങളോടെയാണ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിലാണ് ആദ്യ UIDAI ആധാർ സേവാ കേന്ദ്രം ആരംഭിച്ചത്. വരും മാസങ്ങളിൽ കേരളത്തിലെ ശേഷിക്കുന്ന ജില്ലകളിൽ ആരംഭിക്കുമെന്നും 2026 സെപ്റ്റംബറോടെ കേരളത്തിലെ മൊത്തം ആധാർ സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തുമെന്നും UIDAI തിരുവനന്തപുരം സ്റ്റേറ്റ് ഓഫീസ് ഡയറക്ടർ വിനോദ് ജേക്കബ് ജോൺ പറഞ്ഞു. ജില്ലയിൽ കാലവർഷ തയ്യാറെടുപ്പുകളും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പുകളുടെയും റോഡ് നിർമ്മാണ ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ദേശീയപാത 544 ശരിയായ രീതിയിലുള്ള ഡ്രെയിനേജിന്റെ നിർമ്മാണം നടത്താത്തതിനാൽ കൊരട്ടി മേലൂർ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലുള്ള മുഴുവൻ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷാ പരിശീലന ക്ലാസും വിമുക്തി ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. എടപ്പാൾ IDTR ഇൻചാർജ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TM അപ്പു, സൂരജ് എന്നിവരാണ് റോഡ് സുരക്ഷാ ക്ലാസ് നയിച്ചത്. മൺസൂൺ കാല വാഹന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർമാർക്കായി തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടുന്ന പരിശീലനം സംഘടിപ്പിച്ചത്. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടത്തിയ പരിശീലനത്തിൽ 100-ലധികം സ്കൂൾ ബസ് ഡ്രൈവർമാർ പങ്കെടുത്തു. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച മാരാങ്കോട് കശുമാവിൻതോട് ഉന്നതിയിലും രണ്ടുകൈ ഉന്നതിയിലും ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻതോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തൃശൂരിൽ ആന ഓടിയതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ ഉത്തരവിട്ടു. സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഇടഞ്ഞോടുന്നതിനിടയിൽ പെട്ടെന്ന് ഡാർട്ടിംഗ് പ്രായോഗികമായ സാഹചര്യം സാധ്യമല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവും ബാങ്കിംഗ് അവബോധവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയും കേരള ഗ്രാമീണ ബാങ്കും സംയുക്തമായി സമൃദ്ധി മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. ബിനി ഹെറിറ്റേജ് ഹാളിൽ നടന്ന ശില്പശാല കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീണ ബാങ്കും കുടുംബശ്രീയും തമ്മിലുള്ള ബന്ധം, സാമ്പത്തികം, ബാങ്കിംഗ് അവബോധം, അയൽക്കൂട്ടങ്ങൾക്കായുള്ള വിവിധ KGB വായ്പാ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും ശില്പശാലയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ റൂട്ടിൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗത്തിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുന്നതായിരിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. തൃശൂർ ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി AC ചുമതലയേറ്റു. കേരള കേഡറിലെ 2025 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥയാണ് പ്രീതി AC. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ അങ്കനഹളി സ്വദേശിയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 82.09% വിജയം. ജില്ലയിലെ 193 വിദ്യാലയങ്ങളിൽ നിന്നായി 26107 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 31801 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 2753 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:50 വയലും വീടും, ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. മറക്കാതെ കേൾക്കുക ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 7:35 യുവവാണി. നങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം ഇന്ന് 7:35 യുവവാണിയിൽ. ഇന്ന് 8:00 നേർമൊഴി. നർത്തകിയും നൃത്ത അധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഈജിയുമായുള്ള അഭിമുഖം ഇന്ന് 8:00 നേർമൊഴി. ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം. മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ, ഗീതാദേവി നടത്തുന്ന പ്രഭാഷണം ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ. ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ, രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം അജീഷ് പ്രഭാകറും സംഘവും അവതരിപ്പിച്ചത്. ഇന്ന് 9:30 കഥകളി പദങ്ങൾ.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂപ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 32. 8:30 നോവൽ സഞ്ചാരം. നാളെ രാവിലെ 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൽ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. യുവയാത്രികൻ പ്രശോ പങ്കെടുക്കുന്നു നാളെ രാവിലെ 9:15 സഞ്ചാരി. നാളെ രാവിലെ 10:15 രാഗാമൃതം, തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ കൃതികൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം.

നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ എം വി ഷാഹ, കരിങ്ങന്നൂർ സുഷമ്മ എന്നിവർ അവതരിപ്പിച്ചത്. നാളെ 12 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ. നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം ഡോസ്റ്റോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 32-ാം ഭാഗം നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ വൈകിട്ട് 6:50 വയലും വീടും വിജയകരമായ പപ്പായ കൃഷി വി എസ് പത്മകുമാറുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. നാളെ 6:50 വയലും വീടും. നാളെ രാത്രി 7:35 യുവവാണി റേഡിയോ ഗേഡ് ഹോർമോണുകളെപ്പറ്റി അധ്യാപകനായ അനൂബി സംസാരിക്കുന്നു. നാളെ 7:35 യുവവാണി. നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദി, ഇതിൽ ക്ലാപ്പന ഷൺമുഖൻ കവിതകൾ, സ്വന്തക്കാർ വരും, ഇനിയെല്ലാം ഇങ്ങനെ, ബഹുജനം പലവിധം, ഇതേ തുടർന്ന് വസന്ത എസ് പിള്ളയുടെ കഥകൾ, പാണ്ടിലോറി, ഭിക്ഷ തേടി, ജ്യോതിലക്ഷ്മി പുനലൂറിന്റെ കവിതകൾ, ഓർമ്മമരം, ഇരുണ്ടവാനം, തുടർന്ന് കെ ആർ അനിൽകുമാർ എഴുതിയ കവിതകൾ, യദുകുല ഭ്രംശം, കവിത എൻ ലഹരി. നാളെ 8 മണിക്ക് സാഹിത്യവേദി. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, പൊളിറ്റിക്കൽ സയൻസും ജീവിതവും, എ ജെ നൌഫൽ സംസാരിക്കുന്നു. എൻ നൌഫൽ സംസാരിക്കുന്നു. നാളെ 9:15 വിദ്യാഭ്യാസ രംഗം, പൊളിറ്റിക്കൽ സയൻസും ജീവിതവും, എൻ നൌഫൽ സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടി ടൊബാക്കോ ദ സൈലന്റ് കില്ലർ, ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടി. നാളെ രാത്രി 9:45 മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കര പിള്ള എഴുതിയ കഥ, വെള്ളപ്പൊക്കത്തിൽ. നാളെ 9:45 മൊഴിയാമൊരു കഥ. നാളെ രാത്രി 10 മണിക്ക് പിയാനോ, ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബോൾ മോൺട്രീന മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടക ആവിഷ്കാരം. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ശബ്ദം നൽകിയവർ തിലകൻ, ആർ സി ഗോപാൽ.

0: ജോൺ ടി വേക്കൻ, സുനിൽ ഞാറയ്ക്കൽ, ഡോക്ടർ സി ജെ ജോൺ, ടി പി രാധാമണി, മീരാകൃഷ്ണൻ, ഏഞ്ചൽ ലേഖാഭാസി തുടങ്ങിയവർ. ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക വന്ദന കശ്യപഃ. ആദൌ മുഖ്യ വാർത്താഃ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ സ്വപദാത് ഔപചാരികരൂപേണ ത്യാഗപത്രം പ്രദത്തവാൻ. ഡി കെ ശിവകുമാരഃ നൂതന മുഖ്യമന്ത്രിത്വേന പദഭാരം ഗ്രഹിഷ്യതി. രാഷ്ട്രപതി പദസീന ദ്രൗപദി മുർമുഹു സിക്കിം ആരക്ഷക ദലായ രാഷ്ട്രപതി ധ്വജ സമ്മാനം പ്രദത്തവതി. അത്രാന്തരെ സിക്കിം രാജ്യം പൂർണ്ണ സാക്ഷര രാജ്യത്വേന ഘോഷിതം. ഹോർമുജ ജലഡമരു മധ്യസ്യ സമീപെ ആക്രമണാന്തരം അമേരിക്ക ഇറാന ദേശയോഃ മധ്യേ അവസാദഃ വർത്തിതഃ. ഗൃഹമന്ത്രി അമിതശാഹ ഗാന്ധിനഗരെ ജനസഭായാം അവൈധ പ്രവാസിനാം ദേശാത് നിഷ്കാസനാർത്ഥം സർവകാരസ്യ ദൃഢസങ്കല്പം പുനഃ പ്രത്യപാദയത്. അപി ച ബാഡ്മിന്റൺ പ്രതിസ്പർധായാം പി വി സിന്ധു തഥാ ച ലക്ഷ്യ സേനഃ സിംഗപ്പൂർ ഓപ്പൺ ഇത്യസ്യ പ്രാഗുപാന്ത്യചക്രെ പ്രവിഷ്ടവന്തൌ. അഥ വാർത്താഃ വിസ്തരേണ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ ഇത്യസൌ അദ്യ ലോകഭവനെ രാജ്യപാലസ്യ സചിവായ ഔപചാരികരൂപേണ സ്വകീയം ത്യാഗപത്രം സമർപ്പിതവാൻ. വാർത്താഹരാൻ സംബോധയൻ സഹ സ്വയം പ്രമാണിതവാൻ യത് ത്യാഗപത്രം സചിവായ ഔപചാരികരൂപേണ പ്രദത്തമിതി. അത്രാവസരെ സഹ രാജ്യപാലം നൂതനം മുഖ്യമന്ത്രിണഃ പദഭാരം ഗ്രഹണായ ആമന്ത്രയിതും സാഗ്രഹം നിവേദിതവാൻ. യതോഹി വിധാനസഭായാം ഷട്ത്രിംശദധിക എകശതാത് അധിക വിധായകാനാം സമർത്ഥന സഹചാരേണ കോൺഗ്രസ് ദലസ്യ പൂർണ്ണ ബഹുമതം വർത്തതേ. തേന സൂചിതം യത് കോൺഗ്രസ് ഉച്ചാധികാരിഭിഃ തസ്മൈ രാജ്യസഭായാഃ സദസ്യതാ പ്രസ്താവിതാ ആസീത്. പരഞ്ച സഹ രാഷ്ട്രീയ രാജ്യത്തിനാം സ്വകീയാം അരുചിം പ്രകടയൻ പ്രോക്തവാന് യത് സഹ രാജ്യസ്യ ജനാനാം കൃതെ ഏവ നിരന്തരം കാര്യം കരിഷ്യതി. സിദ്ധരമയ്യ ഇത്യേഷഃ ത്രയോവിംശത്യധികദ്വിസഹസ്രതമേ വർഷെ ദ്വിതീയവാരം കർണാടകസ്യ മുഖ്യമന്ത്രി സഞ്ജാതഃ. ഇതഃ പൂർവം സഹ ത്രയോദശാത് അഷ്ടാദശം യാവത് മുഖ്യമന്ത്രിത്വേന കാര്യം അകരോത്. സഹ രാജ്യേ അഷ്ടവർഷാണാം കാര്യകാലദ്വയം പൂരയിത്വാ സർവാധികസമയമുപവിശതാ മുഖ്യമന്ത്രിത്വേന ഗൌരവം അർജിതവാൻ. മുഖ്യമന്ത്രിത്വേന വിത്തമന്ത്രിത്വേന ച തേന രാജ്യസ്യ സപ്തദശ ആയവ്യയകാനി ഉപസ്ഥാപിതാനി. തസ്യ ത്യാഗപത്രേണ രാജ്യ സുദീർഘകാലതഃ ജായമാനഃ സത്താസംഘർഷഃ സമാപ്തഃ. അത്രാന്തരെ രാജ്യസ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാരഃ കർണാടക കോൺഗ്രസ് ദലസ്യ വരിഷ്ഠതമേഷു നേതൃസു കശ്ചന പ്രമുഖഃ അസ്തി. ത്രയോവിംശത്യധിക ദ്വിസഹസ്രതമസ്യ വിധാനസഭാ നിർവാചനേ കോൺഗ്രസ് ദലസ്യ മഹത് വിജയേ തേന പ്രമുഖാ ഭൂമികാ നിർവ്യൂഢാ ആസീത്. രാഷ്ട്രപതി പദസീന ദ്രൗപദി മുർമുഹു അദ്യ ആരക്ഷകബലായ ബോധിതവതി യത് ആരക്ഷാഃ അധികം നാഗരികാഭിമുഖാ ഭവേയുഃ. സഹൈവ സമാജസ്യ ദുർബലവർഗാണാം വിശേഷതഃ മഹിളാനാം നിർധനാനാം ബാലകാനാം ച വിഷയ സംവേദനശീലതാം ധാരയേയുഃ. രാഷ്ട്രപതിഃ അദ്യ പ്രാതഃ ഗംഗടോകനഗരെ ആയോജിതേ അലങ്കരണം സഞ്ചലനെ സിക്കിം ആരക്ഷകദലായ പ്രതിഷ്ഠിതം രാഷ്ട്രപതി ധ്വജ സമ്മാനം പ്രദായ സംബോധിതവതി. തയാ രാജ്യേ വിധിവ്യവസ്ഥായാഃ പാലനെ സഹൈവ ആപത്പ്രബന്ധനെ സിക്കിം ആരക്ഷകദലസ്യ ഭൂമികായാഃ ഭൂരിശഃ പ്രശംസാ കൃതാ.
2: पुलिस व्यवस्था को अधिक सिटीजन फ्रेंडली बनाया जाना चाहिए ताकि सामान्य लोग बिना भय के अपनी समस्या दर्ज करा सके. महिलाओं बच्चों और कमजोर वर्गों के प्रति संवेदनशील व्यवहार को भी प्राथमिकता देनी चाहिए. साइबर क्राइम ऑनलाइन फ्रॉड हैकिंग और डीप फेक जैसी नई चुनौतियां सामने आ रही. ഈ നീ ചുനോത്തിയോ സേ നിപറിനെ കെലിയ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി സൈബർ സെക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ ദക്ഷ ബനാനാ ഹോഗ.
1: അത്രാന്തരെ ഉല്ലാസ യോജനായാഃ അന്തർഗതം സിക്കിം രാജ്യം ആധികാരിക രൂപേണ പൂർണ്ണ സാക്ഷര രാജ്യത്വേന ഘോഷിതം. ഘോഷണേയം യാവത് ഗതദിവസേ ഗംഗടോകനഗരെ രാഷ്ട്രപതി മുർമുഹു ഇത്യസ്യാഃ ഗരിമാമയ ഉപസ്ഥിതൌ സിക്കിം വിശ്വവിദ്യാലയ

0: suryaghar.gov.in.
1: ഹര ഘര സൂര്യഘർ.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
6: എന്റെ പേര് ദിനേശൻ. തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു. വീടിനെ പഠിച്ചപ്പോൾ PMAY വഴിയുള്ള ഭവനോദ്യ കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
5: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
7: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ് ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന്. നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങിയിറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
5: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല.

0: അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ടശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ഡിജിപി. ഇഡി റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ഇഡിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റുള്ള ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2 ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2 ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിന്റെ 2 ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ചിത്രം ഖലീഫ. നജീബ് അർഷാദ് പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം ദേവികൃഷ്ണ.

0: ആകാശവാണി.
1: വയലും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ശീലങ്ങളാണ് ഒരാളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. തുടർച്ചയായി ചെയ്യുമ്പോഴാണ് ഒരു പ്രവൃത്തി ശീലം.

0: ശീലമായി മാറുന്നത്. നല്ല ശീലങ്ങൾക്ക് നിരന്തരമായ പരിശ്രമം വേണം. നിരന്തര പ്രവർത്തനങ്ങൾ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഉപബോധ മനസ്സിനെ ഉണർത്തിയെടുത്താൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിനാൽ നമുക്ക് നല്ല ശീലങ്ങൾക്കായി പരിശ്രമിക്കാം. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷൻ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: പറിച്ചുനട്ട നെല്ലിന്റെ നിർണായക കള നിയന്ത്രണ കാലയളവ് എത്ര ദിവസമാണ്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നാട്ടുപൂക്കൾ. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയോടെ തൊടിയിലും വേലിയിലും നട്ടും നടാതെയും കിളിർത്തു നിൽക്കുന്ന നാട്ടുപൂക്കൾ പണ്ടൊക്കെ സമർത്ഥമായി ഉണ്ടായിരുന്നു. കീടനാശിനി പ്രയോഗമോ രാസവളമോ ഒന്നും കൂടാതെ തന്നെ പുഷ്പിച്ചിരുന്നവയായിരുന്നു ഈ ചെടികൾ. ചെത്തി, ചെമ്പരത്തി, മുല്ല, പിച്ചി, മന്ദാരം, തുമ്പ, മുക്കുറ്റി, ശംഖുപുഷ്പം, കൊങ്ങിണി, കോളാമ്പി, കനകാമ്പരം, രാജമല്ലി എന്നിങ്ങനെ എത്രയെത്ര നാട്ടുപൂക്കൾ. ചിങ്ങമാസമാകുമ്പോൾ ഈ നാട്ടുചെടികളിലേറെയും പുഷ്പിണികളാകും. പണ്ടൊക്കെ പൂവിന് മാത്രമായി ഒരിടം കണ്ടുവച്ചിരുന്നില്ല. എവിടെയും പൂച്ചെടികൾ മാത്രമല്ല, മരങ്ങളും വള്ളികളും എല്ലാം ഉൾപ്പെട്ടിരുന്നു. വീടിന്റെ മുറ്റത്തെങ്ങാനും ചെടികൾ വെച്ചുപിടിപ്പിക്കും. ബാക്കിയെല്ലാം തനിയെ വളരുന്നവയാണ്. വേലിയിൽ വളരുന്നവ, വയൽവരമ്പിൽ വളരുന്നവ, കാട്ടിലും പടർപ്പിലും വളരുന്നവ, അങ്ങനെ പൂക്കൾ തന്നെ എത്ര തരം, ഏതെല്ലാം ഇനങ്ങൾ. തുമ്പയും അരിപ്പൂവും കാശിത്തുമ്പയുമൊക്കെ ഇപ്പോൾ കാണാനേയില്ല. നാട്ടുപൂക്കളുടെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലുള്ളത്. വർണ്ണാഭമായ ഇലകളുള്ള ചെടികളും ആന്തൂറിയവും ഓർക്കിഡുമെല്ലാം പിന്നീട് വീട്ടുമുറ്റങ്ങളിൽ നിറഞ്ഞു. നാനാജാതി നിറങ്ങളിലുള്ള ബൊഗെയിൻവില്ലകൾ ആഡംബര ചിഹ്നങ്ങളായി. മന്ദാരവും തെച്ചിയുമെല്ലാം മെല്ലെ പിൻവാങ്ങി. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു.
1: ഓണക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള പൂക്കളിൽ പ്രധാനപ്പെട്ടതാണ് ചെണ്ടുമല്ലി അഥവാ ബന്തി. അത്തപ്പൂക്കളം ഒരുക്കുന്നതിനും അലങ്കാരത്തിനും മാല കെട്ടുന്നതിനുമായി ഓണക്കാലത്ത് ചെണ്ടുമല്ലി പൂക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രധാനമായും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മുൻപ് ചെണ്ടുമല്ലിപ്പൂക്കൾ കേരളത്തിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ചെണ്ടുമല്ലി കൃഷി ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാൻ കഴിയുന്നതിനാലും ഓണക്കാലത്ത് ഉറപ്പായ ആവശ്യകത ഉണ്ടാകുന്നതിനാലും ചെണ്ടുമല്ലി കൃഷിക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃഷി ചെയ്താൽ മാത്രമേ അത്തം തുടങ്ങുമ്പോൾ തന്നെ പൂക്കൾ വിൽപ്പനയ്ക്കെത്തിക്കാൻ സാധിക്കൂ. ആഫ്രിക്കൻ മാരിഗോൾഡ്, ഫ്രഞ്ച് മാരിഗോൾഡ് എന്നിങ്ങനെ രണ്ടു തരം ചെണ്ടുമല്ലികളുണ്ട്. ചെറുതും ആകർഷകവുമായ പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡ് ഇനങ്ങൾക്ക്. പൂന്തോട്ടങ്ങളുടെ അരികുകൾ അലങ്കരിക്കുന്നതിനും ചട്ടികൾ വളർത്തുന്നതിനും ഇവ അനുയോജ്യമാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡിന്റേത്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, മെറൂൺ, ഡബിൾ കളറുകൾ, ഫ്രില്ല് പോലെ ഇതളിൽ നിറങ്ങളുള്ളവ എന്നിങ്ങനെ വിവിധതരം പൂക്കൾ തരുന്ന ഫ്രഞ്ച് മാരിഗോൾഡ് ഇനങ്ങളുണ്ട്. ഇവ നേരത്തെ തന്നെ പൂവിടുകയും ചെയ്യും. എന്നാൽ കൂടുതൽ വാണിജ്യ പ്രാധാന്യമുള്ളത് വലിയ പൂക്കൾ തരുന്ന ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനങ്ങൾക്കാണ്. ഓറഞ്ച്, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളിലാണ് ഇവ സാധാരണയായി ലഭിക്കുന്നത്. നാടൻ ഇനങ്ങൾക്കും സങ്കര ഇനങ്ങൾക്കും വിപണിയിൽ നല്ല ആവശ്യകതയുണ്ട്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് പുറത്തിറക്കിയ അർക്ക ഭാനു, അർക്ക അഭി എന്നിവ മഞ്ഞ നിറത്തിലെ സങ്കര ഇനങ്ങളാണ്. ഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചു

പിടിപ്പിച്ച മഞ്ഞ പൂക്കളുള്ള പൂസ ബാസന്തി, ഓറഞ്ച് പൂക്കളുള്ള പൂസ നാരങ്കി എന്നീ ഇനങ്ങളും വാണിജ്യ കൃഷിക്ക് അനുയോജ്യമാണ്. കൂടാതെ വിവിധ സ്വകാര്യ കമ്പനികൾ പുറത്തിറക്കുന്ന സങ്കര ഇനങ്ങളും വിപണിയിൽ ലഭ്യമാണ്. സങ്കര ഇനങ്ങളുടെ വിത്തിനും തൈകൾക്കും വില കൂടുതലാണെങ്കിലും നാടൻ ഇനങ്ങളെക്കാൾ വലിയ പൂക്കളും കൂടുതൽ വിളവും സങ്കര ഇനങ്ങളിൽ നിന്ന് ലഭിക്കും. വിത്തുകൾ പ്രോട്രേകളിൽ പാകി തൈകൾ തയ്യാറാക്കുന്നതാണ് ഉചിതം. ഇതിനായി ചകിരിച്ചോർ കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും 3:1 എന്ന അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം ഉപയോഗിക്കാം. ചകിരിച്ചോർ കമ്പോസ്റ്റിന് പകരം നന്നായി കഴുകിയ ചകിരിച്ചോറും ഉപയോഗിക്കാം. 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ്, പെർലൈറ്റ്, വെർമിക്കുലൈറ്റ് എന്നിവ യോജിപ്പിച്ച നടീൽ മിശ്രിതത്തിലും വിത്ത് പാകാം. 1 സെന്റ് സ്ഥലത്തേക്ക് ഏകദേശം 2 മുതൽ 3 ഗ്രാം വരെ വിത്ത് ആവശ്യമായി വരും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. കുറഞ്ഞത് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമുള്ളതും 6 അതിലധികമോ ഇലകളുള്ളതുമായ കരുത്തുറ്റ നിവർന്നു നിൽക്കുന്ന തൈകളാണ് പറിച്ചു നടുന്നതിനായി തെരഞ്ഞെടുക്കേണ്ടത്. ഇത്തവണ തിരുവോണം ഓഗസ്റ്റ് 26 ആയതിനാൽ ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യേണ്ടതാണ്. വിത്ത് പാകി തൈകൾ തയ്യാറാക്കി പറിച്ചു നടാൻ 3 മുതൽ 4 ആഴ്ചയും നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കാൻ തൈ പറിച്ചു നട്ട് ഏകദേശം 2 മാസം കൂടിയും വേണ്ടിവരും. അതിനാൽ ഓണക്കാലത്ത് പൂക്കൾ ലഭ്യമാക്കുന്നതിനായി കൃത്യമായ സമയക്രമം കണക്കിലെടുത്ത് കൃഷി ആരംഭിക്കണം. നിലവിലെ സാഹചര്യത്തിൽ 3-4 ആഴ്ച പ്രായമായ തൈകൾ നടുന്നതാണ് ഈ വർഷത്തെ ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങൾ എടുക്കണം. 1 സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം വരെ കുമ്മായപ്പൊടി അല്ലെങ്കിൽ ഡോളമൈറ്റ് മണ്ണിൽ ചേർത്ത് ഇളക്കണം. കുമ്മായം ചേർത്തതിനു ശേഷം ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി 1 സെന്റിന് 1200 ഗ്രാം ഫാക്ടം ഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചുപോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടവെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർകെട്ടിയോ താങ്ങുകൊടുക്കണം. തലപ്പുനുള്ളൽ അഥവാ പിഞ്ചിങ് ചെണ്ടുമല്ലിയിൽ പ്രധാനമാണ്. നട്ട് 30 ദിവസം കഴിയുമ്പോൾ ചെടിയുടെ തലപ്പ് നുള്ളണം. ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന് കൂടുതൽ പൂവ് തരാൻ പിഞ്ചിങ് സഹായിക്കുന്നു. ഈ സമയം 1 സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷും നൽകി മണ്ണ് കയറ്റി കൊടുക്കണം. ആദ്യം തലപ്പ് നുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാം. കൂടുതൽ പൂക്കൾ ലഭിക്കാൻ 2 തവണ തലപ്പ് നുള്ളുന്നത് കൊണ്ട് സാധിക്കും. അത് കഴിഞ്ഞ് ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. താമസിച്ചാണ് തൈകൾ നടുന്നതെങ്കിൽ 2-ാമത്തെ തലപ്പ് നുള്ളൽ ഒഴിവാക്കാം. അതുപോലെ സമയം കുറവാണെങ്കിൽ ആദ്യത്തെ തലപ്പ് നുള്ളൽ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അടുത്ത തലപ്പ് നുള്ളൽ നടത്താം. തലപ്പ് നുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേര് പിടിപ്പിച്ച് നടാനും സാധിക്കും. സ്യൂഡോമോണസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബിവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. പുഴുശല്യം കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ കീടനാശിനികൾ തളിക്കണം. 19:19:19 എന്ന വളം 3 മുതൽ 5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180 മുതൽ 200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും. ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. 1.5-2 മാസം വരെ തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂ നന്നായി വിരിഞ്ഞു കഴിയുമ്പോൾ അല്പം തണ്ടോടുകൂടി വൈകുന്നേരങ്ങളിൽ ഇറുത്തെടുക്കുന്നതാണ് നല്ലത്. ഓണത്തിനു ശേഷം വില കുറയുകയും പൂക്കൾ വിൽക്കാൻ മറ്റു വിപണി കണ്ടെത്താൻ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്.

0: കൃത്യമായ പ്ലാനിംഗോടെ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ചെയ്താൽ മാത്രമേ ഡിമാൻഡുള്ള സമയത്ത് തന്നെ പൂക്കൾ വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ ആണ്. ഡോക്ടർ ഷീന എയുടെ ഫോൺ നമ്പർ പറയാം, 9497453663.

0: നാളേറെയായി എന്ന് പറയുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ജീവിതശൈലിയിലെ തകരാറുകൾ, അമിതമായ ഉത്കണ്ഠ, ഭയം, രോഗങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാണ്. എങ്ങനെ നമുക്ക് നന്നായി ഉറങ്ങാൻ കഴിയും? സുഖനിദ്ര ലഭിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ തലച്ചോറിലെ സ്ലീപ് സെന്ററാണ് ഉറക്കത്തിന്റെ താളക്രമത്തെ നിയന്ത്രിക്കുന്നത്. രാത്രി നേരത്തെ ഉറങ്ങി പുലർച്ചെ ഉണരുന്നതാണ് സുഖനിദ്രയ്ക്ക് ഏറ്റവും നല്ലത്. ദിവസേനയുള്ള വ്യായാമം നല്ല ഉറക്കത്തെ സഹായിക്കുന്ന ഘടകമാണ്. വ്യായാമം നമ്മുടെ മാനസിക സംഘർഷത്തെ ഇല്ലാതാക്കുവാനും നല്ല ഉറക്കം ലഭിക്കുവാനും സഹായിക്കുന്നു. കിടക്കുന്നതിന് തൊട്ടുമുൻപ് വ്യായാമം ചെയ്യരുത്. ഉറങ്ങുന്നതിന് മുൻപ് ചെറു ചൂടുവെള്ളത്തിലുള്ള കുളി ഉറക്കത്തെ നന്നായി സഹായിക്കുന്നു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ചെറു ചൂടോടെ പാട നീക്കിയ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് ഉറക്കത്തെ സഹായിക്കുന്നു. ഗൗരവമേറിയ പഠനങ്ങളും മറ്റും ഉറക്കത്തിന് അരമണിക്കൂർ മുമ്പ് നിർത്തുന്നതാണ് നല്ലത്. മാനസിക സംഘർഷങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കി ഉറങ്ങാൻ പോകുന്നതാണ് ഉറക്കത്തിന് ഏറ്റവും നല്ലത്. ഉറങ്ങുന്നതിന് തൊട്ടുമുൻപ് ടിവി കാണുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റുക. എന്നാൽ നല്ല സംഗീതം ശ്രവിക്കുന്നത് ഉറക്കത്തെ സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ചായ, കാപ്പി എന്നിവ ഒഴിവാക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അരമണിക്കൂർ മുമ്പ് ചെറിയ നടത്തം, അല്പം ശ്വസന പ്രക്രിയ, ലഘുവായ യോഗ ഇവയിൽ ഏതെങ്കിലും നല്ലതാണ്. കിടപ്പുമുറിയുടെ ജനാലകൾ തുറന്നിട്ടാൽ നല്ല വായുസഞ്ചാരം ലഭിക്കും. അങ്ങനെ തലച്ചോറിന് ഏറ്റവും ആവശ്യമായ ഓക്സിജൻ ധാരാളമായി ലഭിക്കുകയും അത് ഉറക്കത്തെ സഹായിക്കുകയും ചെയ്യും.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.

കന്നുകാലികളുടെ പോഷണത്തിൽ വെള്ളത്തിന്റെ പങ്ക്. കന്നുകാലികളുടെ പോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വെള്ളത്തെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിൽ വെള്ളത്തിന് അത്യന്തം നിർണായകമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് പശുക്കളിൽ വെള്ളം വെറും ദാഹശമനത്തിനുള്ള ഘടകമല്ല. ദഹനപ്രക്രിയ മുതൽ പോഷകങ്ങളുടെ ഗതാഗതം വരെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. പശുക്കളുടെ വെള്ളത്തിനുള്ള ആവശ്യകത മനസ്സിലാക്കുക.

കന്നുകാലികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ്, അവയുടെ പ്രായം, ശരീരഭാരം, പാലുൽപാദനഘട്ടം, തീറ്റയുടെ സ്വഭാവം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കന്നുകാലികൾ ദിവസേന 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ, ഉയർന്ന പാലുൽപാദനം, വരണ്ട തീറ്റ എന്നിവ വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കുറവുണ്ടായാൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കുറയുകയും പാലുൽപാദനം താഴുകയും ചെയ്യാം. കന്നുകാലികളുടെ ജല ഉപഭോഗം തീറ്റയുടെ ഉപയോഗത്തോടും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തീറ്റ വിഘടിപ്പിച്ച് നാരുകൾ ദഹിപ്പിക്കാനും പോഷകങ്ങൾ ശരിയായി ലഭിക്കാനും വെള്ളം അനിവാര്യമാണ്. മതിയായ വെള്ളമില്ലെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും തീറ്റയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. ഇതുമൂലം ശരീരത്തിൽ ജലക്ഷയം, പാലുൽപാദനക്കുറവ്, വളർച്ച മന്ദഗതി എന്നിവ ഉണ്ടാകാം. വെള്ളം ശരീര താപനില നിയന്ത്രിക്കാനും ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്താക്കാനും സഹായിക്കുന്നു. അതിനാൽ സ്ഥിരമായി വെള്ളം ലഭ്യമാക്കുന്നത് കന്നുകാലികളുടെ ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ്. വെള്ളം ഉമിനീരിന്റെ പ്രധാന ഘടകമാണ്. ഉമിനീരിലുള്ള എൻസൈമുകൾ ദഹനപ്രക്രിയ ആരംഭിക്കാൻ സഹായിക്കുന്നു. കന്നുകാലികളിൽ ഉമിനീർ റൂമന്റെ പിഎച്ച് നില നിയന്ത്രിക്കുകയും സൂക്ഷ്മജീവികൾക്ക് സെല്ലുലോസ് പോലുള്ള സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ ദഹിപ്പിക്കാൻ അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദഹനത്തിനുശേഷം പോഷകങ്ങൾ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും വെള്ളം അനിവാര്യമാണ്. ആവശ്യമായ ജലാംശം ലഭിക്കുമ്പോൾ വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ പേശികൾ, പ്രജനന അവയവങ്ങൾ, ക്ഷീരഗ്രന്ഥികൾ എന്നിവിടങ്ങളിലെത്തുകയും വളർച്ച, പ്രജനനക്ഷമത, പാലുൽപാദനം എന്നിവ മെച്ചപ്പെടുകയും ചെയ്യുന്നു. കന്നുകാലികൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധവും ശീതളവുമായ വെള്ളം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമാണ്. മലിനജലം രോഗാണുക്കൾക്ക് ആവാസ കേന്ദ്രമാവുകയും വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുകയും ചെയ്യാം. വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും സ്ഥിരമായി വൃത്തിയാക്കുകയും വെള്ളത്തിൽ രാസവസ്തുക്കളോ ആൽഗകളോ അമിത ധാതുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. കെട്ടിടങ്ങളിലും മേൽപ്പുറങ്ങളിലും ഒന്നിലധികം ജലസ്രോതസ്സുകൾ ഒരുക്കുന്നത് കന്നുകാലികൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കി എല്ലാ മൃഗങ്ങൾക്കും മതിയായ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്നു. വെള്ളം അത്യാവശ്യമാണെങ്കിലും ശരിയായ തീറ്റക്രമത്തിനൊപ്പം മാത്രമേ അതിന്റെ പൂർണ്ണ ഗുണം ലഭ്യമാകൂ. ധാതുക്കൾ, വിറ്റാമിനുകൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത തീറ്റകൾ കന്നുകാലികളുടെ പ്രതിരോധശേഷിയും പ്രജനനാരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വെള്ളത്തിന്റെ ഉപയോഗവും പാലുൽപാദനവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മതിയായ വെള്ളം ലഭിക്കുന്ന കന്നുകാലികൾ അളവിൽ കൂടുതലും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ജലക്ഷയം സംഭവിക്കുമ്പോൾ തീറ്റയുടെ ഉപയോഗം കുറയുകയും അതുവഴി പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. കർഷകർക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ. ദിവസേന കന്നുകാലികളുടെ ജല ഉപഭോഗം നിരീക്ഷിക്കുക. വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ചൂടുകാലത്തും ഉയർന്ന പാലുൽപാദന ഘട്ടങ്ങളിലും കൂടുതൽ വെള്ളം ലഭ്യമാക്കുക.
വെള്ളത്തോടൊപ്പം ആവശ്യമായ തീറ്റകളും നൽകുക.

0: ഒന്നിലധികം കുടിവെള്ള സ്രോതസ്സുകൾ ഒരുക്കുക. ചുരുക്കി പറഞ്ഞാൽ, ശുദ്ധജലവും സമതുലിത പോഷണവും ഉറപ്പാക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ ആരോഗ്യവും ഉൽപാദനക്ഷമതയുള്ളതുമായ കന്നുകാലികളെ വളർത്താൻ കഴിയും. വെള്ളം ഒരടിസ്ഥാന ആവശ്യകത മാത്രമല്ല, കന്നുകാലി സംരക്ഷണത്തിന്റെ വിജയത്തിന്റെ അടിത്തറയാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പറിച്ചു നട്ട നെല്ലിന്റെ നിർണായക കളനിയന്ത്രണ കാലയളവ് എത്ര ദിവസമാണ്? പറിച്ചു നട്ട നെല്ലിന്റെ നിർണായക കളനിയന്ത്രണ കാലയളവ് ആദ്യത്തെ 45 ദിവസമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 19 ഉച്ചകഴിഞ്ഞ് 2 മുതൽ കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ, പ്രകൃതി കൃഷി എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. കൃഷിയിൽ നവീന വിദ്യകൾ അവതരിപ്പിക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്പർ 7510796210. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
4: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു.

ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത്, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കാത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കാത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. ഫോൺ നമ്പർ 9188824841. CPCRA കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോ SRFന് വേണ്ടി 2026 ജൂൺ 4 ഒരു എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 31/3/2027 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർ 35, സ്ത്രീകൾ 40 വയസ്സ്. നിയമാനുസൃതമായ ഇളവുകൾ ബാധകം. ICAR അംഗീകരിച്ച ഒരു കോളേജ്, യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടികൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVK നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്ര വാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെലോഷിപ്പ് 37,000 രൂപ അധികം. HRA കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപര്യമുള്ളവർ 2026 ജൂൺ 0849 7 9 2 9 5 9 2 6 8 2 4 4 9 2 6 8 9 4 4 7 7 9 6 8 എന്നിവയിൽ ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിന് ശേഷം ജൂൺ 4 രാവിലെ 9:30 കൃഷ്ണപുരത്തെ CPCRA കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാക്കേണ്ടതാണ്. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു.

മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. CBSE 12th ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ

0: മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗരയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള എസ് ഐ ആർ ഐ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये ओएसएम की व्यवस्था है. पहली बार देश में सीबीएसई ने इसको प्रयोग किया, उसमें कुछ विसंगति ध्यान में आ रही, इसको मैं दायित्व लेता हूं, उसको इसे ठीक करा जाए. हम एक भी विद्यार्थी की ऑन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ഡി ജി പി. ഇ ഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ എ ഐ പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, എ ഐ വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക്

0: നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജി ഒ ബി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-ന് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. 3 പരമ്പരയിൽ ഹർമൻ പ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച് യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ഞങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: യുവവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് പാർവതി പ്രദീപാണ്. പാർവതി പ്രദീപ് ഒരു നങ്ങ്യാർകൂത്ത് കലാകാരിയാണ്. നമസ്കാരം.

0: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
0: താങ്ക് യു, താങ്ക് യു.
1: ആദ്യം തന്നെ പാർവതിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ ഒരു നങ്ങ്യാർ കൂത്ത് എന്ന് പറഞ്ഞ ഒരു കലാരൂപം പഠിക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്?
0: അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കലാമണ്ഡലത്തിൽ പഠിക്കുന്നതിനൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ ഒരു 12 വർഷമായിട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി എനിക്ക് കലാമണ്ഡലത്തിൽ കയറണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പറ്റിയില്ല. അതിനുശേഷം ഇങ്ങനെ മാർഗിയിൽ കഥകളി ഉണ്ടെന്ന് പറയാം. ഇപ്പൊ കുഞ്ഞുനാൾ മുതലേ കഥകളിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ കഥകളിക്ക് തുടക്കം കുറിച്ചപ്പോഴാണ് ഞാൻ അവിടെ നങ്ങ്യാർ കൂത്തുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ആദ്യം ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല.
1: പഠിക്കുമ്പോഴാണ്
0: ഇത് കൊറോണ സമയത്തായിരുന്നു. അപ്പൊ കൊറോണ എന്ന് വെച്ചാൽ സെക്കൻഡ് വേവ് വരണതിന് മുന്നെയാണ് ഞാൻ തുടക്കം ഇടുന്നത്. അപ്പോ ഇത് എന്താണ് ഐഡിയ ഒന്നുമില്ല. വേഷം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും 5ാം ക്ലാസ്സിൽ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു സമ്മറി പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ഇത് പഠിപ്പിക്കുന്നുണ്ട്, ജസ്റ്റ് ആയിട്ട് പഠിച്ചു പോയതല്ലാതെ എനിക്ക് എന്റെ വേഷം എന്താണ് സംഭവം ഒന്നും അറിയത്ത് ഞാൻ ചേർന്നത്. അപ്പൊ കഥകളി ഇങ്ങനെ തുടക്കം ഇട്ട് കുറച്ചു കഴിഞ്ഞപ്പോ എന്റെ ആശ അവിടെ നാട്ടിൽ സ്റ്റക്കായിപ്പോയി. കൊറോണ ആയിട്ട് ഞാൻ പഠിക്കുന്ന മാർഗി ഉഷ ടീച്ചറിന്റെ കീഴിലാണ്. ടീച്ചർ ഇവിടെ തന്നെയാണ്, കുറെ നാളായിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരി അപ്പൊ തന്നെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി ഒരു കൊറോണ സെക്കൻഡ് വേവ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ടീച്ചറിന്റെ ഒരു സ്റ്റുഡന്റിന്റെ അരങ്ങേറ്റം കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ നങ്ങ്യാർകൂത്തിന്റെ വേഷം കാണും. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലൊക്കെ തോന്നി. അങ്ങനെയാണ് പിന്നെ കുറച്ച് ഇഷ്ടമൊക്കെ ആയി തുടങ്ങി. ഇങ്ങനെ ഞാൻ മാർഗിയിൽ ഇതായിട്ട് പഠിക്കുകയാണ്, സ്റ്റുഡന്റ് ആയിട്ട് പഠിക്കുകയാണ്.
1: കഥകളി പഠിച്ചോണ്ട്?
0: കഥകളി അപ്പോഴത്തേക്കും അങ്ങ് സ്റ്റോപ്പായി. അതിനുശേഷം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പുറപ്പാട് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് അരങ്ങേറാൻ പറ്റിയില്ല. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ സമയത്താണ് ഒരു 9th ഒക്കെ എത്തിയപ്പോ, ഇങ്ങനെ കാർമലിലാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെയാണ് സലിൽ സാറ് ഇങ്ങനെ കലോത്സവത്തിൽ നങ്ങ്യാർകൂത്തിന് പോണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് കലോത്സവത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതിനുശേഷം പെട്ടെന്ന് അരങ്ങേറ്റം ചെയ്തിട്ട് അങ്ങനെ നങ്ങ്യാർകൂത്തിലോട്ട് ഇതാവുന്നു.
1: നങ്ങ്യാർകൂത്ത് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമോ? കാരണം സാധാരണ കൂടുതൽ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. നമ്മൾ പോയി കാണുന്നതല്ലാതെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒരു ഫുൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം.
0: നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്നത് പണ്ട് ക്ഷേത്രകലയിൽ ഒന്നാണ്. നമ്പ്യാർ സ്ത്രീകളായിരുന്നു ആദ്യം കളിച്ചോണ്ടിരുന്നത് പണ്ടേ. അപ്പൊ അതൊരു ഒരു ചിട്ടവട്ടമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കഥകളി നങ്ങ്യാർകൂത്തും തമ്മിൽ ഒരു മിസ്മാച്ച് നടത്തുന്നത്. അപ്പൊ കഥകളിയുടെ വ്യത്യാസവും നങ്ങ്യാർകൂത്തിന്റെ വ്യത്യാസവും ഇവിടെ ആർക്കും അങ്ങനെ അറിയില്ല കറക്റ്റ് ആയിട്ട്. കഥകളിയിലെ വാദ്യങ്ങളുണ്ട്, പാട്ടുണ്ട്, പാട്ടിലൂടെയാണ് നമ്മൾ കഥകൾ അറിയുന്നത്. പിന്നെ അത്യാവശ്യം മുദ്രയും കൂടെ അറിയുമ്പോൾ കാണികൾക്ക് ഇൻട്രസ്റ്റ് ആണ്. അത് പറയണ പോലെ നങ്ങ്യാർകൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഴാവും ഇടയ്ക്കും പിന്നെ സൈഡിൽ താളക്കൂട്ടം ശ്ലോകം ചൊല്ലുന്ന ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ഇത് നമ്മുടെ ഫുള്ള് ഈ മുദ്രകൾ കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവിടെ അപ്പോൾ ഈ അത്യാവശ്യം കഥയൊക്കെ അറിയാവുള്ള നമ്മൾ മിക്കവാറും ശ്രീകൃഷ്ണ ചരിതം അല്ലെങ്കിൽ ശ്രീരാമായണ ചരിതമാണ് നങ്ങ്യാർകൂത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്യാവശ്യം മുദ്രകളും കാര്യങ്ങളും ഒക്കെ അറിയാവുള്ള ആൾക്ക്, അത് കഥകളൊക്കെ അറിയാവുള്ള ആൾക്ക് ചിലപ്പോൾ നമുക്ക് കണ്ടാന്ന് മനസ്സിലാവും. ഇപ്പൊ പൂതനാമോക്ഷമാണെങ്കിൽ നമ്മൾ കുഞ്ഞിന് പാല് കൊടുത്തു കൊല്ലുന്നതൊക്കെ അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.
1: മുദ്ര മനസ്സിലാവുന്നവർക്ക് കഥ മനസ്സിലാക്കാൻ എളുപ്പം.
0: അതെ അതെ. പക്ഷെ കഥകളിയിലും നങ്ങ്യാർകൂത്തിലും മുദ്രകൾ ഏറെക്കുറെ സെയിം ആണ്. അത് എടുക്കുന്ന രീതി വ്യത്യാസം, പിന്നെ ഈ നമ്മുടെ ഈ വാദ്യങ്ങളും വ്യത്യാസമാണ്. മറ്റത് കുറെ വാദ്യങ്ങളാണ്, ചെണ്ട മദ്ദളമൊക്കെ കാണും. പക്ഷെ ഇവിടെ നമുക്ക് മിഴാവും ഇടയ്ക്കും പിന്നെ സൈഡിൽ താളം പിടിക്കാൻ ഒരാളും കൂടെ ഉള്ളു. അപ്പൊ അത് മനസ്സിലാക്കാൻ കുറെ പേർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ തന്നെ ഈ നങ്ങ്യാർകൂത്ത് എന്നുള്ളത് നമ്മൾ പബ്ലിക്കിലോട്ട് അത് എക്സ്പ്രസ് ചെയ്ത് വരുന്നത് കലോത്സവം വേദികളിലും പിന്നെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ടാണ്. അല്ലാണ്ട് കഥകളി പോലെ വലുതായിട്ട് ആൾക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ തന്നെ കലോത്സവത്തിൽ തന്നെ കുറെ കുട്ടികൾക്ക് നങ്ങ്യാർകൂത്ത് അങ്ങനെയാണ് അറിഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ എന്നെ പോലെ കുറെ കുട്ടികൾ ഇതുപോലെ കലോത്സവ വേദികൾ വെച്ചിട്ടാണ് അറിയുന്നത്. പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആരായാലും ഇതിലോട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുപോകും.
1: ഇപ്പോ കഥകളിയാണല്ലോ ആദ്യം പഠിച്ചത്, നങ്ങ്യാർകൂത്തിലേക്ക് വരുമ്പോ ആക്ച്വലി പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവരിങ്ങനെ ഒരു പ്രോത്സാഹനം തരുമ്പോ ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിന് കുറച്ചും കൂടി ഒരു ഇത് വരുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കഥകളിയാണല്ലോ കുറച്ചും കൂടി ആളുകൾ മുന്നിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും അതുപോലെ പ്രോത്സാഹനം എല്ലാം കിട്ടുന്നതും. അപ്പൊ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തത്? അത് അത്രത്തോളം സ്നേഹം ഇതിനോട്, എങ്ങനെയാണ് അങ്ങനെ ഒരു സ്നേഹം ഇതിനോട് തോന്നി തുടങ്ങി?
0: അങ്ങനെ എനിക്ക് ഞാൻ കഥകളി ഇപ്പോഴും എനിക്ക് ഇഷ്ടം തന്നെയാണ്, അതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. കുഞ്ഞുനാൾ മുതലേ ഞാൻ കഥകളി കണ്ടാണ് വളർന്നത്. എന്റെ ഞാൻ വളർന്ന ഒരു ക്ഷേത്രത്തിന്റെ അടുത്താണ്, അവിടെ ആയില സമയത്ത് കഥകളി കാണും. അങ്ങനെ കണ്ട് കണ്ട് കഥകളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ നങ്ങ്യാർകൂത്തിലോട്ട് നമ്മൾ വരുമ്പോൾ ആ ഒരു ചിട്ടവട്ടം, ആ ഒരു അച്ചടക്കത്തോടെ ഇങ്ങനെ നമ്മൾ പോയി, സ്വാഭാവികമായിട്ട് ഇഷ്ടം വരും. എസ്പെഷ്യലി ഞാൻ ഡാൻസറും കൂടെയാണ്, ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടാവാം. നങ്ങ്യാർകൂത്തിലോട്ട് കയറിയപ്പോൾ ആദ്യം കുറച്ച് ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ നമ്മൾ ഓരോരോ കഥകൾ പഠിക്കുകയാണ്. നമ്മൾ ശ്രീകൃഷ്ണന്റെ കഥകൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇവിടെ നമ്മൾ ഫുള്ള് കഥ പഠിക്കുകയാണ്. ഇപ്പൊ ഞാൻ തന്നെ ആദ്യം ശ്രീകൃഷ്ണ ലീലയാണ് പഠിക്കുന്നത്. അതിൽ ശ്രീകൃഷ്ണ ലീലയിൽ ഈ മണ്ണ് വാരി തിന്നിട്ട് യശോദമ്മ വാതുറപ്പിക്കുന്ന ആ സംഭവമാണ് ഞാൻ ആദ്യം ചെയ്തത്. രണ്ടാമത് ചെയ്ത പൂതനമോക്ഷമാണ്. പൂതനമോക്ഷം നമ്മൾ ഒരു സിനിമ കാണുന്ന പോലെ നമ്മളത് മൈൻഡിലോട്ട് എടുക്കുകയാണ്. നമ്മൾ സാധാരണ ഈ കഥ നമ്മൾ സത്യം പറഞ്ഞാൽ എഴുതി പഠിക്കും. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മളൊരു ബുക്കിലോട്ട് ആ കഥ എഴുതുകയാണ്. നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ പതിക്കുന്നത്, കാരണം അവിടെ ഞാൻ പറഞ്ഞ പോലെ വാദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, കഥ നമ്മുടെ മൈൻഡിലാണ്. അത് കാണും നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്.

0: അപ്പൊ അങ്ങനെ പൂതനാമോക്ഷം പഠിച്ചു കഴിഞ്ഞു. കംസകഥ, അതാണ് ഞാൻ മൂന്നാമത് പഠിച്ച കഥ. ആ കംസകഥ ഇപ്പൊ എനിക്ക് ചുരുക്കത്തിൽ പറയാമെങ്കിൽ വേണമെങ്കിൽ പറയാം, കംസനെ നിഗ്രഹിക്കാൻ അതായത് കൊല്ലാനായിക്കൊണ്ട് ശ്രീകൃഷ്ണൻ നേരെ മധുരയിലേക്ക് ചെന്നിട്ട് കംസനെ കൊന്നു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ നങ്ങ്യാർകൂത്തിലോട്ട് വരുമ്പോ അവിടെ നിൽക്കുന്ന ഓരോരോ ജനങ്ങൾ, കൃഷ്ണൻ മധുരയിലേക്ക് വരുമ്പോ അവരുടെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങൾ, ആ 9 നവരസവും ഈ കംസകഥയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കഥയും നമുക്ക് ഓരോരോ ഡിഫറെന്റ് രീതിയിലായിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം നമുക്ക് തോന്നും.
1: ഇപ്പൊ എത്ര നാളായി അപ്പം ഈ നങ്ങ്യാർകൂത്ത് പഠിക്കാൻ തുടങ്ങി?
0: ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 5 വർഷം ഇപ്പത്തേക്ക്.
1: കലോത്സവത്തിൽ എത്തുന്നത് 9ാം ക്ലാസ്?
0: 9ാം ക്ലാസ്സിലായിട്ടാണ്.
1: നമ്മള് സാധാരണ ഇപ്പൊ അതുവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അത് നമ്മള് വേറെ ഒന്നും ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ പഠിക്കുന്നത്. കലോത്സവത്തിലേക്ക് പോയപ്പോ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടോ ആദ്യമായിട്ട്?
0: കലോത്സവത്തിൽ പോകുമ്പോ നമ്മള് സാധാരണ നങ്ങ്യാർകൂത്തിനൊരു കഥ പഠിക്കുമ്പോ ആ ഫുൾ കഥ പഠിക്കുമ്പോ ഒരു സ്റ്റേജിൽ നമുക്കൊരു 2.5 മണിക്കൂർ പെർഫോമൻസ് നടത്തും. കംസവത ഞാൻ 2 മണിക്കൂർ പഠിച്ചിട്ട് ഞാൻ അതിനെ ഷോർട്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്
1: കലോത്സവം.
0: അപ്പൊ ആദ്യമൊക്കെ നമുക്ക് എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ട് 9ാം ക്ലാസ്സിൽ കയറുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, കലോത്സവത്തിനെ പറ്റിയ ഒരു ഐഡിയ ഇല്ല. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ജില്ല വരെ പോയിട്ടുണ്ടോ, ജില്ല വരെ ഉള്ളു UP വിഭാഗത്തിൽ. അപ്പൊ അതിന് തിരുവാതിരയ്ക്ക് കയറി, പക്ഷെ ആ സമയത്ത് എനിക്ക് സ്പിരിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവിടെ സബിൽ കയറിയപ്പോഴും എനിക്ക് ആദ്യം കോമ്പറ്റീഷൻ, സബിൽ പൊതുവെ കോമ്പറ്റീഷൻസ് കുറവാണ്, ഞാൻ സൗത്ത് തിരുവനന്തപുരത്ത് അങ്ങനെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ അവിടെ പൊതുവെ അങ്ങനെ ഇതാരും ഇങ്ങനെ കാണൂല. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ കാണൂല, ആരുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കയറിപ്പോ. പക്ഷെ ജില്ല വരുമ്പോ കോമ്പറ്റീഷൻ കടുക്കും, 4-3 പേരായിരിക്കും വരുന്നത്. ചിലപ്പോ ഈ കഥകൾ തന്നെ വ്യത്യാസങ്ങൾ, ഇപ്പം ഞാൻ പൂതനമോക്ഷം ആണെങ്കിൽ വേറൊരാൾ നരസിംഹാവതാരായിരിക്കും, വേറൊരാൾ കംസാവതാരായിരിക്കും. 2 കഥയും സെയിം ആയിരിക്കും, പക്ഷെ അവര് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. അതനുസരിച്ചിരിക്കും നമുക്ക് മാർക്ക് പോകുന്നത്. ഇത് നങ്ങ്യാർകൂത്തിൽ കണ്ണിന്റെ ഇച്ചിരി ഇത് വലുതാണ്, കണ്ണുകൊണ്ടുള്ള ഉപയോഗം അത് ഭയങ്കരമാണ്. ഈ മുദ്രകൾ എടുക്കുന്നതോട് നമ്മളെ കണ്ണിന്റെ മൂവ്മെന്റും കൂടെയാണ് പോകുന്നത്. അപ്പൊ രാവിലെ ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കണ്ണ് സാധകം, അതിനുശേഷം നമ്മുടേതായിട്ടുള്ള കുറച്ച് ക്രിയകളുണ്ട്, മറയിൽ ക്രിയ, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കഥയിലോട്ട് നമ്മൾ പഠിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ക്ലാസ് അവസാനിപ്പിക്കുന്നത് മുദ്രകൾ പറഞ്ഞ് അതിനൊരു ശ്ലോകമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ കലോത്സവത്തിൽ വരുമ്പോൾ എനിക്ക് ഡിസ്ട്രിക്ട് ആയിരുന്ന ഫസ്റ്റ് കോമ്പറ്റീഷൻ വന്നു. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ആ സമയത്ത് ശ്രീകൃഷ്ണലീല ഫസ്റ്റ് ആദ്യമായിട്ട് നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുക. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ പൂതനാമോക്ഷം ഇച്ചിരി കടുകട്ടിയായിട്ടുള്ള സാധനമാണ്, ഫുള്ള് വയലൻസ് ആണ്. ഞാനിവിടെ കൃഷ്ണനെ മണ്ണ് കഴിഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞ് കാതാണ് ചെയ്യണം. അപ്പൊ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്, പക്ഷെ നമ്മള് മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ ജഡ്ജസ് അതനുസരിച്ച് നമുക്ക്. പിന്നെ സ്റ്റേറ്റ് പോകുമ്പോൾ ഇഷ്ടം പോലെ കംസവത ഇഷ്ടം ഒരേപോലെ
1: സാധനമായിരിക്കും,
0: ഒരേ സ്റ്റോറി ആയിരിക്കും. പക്ഷെ ഓരോരോ നമ്മൾ ബുക്ക്, വ്യത്യസ്തമായിട്ട് ബുക്ക് ഉണ്ട് ഓരോ ആൾക്കാരെ വെച്ച്, അപ്പൊ അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ വേറെ രീതിയിലൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ പഠിപ്പിക്കുന്ന രീതി വ്യത്യാസം കാണും. എന്റെ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പം പുറത്തുനിന്ന് ഒരാൾ പഠിപ്പിക്കുന്നത്, വ്യത്യാസം കാണും. അങ്ങനെയാണ് കലോത്സവത്തിന്റെ ഇത് വരുന്നത്. പിന്നെ കലോത്സവത്തിൽ ഞാൻ ആ 9ാം ക്ലാസ് തൊട്ടൊരു +1 വരെ ഞാൻ ഗ്രൂപ്പ് ഐറ്റത്തിൽ ഉണ്ടായിരുന്നു, ഇതിന്റെ കൂടെ ഗ്രൂപ്പ് ഐറ്റം ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതോ ആണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ കണ്ണ് സാധകം എന്ന് പറഞ്ഞു പറഞ്ഞു, പിന്നെ ചില ചുറ്റവട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഡെയിലി ചെയ്യുന്നത്, അതെന്താണെന്നൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു.
0: അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണ് സാധകം എന്ന് പറയുമ്പോ കണ്ണുകൊണ്ട് ഈ 2 വശവും നീക്കുക, നമ്മൾ മാക്സിമം നമ്മുടെ കണ്ണ് ഇച്ചിരി കൂടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ കണ്ണിൽ നമ്മൾ ചുട്ടിയും കൂടെ എഴുതുമ്പോൾ, മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കരി നല്ല രീതിക്ക് വരയ്ക്കും, അപ്പൊ കണ്ണ് കുറച്ചും കൂടെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടത് കണ്ണും കൂടെ വേണം. ഈ നമ്മൾ ചില മുദ്രകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ രാക്ഷസിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഈ കണ്ണും കൂടെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പേടിയാവും. പിന്നെ ഞാൻ ചിട്ടവട്ടം എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഴാവ് പുറകെയാണെങ്കിൽ വിളക്ക് നമ്മളെ തൊട്ട് ഫ്രണ്ടിലായിരിക്കും, അതിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിളക്കിന്റെ ഫ്രണ്ടിൽ നമ്മൾ നടുക്കായിരിക്കും. പിന്നെ നമുക്ക് അങ്ങനെ വലിയ സ്റ്റേജ് ഒന്നും എടുക്കാൻ പറ്റില്ല, കുഞ്ഞ് സ്പേസ് നമുക്ക് എടുക്കാൻ പറ്റും. കൂടിപ്പോയാൽ ഒരു 3 ബോക്സിന്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ഈ ഇടയ്ക്ക് മിഴാവൊക്കെ നമ്മുടെ ബാക്കിലായിരിക്കും, സൈഡിൽ ഒരു താളം പിടിക്കുന്ന ഒരാളാണ്, നമുക്ക് ഇവരെയൊന്നും ചവിട്ടാനും പറ്റില്ല. അപ്പൊ ഈ 4 ചുറ്റും ചെറിയൊരു ബോക്സിൽ നമ്മളൊരു ബോക്സ് മനസ്സിൽ വരച്ചിരിക്കും, അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഓരോരോ കഥകൾ അവതരിപ്പിക്കുന്നത്. നമ്മള് നമ്മുടെ ചുറ്റവത്താണ് അങ്ങനെയാണ്, നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് ഇതുവരെ പോയിട്ടില്ല. പിന്നെ കാല് വെക്കുന്ന രീതി വ്യത്യാസമുണ്ട്, കഥകളിക്ക് കാല് വെക്കുന്ന പോലെ അല്ല നമ്മൾ നങ്ങ്യാർകൂത്തിന് കാല് വെക്കുന്നത്, അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്.
1: പിന്നെ ഇത് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ ട്രെയിനിങ് എങ്ങനെയായിരുന്നു ആ ഒരു, ഇപ്പൊ നമ്മൾ ഏതൊരു ആർട്ട് ഫോം പഠിക്കാൻ പോകുമ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ ചിന്തിക്കുമല്ലോ അയ്യോ ഇതിനെ കൊണ്ട് പറ്റുമോ എന്ന്, അങ്ങനെ വന്നിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ കഥകളിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ മാർഗി കയറുന്നത്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ നങ്ങ്യാർകൂത്ത് പഠിച്ച് നമ്മൾ ഭരതനാട്യം പഠിക്കുന്ന പോലെ തട്ടടവ് നാട്ടടവ് പഠിച്ചിട്ടല്ല ഇത്, അതുപോലെ അല്ല, എൻ്റയർലി ഡിഫറെന്റ് ആണ് നമ്മൾ ഈ നങ്ങ്യാർകൂത്തിലോട്ട് വരുമ്പോൾ. അപ്പൊ ആദ്യം അവിടെ നമ്മുടെ രീതിയിലായിട്ട് നമ്മൾ നമസ്കാരം നടത്തും, അതിന് തന്നെ എല്ലാത്തിനും ഒരു സംസ്കൃത വാക്യങ്ങളാണ് എല്ലാത്തിനും. ആ നമസ്കാരം നടത്തിയിട്ട് പിന്നെ മറയിൽ ക്രിയ എന്ന് പറഞ്ഞൊരു

0: ഇത് പഠിക്കും. അതാണ് ഒരു ബേസ്. മറയൽ ക്രിയ എന്ന് നമ്മൾ മനസ്സിൽ
1: എന്താണ്,
0: ഈ മറയൽ ക്രിയ എന്ന് വെച്ചാൽ പുറപ്പാടിന്റെ ഒരു ഭാഗമാണ്. പുറപ്പാട് നമ്മൾ അരങ്ങേറ്റത്തിന് രണ്ടു ദിവസമായിട്ട് പുറപ്പാട് നടത്തും. അതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് മറയൽ ക്രിയ. നല്ലൊരു ബേസാണ്. അപ്പൊ അത് നമുക്കൊന്ന് സ്റ്റാൻഡായി കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റാൻഡായി കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ നിക്കണതും നമ്മൾ ഇരിക്കുന്നൊക്കെ രീതിയൊക്കെ അതിലുണ്ട്. ആ പക്ഷെ ആ ബേസ് ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിക്കണം എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇട്ടില്ല. അപ്പൊ അത് ആ മറയൽ ക്രിയ ഒരു ഒരു 10 മിനിറ്റേ കാണുള്ളൂ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാല് വെക്കുന്ന രീതിയും നമ്മൾ പിന്നെ ഉറക്കെ പറയണം. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് ശ്ലോകം ചൊല്ലാനും അതുപോലെ കറക്റ്റായിട്ട് നിൽക്കാനും ഒക്കെ ഒരു ഐഡിയ ഉണ്ട്. അതിങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് നീ ഇതെന്നെ കൊണ്ട് പറ്റുമോ, കാരണം എനിക്കൊരു ഐഡിയ ഇല്ല. കഥയാണോ കളിക്കുന്നത്, ഇതാണോ കളിക്കുന്നത്, ഒരു ഐഡിയ ഇല്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ കയറി ആ പഠിപ്പിക്കുന്നത് പഠിക്കുന്നു അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അരങ്ങേറ്റം, ആ ചേച്ചിയുടെ അരങ്ങേറ്റം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇത് ഇതാണ് സംഭവം എന്നുള്ളത്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇനി ഇപ്പം കുഴപ്പമില്ല.
1: ഇതിൽ ഏതെങ്കിലും ഒരു ശ്ലോകം നമുക്ക് വേണ്ടി ചൊല്ലാമോ?
0: ആ ചൊല്ലാം. കംസം വി കംസം ഭയകം പീതാംഗം കണ്ഠേ ഗൃഹീത്വാ തരസാ നിഹത്യ ആഗ്രശ്യ ചിക്ഷേബ ച ഭൂമി വൃഷ്ടേ രൂഢൈഘ ശല്യം ജഗദാമിവാദ്യ.
1: ഇതിൽ എന്താണ് പറയുന്നത് എന്ന് കൂടി പറയാൻ പറ്റുന്നത്?
0: അപ്പൊ ഇതില് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണചരിതത്തിൽ ഞാൻ കളിക്കുന്ന ഭാഗത്തില് അവസാനത്തെ ഭാഗം ഈ ഒരു കഥ കാണിച്ചിട്ടാണ് ഈ ശ്ലോകം വരുന്നത്. അപ്പൊ അതിന് മുന്നേ കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കൃഷ്ണൻ ഏഴാം മാളികയുടെ മുകളില് കംസനെ കാണുകയാണ്. അപ്പൊ അത് കൃഷ്ണൻ ബാക്കിൽ നിന്ന് പോയിട്ട് കംസനെ തള്ളിയിട്ട് ചാടി വന്ന് താഴെ നിന്നിട്ട് കംസന്റെ തല എടുത്ത് ഞെരിച്ചിട്ട് അതോടെ കംസനെ കൊല്ലുവാണ്. എന്നിട്ട് ഈ തല കാണിച്ചിട്ട് ഈ ജനങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഓരോരോ നവരസമായിട്ട് വരും. ഇങ്ങനെ ഭക്തിയും സന്തോഷവും മല്ലന്മാർക്കുണ്ടാവുന്ന, മല്ലന്മാരെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ആ ഒരു സോൾജേഴ്സ് പോലെ നിൽക്കുന്ന ആൾക്കാരുടെ, അവരുടെ മനസ്സിലെ പേടി, കൃഷ്ണൻ വന്നല്ലോ അപ്പൊ എന്ത് വേണേലും ചെയ്യാന്നുള്ള, അങ്ങനത്തെ ഓരോരോ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങൾ കൃഷ്ണൻ കാണുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്തുള്ള ഒരു ശ്ലോകമാണ് ഈ ചൊല്ലിയത്.
1: പിന്നെ ഓരോ പെർഫോമൻസിന് മുന്നേ ഇപ്പം ഫസ്റ്റ് ടൈം പോയപ്പോ പറഞ്ഞു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ സെൽഫായിട്ട് കുറച്ചൊരു പ്രിപ്പറേഷൻ കോമൺ ആയിട്ട് എന്താണ് ചെയ്യാറ്?
0: കോമൺ ആയിട്ട് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ,
1: മെന്റലിയും ഫിസിക്കലിയും നമ്മളൊന്ന് സെറ്റ് ആവണല്ലോ അവതരിപ്പിക്കുന്നതിന് മുന്നേ. അത്
0: സോളോ ആയിട്ട് ഞാൻ കളിക്കും. അതായത് ഇപ്പൊ നങ്ങ്യാർകൂത്ത് കളിക്കുന്നെങ്കിൽ അവിടെ 97% ഹാർഡ് വർക്ക് ആണ്. ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരു ഇതില്ല. ഇപ്പം അത് അത്യാവശ്യം നമ്മൾ നല്ല രീതിക്ക്, അതായത് നമുക്ക് കിട്ടണം കിട്ടണം അങ്ങനെയൊന്നുമില്ല. ഒരു സ്റ്റേജ്, അത് ഏത് സ്റ്റേജ് ആയാലും, ഇപ്പം നങ്ങ്യാർകൂത്തിന് എനിക്ക് ഒരു ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാനായാലും മാർഗിയിൽ അവതരിപ്പിക്കാനായാലും കലോത്സവത്തിന് അവതരിപ്പിക്കാനാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് അത് പ്രസന്റ് ചെയ്യണം. അല്ലാതെ പ്രൈസ് വേണം എന്നുള്ള രീതിയിലല്ല, നല്ല രീതിക്ക് അത് പ്രസന്റ് ചെയ്യുക, കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആ ഒരൊറ്റ ഇതിലാണ് നമ്മൾ ആ ഹാർഡ് വർക്കും കൊണ്ടുവരുന്നത്. അത് എളുപ്പം ആണെന്ന് ഞാൻ പറയില്ല, അത്യാവശ്യം പാടാണ്. അതും പിന്നെ അത്യാവശ്യം ഭയഭക്തി, ദൈവത്തോട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ നമുക്ക് 1% ലക്കാണ്, 1% ലക്കാണ്. പക്ഷെ അതേസമയം ഗ്രൂപ്പിലൊക്കെ നിൽക്കണമെങ്കിൽ, ഇപ്പം ഗ്രൂപ്പ് ഡാൻസ് എടുക്കുവാണെങ്കിൽ 7 പേര് കാണും. 7 പേർക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത് നമ്മളൊന്ന് സിങ്കായപ്പോൾ കുറച്ച് പ്രശ്നമാണ്. പക്ഷെ അവിടെ ടീം വർക്ക് ഇല്ലെങ്കിൽ, ആ ഗ്രൂപ്പിൽ ചെറിയൊരു അടി ഉണ്ടായിട്ട് ആ ഗ്രൂപ്പ് ഒന്ന് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഡാൻസ് പിന്നെ മുന്നോട്ട് പോകില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുമ്പോൾ. അവിടെ വേണ്ട നമ്മുടെ മൈൻഡ് ആയിട്ടുള്ള സിങ്കാണ്. ആ ടീം വർക്കിൽ ആ ഗ്രൂപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ആയി ഒരാള് മാറി നിന്നാൽ മതി, പിന്നെ ആ ഗ്രൂപ്പ് ഡാൻസ് നമുക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരാള് സിങ്കായി പോകൂല. അപ്പൊ രണ്ട് രീതിയിലും നോക്കിയാലും ഹാർഡ് വർക്കാണ് മെയിൻ. പിന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം നമ്മൾ ഇന്ന ആളെ കാട്ടി നന്നായിട്ട് കളിക്കണം, നന്നായിട്ട് കളിക്കണം അങ്ങനെയൊന്നുമല്ല. നമുക്ക് മാക്സിമം നമ്മൾ ഇടുക, എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാം, അതാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ.
1: ഇപ്പൊ പറഞ്ഞല്ലോ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക കാണികൾക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഇത്രയും വർഷത്തെ ഈ പെർഫോമൻസ് ചെയ്തതിൽ ഓർത്തിരിക്കുന്ന, എന്നുവെച്ചാൽ ഒരാൾ വന്നിട്ട് അത്ര വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ നമ്മളെ അഭിനന്ദിക്കുമല്ലോ, അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം.
0: അത് ഞാൻ 10th പഠിക്കുമ്പോഴാണ്. 10th പഠിക്കുമ്പോഴാണ് ഞാൻ ഗ്രൂപ്പ് ഡാൻസും നങ്ങ്യാർകൂത്തും ഒരുമിച്ച് കൊണ്ടുവന്ന സമയമാണ്. അപ്പൊ ഗ്രൂപ്പ് ഡാൻസും കൂടെ ഉള്ളതുകൊണ്ട് ക്ലാസ്സിൽ 3-4 മാസത്തെ ക്ലാസ് മിസ്സാവും. അത് ഒരു സൈഡിൽ കൂടെ ഉണ്ട്. അതിനുശേഷം മിക്ക സമയം എനിക്ക് നങ്ങ്യാർകൂത്ത് കഴിഞ്ഞിട്ടായിരിക്കും ഗ്രൂപ്പ് ഡാൻസ് വരുന്നത്. ഈ നങ്ങ്യാർകൂത്ത് ഞാൻ ഡിസ്ട്രിക്റ്റിൽ പോയ സമയത്ത് ആറ്റിങ്ങൽ വെച്ചാന്ന് തോന്നുന്നു, ഡിസ്ട്രിക്റ്റിൽ പോയ സമയത്ത് പ്രതീക്ഷിക്കാതെ 3 പേര് എക്സ്ട്രാ വരെയാണ് കളിക്കാൻ വേണ്ടി. ഞാൻ 9th ക്ലാസ്സിൽ ഞാൻ കയറിയ സമയത്ത് എനിക്ക് ഒരാളെ കോമ്പറ്റീഷൻ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു 3 പേര് വെച്ചിട്ട് കളിക്കുന്നത്. അപ്പൊ

0: ഒരാള് എന്റെ ടീച്ചർ തന്നെയാണ് പഠിപ്പിച്ചത്. നമ്മൾ രണ്ടുപേരും സെയിം ടീച്ചേഴ്സിന്റെ ഉഷ ടീച്ചറിന്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. പിന്നെ വേറൊരു ചേച്ചിയുടെ സ്റ്റുഡന്റും പിന്നെ വേറൊരു കുട്ടി അത് സ്വയമായിട്ട് പഠിച്ചിട്ട് വന്ന് ഈ വീഡിയോ കൊണ്ട് വന്ന് പഠിച്ചതാ. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പോ എനിക്ക് ടെൻഷനായി. ഞാനാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സ്റ്റേജിൽ രണ്ടാമത് കളിച്ച ഞാനാണ് കളിച്ച. ടെൻഷന്റെ ഇടയിൽ ഫസ്റ്റ് നമ്മള് നമസ്കാരം ചെയ്യും. ആ നമസ്കാരം ചെയ്ത് വന്നത് ഞാൻ സ്റ്റൂൾ ഉണ്ട് നമുക്ക് സ്റ്റേജിൽ പീഠമെന്ന് നമ്മൾ അങ്ങനെ പറയുന്നത്. അതില് പീഠത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ ഒരു നമസ്കാരം ചെയ്യും. അപ്പൊ കൊട്ടിന് ഓരോരോ വേരിയേഷൻ ആണ്. നമ്മൾ ചൊല്ലാട്ടം കാണും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഞാൻ കൊണ്ട് പീഠം ഇട്ട് അവിടെ ഇരുന്നതും അവിടെ ഞാൻ ഈ നമസ്കാരം ചെയ്യാൻ വന്നപ്പോഴും കൊട്ടുകാരും തമ്മിൽ ഞാൻ ഒരു സിങ്ക് വന്നില്ല. അതായത് ആ ഒരു സ്പെസിഫിക് സാധനത്തിന് ഒരു താളം കാണും. ആ താളത്തിന് മുന്നേ കയറി ഞാൻ നമസ്കാരം ചെയ്തു. നമസ്കാരം ചെയ്തപ്പോൾ ഞാൻ അത് എന്തായാലും ജഡ്ജസ്റ്റ് മനസ്സിലാവും. കാരണം എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ചാക്യാരാശാനാണ്. ആശാൻ എന്തായാലും മനസ്സിലായി. ആശാന്റെ മുഖം അങ്ങോട്ട് മാറി. ആ മുഖം മാറി എന്നിട്ട് ടീച്ചറൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായി. ടീച്ചറെ വിചാരിച്ചില്ല, കൊട്ടുകാരും പ്രതീക്ഷിച്ചില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അമ്മയൊക്കെ പിന്നെ നല്ല ടെൻഷനായി പോയി. പിന്നെ ഞാനത് ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ എടുത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്യുന്നു. അവസാനമൊക്കെ ജസ്റ്റ് കഥയങ്ങ് തുടങ്ങിയപ്പോ ഞാൻ സെറ്റായി. പക്ഷെ ഫസ്റ്റ് അതാരും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ റിസൾട്ട് അനൗൺസ് ചെയ്ത സമയത്ത് ഈ ആശാൻ ഇങ്ങനെ, നമ്മൾ ജഡ്ജ്മെന്റ് പറയുമല്ലോ, അപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ആശാൻ ഇങ്ങനെ പറയും ഓരോൾക്കാർക്ക് ഓരോരോ മിസ്റ്റേക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഫ്രണ്ട് ഇരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ അയ്യോ അപ്പൊ പ്രശ്നമായോ, ഇതിപ്പോ കിട്ടുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഫസ്റ്റ് കിട്ടി. എന്താ
1: പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു കലാരൂപത്തിന് എത്രത്തോളം ആർട്ടിസ്റ്റും സപ്പോർട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? കൂടുതൽ പേര് ഇതിലേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ?
0: ഈ ഒരു മേഖലയിൽ തന്നെ കുറെ പേരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മാർഗി ഉഷ ടീച്ചറുണ്ട്, ഉഷ രത്നമുണ്ട്, പിന്നെ കപില വേണു ടീച്ചറുണ്ട്, കലാമണ്ഡലം സംഗീത അപർണ, അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ നമ്മളെ മാർഗി തന്നെ കഥകളി ഒരു നങ്ങിയർക്കൂത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഥകളിക്ക് നല്ല ആൾക്കാരായിരിക്കും. പക്ഷെ നങ്ങിയർക്കൂത്തും കൂടിയായിട്ട് തന്നെ ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻലി മിക്കവാറും മനസ്സിലാകാത്തോണ്ടായിരിക്കാം. പിന്നെ നമ്മള് എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാവണം. ഇപ്പൊ നമ്മള് എല്ലാ കൂടിയാട്ടവും നങ്ങിയാർകൂത്തും മാർഗിയിൽ നടത്തുമ്പോഴും ഒരു കഥ പറയും, എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എന്നുള്ളതിനൊക്കെ കഥ പറയും. പക്ഷെ അത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും മനസ്സിലാവും? ഒരു പാതി എഴുമ്പോ തന്നെ മനസ്സിലാവില്ല. എന്റെ അമ്മ തന്നെ ഇപ്പൊ ഞാൻ കളിക്കുമ്പോ ചില സമയത്ത് കാണുമ്പോ ഉറക്കം വരും. സത്യമാ, ഉറക്കം വരും. കാരണം ഇതിൽ കൊട്ടു മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ അമ്മ ഇപ്പൊ സ്റ്റേജിൽ ഒരു പെർഫോമൻസിന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ഇതിന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇതാണ് ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യണം,
1: ഇങ്ങനെയൊക്കെ
0: ഞാൻ പറയും. അങ്ങനെ എന്റെ അരങ്ങേറ്റത്തിന്റെ അമ്മ മുഴുവൻ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരുന്ന് കണ്ടു, ടെൻഷൻ ഉണ്ടായിരുന്നു ഇരുന്ന് കണ്ടു. പിന്നെ ഈ 20 മിനിറ്റ് അല്ലേ ഉള്ളു കലോത്സവം ഒക്കെ, അപ്പോഴും ശ്രദ്ധിച്ചിരുന്ന് കാണും. പക്ഷെ പിന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോ ആർക്കായാലും കൊട്ട് മാത്രം കേൾക്കുമ്പോൾ ആർക്കിങ്ങനെ നോക്കിയാൽ അത്രയും നേരം നോക്കിയൊന്നൊരു ഒന്നാമത് 2.5 മണിക്കൂർ പരിപാടിയാണ്. നങ്ങിയർക്കൂത്താണെങ്കിൽ ഒരാളും കൂടെ കാണുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കുറെ നേരം ഇരിക്കുമ്പോ അങ്ങനെ ഉറക്കമൊക്കെ വരാൻ ചാൻസ് കൂടും. അതേസമയം കൂടിയാട്ടമാണെങ്കിൽ കഥകളി പോലെ അല്ല, പക്ഷെ ഇതുപോലെ നമ്മള് ഒരു സ്ത്രീ വേഷം, ഒരു പുരുഷ വേഷം, പിന്നെ രാമായണ ചരിതം, സീതയരാമനൊക്കെ ഉള്ള പോലെ നമുക്ക് വെക്കാം. പക്ഷെ ഇവിടെ
1: ഒറ്റ
0: നങ്ങിയർക്കൂത്തിന് ഒറ്റ ഒരാളേ ഉള്ളൂ, പക്ഷെ കൂടിയാട്ടത്തിന് രണ്ടുപേരുണ്ട്. എന്നാലും നമ്മൾ അവിടെ സ്വന്തമായിട്ട് നമ്മൾ ശ്ലോകം ചൊല്ലുന്നത് നങ്ങിയർക്കൂത്തിൽ നമ്മൾ വാ തുറക്കൂല. പക്ഷെ ഇവിടെ കൂടിയാട്ടം വരുമ്പോൾ നമ്മൾ തന്നെ ശ്ലോകം ചൊല്ലും. പിന്നെ കഥ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ കുറച്ചും കൂടെ കണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നങ്ങിയർക്കൂത്ത് സപ്പോർട്ട് കിട്ടുന്ന കാര്യത്തിൽ എനിക്കൊന്നും ഇപ്പോഴും കുറവാണ്. ഈ കലോത്സവ വേദികളിൽ പോകുന്ന പോലെ തന്നെ, അല്ലാണ്ട് പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു.
1: ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഈ എക്സാമിന്റെ ഇടയിൽ നങ്ങിയാർക്കൂത്തും എക്സാം പ്രിപ്പറേഷനും എല്ലാം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്?
0: അത് ഒരുമിച്ച് കൊണ്ട് കുറച്ച് പാടാണ്. എന്നാലും ഇപ്പൊ ഞാൻ പ്ലസ് ടുവിൽ നങ്ങിയാർക്കൂത്തിന്റെ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഗ്രൂപ്പും കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അത് അപ്പോഴേ എനിക്കറിയാം. കാരണം പ്ലസ് ടുവിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത കഥ തന്നെയാണ് കംസവത്. ഞാൻ പ്ലസ് വണ്ണിലാണ് ആദ്യമായിട്ട് കാരണം ആ കഥ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തത്. പക്ഷെ പ്രാക്ടീസ് ഒരുപാട് വേണമായിരുന്നു. ഇപ്പൊ എക്സാം സൈഡിൽ കൂടെ നടക്കും. പക്ഷെ എന്റെ കേസിൽ ഈ വർഷം എനിക്ക് എല്ലാ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും പറ്റി. അതേസമയം ഞാൻ ഫുൾ ടൈം ക്ലാസ്സിലും ഉണ്ടായിരുന്നു. എനിക്ക് നങ്ങിയാർക്കൂത്ത് ക്ലാസ് വരുന്നത് വൈകുന്നേരമാണ്. എനിക്ക് സ്കൂള് 2 മണിയൊക്കെ ആകുമ്പോൾ തീരും. പിന്നെ ഇടയ്ക്ക് ചൊല്ലിയാട്ടത്തിന് ഒരു ദിവസം ക്ലാസ് കട്ടാവുന്നല്ലാതെ ഈ വർഷം എനിക്ക് ക്ലാസ് മിക്കതും കട്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതേസമയം ഞാൻ ഈ 10-ൽ പ്ലസ് 1-ൽ മംഗലം കളിക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ 3 മാസത്തെ ക്ലാസ് കട്ടാവും.
1: അയ്യോ,
0: 3 മാസത്തെ ക്ലാസ്സും കട്ടാവും, പ്ലസ് 1-ഉം കൂടെയാണ്. ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ 3 മാസത്തെ ക്ലാസ് കട്ടാവും. അതിന്റെ ഇത് കഴിഞ്ഞിട്ട്, അതായത് സ്കൂൾ ടൈമിലായിരിക്കും റിഹേഴ്സൽ വെക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നങ്ങിയർക്കും. ഇത് രണ്ടുപേരുന്ന് ആ സമയം ഇപ്പൊ കൊണ്ടിരുന്നു. അപ്പൊ അവസാനമൊക്കെ ആയപ്പോ ഈ ജാനുവരി വരെ കലോത്സവം ഉണ്ട്. ഒരു ജാനുവരി ഹാഫ് വീക്ക് വരെ കലോത്സവം കാണും. അതിനുശേഷം പിന്നെ കലോത്സവം അങ്ങനെ ഉണ്ടാകാറില്ല. കഴിയും, അതോടെ കഴിയും, സ്റ്റേറ്റോടെ കഴിയും. പക്ഷെ ഇവിടെ നമ്മൾ പിള്ളേർ പെട്ടു. കാരണം 3 മാസത്തെ ക്ലാസ് ഇല്ല, പ്ലസ് ചില എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ക്ലാസ് ടൈമിൽ വെക്കുന്ന മിഡ് ടേം ടെസ്റ്റ് ഒന്നും നമ്മൾ ചിലപ്പോഴേ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എടുക്കാൻ ആ സമയത്ത് ഏത് ടീച്ചേഴ്സിനും പറ്റൂല. പ്ലസ് ടുവിൽ ഇതുപോലെ കലോത്സവത്തിന് ഇറങ്ങണം ഒരു

0: ഒരുപാട് പിള്ളേരാണ്. അപ്പൊ അവരെ പഠിപ്പിക്കണം. പ്ലസ് വണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് വെച്ചിട്ട് പാടുള്ള പരിപാടിയാണ്. അപ്പൊ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജാനുവരിയിലെ ആ ഒരു കലോത്സവം കഴിഞ്ഞ് ചിലപ്പോൾ അത് കഴിഞ്ഞൊരു ആഴ്ച കഴിഞ്ഞാൽ പ്രീ മോഡൽ എക്സാം. എക്സാം നമ്മൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസും കൂടെ പോകും. എന്തായാലും മാർക്ക് കിട്ടൂല, അത് ഉറപ്പാണ്. അത് ഞാനെന്റെ അച്ഛൻ്റെ അടുത്ത് നേരത്തെ പറയുന്നു, പ്രതീക്ഷിക്കേണ്ടാത്തോളം. മാർക്ക് കിട്ടൂല, പഠിക്കാൻ നമുക്കൊന്നും കിട്ടൂല. ചില പരീക്ഷയ്ക്ക് നമ്മൾ പൊട്ടുകയും ചെയ്യും, അത് ടീച്ചേഴ്സിനും അറിയാം. പക്ഷെ ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരൊറ്റ മാസമേ ഉള്ളൂ, ഫെബ്രുവരി മാത്രമേ ഉള്ളൂ. ഈ ഫെബ്രുവരി മാസം ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു ഡിസ്ട്രാക്ഷൻ, അത് ടി വി പോയിട്ട് ഫോണ് പോലും തൊടാതെ ഇരുന്ന് അങ്ങ് പഠിച്ചു. ഞാനൊക്കെ പ്ലസ് വൺ സമയത്ത് രാവിലെ 7:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഈ യൂത്ത് ഫെസ്റ്റിവൽ പിള്ളേർക്ക് റെമഡിയൽ പിള്ളേർക്കും ക്ലാസ് വയ്ക്കും. ഞാൻ രാവിലെ 7:30 ഒരു വൈകുന്നേരം 4 വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ വീട്ടിൽ ഇരുന്ന് കുറച്ചു നേരം പഠിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. ഇതായിരുന്നു എന്റെ ആ സമയത്ത് റൊട്ട് ഫെബ്രുവരി ഫുൾ മാസം. അവസാനം ഈ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡെറേഷൻ, ഞാൻ ബയോ മാത്സും കൂടെയാണ്. ഫിസിക്സിൽ ഒരുപാട് ഡെറേഷൻ ആണ്. ഇത് നമ്മൾ എഴുതി എഴുതി എഴുതി 14 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ആ ഒറ്റ മാസമൊക്കെ ഇരുന്ന് പഠിക്കണം. അവസാനം എഴുതി എഴുതി എഴുതി എഴുതി പഠിക്കുമ്പോൾ ടീച്ചർമാർ തന്നെ അവസാനം ചോദിക്കും, മോള് വീട്ടിൽ പോരുന്ന് പഠിച്ചോളാം. ആ ഒരു സ്റ്റേജ് വരെ എത്തും. പക്ഷെ ഈ പ്ലസ് ടുവിന്റെ വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം പഠിക്കാൻ പറ്റൂല. ഫെബ്രുവരിയിൽ ഈ നമുക്ക് പബ്ലിക്കിന്റെ പ്രാക്ടിക്കലും കാണും, അതിന്റെ കൂടെ മോഡൽ എക്സാമും കാണും. ഇതിന്റെ ഇടയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറച്ച് നാൾ ഭ്രാന്തെടുത്തിരിക്കുകയായിരുന്നു. ആഹാരം വേണ്ട, ഇത് ഉറക്കവും ഇല്ല. ഞാൻ രാത്രി വരെ ഇരുന്ന് പഠിക്കും. ഈ പബ്ലിക് പ്രാക്ടിക്കലിന്റെ ഈ തിയറി നോക്കണം, മറ്റതും നോക്കണം. എന്നാൽ ടീച്ചർമാർ അത്യാവശ്യം എഫേർട്ട്, ടീച്ചർമാർക്കും ഭ്രാന്തവും. അവരവരെ ഫ്രസ്ട്രേഷൻ നമ്മളെടുത്തെടുക്കും. ഫുള്ളടിയാണ് ആ സമയത്ത് ആ ഒരു മാസം. പിന്നെ ആ കൂടെ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പഠിച്ചെടുക്കും പിള്ളേർ. എത്ര വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ആ ഒരു ഫെബ്രുവരി മാസം എങ്ങനെയെങ്കിലൊക്കെ ചത്തു കിടന്നിട്ടാലും പഠിച്ചെടുക്കും. പക്ഷെ പിന്നെ മാർച്ചിൽ എക്സാംസ് അങ്ങനെ നോർമലായിട്ട് പൊക്കോളും. അത്യാവശ്യം പിന്നെ ഗ്രേസ് മാർക്ക് ഉള്ളതിന്റെ ഒരു ധൈര്യത്തിൽ നമുക്ക് എന്തായാലും മാർക്കും കാണും.
1: ഇനി ഭാവി പദ്ധതികളൊക്കെ എന്താണ്? റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം?
0: ഞാനിപ്പോ നീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നീറ്റിന്റെ റിസൾട്ട് നോക്കണം. എനിക്ക് ആദ്യം ഞാൻ ഫോറൻസിക് എന്നും പറഞ്ഞു കുറെ നാളെ നടന്നു. അപ്പൊ ജാനുവരി അതിനുള്ള എൻട്രൻസ് ചെയ്ത് എനിക്ക് റാങ്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അത് വിട്ടു. എന്താ പെട്ടെന്ന്, ഞാൻ പിന്നെ അതിനെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇന്ത്യയിൽ നിൽക്കാൻ നമുക്ക് കുറച്ച് സ്കോപ്പ് കുറവാണ് ഫോറൻസിക്കിന്റെ. പുറത്തോട്ട് തന്നെ പോകണം. എനിക്കങ്ങനെ പുറത്തോട്ട് പോകാൻ താല്പര്യമില്ല. അബ്രോഡ് പോകാൻ, എന്റെ അച്ഛൻ അബ്രോഡാണ്, എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് നല്ല രീതിക്ക് അറിയാം. എനിക്ക് അബ്രോഡ് പോകാൻ വലിയ താല്പര്യം. മാക്സിമം കേരളത്തിൽ തന്നെ നിൽക്കാൻ നങ്ങിയർകൂത്തിന്റെ കാര്യം ചോദിക്കുന്നെങ്കിൽ എനിക്കിത് പാഷനായിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അത് കുഞ്ഞുനാള് മുതലേ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോ പ്ലസ് വണ്ണില് ബയോമാത്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഡാൻസ് ഫോമാണ് ഞാൻ പഠിക്കുന്നതെങ്കിലും അത് സൈഡിൽ കൂടെ കൊണ്ടുപോകണം. അല്ലാതെ അതൊരു ജോബായിട്ട് കൊണ്ടുപോയി എടുക്കാനായിട്ട് താല്പര്യം എനിക്ക് കുറവാണ്. ഞാൻ മാക്സിമം അത് മെഡിക്കൽ ഫീൽഡിലേ എടുക്കത്തുള്ളൂ. എന്റെ ടീച്ചർമാർ തന്നെ ഞാൻ ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പരാതി ചെന്ന് പറയുമ്പോഴും ടീച്ചർമാർ പറയും, നിനക്ക് അറ്റ്ലീസ്റ്റ് നങ്ങിയാർകൂത്തുണ്ട്, അത് വെച്ചങ്ങ് എന്തെങ്കിലും ക്ലാസ് ഒക്കെ തുടങ്ങി ജീവിക്കുക എന്ന് പറയും. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല, അത് പാഷനായിട്ട് കൊണ്ടുപോകണം. ഞാൻ പഠിച്ച സയൻസ് ഫീൽഡാണ്, അപ്പൊ എനിക്ക് അത് മെഡിക്കൽ ഫീൽഡായിട്ട് പോകണം താല്പര്യം.
1: തീർച്ചയായിട്ടും എന്തായാലും ഈ ആഗ്രഹിച്ച പോലെയൊക്കെ ജീവിതം അങ്ങനെയൊക്കെ മാറി കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ഇനി വീണ്ടും ഒരിക്കലും യുവാണിയുടെ അധ്യായത്തിൽ വരാൻ സാധിക്കട്ടെ.
0: താങ്ക് യു,
1: എല്ലാ ആശംസകളും.
0: താങ്ക് യു,
1: താങ്ക് യു സോ മച്ച്.
2: ഞങ്ങിയാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം, നിർവഹണം മൃദുൽ ജേക്കബ്.

0: ആകാശവാണി.
1: നേർമൊഴി
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നേർമൊഴിയിലേക്ക് സ്വാഗതം. നൃത്തം തന്റെ ജീവിത വഴിയായി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ടു പോകുന്നയാളാണ് അപർണ ശർമ്മ ഇ.ജി. ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയ അപർണ കേരള നടനം പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും പുസ്തകമെഴുതുകയും ചെയ്തു. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മയാണ്

0: ഇന്ന് നേർമൊഴിയിലെ അതിഥി. ഈ അഭിമുഖം നമുക്ക് കേൾക്കാം. അപർണ ശർമ്മയുമായി സംസാരിക്കുന്നത് സന്ദീപ് സുരേഷ്.
1: നൃത്തത്തിൻ്റെ ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞ ഒരാളാണ്. നൃത്തം എന്ന് പറയുമ്പോൾ അതൊരു കലാരൂപമാണ്, ഒരു സാധനയാണ്. നൃത്തത്തിൻ്റെ ഈ ലോകത്തിലേക്ക് എങ്ങനെയാണ് ചുവടുവെച്ചത്?
2: നമസ്കാരം. നൃത്തത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ ചുവടുവെച്ചത് എൻ്റെ 2.5 വയസ്സ് മുതലാണ്. പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് വളർന്നു വരുന്നതിനനുസരിച്ച് അതൊരു അനിവാര്യതയായിരുന്നു എന്ന് തോന്നലുണ്ടായി. എനിക്ക് ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോടും നൃത്തത്തിനോടും വളരെ താല്പര്യമുണ്ടായിരുന്നു. കഥകളി എവിടെ ഉണ്ടെങ്കിലും പോയി കാണുമായിരുന്നു. നമ്മുടെയൊക്കെ ഇല്ലത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ പോയി കാണാറുണ്ടായിരുന്നു. ചെറുതിലെ ഒന്നും മനസ്സിലാകില്ലെങ്കിലും ആ ഒരു മേക്കപ്പ്, ആ ഒരു രീതിയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കുകയാണ്. ഒന്നും മനസ്സിലാകില്ലെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നൃത്തം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വളർന്നു വരുന്നതിനനുസരിച്ച് ഞാൻ നൃത്തത്തിലോട്ടുള്ള എൻ്റെ അറിവുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതെനിക്കൊരു സാധനയാണ്, അതായത് എൻ്റെ ജീവശ്വാസം പോലെ, ജീവിതത്തിന്റെ ഭാഗമാണ്.
1: ഈ 2.5 വയസ്സിൽ ഡാൻസ് പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടിലുള്ള മാതാപിതാക്കളായിരിക്കും കൊണ്ടുപോയി.
2: അതെ, അമ്മയാണ് കൊണ്ടുപോയി ചേർത്ത്. അമ്മയ്ക്ക് വളരെ ചെറുതിലെ ആഗ്രഹം ഉണ്ടായിരുന്നു നൃത്തം പഠിക്കാനായിട്ട്. കുറച്ചുനാൾ പഠിച്ചപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ലത്ത് നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിൽ അവർ വിടത്തില്ല, അത് മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഒരു പെൺകുട്ടി ജനിച്ചാൽ ഞാൻ തീർച്ചയായും നൃത്തത്തിന് വിടും എന്ന് അമ്മ മുന്നേ പറയുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
1: അങ്ങനെ എന്തായാലും അത് പറഞ്ഞതുപോലെ തന്നെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. പഠിച്ചു തുടങ്ങിയത് ഏതായിരുന്നു?
2: ഞാൻ പഠിച്ചു തുടങ്ങിയത് ഭരതനാട്യമാണ്.
1: അപ്പോൾ ആദ്യത്തെ ഗുരു ആരായിരുന്നു?
2: ആദ്യത്തെ ഗുരു പത്മകുമാർ.
1: അപ്പൊ ആ ഒരു പഠിച്ചു തുടങ്ങിയ അനുഭവം പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് കൂടുതൽ ആഴത്തിലേക്ക് പോകണം എന്ന് ഉള്ള ആഗ്രഹം ഉണ്ടായത്?
2: കേരളത്തിലാണ് ജനിച്ച് വളർന്നതെല്ലാം. അപ്പോൾ സ്വാഭാവികമായും സ്കൂൾ കലോത്സവങ്ങൾക്കെല്ലാം പങ്കെടുക്കും. പല പല ആർട്ട് ഫോം നമ്മൾ ട്രൈ ചെയ്യും. ഞാൻ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് അതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പോൾ എനിക്ക് +2 വരെ അത് നമ്മൾ പഠിച്ചു കലോത്സവം കൊണ്ട് തീർന്നല്ലോ, അത് പോരാ, ഇതിലെന്തൊക്കെയോ വേറെ പഠിക്കാനുണ്ട്, ഈ അറിവ് പോരാ. ഞാൻ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പഴയത് തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാതെ പുതിയ രീതിക്ക് അത് പഠിച്ചു വരണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു, ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഡാൻസ് മെയിൻ ആക്കണം, ബാലൻസ് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ബാലൻസ് ഞാൻ സൈഡായിട്ട് ചെയ്യാം, ഡാൻസ് ഇല്ലാതെ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോയത്.
1: അപ്പോൾ ഈ സ്കൂൾ +2 തലം കഴിഞ്ഞു, പിന്നീടുള്ള വിദ്യാഭ്യാസം?
2: പിന്നീടുള്ള വിദ്യാഭ്യാസം ഞാൻ BBA ആണ് പഠിച്ചത് കോയമ്പത്തൂര്. അതിനോടൊപ്പം തന്നെ അവിടെ ഡിപ്ലോമ ഇൻ ഭരതനാട്യം റെഗുലറായിട്ട് പോയി പഠിക്കുന്നുണ്ടായിരുന്നു.
1: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി?
2: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. പിന്നെ പത്മസുബ്രഹ്മണ്യം മാഡത്തിന്റെ അടുത്ത് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ MFA ഭരതനാട്യം, അത് ഞാൻ ഇതേപോലെ MBA ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതും ചെയ്തത്. ഇപ്പൊ MBA കോയമ്പത്തൂരും MFA ചെന്നൈയിലും ആയിട്ട് മാറി മാറി വന്ന് ചെയ്യുമായിരുന്നു. സ്ട്രഗിൾ ഇല്ല എനിക്ക്, കാരണം എനിക്ക് അക്കൗണ്ടിങ് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. കാരണം ഡാൻസിലും കണക്കുണ്ട്, കണക്കില്ലാതെ നൃത്തമില്ല, താളമില്ല, ഒന്നുമില്ല. പാട്ടെടുത്താലും കണക്കുണ്ട്, വയലിൻ പഠിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. കണക്ക് ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ കണക്ക് മാഷായിരുന്നു, ഞാനും മാത്സ് കൊമേഴ്സ് ആയിരുന്നു +2. അതുകൊണ്ട് എന്തായാലും +2 കൊമേഴ്സ് എടുത്തപ്പോഴേ ഞാൻ എന്തായാലും MBA എടുക്കുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ MBA MFA എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി.
1: ഒരു വശത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഒരു വശത്ത് നൃത്തം. പക്ഷെ ഇതിന്റെ ഇടയ്ക്കാണ് എപ്പോഴും കേരള നടനം എന്നൊരു വിഷയത്തിലേക്ക്.
2: അതിനും പ്രധാന കാരണം MFA തന്നെയായിരുന്നു. അതായത് ഭരതനാട്യം PG ചെയ്യുന്ന സമയത്ത് അതർ ആർട്ട് ഫോമിൽ ഡിസറേഷൻ ടോപ്പിക് ചെയ്യാനുണ്ടായിരുന്നു, അതായിരുന്നു കേരള നടനം. എന്റെ ക്ലാസ്സിൽ മലയാളികൾ എന്ന് പറയാനായിട്ട് ആകെ ഞാനും വേറൊരു ചേച്ചിയുണ്ടായിരുന്നു. ആ ചേച്ചി പകുതി വഴിക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഉള്ളതെല്ലാം ബാംഗ്ലൂര്, കാലിഫോർണിയ എന്നൊക്കെ വരുന്ന മാഡത്തിന്റെ അടുത്ത് വരുന്നവരെല്ലാം അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല നല്ല സ്ഥലത്തുനിന്ന് വരുന്നവരാണ്. അപ്പൊ ഞാൻ മാത്രമേ മലയാളിയുള്ളൂ. മാഡം അംഗീകരിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ടോപ്പിക്. അപ്പോൾ തന്നെ പറയുകയും വേണം, എനിക്ക് എന്ത് പറയണമെന്നറിയാം. ക്ലാസ്സിൽ കൺഫ്യൂഷനായിട്ട് ഇരുന്ന ടൈമിലാണ് ഞാൻ കേരള നടനം, ആ ഗുരു ഗോപിനാഥന്റെ ആർട്ട് ഫോം അല്ലേ നിങ്ങോട്ട് കേട്ടോ, ആ അതെ, അങ്ങനെയാണ് ഞാൻ അതിലോട്ട് എടുത്തത്.
1: പക്ഷെ അതിനു മുമ്പ് ഈ കലോത്സവങ്ങളിലോ മറ്റോ കേരള നടനം അവതരിപ്പിക്കുകയോ അങ്ങനെ
2: പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവതരിപ്പിച്ചിട്ടില്ല. കഥകളിയും അതിനു വേണ്ടിയിട്ട് പഠിച്ചു. പക്ഷെ അന്നത്തെ എനിക്ക് സൈസ് ഞാൻ വളരെ ചെറുതായിരുന്നു, എല്ലാം കൂടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുമായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ

0: അതിൽ ഇപ്പോൾ ഇത്രയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
1: ഒരുപക്ഷെ വളരെ കുട്ടിക്കാലത്ത് തന്നെ കഥകളിയോടുള്ള താല്പര്യം ഉള്ളുണ്ടെന്ന് പറഞ്ഞല്ലോ,
0: അതെ,
1: അത് ഈ ഉള്ളിൽ കിടക്കുന്നതാണോ പിന്നീട് കേരള നടനത്തിലേക്ക് എത്തിച്ചത്?
0: അങ്ങനെയും പറയാം, കാരണം കഥകളിയിൽ നിന്നാണല്ലോ കേരള നടനം ഉണ്ടായത്. ഞാൻ കേരള നടനം സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ കഥകളിയും പഠിക്കാൻ തുടങ്ങി. കാരണം കഥകളി അറിഞ്ഞെങ്കിലേ കേരള നടനം അറിഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. കാരണം കഥകളിയിൽ നിന്ന് വന്ന കലാരൂപം ആയതുകൊണ്ടും ഇതിന്റെ മുദ്രാശാസ്ത്രവും നാട്യശാസ്ത്രവും രണ്ടിലും രസോത്ഭക്തിയെല്ലാം ഒരുപോലെയാണ്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു മുന്നോട്ടാണ് അങ്ങനെ പോയത്.
1: ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച ഒരു കലാരൂപമാണ് കേരള, ഒത്തിരി പഴക്കമുള്ളതുപോലെ ഒരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയെടുത്തതാണ്. അപ്പോൾ അതിന്റെ ഒരു ആഴങ്ങളിലേക്ക് പിന്നെ ഒരു ഗവേഷണ ബുദ്ധിയോടെ കടന്നു നിന്നിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ഒരു മനസ്സിലാക്കലുകൾ, തിരിച്ചറിവുകൾ എന്തൊക്കെയായിരുന്നു?
0: അതായത് ഈ കലാരൂപം ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലല്ല ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത്. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. കാരണം നമുക്ക് കഥകളി സാധാരണ ഒരു വ്യക്തി പോയി കണ്ടാൽ മനസ്സിലാകില്ല അതിലെന്താണ് ചെയ്യുന്നത്, ഏത് കഥയാണ്. ചിലപ്പോൾ പാട്ടൊക്കെ അവിടെ എവിടെയൊക്കെ കേട്ട് ദക്ഷയാകും എന്നൊക്കെ മനസ്സിലാകും എന്നല്ലാതെ എന്തൊക്കെ ക്യാരക്ടറാണ് എന്നൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഗുരുജി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം, ഈ കലാരൂപത്തിന്റെ യാഥാർത്ഥികത എന്തെന്ന് തിരിച്ചറിയണമെന്ന് തോന്നി. അത് എങ്ങനെയുണ്ടായി, എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പ്രധാനമായി എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കാണുമല്ലോ, അതെല്ലാം അറിയാൻ ശ്രമിക്കുകയായിരുന്നു.
1: അതില് കണ്ടെത്തിയ ഗുരുക്കന്മാരൊക്കെയായിരുന്നു?
0: ഒരേ ഒരു ഗുരു, ഗുരു ഗോപിനാഥന്റെ ആദ്യത്തെ ശിഷ്യയായ കോട്ടയം ഭവാനി ചെല്ലപ്പൻ.
1: നമ്മൾ കേരള നടനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കലാരൂപം എന്ന് പറയുമ്പോഴും പൊതുസമൂഹ സമയത്തോളം ഇതിപ്പോഴും പല കാര്യങ്ങളും അജ്ഞാതമാണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ പ്രത്യേകിച്ച് അതിന്റെ ഒരു സംഗീതം എങ്ങനെയാണ്, അതിന്റെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ്, അതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: വേഷവിധാനം ഇതിനു വേണ്ടി ഗുരുജി പ്രത്യേകിച്ച് വേഷവിധാനം സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ഏത് ക്യാരക്ടറാണോ എടുക്കുന്നത് ആ ക്യാരക്ടറിന് അനുസൃതമായ വേഷമാണ്. ഗുരുജി തന്നെ ഗുരുജിയുടെ ജീവിതസ്മരണയിൽ പറഞ്ഞിട്ടുണ്ട്, കഥാപാത്രത്തിനനുസരിച്ച് കഥാപാത്രത്തിന് കോട്ടം തട്ടാത്ത വിധത്തിലുള്ളത് ആ ഭാവരാഗ താള ക്രമത്തിനിണക്കിന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേഷവിധാനം. പിന്നെ ഇതിന് വാദ്യോപകരണങ്ങളും സംഗീതവും എല്ലാം നമുക്ക് ഉത്തരേന്ത്യനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മുടെ സോപാന സംഗീതം മാത്രമല്ലാതെ കർണാട്ടിക് സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരയമ്മൻ തമ്പിയുടെയും സ്വാതി തിരുനാൾ കൃതികളെല്ലാം ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പോലും നമ്മുടെ ഓമനത്തിങ്കൾക്കിടാവോ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ പാടുന്നത് അതേ ലിറിക്സ് വരികളാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്ന വാദ്യം എല്ലാം വ്യത്യാസമുണ്ട്. കൂടുതലും പുരാണ കഥകൾ തന്നെയാണ് ചെയ്യുന്നത്.
1: കഥകളിപ്പദം പോലെയാണോ ഉപയോഗിക്കുന്നത് അതോ മറ്റു രീതിയിലാണോ?
0: മറ്റു രീതി, കഥകളിയിൽ നമ്മൾ ഉത്തരേന്ത്യൻ വാദ്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇതിൽ സിതാറ് അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ വാദ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്.
1: കഥകളിയിൽ നിന്നാണല്ലോ രൂപം കൊണ്ടേക്കുന്നത്. അപ്പൊ കഥകളി പദങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉപയോഗിക്കുന്ന കഥകളി പദങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാസിക്കൽ കർണാടക സംഗീതം അടിത്തറയിലാണ് വന്നേക്കുന്നത്. ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടും കേരള നടനം
0: ചെയ്യുന്നുണ്ട്,
1: അവതരിപ്പിക്കാൻ പറ്റും.
0: കഥകളിയിൽ ചെയ്യുന്നതെല്ലാം തന്നെ കേരള നടനത്തിൽ ചെയ്യാം. കാരണം കഥകളിയിലുള്ള തോടയം, പുറപ്പാട്, സാരി നൃത്തം ഇതെല്ലാം കേരള നടനത്തിലും ഉണ്ട്. കഥകളിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കേരള നടനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്.
1: എവിടൊക്കെയാണ് വ്യത്യാസം ഇരിക്കുന്നത് ഈ രണ്ടും തമ്മിൽ?
0: പ്രധാനമായും കലാശങ്ങളില്, ചുവടുകളില്, മുദ്രാഭിനയ രീതികളിലെല്ലാം തന്നെയാണ് ഏറ്റവും കൂടുതലും വ്യത്യാസമുള്ളത്. നേത്രാഭിനയം എല്ലാം ഒരുപോലെ തന്നെയാണ് കൂടുതലും.
1: അപ്പൊ ഇത് പരിശീലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് കഥകളിയും പഠിച്ചിട്ടുണ്ട്. കഥകളി പഠിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ സാധന പോലെ തന്നെയാണ്.
0: അത് പഠിക്കാൻ മിനിമം 12 വർഷം
1: 12 വർഷം വേണം. ഒരു
0: കഥകളി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉഴിച്ചില്, അതില് ഒരു മെയ്യ് അഭ്യാസങ്ങളെല്ലാം വളരെ കടുകട്ടിയാണ്. കേരള നടനത്തില് ഉഴിച്ചില്, തിരുമല ഇതൊന്നും ഇല്ല. 6 വർഷം മതി കേരള നടനം മിനിമം പഠിക്കാൻ.
1: അതായത് കഥകളി ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരീരം കൂടിന് വേണ്ടി വഴക്കിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അത്രയും ഒരു തീക്ഷ്ണത കേരള നടനത്തിലില്ല എന്നാണോ?
0: കഥകളി പഠിക്കുന്നതിനത്ര പാടില്ല. കാരണം കലാശങ്ങളൊക്കെ ചെയ്യുന്നതായാലും കേരള നടനത്തിൽ ചെയ്യുന്നതും കഥകളിയിൽ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരള നടനത്തിലെ ദിത്തത്തത്ത എന്ന ചുവട് പോലും കഥകളിയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ടഫസ്റ്റ് വേ ആണ് ചെയ്യാൻ. പക്ഷെ കേരള നടനത്തിൽ സമപാദത്തിൽ നിന്ന് ആണ് ചെയ്യുന്നത്.
1: നർത്തകനെ അല്ലെങ്കിൽ നർത്തകയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ
0: കഥകളിയിൽ കുറച്ചുകൂടെ ലളിതമായ രൂപം കേരള നടനം തന്നെയാണ്.
1: പക്ഷെ ഇത് പഠിക്കുന്ന ഒരാൾക്ക് കഥകളിയുടെ ഒരു അടിത്തറ എത്രത്തോളം വേണ്ടി വരും?
0: കഥകളിയുടെ അടിത്തറ ഉണ്ടെങ്കിൽ കേരള നടനം നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും അതിന്റെ ആ മെയ്വഴക്കങ്ങളോ ഒക്കെ മനസ്സിലാക്കി ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. എന്റെ അനുഭവത്തിൽ കഥകളി പഠിച്ചാൽ വേറെ ഏത് ഡാൻസും കുറച്ച് ഈസി ആയിരിക്കും.

0: നമ്മളതിൻ്റെ ചരിത്രത്തിലേക്ക് അല്പം കൂടെ പോകാം. ഇപ്പോൾ ഗുരു ഗോപിനാഥാണ് ചിട്ടപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു സാഹചര്യം, അദ്ദേഹം കഥകളിയുടെയും അറിയപ്പെടുന്ന വളരെ പ്രാഗൽഭ്യമുള്ള കലാകാരനായിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേരള നടനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്?
1: എന്റെ പുസ്തകപരമായ അറിവിൽ നിന്നും ഭവാനി ടീച്ചറിൽ നിന്നുള്ള കേട്ടറിവിൽ നിന്നുമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് രാഗിണി ദേവിയുടെ കൂടെ ആശയമായിരുന്നു ഇങ്ങനൊരു കലാരൂപം സൃഷ്ടിക്കുന്നത്. രാഗിണി ദേവി കഥകളി പഠിക്കാനാണ് കലാമണ്ഡലത്തിൽ വന്നത്. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് ഒരു ആശയവിനിമയം നടത്തി ഇത് ഒരു പുതിയ കലാരൂപം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് അവതരിപ്പിക്കാം, അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് മയൂര നൃത്തമാണ്, ഗുരുജി ചെയ്ത മയൂര നൃത്തം. സാധാരണ നമ്മൾ ഭരതനാട്യത്തിലൊക്കെ പീകോക്ക് ഡാൻസ് ചെയ്താലും മയിലിന്റെ കോസ്റ്റ്യൂമായിട്ട് ഫുള്ള് ചെയ്യുന്നില്ല, പക്ഷേ ഇതിൽ ആ മയിലിന്റെ കോസ്റ്റ്യൂമായിട്ട് ഇട്ട് ഫുള്ള് മയിൽപ്പീലി വിടർത്തി ആ കുക്കൊക്കെ വെച്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവര് തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ ഇതിനെ ലളിതമാക്കി മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എത്തിക്കാം, എക്സ്പ്ലോർ ചെയ്യാം എന്നാണ്.
0: പക്ഷെ അങ്ങനെ ഒരു പുതിയ ഒരു ആർട്ട് ഫോം കൊണ്ടുവരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട്
1: വെല്ലുവിളികൾ
0: അങ്ങയുടെ റീഡിംഗ് എന്താണ്?
1: കഥകളിയിൽ നിന്നുണ്ടായ ഒരു കലാരൂപമായതുകൊണ്ട് ആദ്യം എല്ലാവരും വിചാരിക്കും ഓ ഇത് കഥകളിയെ തന്നെയല്ലേ ഇവർ ചെയ്യുന്നത്, പക്ഷെ കുറച്ചെന്തോ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള കുറെ വെല്ലുവിളികൾ. ആ വെല്ലുവിളികളെല്ലാം അവരൊരു വാശിയായിട്ടെടുത്ത് ഇങ്ങനെ ഒരു കല, കഥകളി നടനം എന്നാണ് ഗുരുജി വച്ച പേര്, കഥകളി നടനം എന്നുള്ള പേരിൽ ഗുരുജി പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്, ഓരോ ചുവടും എങ്ങനെ ചെയ്യണം വരച്ച് വരെ അതിൽ വച്ചിട്ടുണ്ട്. കഥകളി നടനം എന്ന് പറഞ്ഞാൽ അതിൽ കഥകളിയെ എക്സ്പ്ലോർ ചെയ്യുകയാണ്, കഥകളിയിൽ നിന്ന് വന്ന ഈ ഒരു ആർട്ട് ഫോമിനെ എക്സ്പ്ലോർ ചെയ്യാന്. അപ്പോൾ തീർച്ചയായും വെല്ലുവിളികൾ വളരെയധികം നേരിട്ടിട്ടുണ്ടായിരിക്കാം.
0: ഒരു പ്രധാന വെല്ലുവിളി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പകർന്നു കൊടുക്കണമെങ്കിൽ ശിഷ്യരുണ്ടാവണമല്ലോ.
1: അതെ, ശിഷ്യരെ കണ്ടെത്താനാണ് ഏറ്റവും പ്രയാസം. ഇന്നും ശരിയായ കേരള നടനം പഠിക്കാനുള്ള ശിഷ്യർ വളരെ കുറവാണ്. ഭരതനാട്യം പഠിക്കാൻ വരുന്നതിന്റെ അത്ര ശിഷ്യർ കേരള നടനത്തിന് ഇല്ല.
0: അപ്പോൾ അങ്ങ് ഈ രണ്ടും പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയല്ലേ?
1: അതെ.
0: അപ്പോൾ ശരിക്കും എങ്ങനെയാണ് കേരള നടനത്തിലേക്ക് ഈ കുട്ടികൾ എത്തുന്നത്?
1: എന്റെ നാട്ടില് എല്ലാവർക്കും എന്നെ കേരള നടനത്തിൽ ഞാനിങ്ങനെ റിസർച്ചാണെന്നും ഫെലോഷിപ്പ് കിട്ടിയതാണെന്നും ഒക്കെ അറിയാം. പിന്നെ ഞാൻ കൂടുതലും കേരള നടനം വേദികളിൽ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതായത് ഈ കഥാപാത്രത്തിനനുസൃതമായിട്ടുള്ള വേഷമൊക്കെ. അപ്പൊ ഇത് എന്ത് കലയാണെന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. എനിക്ക് ഈവൻ ചെന്നൈയിലും സ്റ്റുഡൻസ് ഉണ്ട്.
0: അത്രയും അധികം വേദികളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു, താല്പര്യം വ്യാപിക്കുന്നു എന്നാണ് അർത്ഥം അല്ലേ?
1: എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക, ആ കലയെ സംരക്ഷിക്കുക, അത് വരും തലമുറയ്ക്ക് കൈമാറുക, അല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു നേട്ടമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ കലയെ മറ്റുള്ളവരറിയുക, നാളെ ഇതൊരു ഡൈയിങ് ആർട്ട് ഫോം ആയിട്ട് പോകരുത്, അത് മാത്രമാണ് എന്റെ ഒരു പ്രാർത്ഥന.
0: അപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത എനിക്ക് തോന്നുന്നത് ഗുരു ഗോപിനാഥന്റെ തന്നെ ശിഷ്യയായ ഒരാളെ തന്നെ ഗുരുവായി കിട്ടി എന്നുള്ളതാണ്.
1: അത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവും ഗുരുവിന്റെ അനുഭവം കേട്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന അറിവിന്റെ ചെറിയ ഒരു ഇതാണ് നമുക്ക്. ഞാൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗവേഷണം അവസാനിപ്പിച്ചിട്ടില്ല കേരള നടനത്തിന് വേണ്ടി. ഇപ്പോഴും അതിനെ മാക്സിമം പറ്റാവുന്നിടത്തോളം അന്ന് കാലത്ത് എങ്ങനെയാണ് ചെയ്തത്, കാരണം റഷ്യൻ മ്യൂസിയത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. റഷ്യയിൽ എന്തെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ അതെല്ലാം കാണാനും അതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാനും സാധിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പോഴും
0: നമ്മൾ പലപ്പോഴും യുവജനോത്സവ വേദികളിലാണ് കേരള നടനം കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ അവിടെ അവതരിപ്പിക്കുന്ന കേരള നടനവും യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തിയ കേരള നടനവും തമ്മിൽ
1: വളരെ വ്യത്യാസമുണ്ട്. ചുവടുകൾ എടുക്കുന്ന രീതിയായാലും മുദ്ര പിടിക്കുന്ന രീതിയായാലും ഒരു നർത്തകിയെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു നിലയാണ്, നർത്തകി വന്ന് നിൽക്കുന്ന നില. ആ നിലയിൽ നിന്ന് മനസ്സിലാകുക നർത്തകിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടെങ്കിലും മനസ്സിലാകും. അതായത് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ കേരള നടനം ആ രീതിയിലാണോ എന്ന് മനസ്സിലാകും.
0: കലോത്സവങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ തലം തൊട്ട് കോളേജുകളിലാണെങ്കിൽ യുവജനോത്സവം ഉണ്ട്, ഇങ്ങനെ മത്സരവേദികൾ ഒരുപാടുണ്ട്. പലപ്പോഴും പല കലാരൂപങ്ങളെയും മത്സരവേദികളിലൂടെയാണ് ജനങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലും. പക്ഷെ ഇത് ആ കലയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടാണോ അതോ മറിച്ചാണോ ഭവിച്ചിട്ടുള്ളത്?
1: രണ്ട് രീതിയിലും ഉണ്ട്. കാരണം ചെമഞ്ചേരി സാറും ഗുരുജിയും കൂടിയാണ് കേരള നടനം എന്ന് പറഞ്ഞ കല കലോത്സവത്തിന് എത്തിക്കാനുണ്ടായ കാരണം. ഗുരുജി എനിക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ ചെമഞ്ചേരി സാറുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചതിൽ നിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ കലോത്സവത്തിന് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു കല ഉണ്ടെന്ന് വരെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഇത് കുറെ പേര് ഇതിലങ്ങ് നിന്ന് മാഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് അവതരിപ്പിക്കപ്പെടുന്നില്ല. അതിപ്പോ കേരള നടനമായാലും നമ്മുടെ നങ്ങിയാർക്കൂത്തോ കൂടിയാട്ടോ എല്ലാം കലോത്സവത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ഞാൻ എന്റെ ശിഷ്യരടുത്തും പറയുന്നത് കലോത്സവം നിങ്ങൾ വേദി മാത്രമായിട്ട് കാണുക, നമ്മൾ വേറൊരു വേദിയിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവിടെയും അവതരിപ്പിക്കുക, നന്നായി അവതരിപ്പിക്കുക, അല്ലാതെ ഇതിനെ ഒരു മത്സരമായിട്ട് ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എടുക്കരുത്. കലയെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, പക്ഷെ മത്സരം ഒരിക്കലും ജീവിതത്തിന്റെ ഭാഗമാക്കരുത്.
0: അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ നമ്മളൊരു മത്സരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാപ്സ്

0: പർവ്വത്തിലാണല്ലോ
1: അതെ
0: അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം എത്രത്തോളം സ്വാംശീകരിക്കാൻ കഴിയും?
1: സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കലോത്സവത്തിന് ശിഷ്യരില്ല, ഞാൻ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നില്ല. എൻ്റെ അടുത്ത് പഠിക്കുന്ന ഏതൊരു വിഷയം പഠിച്ചാലും, ഭരതനാട്യം പഠിച്ചാലും കേരള നടനം പഠിച്ചാലും, ഞാൻ ആദ്യമേ പറയും ഇവിടെ ട്രഡീഷണലായിട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, കലോത്സവത്തിന് പഠിപ്പിക്കുന്നില്ല. കലോത്സവത്തിന് പഠിപ്പിക്കണമോ നിങ്ങൾ വേറെ പോയി പഠിപ്പിച്ചോളൂ എന്ന് പറയും. മത്സരത്തിന് വരുന്ന കുട്ടികൾക്ക് അത് ഒരു സന്തോഷമാണ്, സ്റ്റേജിൽ കയറി കളിക്കുക, 10 പേര് നല്ല കാര്യങ്ങൾ പറയുക, ആ മേക്കപ്പ് ഇടുമ്പോഴുള്ളൊരു അട്രാക്ഷൻ, മേക്കപ്പ് ഇട്ട് ഡ്രസ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട്, അത് കുട്ടികളുടെ ഒരു സന്തോഷം. പക്ഷെ അതിൽ ഈ പാരന്റ്സ് ആണ് അവൾക്ക് പ്രൈസ് കിട്ടി എന്റെ മോൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴക്കൈ കുട്ടികളുടെ മനസ്സിൽ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കുന്നതേ, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല.
0: ഒരു വ്യക്തിയിൽ എമ്പതി പോലുള്ള വികാരങ്ങൾ ഉണ്ടാക്കേണ്ട ഒന്നാണല്ലോ കല.
1: അതെ,
0: നേരെ തിരിച്ചാണ്
1: പോകുന്നത്. കലോത്സവത്തില് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് പോലെ ഏറ്റവും കൂടുതലും ഇങ്ങനെയാണ് പോകുന്നത്. വരുന്ന തലമുറയിൽ നിങ്ങൾ ഈ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കാതെ കല പഠിക്കാൻ ശ്രമിപ്പിക്കുക, ആ കലയെ സംരക്ഷിക്കാൻ നോക്കുക, ആ കലയെ മുന്നോട്ട് വളർത്താൻ നോക്കുക, അതിലൊരു ആത്മീയ ദൈവികമായ ഒരു അനുഭവം ഉണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കുക.
0: പലപ്പോഴും നമ്മുടെ ഈ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയാണെന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ കേരള നടനം അങ്ങനെയാണോ?
1: അല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കലാരൂപം തന്നെയാണ് കേരള നടനം. സ്ത്രീകൾക്ക് വേറൊരു പാർട്ട്, പുരുഷന് വേറൊരു പാർട്ടില്ല. പക്ഷെ ഇതിൽ ചുവടുകൾ ചെയ്യുമ്പോൾ താണ്ഡവ പ്രധാനമായിട്ടും ലാസ്യ പ്രധാനമായിട്ടും ചുവട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതിൽ അങ്ങനെ പഠിക്കുന്നില്ല, താണ്ഡവം വേറെ ലാസ്യം വേറെ എന്നുള്ള രീതിയിൽ.
0: എത്ര കാലമായിട്ട് ഇപ്പൊ കേരള നടനത്തിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്?
1: ഏകദേശം ഒരു 12 വർഷത്തിൽ
0: കൂടുതലായി. ഇപ്പൊ ഈ 12 വർഷത്തെ അറിവുകളാണ് ഒരു പുസ്തകമായിട്ട് അങ്ങ് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
1: അതെ,
0: ആ പുസ്തകത്തെ കുറിച്ചൊന്ന് പങ്കുവെക്കാമോ?
1: പുസ്തകത്തെ കുറിച്ച്, അതായത് എന്റെ അനുഭവങ്ങളും കേരള നടനത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഇത് എങ്ങനെ സംരക്ഷിക്കാം, മറ്റു കലകളും ഞാൻ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസുമായിട്ട് അതിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. ആ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസും ആയിട്ടുള്ള താരതമ്യ പഠനങ്ങളും, പുതുതലമുറ ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, പുതുതലമുറയ്ക്ക് അത് എങ്ങനെ ഉപയോഗമാക്കാം, നമ്മുടെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല വരണം എന്നുള്ള രീതിയിൽ ഒക്കെയാണ് പുസ്തകത്തിനെ കുറിച്ച്. കാരണം നമുക്ക് ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു കല വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷണികമാണ്, പക്ഷേ അതൊരു പുസ്തകമാകുന്നത് കാലത്തിന് അതീതമാണത്. നാളെയും അത് ഉപയോഗപ്രദം, വരും തലമുറയ്ക്കും അത് ഉപയോഗമാകണം. ഞാൻ നാളെ മരിച്ചു പോയാലും ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വരി ഒരു കുട്ടി എഴുതിയ റെഫറൻസ് ഇന്ന പുസ്തകം എന്ന് പറഞ്ഞ് വയ്ക്കുമ്പോൾ അതാണ് എന്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്.
0: നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർക്കോട് വേണ്ടി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ കേരള നടൻ ഇപ്പോൾ സ്റ്റേജ് അവതരിപ്പിക്കുന്നുണ്ടോ?
1: ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പെരിയ ഗോകുലം ഗോശാലയിൽ നരസിംഹാവതാരം ആണ് ചെയ്തത്.
0: പുരാണ കഥകൾ അവതരിപ്പിക്കുന്ന അപ്പുറത്തായിട്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിൽ നമുക്ക് നൃത്തശില്പങ്ങൾ ഈ കേരള നടനത്തിലൂടെയും അല്ലെങ്കിൽ ഭരതനാട്യത്തിലൂടെയൊക്കെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ?
1: വളരെ റെയറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴും കൂടുതലും പുരാണ ഇതിഹാസങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്.
0: ഒരു പരീക്ഷണത്തിന്റെ
1: പരീക്ഷണം പരീക്ഷിക്കുന്നത് വളരെ കുറവാണ്. പരീക്ഷിക്കാൻ സാധ്യത ഉള്ള വിഷയം തന്നെയാണ്, കാരണം നമുക്ക് സമകാലിക പ്രസക്തി അനുസരിച്ച് ഇപ്പോഴത്തേത് പറഞ്ഞ എല്ലാവരും സ്ത്രീ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത്, പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെല്ലാം എടുത്ത്, ഇപ്പോൾ പരിസ്ഥിതി മലിനമായിട്ടിരിക്കുന്ന ഇതെല്ലാം എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, പരിസ്ഥിതി സംരക്ഷിക്കണം അങ്ങനെയെല്ലാം എടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്.
0: കഥകളിയിൽ ഇപ്പോൾ ഷേക്സ്പിയറിന്റെ കിങ് ലിയർ പോലെയുള്ളവ അല്ലെങ്കിൽ ഡോൺ ക്വിക്സോട്ട് അത്തരം വിദേശ കൃതികളടക്കം അഡാപ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന രീതി ഇപ്പൊ സമീപകാലത്തായിട്ട് കാണുകയും അത് വളരെ വിജയകരം വരികയും ചെയ്തു. ചില കവിതകൾ കഥകളി രൂപത്തിൽ
1: കൊണ്ടുവരുന്നുണ്ട്.
0: അപ്പൊ അതേപോലെ സാധ്യതകളുള്ള ഒരു കലയല്ലേ കേരള നടനം?
1: അതെ, തീർച്ചയായും.
0: ആ സാധ്യത എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്?
1: ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്. കാരണം കുട്ടികളും അതിന് തയ്യാറായി വരണം. നമ്മൾ ഒരാളെ വെച്ച് മാത്രം പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല. അതിന് നമുക്ക് ഉള്ള വിദ്യാർത്ഥികളുടെയോ നമുക്ക് ആ ഒരു സാഹചര്യം കിട്ടണം. കിട്ടിയാൽ ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്.
0: സ്വന്തം നിലയ്ക്ക് എങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ?
1: ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതൃത്വത്തെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു പാരിസ്ഥിതിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ സമീപിച്ചിരുന്നു, ഒരു കവിത തരാം ഒന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞിരുന്നു, ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞു. അതിന്റെ ആശയമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്.
0: അപ്പൊ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ നൃത്തത്തിന്റെ രൂപത്തിലേക്ക് ഒരു കവിത എടുക്കാൻ പറ്റുന്നത്?
1: നമ്മൾ ആദ്യം ആ വരികൾ നന്നായിട്ട് മനസ്സിലാക്കണം, അതിൽ തീം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കവിത എഴുതിയ വ്യക്തിയുടെ മനസ്സിലുള്ള തീം എന്താണെന്ന് ആദ്യം കേൾക്കണം. അപ്പൊ ആ ആളുടെ മനസ്സിലെ തീം നമുക്ക് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം.
0: ഇങ്ങനെയുള്ള കഥകൾ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പല പ്രധാനപ്പെട്ട നർത്തകരും ആ ഒരു രീതി, പ്രത്യേകിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്റ്റേജുകൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അവരെ സമയത്തോളം കൂടുതൽ കണക്ട് ചെയ്യാൻ

0: പറ്റുന്ന രീതിയിൽ ഇത്തരം കഥകൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു
1: അതെ.
0: ശൈലി ഇപ്പൊ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിൽ ഒരു നർത്തകി എന്ന നിലയ്ക്ക് ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സാധ്യതകൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്?
1: സാധ്യതകൾ വളരെയേറെയാണ്, വെല്ലുവിളികളും അതുപോലെ തന്നെയാണ്. കാരണം നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നിറയെ വിഷയം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാധ്യത ഇത് നമ്മൾ ചെയ്ത് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് മുന്നേ ഇരിക്കുന്ന ഓഡിയൻസ് മുതൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ഓഡിയൻസിന് വരെ ഇത് മനസ്സിലാകുന്നതിലാണ് നമ്മൾ ചെയ്യുന്ന നൃത്തത്തിന്റെ അവതരണത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഏത് നൃത്തം ചെയ്താലും മനോധർമ്മത്തോടുകൂടി ചെയ്യണം, നമ്മളതിൽ പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലണം. ചുമ്മാ ഒരു 10 നിമിഷം കളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നതോ, പോസ്റ്റ് ഇടാനോ സ്റ്റോറി ഇടാനോ കളിക്കുന്നതിലല്ല കാര്യം. നമ്മൾ മനോധർമ്മമായിട്ട് അതിൻ്റെ ആത്മാവിലോട്ട് ഇറങ്ങി ചെന്ന് കളിച്ചാലേ നമുക്ക് മറ്റുള്ളവരിൽ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയത്തുള്ളൂ.
0: സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓരോ തവണയും ഓരോ പെർഫോമൻസ് ആണ്, ഒന്നിന്റെ ആവർത്തനമല്ല വരുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കാണികളുടെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ട് ആ മനോധർമ്മം അപ്ലൈ ചെയ്യുക, ആ ഒരു അനുഭവം എങ്ങനെയാണ്
1: മനസ്സിലാക്കുന്നത്? മാർഗഴി സീസണിൽ ചെന്നൈയിൽ നരസിംഹാവതാരവും ചെയ്തായിരുന്നു, രാമായണവും ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമായണമായിരുന്നു. കാരണം അതിൽ ശൂർപ്പണഖയുടെ പോർഷൻസ്, ലാസ്റ്റ് രാമനും സീതയും തമ്മിലുള്ള കല്യാണം, ഞാൻ ആ ക്യാരക്ടറിന് അനുസൃതമായിട്ടുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ് അത് എൻ്റെ സ്റ്റുഡൻസിനെയും വെച്ച് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു നമ്മളെന്താണ് ഉദ്ദേശിച്ചത് ഈ കഥയിൽ. ഞാൻ അതിന് മുന്നേ, നമ്മൾ ഏതൊരു നൃത്തം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ഇതാണ് ചെയ്യാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞ്. അതേപോലെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ സ്വന്തം പരീക്ഷണമായിരുന്നു കൃഷ്ണ നീ ബേഗനെ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കൃഷ്ണന്റെ ബാല്യ ലീലകളെല്ലാം ചേർത്ത് ഇപ്പോൾ ഗോകുലം ഗോശാലയിൽ കൃഷ്ണ നീ ബേഗനെ പരീക്ഷിച്ചു. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു. ഫീഡ്ബാക്ക് ലൈവായിട്ട് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള നല്ല പ്രതികരണങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്.
0: അങ്ങനെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചേക്കുന്ന ഏതൊക്കെ സ്റ്റേജുകളാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
1: ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കേരളത്തിന് പുറത്തോട്ടുള്ള സ്റ്റേജുകൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഈ ഗോകുലം ഗോശാലയിൽ ചെറിയ കുട്ടികളടക്കം വന്ന് കൃഷ്ണന്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ 3 പേരും മാറി മാറി ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സന്തോഷമായിരുന്നു.
0: ഒരു നൃത്ത അധ്യാപിക കൂടിയാണ്.
1: അതെ.
0: ഇപ്പോൾ ശിഷ്യ സമ്പത്ത് ഇങ്ങനെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറ, ഇപ്പൊ നമ്മളെപ്പോഴും പറയും കുട്ടികളൊക്കെ ഇപ്പോൾ സ്ക്രീനിന്റെ അഡിക്റ്റ് ആണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ പഠിക്കാൻ എന്തുമാത്രം താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്?
1: ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും താല്പര്യമുണ്ട്, നല്ല ഗ്രഹണശക്തിയുമുണ്ട്. പക്ഷേ അവരെത്തിപ്പെടുന്ന ഗുരുവിലൂടെയാണ് അവരുടെ കഴിവ് വെളിയിൽ വരിക. ഒരു കല നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നതിൽ കൂടെ മാത്രമല്ല ആ കലയെപ്പറ്റി അറിയുന്നത്, അതിൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതായത് ഒരു കല പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ഷമ, സൗന്ദര്യബോധം, ഭക്തി, അനുഭൂതി, മാനസിക സന്തോഷം, സഹാനുഭൂതി, കരുണ. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ മനുഷ്യത്വം ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെ, അതെല്ലാം ഒരു കല പഠിക്കുന്നതിലൂടെ കിട്ടുന്ന അറിവാണ്. അത് ഏത് ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. കാരണം ഗുരു കൊടുക്കുന്നതാണ് കുട്ടികളിൽ അഡാപ്റ്റ് ആകുന്നത്.
0: നമ്മൾ നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിയിലേക്കാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്.
1: അതെ.
0: അതിൽ നൃത്തം പോലുള്ള കലകളുടെ ഒരു പ്രാധാന്യം എന്താണ്?
1: കലകൾക്ക് ഏറ്റവും നല്ല പ്രാധാന്യമുണ്ട്. അത് നൃത്തമായാലും സംഗീതമായാലും വേറെ വാദ്യമായാലും ഡ്രോയിങ് എന്ത് തന്നെ ആയാലും, കാരണം കല പഠിക്കുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് അറിവ് വർദ്ധിക്കുകയുള്ളൂ. കല എപ്പോഴും നമ്മളെ ഉയർന്ന തലത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
0: കല എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. പക്ഷെ സമൂഹം ഈ കലാകാരന്മാരെ എങ്ങനെ സംരക്ഷിക്കുന്നു?
1: സമൂഹം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ശരിയായ രീതിയിലുള്ള പ്രോത്സാഹനം വളരെ കുറവാണ് നമ്മുടെ സാംസ്കാരികമായിട്ട് നോക്കിയാലും. കാരണം കല ഇപ്പോ മിക്കയിടത്തും ഡാൻസ് ഫോംസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വേറെയും അതിന്റെ കൂടെ അവരെ ആഡ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായി ചെയ്യുന്നതിന് വേറൊരു വേദി, മറ്റത് ചെയ്യുന്നതിന് വേറൊരു വേദി, അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.
0: ഭരതനാട്യം, കേരളനടനം രണ്ട് നൃത്ത രൂപങ്ങളിൽ തന്റേതായ അറിവ് സംശീകരിക്കുകയും അത് ജീവിതം തന്നെ ആക്കി മാറ്റി തീർക്കുകയും ചെയ്ത ഒരാളാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്താണ്?
1: എന്റെ സ്വപ്നം കേരള നടനം എന്ന് പറയുന്ന കല ഈ ഒറിജിനാലിറ്റിയിൽ അതിനെ മാക്സിമം എത്രത്തോളം എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം എത്തിക്കുക, മാക്സിമം വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ഉദ്ദേശമാണ് ഏറ്റവും കൂടുതലും ഉള്ളത്. എന്നെ സംബന്ധിച്ച് ഭരതനാട്യത്തിന് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, വേൾഡ് വൈഡ് ഉണ്ട്. കേരള നടനത്തിന് ആർട്ടിസ്റ്റ് വളരെ ശരിയായ ആർട്ടിസ്റ്റുകൾ കുറവാണ്. ഞാൻ പറയുന്നത് ശരിയായ ആർട്ടിസ്റ്റ് കലോത്സവവും കലോത്സവത്തിലൂടെ കയറി വരുന്നതോ അല്ലെങ്കിൽ കലോത്സവത്തിലൂടെ കാട്ടിക്കൂട്ടുന്നതോ അല്ല. കലോത്സവം തെറ്റാണ്, കലോത്സവം

കാട്ടിക്കൂട്ടുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഗുരുജി ആവിഷ്കരിച്ച ചിട്ട അതിൽ വളരെ കുറവാണ്. ശരിയായ രീതിയിൽ കേരള നടനം ചെയ്ത് ഫലിപ്പിക്കുക, ഞാൻ പറഞ്ഞ പോലെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല പഠിക്കാൻ കോഴ്സ് അക്കാഡമിക് തലത്തിലെല്ലാം കൊണ്ടുവരിക, കൂടുതൽ ഈ കലയെ പരിപോഷിപ്പിക്കാൻ നോക്കുക, വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയാലും അത് ശരിയായ രീതിയിൽ നടത്തുക. എന്താണ് ഗുരുജി ആവിഷ്കരിച്ചു വെച്ചത്, ചിട്ടപ്പെടുത്തിയത്, ആ ചട്ട

0: നേടാം, ഒരു പുരസ്കാരം നേടുന്നതാണ് ഏറ്റവും വലിയ വിജയം, അങ്ങനെയൊന്നും വിചാരിക്കാതെ ആ കലയെ സംരക്ഷിച്ച് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കും പ്രയോജനമാകണം, മറ്റുള്ളവർക്കും പ്രയോജനമാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ വിദ്യാഭ്യാസവും, അത് എന്തു തന്നെയായാലും കലയായാലും എന്തു തന്നെയായാലും, അതിനെ മുന്നോട്ട് പരിപോഷിപ്പിക്കുക. അതിലൂടെ ആത്മസമർപ്പണം, നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുക, ദൈവത്തെ എങ്ങനെ കാണുന്നു അതുപോലെ കലയെയും കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.
1: തീർച്ചയായിട്ടും ആ രീതിയിൽ ഏറ്റവും വിജയകരമായി തന്നെ ആ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ. അതുവഴി കലയ്ക്കും ആ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ.
2: നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇജിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഅഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി

0: ദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുവാദം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെ കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഗോവയിലേക്ക് പോകും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. കേരളത്തിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിക്കുമെന്നും നികുതി ചോർച്ച തടയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ശിശുവികസന

0: മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത് സംബന്ധിച്ച് ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. റൈഡുകളുടെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഗുരുവായൂർ സന്ദർശിച്ചു. ബിജെപി നേതാവും രാജ്യസഭാ എംപിയുമായ സി സദാനന്ദൻ മാസ്റ്ററുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. അഞ്ചുപേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 114,440 രൂപയും ഗ്രാമിന് 14,305 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ജെയിംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഐപിഎൽ ഫൈനൽ. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ മറ്റന്നാൾ മുതൽ ഡെറാഡൂണിൽ നടക്കും. നേപ്പാളുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതിക വിദ്യാ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ദേശീയ പരിശീലന ക്യാമ്പുകൾ, കായിക മേളകൾ തുടങ്ങിയവയിൽ മെച്ചപ്പെട്ട ആസൂത്രണത്തിന് സാങ്കേതിക വിദ്യ സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2016 പ്രാബല്യത്തിൽ വന്ന ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വന്ന് ഇന്ന് 10 വർഷം പൂർത്തിയായി. ഇന്ത്യയുടെ പാപ്പരത്ത ചട്ടക്കൂടിനെ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി അവതരിപ്പിച്ച ഐബിസി വീണ്ടെടുക്കൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഉത്തരവാദിത്തമുള്ള വായ്പ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക നിയമ സംവിധാനങ്ങളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതുപ്രകാരം 2026 മാർച്ച് വരെ 1419 കേസുകളിൽ പരിഹാര പദ്ധതികൾ അംഗീകരിച്ചു. സംസ്ഥാനത്ത് June 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 18 മാസങ്ങൾക്കുള്ളിൽ 20 ലക്ഷം TEU ചരക്ക് നീക്കം കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2024 പ്രവർത്തനം ആരംഭിച്ചതിനുശേഷം 10 ലക്ഷം TEUവും 20 ലക്ഷം TEUവും ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമെന്ന നേട്ടമാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത്. ഈ അതിവേഗ വളർച്ച ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകൾക്കായി വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ജർമ്മൻ പത്രത്തിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ അടുത്ത ഉപദേഷ്ടാവിനെതിരെ നടപടി. 2024 ഒരു ജർമ്മൻ ടാബ്ലോയിഡിന് രഹസ്യരേഖ ചോർത്തി നൽകിയ കേസിൽ ഉപദേഷ്ടാവ് ജൊനാഥൻ യൂറിച്ചിനെതിരെ കുറ്റം ചുമത്തുമെന്ന് ഇസ്രായേൽ അറ്റോർണി ജനറൽ അറിയിച്ചു. എന്നാൽ കുറ്റപത്രത്തെക്കുറിച്ച് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം ചമ്പക്കുളം തച്ചൻ. ഗാനരചന ബിജു തിരുമല, സംഗീത സംവിധാനം രവീന്ദ്രൻ.

0: infections are likely to significantly rate from most parts of the country from tomorrow onwards.
1: The national capital region experienced rain and thunderstorm this evening. Rajasthan is likely to witness severe heatwave conditions over the next 2 days. The meteorological department said severe heatwave and warm night conditions are likely to continue for another 1 to 2 days. Maximum temperatures in most part of the state are expected to remain between 44 and 46 degrees Celsius. Two Indian wrestlers advanced to the semi-finals of the Asian Under-17 Wrestling Championships in Da Nang, Vietnam today. In the men's 45kg Greco-Roman category, Sachin Kalappa Shirol defeated Sami Ahmed Al Obeid of Jordan 11-4, while in the 110kg category, Rudra Kiran Nimhan beat Korea's Seok Moo Sim 8-0 in the quarter-final match. In badminton, top Indian shuttlers reserve quarter-final berth in their respective categories in Singapore Open today. PV Sindhu in women's singles, Lakshya Sen in men's singles, Chirag Shetty and Satvik Sairaj Ranki Reddy in men's doubles, and Dhruv Kapila and Tanisha Krasto in mixed doubles advanced to the quarterfinals. Sindhu defeated Japan's Riko Gunji in round of 16. She will take on South Korea's An Si Young in quarterfinal tomorrow. Lakshya Sen entered the last eight after Thailand's world number two, Kunlavut Vithitsarn retired her just moments into the round of 16 clash. He will now take on Japan's Koki Watanabe next. The Asian Games champion Satvik and Chirag defeated Chinese Taipei duo of Ji Hui Li and Po Shuang Yang. They will next face Malaysia's Kai Shing Kang and Aaron Thai. The Indian mixed doubles pairs of Dhruv Kapila and Tanisha Krasto too progressed into the quarterfinals. However, HS Pranoy went down to home favourite Lo Ken Yu in three games. In women's T20 cricket, the Indian team will face England in the opening game of the three-match series in Chelmsford tonight. The match is scheduled to start at 11 p.m. IST. INS Sudarshini arrived at Antigua yesterday after successfully completing a historic transatlantic passage as part of the ongoing Lokayan 26 expedition. The ship was warmly received by the Consul General of India to Antigua and Barbuda, Vijay Tiwani, and Chief of Defence Staff of Antigua and Barbuda Defence Force. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah reiterates government's commitment to identify and deport illegal immigrants from the country. Karnataka Chief Minister Siddaramaiah resigns, says will continue in active politics in the state. Centre releases over 10,000 crore rupees to 12 states under Pradhan Mantri Awas Yojana Grameen. Renowned Urdu poet Bashir Badr passes away at 91 in Bhopal. IMD forecasts heatwave conditions to abate over many parts of northwest India from today. National capital region experienced rain and thunderstorm this evening. And two Indian wrestlers advanced to the semi-finals of the Asian Under-17 Wrestling Championships in Vietnam. And that's all in the news at 9. Good night.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. അധ്യാപികയും മെന്ററും കൗൺസിലറുമായ ഗീതാദേവി എസ് സംസാരിക്കുന്നു.
3: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ പടിവാതുക്കൽ നാം വീണ്ടും ഒത്തുചേരുകയാണ്. പുതിയ ക്ലാസ് മുറികൾ, പുതിയ പുസ്തകങ്ങൾ, പുതിയ അധ്യാപകർ, പുതിയ കൂട്ടുകാർ എല്ലാം കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നു. വർണ്ണാഭമായ പുതിയ സ്വപ്നങ്ങളുമായി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നടന്നുകയറാം. നടന്നുകയറി ജീവിത വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്താം. ആ വഴി എങ്ങനെ കണ്ടെത്താം, അതിനായി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്താം എന്ന് പരിശോധിക്കാം. പഠനം എന്നത് മാർക്ക് നേടുന്നതിനുള്ള മാർഗം മാത്രമല്ല, ജീവിതത്തെ മനോഹരമാക്കാനും വ്യക്തിത്വത്തെ വളർത്താനും സമൂഹത്തിന് ഉപകാരിയായി മാറാനും വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാം ചിട്ടയോടെ എന്ന സന്ദേശം വളരെ പ്രസക്തമാണ്. ചിട്ട എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ക്രമം, നിയന്ത്രണം, സമയബോധം, ഉത്തരവാദിത്തം ഇവയെല്ലാം ചേർന്നതാണ്

ചിട്ട. ചില നല്ല ശീലങ്ങൾ ഉൾപ്പെടുത്തിയാൽ പഠനം കൂടുതൽ സന്തോഷകരവും ആസ്വാദ്യവും ലളിതവും ആക്കാൻ കഴിയും. പ്രധാനമായും സമയക്രമം, ശ്രദ്ധ, ആഹാരം, ജീവിതശൈലി, രക്ഷകർത്താക്കളുടെ ശ്രദ്ധ, അധ്യാപകരുടെ ശ്രദ്ധ, സാമൂഹ്യ ബോധം, ആത്മവിശ്വാസം, അവസരങ്ങളുടെ ലഭ്യത, ഔചിത്യ ബോധം എന്നീ 10 ഘടകങ്ങൾ ചേരുമ്പോഴാണ് വിദ്യാർത്ഥികൾ ജീവിത വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് സമയക്രമീകരണം അഥവാ ടൈം മാനേജ്മെന്റ്. സമയം ക്രമമായി വിനിയോഗിക്കുമ്പോൾ പഠനവും ജീവിതവും കൂടുതൽ മനോഹരമാകും. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണ്. പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാനും പരിശീലനം നേടുവാനും നാം ശ്രമിക്കാറുണ്ട്. അതിനായി ധാരാളം ഗ്രന്ഥങ്ങളും പഠനങ്ങളും ശാസ്ത്രവും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ സമയം വിനിയോഗിക്കുന്നതിനെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന 86,400 സെക്കൻഡിൽ ഓരോ സെക്കൻഡും വിജയത്തിനുവേണ്ടി വിനിയോഗിക്കണം. നല്ല രീതിയിൽ സമയം വിനിയോഗിക്കുന്നവർക്ക് സമയക്കുറവ് അനുഭവപ്പെടില്ല. സമയബന്ധിതമായി ക്രമീകരിച്ചാൽ പഠനം നിശ്ചിത സമയത്ത് തീർക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല ഒട്ടേറെ സമയം ലാഭിക്കുവാനും സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഉന്നത വിജയം നേടിയവർ, ജീവിത വിജയം നേടിയവർ, ഇവരെല്ലാം സമയത്തെ വേണ്ടവണ്ണം വിനിയോഗിച്ചിട്ടുണ്ട്. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. പ്രതിഭാശാലി ജനിക്കുകയല്ല, നിർമ്മിക്കപ്പെടുകയാണ്. കഠിനാധ്വാനം എന്നാൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി പടിപടിയായുള്ള അധ്വാനമാണ്. വിഷയത്തിന്റെ എല്ലാ വശങ്ങളും സമഗ്രമായി വിശകലനം ചെയ്ത് സ്വായത്തമാക്കിയുള്ള അധ്വാനമാണിത്. സമയവിനിയോഗത്തിന്റെ ഏറ്റവും വലിയ ശത്രു അലസതയാണ്. വൃക്ഷത്തെ ഇത്തിൽക്കണ്ണി നശിപ്പിക്കുന്നതുപോലെ സമയക്രമീകരണത്തെ ആകെ താറുമാറാക്കുന്ന ഇത്തിൽക്കണ്ണിയാണ് ഈ അലസത. സമയക്രമീകരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ലഭ്യമായ സമയവും കണക്കിലെടുത്ത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കാം. അത് അനുസരിച്ച് പ്രവർത്തിക്കുക. ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. പഠന സമയം മുൻകൂട്ടി തീരുമാനിക്കുക. 2. പഠനത്തോടൊപ്പം വിശ്രമം, വിനോദം, വ്യായാമം എന്നിവയ്ക്കും സമയം മാറ്റിവെക്കുക. 3. ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിക്കുക. 4. ഇന്നു ചെയ്യാനുള്ളത് ഇന്നു തന്നെ ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കുക. 5. വലിയ ടാർഗറ്റുകളെ വിഭജിച്ച് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി പൂർത്തീകരിക്കുക. 2. ശ്രദ്ധ. എന്താണ് ശ്രദ്ധ അഥവാ കോൺസെൻട്രേഷൻ? ഒരു കാര്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമായി കൃത്യമായി കേന്ദ്രീകരിക്കുവാനുള്ള കഴിവാണ് ശ്രദ്ധ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിലും പ്രവൃത്തികളിലും മനസ്സ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണിത്. ശ്രദ്ധയോടെയുള്ള പഠനം വിദ്യാർത്ഥികളെ അറിവുകളുടെ നെറുകയിലെത്തിക്കുന്നു. ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ അഥവാ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പഠനത്തിനായി സ്ഥിരമായി ഒരു സ്ഥലം നിശ്ചയിക്കുക. ബാഹ്യ സ്വാധീനമുണ്ടാകാത്ത, ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കയറുന്ന ശാന്തമായ ഒരു സ്ഥലമായിരിക്കണം അത്. ലക്ഷ്യം നിശ്ചയിച്ച് പഠിക്കുമ്പോൾ ഏകാഗ്രത കൂടും. സ്ഥിരമായ സ്ഥലം പോലെ സ്ഥിരമായ സമയവും നിശ്ചയിക്കുക. സ്വന്തം കഴിവിൽ വിശ്വാസമുറപ്പിച്ച് താരതമ്യങ്ങൾ ഒഴിവാക്കി പഠനം നടത്തുക. ചെറിയ ഇടവേളകൾ നൽകുക. പഠിക്കുന്ന വിഷയങ്ങളിൽ താൽപര്യം വളർത്തുക. പഠിച്ചവയെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. യോഗ, ധ്യാനം, ചില വ്യായാമങ്ങൾ ഇവ ശ്രദ്ധ വർദ്ധിപ്പിക്കും. ഉറക്കവും ഭക്ഷണവും വേണ്ടത്ര വേണ്ട പോലെ കൃത്യമായിരിക്കണം. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനം ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. 3. ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയെയാണ് ആരോഗ്യം എന്ന വാക്കുകൊണ്ട് നിർവചിക്കുന്നത്. ആരോഗ്യവും പഠനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. വിദ്യാർത്ഥിയുടെ വളർച്ച, ശരീരഭാരം, വളർച്ചയുടെ തോത് മുതലായ ഘടകങ്ങൾ കണക്കിലെടുത്ത് ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടത്ര ആഹാരം കഴിക്കണം. ആഹാരം കുറയുന്നതും കൂടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആഹാരത്തിലെ പോഷക ഘടകങ്ങളും ആവശ്യത്തിന് ജലപാനവും ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ആഹാരം എത്ര കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, എന്തെല്ലാമൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നത് വിജയം കാംക്ഷിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം. ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ജീവിതശൈലിയാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, കൃത്യമായി വേണ്ടത്ര സമയം ഉറങ്ങുക, വ്യായാമങ്ങൾ ആവശ്യാനുസരണം

ചെയ്യുക, വിശ്രമവും വിനോദങ്ങളും കണ്ടെത്തുക തുടങ്ങിയവയെല്ലാം ഉത്തമമായ ജീവിതശൈലികളുടെ ഉദാഹരണങ്ങളാണ്. 4. ചിട്ടയായ പഠനത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്. കുട്ടികളുടെ പഠനത്തിന് മാതാപിതാക്കളുടെ സ്നേഹവും പ്രോത്സാഹനവും നിറഞ്ഞ പിന്തുണയും അത്യാവശ്യമാണ്. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട, ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ ശാന്തവും പഠനാനുകൂലവുമായ അന്തരീക്ഷമൊരുക്കണം. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. തന്റെ കുട്ടിയുടെ കഴിവുകളിൽ പരമാവധി വിശ്വസിക്കണം. സമയക്രമീകരണം നടത്തുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. കുട്ടികളുടെ ആശങ്കകളും പ്രശ്നങ്ങളും കേൾക്കുവാൻ സമയം കണ്ടെത്തണം. ജീവിതത്തിന്റെ മറ്റു തിരക്കുകളിൽ മുഴുകുമ്പോൾ അല്പസമയം കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെക്കണം. ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുന്ന വാക്കുകൾ നിരന്തരമായി പറയണം. പ്രവൃത്തികളിലും അംഗീകാരമുണ്ടാകണം. അധ്യാപകരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി മുളയിലേ നുള്ളുകയും വേണം. നല്ല ശീലങ്ങളും മൂല്യങ്ങളും മാതൃകയായി കാണിച്ചു കൊടുക്കണം. പ്രിയ രക്ഷിതാക്കളെ, ശ്രദ്ധിക്കൂ, നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കും. ഇത് എപ്പോഴും ഓർക്കുക. 5. ചിട്ടയായ പഠനത്തിൽ അധ്യാപകരുടെ പങ്ക്. അറിവിനോടൊപ്പം ജീവിത വഴിയും മൂല്യവും പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ. അവർ വിദ്യാർത്ഥിയുടെ അറിവിനെയും ആത്മവിശ്വാസത്തെയും വാനോളം വളർത്തുന്ന വഴികാട്ടികളാണ്. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കുന്ന നല്ല മാതൃകകളായിരിക്കണം അധ്യാപകർ. അവർ നൽകുന്ന സ്നേഹവും പിന്തുണയും കുട്ടികളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾക്ക് വരുന്ന ചെറിയ മാറ്റം പോലും അവർക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് രക്ഷിതാക്കളുമായി സഹകരിച്ച് നിരന്തരമായി ആശയവിനിമയം നടത്തി കുട്ടികളെ സഹായിക്കാൻ സാധിക്കും. 6. ചിട്ടയും സാമൂഹ്യ ബോധവും. ചിട്ടയായ വിദ്യാഭ്യാസം എപ്പോഴും സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. സാമൂഹ്യ ബോധം എന്നത് സമൂഹത്തിലെ ആളുകളെയും ചുറ്റുപാടുകളെയും കുറിച്ചുള്ള ഉത്തരവാദിത്വവും അവബോധവുമാണ്. നല്ല വിദ്യാഭ്യാസം അറിവിനൊപ്പം സാമൂഹ്യ ബന്ധവും വളർത്തുന്നു. സമൂഹത്തിൽ പ്രകടമാക്കേണ്ട ഉത്തമ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ നേടേണ്ടതുണ്ട്. പരസ്പര ബഹുമാനവും സഹകരണ മനോഭാവവും പഠിപ്പിക്കുന്നത് സമൂഹമാണ്. അഭിമുഖീകരിക്കേണ്ടി വരുന്ന നാനാതരം പ്രശ്നങ്ങളുടെ ബാലപാഠങ്ങളും ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്നു തന്നെയാണ്. കുട്ടികളിൽ കരുണ, സഹാനുഭൂതി മുതലായ ശീലങ്ങൾ വളർത്തുന്നതും അവരെ സാമൂഹ്യ സേവനങ്ങളിൽ പങ്കാളികളാക്കുന്നതും നല്ല പൌരന്മാരായി മാറ്റിയെടുക്കുന്നതും സമൂഹം തന്നെയാണ്. 7. ചിട്ടയും ആത്മവിശ്വാസവും. ആത്മവിശ്വാസം കൈമുതലായുള്ള വിദ്യാർത്ഥിക്കു മാത്രമേ ചിട്ടയായ പഠനം നടത്താനാവൂ. ആ ആത്മവിശ്വാസം ജീവിത വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എനിക്ക് അതിന് കഴിയും, എനിക്കേ ഈ സമയത്ത് അത് കഴിയൂ എന്ന പോസിറ്റീവ് ചിന്തയോടെ പഠിക്കുക. പരാജയങ്ങളിൽ തളരാതെ അവയെ അവസരങ്ങളാക്കാൻ ശ്രമിക്കുക. സ്ഥിരമായ പരിശ്രമം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കൂട്ടുകാരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം കഴിവുകളിൽ ഉറച്ച് വിശ്വസിക്കുക. ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളെ അംഗീകരിച്ച് ആദരവോടെ സ്വീകരിക്കുക. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് പ്രൊക്രാസ്റ്റിനേഷൻ, അഥവാ നിരന്തരമായി മാറ്റിവെക്കുന്ന ശീലം. ഇത് അലസതയുടെ ഒരു ബഹിസ്ഫുരണം തന്നെയാണ്. എന്നു മാത്രമല്ല, പ്രവൃത്തി ചെയ്യാനുള്ള പ്രാപ്തിക്കുറവും കൂടിയാണ്. പരീക്ഷാഭയവും മാനസിക സമ്മർദ്ദവും ചിട്ടകളെ തെറ്റിക്കുന്നവയാണ്. പരീക്ഷാഭയത്തെ പ്രതിരോധിക്കാനും സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനും നിരന്തരമായ പരിശീലനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കൂട്ടുകാർ ആണ് കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നവർ. മോശം കൂട്ടുകെട്ടുകൾ ശീലങ്ങളെയും ചിട്ടകളെയും എല്ലാം മാറ്റിമറിക്കും. അതിനാൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം. യുവതലമുറ ഏറെ ഭയക്കേണ്ട സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും സ്വാധീനം. അറിയാതെ ഉപയോഗിച്ചാൽ പോലും ആസക്തരാക്കുന്ന ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം കുഞ്ഞുങ്ങളെ എല്ലാ വിധത്തിലും നശിപ്പിക്കും എന്ന് ഓർക്കുക. ജാഗരൂകരായിരിക്കുക. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവയുടെ അനിയന്ത്രിതമായ ഉപയോഗം കുട്ടികളുടെ സകല ചിട്ടകളെയും തെറ്റിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട,

മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നത് അപൂർവമാണ്. അപൂർവമായി ലഭിക്കുന്ന അവസരങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്നവർ വിജയികളാകും. അവസരം, എന്താണ് അവസരം? ചിട്ടയായ പഠനത്തിന് അവസരം അത് എങ്ങനെ വിനിയോഗിക്കണം? ഒരു കാര്യത്തിൽ മുന്നേറാനോ കഴിവ് തെളിയിക്കാനോ ലഭിക്കുന്ന അനുയോജ്യമായ സാഹചര്യമാണ് അവസരം. ഇതൊരു സാധ്യത കൂടി.

0: ഇതൊരു സാധ്യത കൂടെയാണ്. ചിട്ടയായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും മനസ്സിലാക്കി ഗൗരവത്തോടെ സ്വീകരിക്കണം. സാങ്കേതിക വിദ്യകളുടെയും ഓൺലൈൻ പഠന സാധ്യതകളുടെയും അനന്ത സാധ്യതകൾ ലക്ഷ്യബോധത്തോടെ ഉപയോഗിക്കണം. ഓരോ പുതിയ അധ്യയന വർഷവും ഓരോ പുതിയ അവസരമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ തിരുത്തുവാനും പുതിയ ലക്ഷ്യങ്ങൾ നേടാനും നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താനും ഈ സമയം ഉപയോഗിക്കാം. കുട്ടികളെ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ. അതിലേക്ക് എത്തിച്ചേരാൻ ചെറിയ ചെറിയ ചിട്ടകൾ ജീവിതത്തിൽ കൊണ്ടുവരൂ. ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. ചിട്ടയോടെയുള്ള പഠനം നല്ല മാർക്ക് മാത്രമല്ല, നല്ല വ്യക്തിത്വവും നല്ല ഭാവിയും കൂടി നൽകുന്നു. എല്ലാവർക്കും വിജയകരവും സന്തോഷകരവുമായ പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു.
1: മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അധ്യാപികയും മെന്ററും കൌൺസിലറുമായ ഗീതാദേവി എസ്.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം അജേഷ് പ്രഭാകറും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം അനന്തുശങ്കർ. അശ്വതി തിരുനാൾ മഹാരാജാവ് എഴുതിയ രുക്മിണീ സ്വയംവരം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. കുണ്ഠിനപുരിയിലെ ഭീഷ്മക മഹാരാജാവിന്റെ പുത്രിയായ രുക്മിണി വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രീകൃഷ്ണനെ ഭർത്താവായി മനസ്സാവരിച്ചിരുന്നു. എന്നാൽ രുക്മിണിയുടെ സഹോദരനായ രുക്മനും പിതാവായ ഭീഷ്മക മഹാരാജാവും കൂടെ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്ത് നൽകാൻ തീരുമാനിക്കുന്നു. രുക്മിണി ഇക്കാര്യം അറിഞ്ഞ് അതീവ ദുഃഖിതയാകുന്നു. ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദുഃഖിതയായിരുന്ന രുക്മിണിയുടെ അടുക്കലേക്ക് ഒരു ബ്രാഹ്മണനെ തോഴിമാർ എത്തിക്കുന്നു. രുക്മിണി ആ ബ്രാഹ്മണനോട് തനിക്ക് കൃഷ്ണനോടുള്ള ആഗ്രഹത്തെക്കുറിച്ച് അറിയിക്കുന്നു. ബ്രാഹ്മണൻ രുക്മിണിയെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടുകൂടി ശ്രീകൃഷ്ണ സമീപത്തേക്ക് എത്തുകയും രുക്മിണിയുടെ വൃത്താന്തം അറിയിക്കുകയും വൃത്താന്തമറിഞ്ഞ് ശ്രീകൃഷ്ണൻ കുണ്ഠിനപുരിയിലെത്തുകയും രുക്മിണിയെ സ്വന്തമാക്കുകയും ചെയ്യുന്നതാണ് കഥാസന്ദർഭം. ഇതിൽ തന്നെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞ രുക്മിണീ ദേവി ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രാഹ്മണൻ ആഗതനാകുന്നത് മുതലുള്ള ഭാഗങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. യദുകുല കാംബോജി, കാംബോജി, സൗരാഷ്ട്രം, നാട്ടക്കുറിഞ്ഞി, ബിലഹരി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ആഗ്രഹങ്ങളെല്ലാം തന്നെ താൻ കൃഷ്ണനെ അറിയിക്കുകയാണ് എന്ന് രുക്മിണിക്ക് വാക്ക് നൽകിയ ശേഷം ആ ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നു. ദ്വാരകയിലെത്തിയ ബ്രാഹ്മണൻ കൃഷ്ണനെ കണ്ട് രുക്മിണിയെ വൃത്താന്തം അറിയിക്കുന്നു.

രുക്മിണി വൃത്താന്തം കേട്ടറിഞ്ഞ ശ്രീകൃഷ്ണൻ തേര് തയ്യാറാക്കി ആ ബ്രാഹ്മണനെയും കൂടെ കൂട്ടി തന്നെ കുണ്ടിനപുരിയിലേക്ക് പുറപ്പെടുന്നിടത്ത് അശ്വതി തിരുനാൾ മഹാരാജാവ് എഴുതിയ രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം അജീഷ് പ്രഭാകർ, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമർ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ചിത്രം അവളുടെ രാവുകൾ.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്.
1: ഇന്ന് ബലിപ്പെരുന്നാളാണ്. ഭാരത മുസ്ലിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആത്മഹർഷത്തിന്റെയും സ്നേഹവായ്പിന്റെയും അലയൊലികൾ തീർക്കുന്ന ആഘോഷ പെരുന്നാൾ. ആത്മീയ അനുരാഗത്തിന്റെ, മാനവ സാഹോദര്യത്തിന്റെ, സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ അനുസരണത്തിന്റെ ബക്രീദ്. കാലുഷ്യത്തിന്റെയും കാവഡ്യത്തിന്റെയും കാൽപ്പാടുകൾ മായ്ച്ചു കളഞ്ഞ് കാരുണ്യത്തിന്റെയും കാണാകനിവിന്റെയും തീരത്തേക്ക് മാനവനെ നയിക്കുന്ന പുണ്യപ്പെരുന്നാൾ. 14 നൂറ്റാണ്ടുകളായി വിശുദ്ധ മക്കയിൽ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്ന പുണ്യ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന വേളയാണിത്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മക്കയിലെത്തിച്ചേർന്ന ലക്ഷോപലക്ഷം ഹാജിമാർ നാടും വീടും ബന്ധവും ബന്ധുക്കളും എല്ലാം മറന്ന് സർവേശ്വരന്റെ സന്നിധിയിൽ ദിവ്യ സായൂജ്യമടയുന്ന അനർഘ നിമിഷങ്ങൾ. എല്ലാവർക്കും ഒരൊറ്റ വേഷം, ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ മുദ്രാവാക്യം. ദയാവരനായ നാഥന്റെ സന്നിധിയിൽ സർവരും സമന്മാർ. സപ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മനുഷ്യമക്കളുടെ അത്യപൂർവ സംഗമം. മാനവിക ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹാസമ്മേളനം. ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളായി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന തീർത്ഥാടക ലക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ ആവേശത്തോടെ തക്ബീർ മുഴക്കുന്ന ദിനമാണിന്ന്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആകുന്നു അത്യുന്നതൻ, എല്ലാ സ്തുതികളും ജഗദീശ്വരനു മാത്രം. ഇന്ന് വിശ്വാസികൾ ആവർത്തിക്കുന്ന ഈ തക്ബീർ ധ്വനിയിൽ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പൂർണമായി തെളിഞ്ഞുകിടപ്പുണ്ട്. ചെപ്പിൽ വില പിടിച്ച മുത്തെന്ന പോലെ ഒരാശയപ്രപഞ്ചവും ജീവിത ദർശനവും ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. സർവശക്തനാണ് അത്യുന്നതൻ എന്നുള്ള പ്രഖ്യാപനം അവിടുന്ന് അല്ലാത്തവരെല്ലാം ചെറുതും നിസ്സാരവുമാണെന്ന് പറയാതെ പറയുന്നുണ്ട്. ഈ വാക്യം ഉരുവിടുന്ന ഒരു വിശ്വാസി ലോകൈകനാഥനല്ലാത്ത എല്ലാ ശക്തികളോടും വ്യക്തികളോടുമുള്ള എല്ലാ വിധേയത്വവും ആശ്രിതത്വവും

0: അറുത്തുമാറ്റുകയാണ്. തൻ്റെ നിലയും വിലയും ഭയവും നിർഭയത്വവും രക്ഷയും ശിക്ഷയും വിജയവും പരാജയവും അസ്തിത്വവും വ്യക്തിത്വവും എല്ലാമെല്ലാം ജഗദീശ്വരൻ്റെ തീരുമാനത്തിന് മാത്രം വിധേയമാണ്. അതിലൊന്നിലും സ്വാധീനം ചെലുത്താനോ മാറ്റം വരുത്താനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണത്. സ്മരണകളെ കണ്ണീരണിയിക്കുന്ന മഹാത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. 5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മക്കാ മണലാരണ്യത്തിൽ നടന്ന ചരിത്ര സംഭവം, വാർദ്ധക്യത്തിൽ ആറ്റുനോറ്റുണ്ടായ ഏകപുത്രനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹീമും സഹധർമ്മിണി ഹാജറയും സ്വയം ബലിക്ക് സന്നദ്ധനായ പുത്രൻ ഇസ്മായിലും ചേർന്നൊരുക്കിയ ത്യാഗപ്രപഞ്ചം, അതിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സഹനത്തിൻ്റെയും മഹാസന്ദേശം, അതാണ് വലിയ പെരുന്നാൾ. അള്ളാഹു ആ ബലി അനുവദിച്ചില്ല. അവിടത്തേക്ക് അറിയേണ്ടിയിരുന്നത് അതിന് സന്നദ്ധതയുണ്ടോ എന്നതായിരുന്നു. ആ കുടുംബം അത് തെളിയിച്ചു. ആ വിശ്വാസ വിജയത്തിൻ്റെ നിറച്ചാർത്താണ് പെരുന്നാൾ സുദിനം. ഒരേ സമയത്ത് പാശ്ചാത്യരും പൗരസ്ത്യരും വടക്കരും തെക്കരും കറുത്തവരും വെളുത്തവരും ആഘോഷത്തിലും ആഹ്ലാദത്തിലും പങ്കാളികളാകുന്നു എന്നതാണ് പെരുന്നാളിൻ്റെ മാനുഷിക ഏകീകരണ മാനം. ഒരു സമുദായത്തിൻ്റെ സംസ്കാരം അതിൻ്റെ ഉത്സവങ്ങളിലൂടെ പ്രകടമാകുന്നു. അവരുടെ വികാരങ്ങളും വിചാരങ്ങളും സ്വഭാവങ്ങളും അതിലൂടെ പ്രകാശിതമാകുന്നു. ഉത്തമ സമൂഹത്തിൻ്റെ ധാർമ്മിക സവിശേഷതകളാണ് അവരുടെ പെരുന്നാളുകളിൽ തെളിഞ്ഞു കാണേണ്ടത്. എല്ലാവർക്കും ഹൃദ്യമായ ഈദ് മുബാറക്.
1: ഹാഫിസ് PH അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പുലിയൂർ MNP നമ്പൂതിരി. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Navanita Adhikari Srivastav. Prime Minister Narendra Modi today met the representatives of the Tribal Security Forum in New Delhi. In a social media post, Mr. Modi said their dedication to the tribal community is truly commendable. He stated that during the meeting, meaningful discussions were held on various topics related to the development of tribal communities and their empowerment. Union Home and Cooperation Minister Amit Shah has reiterated the government's firm commitment to identify and deport every illegal immigrant from the country. He was addressing a public rally after inaugurating and laying the foundation stone for various developmental projects worth 340 crore rupees in the Gandhinagar Lok Sabha constituency today. Mr. Shah emphasized that the government is committed to securing the borders and eradicating illegal immigration in the country. During his address, the Home Minister also congratulated the West Bengal government for swiftly providing 600 hectares of land to the Border Security Force within a week.
3: Our government's resolve is to identify and deport every single infiltrator from across the country. For this purpose, Prime Minister Narendra Modi ji has decided to constitute a demographic change committee. This high-powered committee will examine the causes behind the artificial demographic changes taking place across the country, suggest measures to address them, and also consider whether any new laws are required for this purpose. The demographic change committee will submit its report within 1 year, and we will work towards preventing artificial demographic changes.
4: Demographic change jo hai usko rokne ka hum kaam karenge.
2: Mr. Shah recalled the contributions of Veer Savarkar on the occasion of his birth anniversary. He highlighted his supreme sacrifice and lifelong dedication to the motherland. Rural Development Minister Shivraj Singh Chauhan today released over 10,000 crore rupees to 12 states under the Pradhan Mantri Awas Yojana Grameen through video conferencing. These states include Assam, Chhattisgarh, Gujarat, Haryana, Himachal Pradesh, Jharkhand, Karnataka, Kerala, Punjab, Rajasthan, Tamil Nadu and Uttar Pradesh. Speaking on the occasion, Mr. Chauhan said that Prime Minister Narendra Modi is committed to ensuring that